ആകാശവാണി ഇന്ന് ശകവർഷം 1948 ആശ്വിനം 15 കൊല്ലവർഷം 1202 കന്നിമാസം 21 തീയതി 2026 ഒക്ടോബർ 7 ബുധനാഴ്ച സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും മീഡിയം വേവിൽ 258.39 520.83 മീറ്ററുകളിൽ 1161.576 എന്നീ കിലോഹെർട്സിലും ആലപ്പുഴ FM 103.5 പത്തനംതിട്ട FM 101 കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയശ്രീ കുറിശ്ശേരി.
1: ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തവും ഈ ലോകത്തിൽ നമ്മുടെ വാസം കൂടുതൽ സുഖപ്രദമാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഉറക്കമുണരുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഓരോ പ്രവൃത്തിയിലും ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിലും ഈ ശാസ്ത്ര പുരോഗതിയുടെ സ്പർശവും സ്വാധീനവുമുണ്ട്. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കൂടി സഹായമായപ്പോൾ നാം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക് ലോകവും അതിൻ്റെ ശാസ്ത്ര നേട്ടങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് വികസിക്കുമ്പോൾ പ്രകൃതിയിലും അതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം കൂടുന്നതോടെ ഡേറ്റാ സെൻറ്ററുകളിലെ വെള്ളത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉപയോഗവും അതുമൂലമുള്ള മലിനീകരണവും അടുത്ത 4 വർഷത്തിനകം ഇരട്ടിയാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്. ഡേറ്റാ സെൻറ്ററുകളുടെ പാരിസ്ഥിതിക ആഘാതം ഇപ്പോൾ തന്നെ ലോകത്തെ പല വൻകിട രാഷ്ട്രങ്ങളെയും ബാധിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടിംഗ് സാമഗ്രികളും ഡേറ്റാ സംഭരണികളും ഉൾപ്പെടുന്ന വമ്പൻ കേന്ദ്രങ്ങളാണ് ഡേറ്റാ സെൻറ്ററുകൾ. നിർമ്മിത ബുദ്ധിയുടെ പാരിസ്ഥിതിക ദോഷങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന UN ആദ്യ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ ഡേറ്റാ സെൻറ്ററുകൾ 448,00,000 വാട്ട് അവർ വൈദ്യുതി ഉപയോഗിച്ചു. ഈ വൈദ്യുതി ഉപയോഗം കാരണം ഏകദേശം 20.8 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളി. ഇത്രയും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 450,000,000 ലിറ്റർ വെള്ളം വേണ്ടി വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം ഊർജ ഉപയോഗത്തിൻ്റെ തോതും വർദ്ധിച്ചു വരുന്നു. ശാസ്ത്ര നേട്ടങ്ങളെയോ അത് നമ്മുടെ ജീവിതം അയത്ന ലളിതമാക്കുന്നതിനെയോ അപകീർത്തിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല ഉദ്ദേശ്യം. ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക ദോഷങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണേണ്ടത് ഇപ്പോൾ ഈ ഭൂമിയിൽ വസിക്കുന്നവർക്കും ഇനി വസിക്കാൻ പോകുന്നവർക്കുമുള്ള പ്രധാന ധർമ്മമാണ് എന്ന് ഓർമ്മിപ്പിക്കാനുമാണ്. ഇപ്പോൾ തന്നെ ഭൂമി അതിൻ്റെ പ്രതിഷേധങ്ങൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ തണുപ്പ് കൂടുതലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ചൂട് സഹിക്കാനാവാതെ 1,000,000 ജനങ്ങളാണ് മരിച്ചത്. ഏത് ശാസ്ത്ര പുരോഗതിയും അനുഭവിക്കാൻ ഇവിടെ ജീവന്റെ നിലനിൽപ്പുണ്ടാകണം. ആ നിലനിൽപ്പിനിവിടെ സന്തുലിതമായ ഒരു പ്രകൃതിയും ആവാസ വ്യവസ്ഥകളും ഉണ്ടാകണം. അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള മാർഗങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അതിൽ പ്രധാനം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ്. പിൻതലമുറകളിലേക്കും ഈ വൃക്ഷസ്നേഹവും പ്രകൃതി സ്നേഹവും പകർന്നുകൊടുത്തേ പറ്റൂ. കാരണം ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പല കാർ കമ്പനികളും അവരുടെ ഫാക്ടറികളോടനുബന്ധിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ തേനീച്ച കൃഷി സ്ഥാപിച്ചിട്ടുള്ളതായി കുറച്ചു കാലം മുമ്പ് വായിച്ചു തോർക്കുന്നു. കാരണം ഭൂമിയിൽ തേനീച്ചകൾ കുറയുന്നതോടുകൂടി മനുഷ്യവാസം കുറഞ്ഞു വരുമത്രേ. മനുഷ്യവാസം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൻ്റെ സാങ്കേത്യം നഷ്ടപ്പെടുമല്ലോ. തേനീച്ചകൾ വളരണമെങ്കിലും വൃക്ഷങ്ങളും ചെടികളും നിലനിൽക്കണം. അതിനു വേണ്ടത് പുതിയ തലമുറകളിലേക്ക് പ്രകൃതി സ്നേഹം പകർന്നുകൊടുക്കലാണ്. അവർക്ക് പ്രകൃതിയെ അറിയാനും ആസ്വദിക്കാനുമുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അതിന് അച്ഛനമ്മമാർ തയ്യാറായേ പറ്റൂ. പഠനകാര്യത്തിലെ പോലെ തന്നെ പ്രകൃതി സംരക്ഷണവും അവരുടെ പ്രധാന ഉത്തരവാദിത്വവും കടമയുമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഉദയസൂര്യൻ്റെ ഊർജവും പോക്കുവെയിലിൻ്റെ ശാന്തതയും അവരിൽ നിറയട്ടെ. സ്വന്തം ചായക്കൂട്ടുകൾ കൊണ്ട് പ്രകൃതി ഒരുക്കുന്ന വർണ്ണവിസ്മയങ്ങൾ ലോകത്തിലെ ഏത് അതുല്യ കലാകാരൻ്റെ സൃഷ്ടിയെയും വെല്ലുന്നതാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. നിറനിലാവിൻ്റെ കുളിർമയും സുഗന്ധവും അവർ ആസ്വദിക്കട്ടെ. കിളികളുടെ സംഗീതം കേട്ട് അവരുടെ മനസ്സിൽ ആനന്ദമുണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ പ്രകൃതിയിലേക്കിറങ്ങി പ്രകൃതിയോടൊത്തു ജീവിച്ച് അതിനെ ജീവവായുവായി നിലനിർത്താനുള്ള ആഗ്രഹവും ആവേശവും അവർക്ക് തോന്നൂ. എങ്കിൽ മാത്രമേ നാം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര പുരോഗതികൾ സാർത്ഥകമാകുകയുള്ളൂ, ശാശ്വതമാകുകയുള്ളൂ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുറിശ്ശേരി.

0: ആകാശവാണി. ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർത്തുള്ളി എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് എൻ ജെ ജോഷിലാൽ.

0: അസാധ്വി ചേർന്നു പ്രതിമാർച്ചനത്തെ കൈക്കൊണ്ടിടും ദിവ്യഗണത്തിൽ വീണ്ടും.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർ തുള്ളി എന്ന കവിത. പാരായണം ചെയ്തത് എൻ ജെ ജോഷിലാൽ.

0: Prime Minister Narendra Modi has completed 25 years as the head of a government. His tenure is equally split, consisting of 12.5 years as the Chief Minister of Gujarat and 12.5 years as the Prime Minister. It was on this day in 2001, Mr. Modi was first sworn in as the Chief Minister of Gujarat. He became the Prime Minister in May 2014. To commemorate this landmark achievement, Union Cabinet passed a resolution highlighting his governance journey. Information and Broadcasting Minister Ashwini Vaishnav said that Mr. Modi's 25-year tenure is a testimony to the strength of Indian democracy. He said a person from an ordinary family who dedicated himself to the service of the nation and is continuing to serve the country is a major example of vitality, vibrancy and maturity of the democracy. Mr. Vaishnav said that Prime Minister Modi has created history that is unique in any democratic country. He said there are very few countries in the world where the people have repeatedly extended their support to a single leader. The minister said this support has been given because of his style of functioning, his right policies and his clear and good intentions. The Bharatiya Janata Party and Prime Minister Narendra Modi have always pursued public service, national service and the spirit of putting the nation first and the nation above all with clear intentions and clear policies. The minister highlighted 10 major points of this cabinet resolution. The first point is the expansion of the vision of development from Gujarat to the entire country. He said Prime Minister Narendra Modi introduced several changes in Gujarat through his programs and policies for which Mr. Modi was honoured across the world. The Gujarat model was recognised and appreciated across the world and was subsequently implemented across India. To mark the occasion, BJP launched nationwide celebratory campaign called the Seva Sankalp Abhiyan. Running from September 17th to October 17th, the initiative features nationwide public welfare programs, blood donation drives and cultural yatras connecting Wadnagar, PM Modi's birthplace, to Varanasi, his parliamentary constituency. Prime Minister Narendra Modi has emphasized that technology must become a tool for inclusive and sustainable development. Prime Minister Modi interacted with Global System for Mobile Communications Association, GSMA board members at Seva Teerth yesterday ahead of the India Mobile Congress. The India Mobile Congress is scheduled to be held from 7th to 10th of this month in New Delhi. Mr. Modi stressed that democratization of technology is essential to ensure that no section of society is left behind. He emphasized the need to make technology and digital services affordable and accessible, particularly for the Global South, and highlighted the importance of taking technology to the last mile to prevent a widening digital divide. The Prime Minister highlighted the potential of digital public infrastructure, DPI, as a transformative force, particularly for developing countries. He noted that discussions on DPI with several world leaders had demonstrated its growing global relevance and said that such platforms can serve as a springboard for countries of the Global South. Government has notified the schedule of permissible works under the Viksit Bharat Guarantee for Rozgar and Ajivika Mission Grameen VBGRAMJI Act 2025, providing for 375 permissible works under the new Rural Works Framework. Ministry of Rural Development said that the new schedule represents a 41% expansion over the 266 works under the previous framework. The works have been recognized around 4 thematic pillars, including water security, core rural infrastructure, livelihood-related infrastructure, and special works for extreme weather events and disaster preparedness. India defeated West Indies by 8 wickets in the opening T20I in Lucknow last night to take a 1-0 lead in the 5-match series. Put into bat, West Indies were bowled out for 171 in 19.1 overs. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം. ഉമാ സരസ്വതി എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 163-ാം ഭാഗം. 8:35 സ്മൃതി മധുരം, 8:45 യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലെ. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി, 10:15 രാഗാമൃതം, ബി വൈഷ്ണവ് വയലിനിൽ വായിച്ച കൃതികൾ, സൂരജ് എസ് ബി മൃദംഗം, ഹരികൃഷ്ണൻ ടി മുഖർശങ്ക്. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. 12 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, രഞ്ജിനി സുധീരൻ പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം, ഡോക്ടർ ജാക്ലിൻ എസ് എൽ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 2:15 തുടർ നാടകം അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ 13-ാം ഭാഗം, രചന സലീം കുമാർ പട്ടണക്കാട്, സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CAET സ്പോൺസർ പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം, 4 മണിക്ക് വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസർ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം, 5:15 പാട്ടുകളം. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 ഭക്തിഗാനങ്ങൾ, റാണയും സംഘവും അവതരിപ്പിച്ചത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, മട്ടുപ്പാവ് കൃഷിയിലെ അനുഭവങ്ങൾ, ധനപാലൻ എമ്മുമായി അഭിമുഖം. 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര. 7:45 വാർത്തകൾ, 7:55 ചലച്ചിത്ര ഗാനം, 8 മണിക്ക് ചിത്രീകരണം. പ്രകൃതിയെ കാക്കാൻ മാലിന്യം കുറയ്ക്കാം, രചന ഡോക്ടർ ദിവിൻ മുരികേഷ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ത്രികോണ പഠനം, വളർച്ചയും തുടർച്ചയും, ജയകുമാർ സംസാരിക്കുന്നു. 9:30 ഡോക്ടർ ജി ബേബി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. എയിൽ മഞ്ജുള രാജേഷ് വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, കോട്ടയം രോഹിത് പ്രസാദ് ഘടം. 10:30 ഇന്ത്യൻ വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് AR ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് നൽകുന്ന സന്ദേശം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിത പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾ ഡൽഹി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4, പെയ്ത മഴ 17.3 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 7.4 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ഉമ, സരസ്വതി എന്നിവർ പാടുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി അനില തരള കുവലയ നയനെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: ഉമ, സരസ്വതി എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഉദയഗീതം സമാപിച്ചു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാക്വലിൻ എസ് എൽ സംസാരിക്കുന്നു.

0: വയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. യുദ്ധക്കപ്പലുകൾക്ക് ആവശ്യമായ ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സംവിധാനവും ലോഞ്ചറുകളും വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയവും ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡും കരാർ ഒപ്പിട്ടു. 661.5 കോടി രൂപയുടേതാണ് കരാർ. മീറ്റർ റീഡർമാരുടെ സമരം മൂലം ഈ മാസം വൈദ്യുതി ബിൽ മുൻ മാസങ്ങളിലെ ഉപയോഗത്തിന്റെ ശരാശരി കണക്കാക്കി തയ്യാറാക്കാൻ KSEB തീരുമാനിച്ചു. ഹെലികോപ്റ്റർ സേവനം നൽകുന്ന ചിപ്സൺ ഏവിയേഷനുമായുള്ള കരാർ പുതുക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. ഹോർമസ് കടലിടുക്കിൽ പനാമ പതാകയുള്ള ചരക്കുകപ്പലിനു നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരടക്കം 12 പേർക്ക് പരിക്കേറ്റു. യമനിലെ ഹൂതികൾക്കെതിരെ സൌദി സഖ്യസേനയുടെ ആക്രമണം തുടരുന്നതിനിടെ സൌദിയിലെ വിമാനത്താവളങ്ങൾക്കു നേരെ ഹൂതികൾ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 3 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞ് ഹർമൻപ്രീത് കൌർ ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സ്മൃതി മന്ദാനയെ നിയമിച്ചു. ഇന്ത്യൻ വെസ്റ്റിൻഡീസ് 1-ഓവർ 20 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം.
1: കേരളത്തിലെ കായലുകൾ കേവലം മനോഹരമായ ജലാശയങ്ങളോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളോ മാത്രമല്ല, അവ പ്രകൃതിദത്തമായ വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങളും മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളും കുടിവെള്ള സ്രോതസ്സുകളും ഗതാഗത പാതകളും ഒപ്പം ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗവുമാണ്. എന്നാൽ കരിച്ചൽ, അഷ്ടമുടി, വേമ്പനാട് തുടങ്ങി കേരളത്തിലെ എല്ലാ ജലാശയങ്ങളിലും മാലിന്യം തള്ളൽ, കയ്യേറ്റം, ഭൂമി നികത്തൽ, എക്കലടിയൽ, അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനം, നിയന്ത്രണമില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി ഒരേ തരത്തിലുള്ള കായൽ നശീകരണ പ്രവർത്തനങ്ങൾ കാണാവുന്നതാണ്.
2: ചെല്ലിച്ചെന്നി കിട്ടിക്കൊണ്ടിരുന്നതാണ്, അത് ഇന്ന് ഒരെണ്ണം കിട്ടാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു.
3: ഇക്കടുത്ത് ബോട്ടൊക്കെ അറേഞ്ച് ചെയ്താണ് ഇതിന്റെ അകത്തേക്കൊക്കെ നമ്മളന്ന് പോയത്.
4: പലപ്പോഴും മൂക്കുപൊത്താതെ മത്സരങ്ങൾ കാണാൻ വരുന്ന ആളുകൾക്കോ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം.
5: കോളിഫോം ബാക്ടീരിയകളുടെ എണ്ണം അതിഭീകരമായി വർദ്ധിച്ചു വന്നിരിക്കുകയാണ്.
1: തെക്കൻ തീരദേശ മേഖലയിലുള്ള കരിച്ചൽ കായൽ, പ്രത്യേകിച്ച് കടലുമായി ചേരുന്ന ഭാഗത്ത് മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തുടർച്ചയായി തള്ളുന്നു എന്ന വാർത്ത കൊണ്ടാണ് സമീപകാലത്ത് ശ്രദ്ധേയമായത്. കോട്ടുകാൽ, കാഞ്ഞിരംകുളം, പൂവാർ എന്നീ പഞ്ചായത്തുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കായൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നത് കാര്യങ്ങൾ കൂടുതൽ ആശങ്കയിലാക്കുന്നു.
3: കോട്ടുകാൽ ഗ്രാമപഞ്ചായത്ത് വരുന്ന ഭാഗത്തുള്ള ഒരു വളരെ പഴക്കം ചെന്ന ഒരു കായലാണ് കരിച്ചൽ കായൽ.
1: കരിച്ചൽ കായൽ തീരത്ത് താമസിക്കുന്ന പൊതുപ്രവർത്തകൻ മൻമോഹൻ,
3: ആളുകൾ നിക്ഷേപിക്കുന്ന മാലിന്യവും ഒഴുകി വരുന്ന മാലിന്യങ്ങളും വലിയ തോതിൽ വന്നു ചേരുന്ന ഒരു പ്രദേശമാണ്. ടൂറിസം സാധ്യത കൂടെ ഉള്ള ഒരു പ്രദേശമാണ്. പല മത്സ്യങ്ങളുടെയും പ്രജനനമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയിലൊക്കെ ഉള്ള ഡാറ്റാസുകളൊക്കെ കിട്ടിയ ഒരു സ്ഥലം കൂടെയാണ്. കായലിനകത്ത് ഒരു തരത്തിലുള്ള ക്ലീനിങ്ങും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല, കാരണം ചെളി നിറഞ്ഞ്. പിന്നെ ഈ പ്രദേശത്തുള്ള ചില സ്ഥാപനങ്ങളുടെ ടോയ്ലറ്റ് വേസ്റ്റുകളൊക്കെ ഇതിനകത്തേക്ക് വരുന്നു എന്നതാണ്. നമ്മളന്ന് ഡ്രോൺ മാപ്പിംഗ് ചെയ്തു, പിന്നെ റിസ്ക് എടുത്ത് നമ്മളൊരു ബോട്ടൊക്കെ അറേഞ്ച് ചെയ്താണ് ഇതിന്റെ അകത്തേക്കൊക്കെ നമ്മളന്ന് പോയത്.
1: കോട്ടുകാൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെറോം,
5: കരിച്ചൽ കായലിനെ അപേക്ഷിച്ചിടത്തോളം കരിമീൻ, കൊഞ്ച്, കേളിമീൻ, ഓളമീൻ, എല്ലാ തരം മീനുകളും അവിടെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോ ആശുപത്രിയിലെ അവശിഷ്ടങ്ങൾ അവിടെ തള്ളുന്നെന്നാണ്. കോഴിയുടെ വേസ്റ്റുകളും ഡംപ് ചെയ്യുകയാണ്. ആ കായലിറങ്ങിയാൽ തന്നെ മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടും. ഞാൻ പ്രസിഡന്റായിരുന്ന സമയത്ത് കായൽ സംരക്ഷിക്കാൻ വേണ്ടി വണ്ടികൾ വെച്ചിട്ടുണ്ട്. ബോട്ട് സർവീസ് ടൂറിസ്റ്റുകൾക്ക് അവിടെ ഇരുന്ന് കാപ്പി കുടിക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കും.
1: അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള റാംസർ തണ്ണീർത്തടമാണ് അഷ്ടമുടി. എന്നാൽ മലിനീകരണം, കയ്യേറ്റം, കണ്ടൽക്കാടുകളുടെ നാശം, മലിനജലം ഒഴുക്കിവിടൽ, ഖരമാലിന്യം വലിച്ചെറിയൽ തുടങ്ങിയുള്ള ഗുരുതരമായ ഭീഷണിയിൽ നിന്ന് മുക്തമല്ല.
6: കൊല്ലം നഗരത്തിലെ നിരവധിയായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള വേസ്റ്റ് അടക്കം, കരയിൽ താമസിക്കുന്ന വീടുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം അടക്കമുള്ളത്, അതിന്റെ ഔട്ട്ലെറ്റുകൾ അഷ്ടമുടി കായലിലേക്ക് തുറന്ന് വെച്ചിരിക്കുന്നത് തന്നെയാണ് ഇന്ന് കായൽ മലിനമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം.
1: അഷ്ടമുടി കായലിന്റെ തീരത്ത് താമസിക്കുന്ന പൊതുപ്രവർത്തകൻ സൂരജ് രവി,
6: മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഹൗസ് ബോട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് അവയും പലപ്പോഴും പുറന്തള്ളുന്നത് കായലിലേക്കാണ് എന്നുള്ള ഒരു ദയനീയമായ ചിത്രം അഷ്ടമുടി കായലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പലപ്പോഴും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ലോറികളിലും അല്ലാതെയുള്ള വണ്ടികളിലും ഒക്കെ അഷ്ടമുടിയുടെ പല കടവുകളിലും കൊണ്ടുവന്ന് തള്ളുകയും ജനങ്ങൾ ഇതിനെപ്പറ്റി എത്രമാത്രം ബോധവാന്മാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും സംശയമുണ്ട്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെ തന്നെയാണ് ബോട്ട് ജെട്ടിയും ഫ്രണ്ട്സ് ട്രോഫിയുടെയും CBL വള്ളംകളിയുടെയും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ ആയ ആ പ്രധാനപ്പെട്ട ഭാഗത്ത് അടക്കം പലപ്പോഴും മൂക്കുപൊത്താതെ കാൽനട യാത്രക്കാർക്കോ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ അതിനൊക്കെ പരിഹാരം കാണുവാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ ഗവൺമെന്റിന്റെയും കോർപ്പറേഷന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം
4: വേണ്ടത് ആളുകളുടെ മനസ്ഥിതിയിൽ വരേണ്ട മാറ്റവുമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.
1: പരിസ്ഥിതി പ്രവർത്തകൻ മഞ്ജുക്കുട്ടൻ.
7: പള്ളിക്കല എന്ന് പറയുന്നത് അടൂരിൽ നിന്നും തുടങ്ങി കരുനാഗപ്പള്ളിയിൽ അവസാനിക്കുന്ന ഒരു കായലാണ്. യഥാർത്ഥത്തിൽ ഇത് പള്ളിക്കലാണെന്ന് പറയുന്നെങ്കിലും കരുനാഗ

0: ാഗപ്പള്ളി വരുമ്പോൾ ഇതിന്റെ രൂപം മാറി കായലായി മാറുകയാണ്. നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിൽ വളരെ വലിയ മത്സ്യസമ്പത്ത് ഉള്ള ഒരു കായലായിരുന്നു. പക്ഷെ ഇന്ന് കരിമീൻ എന്ന് പറയുന്ന സാധനം തന്നെ അവിടെ ഇല്ലാതെ, കാരണം അറവു മാലിന്യങ്ങളും കക്കൂസ് മാലിന്യങ്ങളും രാത്രി കാലങ്ങളിൽ ഈ കായലിലേക്ക് ഒഴുക്കി വിടുന്നതോടുകൂടി കോളിഫോം ബാക്ടീരിയകളുടെ എണ്ണം അതിഭീകരമായി വർദ്ധിച്ചു വന്നിട്ടിരിക്കുകയാണ്. അതായത് കായലിൽ നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ കാലിനോ കൈക്കോ ത്വക്ക് രോഗങ്ങൾ പിടിപെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് അതിന്റെ ഒരു പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കും. കരുനാഗപ്പള്ളി കൊല്ലം ഏരിയകളിലാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം നേരിടുന്നത്. കടലിന്റെയും കായലിന്റെയും നടുക്ക് കിടക്കുന്ന സ്ഥലങ്ങളാണിത്. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് മത്സ്യബന്ധനം ഇല്ലാതാവുമ്പോൾ അവരുടെ തൊഴിലില്ലാതാവും, അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാവും. മാലിന്യം തള്ളാനുള്ള ഒരു മാലിന്യ പെട്ടിയായി ഇവിടുത്തെ കായലുകളും ആറുകളും നദികളും ഉപയോഗിക്കുന്ന മലയാളി ഒരു ലജ്ജ തോന്നുന്ന പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്.
1: കായലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഇതൊരു സാമ്പത്തിക പ്രതിസന്ധി കൂടിയാണ്. മത്സ്യത്തിന്റെയും കക്കയുടെയും ലഭ്യത കുറയുന്നതായും അത് വരുമാനത്തെ ബാധിക്കുന്നതായും മത്സ്യത്തൊഴിലാളികളും കക്ക ശേഖരിക്കുന്നവരും പരാതിപ്പെടുന്നു.
2: കുട്ടനാടൻ പ്രദേശത്ത് നിന്ന് പമ്പയാറ്റിൽ നിന്നും മീനച്ചിലാറ്റിൽ നിന്നും ഒക്കെ ഒഴുകി എത്തുന്ന ചെളിയും മറ്റു കാര്യങ്ങളും.
1: വേമ്പനാട് കായൽ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന മത്സ്യത്തൊഴിലാളി ടി എൻ ശ്രീധരൻ.
2: വേമ്പനാട് കായലിൽ വന്ന് അടിഞ്ഞ് ഇന്നിപ്പോ ഒഴുക്ക് നിലച്ച് മാലിന്യവാഹിനിയായിട്ട്, അത് ഹൗസ് ബോട്ട് മാലിന്യമുണ്ട്, പിന്നെ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നുണ്ട്. വ്യവസായ ശാലകൾ ഉൾപ്പെടെ എല്ലാ സ്രോതസ്സും വേമ്പനാട് കായലിലേക്ക് മാലിന്യങ്ങൾ വെച്ചിട്ടും ഇന്നൊരു മാലിന്യ സംഭരണ കേന്ദ്രമാണ് വേമ്പനാട്ട് കായൽ. ഏറ്റവും കൂടുതലായിട്ട് മത്സ്യസമ്പത്തിൽ കുറവ് വന്നിരിക്കുന്നത് നാരഞ്ചെമ്മിൻ, കാരച്ചെമ്മിൻ, വറ്റ, സ്രാവുകള്, വളയടി, മഞ്ഞക്കോര, അതുപോലെ തന്നെ വറ്റവർഗങ്ങളെല്ലാം. ഈ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇന്ന് പട്ടിണിക്കാരായി മാറിയിരിക്കുകയാണ്. ഉളപ്പായിൽ വന്ന് മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത രൂപത്തിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചു പോകുന്നു.
1: മാലിന്യ സംസ്കരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും മലിനീകരണ നിയന്ത്രണം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ഭൂമി കൈയേറ്റ വിഷയങ്ങൾ റവന്യൂ അധികൃതരുടെയും ഡ്രഡ്ജിംഗും ജലപാതകളും ജലവിഭവ ഉൾനാടൻ ജലഗതാഗത ഏജൻസികളുടെയും മത്സ്യബന്ധനം ഫിഷറീസ് വകുപ്പിന്റെയും ടൂറിസം അധികൃതരുടെയും ഹൌസ് ബോട്ട് നിയന്ത്രണം തുറമുഖ വകുപ്പിന്റെയും പരിധിയിൽപ്പെടുന്നു. ഓരോ വിഭാഗവും അവരവരുടെ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ജലാശയങ്ങൾ ഇത്തരം വകുപ്പ് തല അതിർവരമ്പുകളില്ലാതെ കലങ്ങി മറിയുന്നു എന്നതാണ് വസ്തുത.
3: ജലാശയങ്ങൾ മലിനമാകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങളാണ്.
1: സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കൊല്ലം ജില്ലയുടെ ചുമതല വഹിക്കുന്ന റേച്ചൽ തോമസ്.
3: ചെറിയ ചില അളവിലെങ്കിലും അജൈവ മാലിന്യങ്ങളും ജലാശയങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇത്തരം മാലിന്യങ്ങൾ ജലത്തിന്റെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെടുത്തുകയും ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരം മലിനീകരണങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായി നിരന്തരമായി ഒരു സർവേലൻസ് വാഹനം വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. ഇതിന്റെ ഫോട്ടോകൾ എടുക്കുകയും ഇതിന്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് മറ്റു വകുപ്പുകൾക്ക് ഇത് എവിടെയാണ് എന്നുള്ളതിന്റെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു.
4: ഇന്ന് നമ്മുടെ കായലുകൾ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്.
1: തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സാജു ഡി.
4: അതിൽ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും അതിലേക്ക് വരുന്ന മറ്റ് മലിനജലവും കക്കൂസ് മാലിന്യങ്ങളും ഒഴിവാക്കാനുള്ള എൻഫോഴ്സ്മെന്റ് സംവിധാനം അടക്കം വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. കായലിലോ ജലാശയങ്ങളിലോ മാലിന്യം വലിച്ചെറിഞ്ഞാൽ 10,000 മുതൽ 50,000 രൂപയുടെ പിഴ കൂടാതെ 6 മാസം തടവും ആക്ടിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. മലിനജലം ജലാശയത്തിലേക്ക് ഒഴുക്കിയാൽ 5,000 മുതൽ 50,000 രൂപ വരെ പിഴ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വകുപ്പ് ചെയ്തു വരുന്നത്.
1: മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് കരിച്ചലും ഭൂമി നികത്തലിനെ കുറിച്ച് കരുനാഗപ്പള്ളിയും മലിനീകരണത്തെയും ഭരണ നിർവഹണത്തിനെയും കുറിച്ച് അഷ്ടമുടിയും എക്കൽ അടിയുന്നതിനെക്കുറിച്ചും സംഭരണശേഷി കുറയുന്നതിനെക്കുറിച്ചും ഉപജീവന മാർഗങ്ങളെക്കുറിച്ചും വേമ്പനാടും മുന്നറിയിപ്പ് നൽകുന്നു. ഇവയെ 4 വ്യത്യസ്ത പ്രാദേശിക പ്രശ്നങ്ങളായി കാണണോ അതോ സംസ്ഥാനത്തെ കായൽ തണ്ണീർത്തടങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പായി തിരിച്ചറിയണോ എന്നതാണ് കേരളം നേരിടുന്ന പരീക്ഷണം.
5: ഇപ്പോൾ ജലാശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ കായലുകൾ.
1: ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്.
5: ും ചെളിയും മണ്ണും എല്ലാം നിറഞ്ഞ് ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഒരു അപകടകരമായ സ്ഥിതി ഉണ്ടാകുന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം കേരളത്തിലെ വിവിധ കായലുകൾ, അഷ്ടമുടിക്കായൽ, പരിരക്ഷ ലഭിക്കാതെ പരിഗണന ലഭിക്കാതെ നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിരവധിയായ കായലുകൾ ഇതേപോലെ തന്നെ പരിഗണന ലഭിക്കാതെയും പരിരക്ഷ ലഭിക്കാതെയും നിൽക്കുകയാണ്. അപ്പൊ ഒരു കാര്യം പൊതുവായി തീരുമാനിക്കുകയാണ്, കേരളത്തിലെ എല്ലാ കായലുകളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത്തായ പ്രോജക്റ്റിന് പുതിയ സർക്കാർ രൂപം കൊടുക്കുന്നതായിരിക്കും. മാലിന്യങ്ങൾ കോരി നീക്കം ചെയ്യുക, കായലിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക, കൂടുതൽ ജലം സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ജലസംഭരണ ശേഷി വർദ്ധിപ്പിക്കുക, കായലുകളുടെ തീരങ്ങളിൽ ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഇറിഗേഷൻ ടൂറിസം കൂടി ആവിഷ്കരിക്കാനുള്ള ഒരു നടപടി

0: തിരിച്ചു വരികയാണ്. അതൊരു മിനി പാർക്കായോ അല്ലെങ്കിൽ ഉദ്യാനമായി ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആളുകൾക്ക് കൂടുതൽ താല്പര്യത്തോടെ വന്ന് പ്രയോജനകരമായി ഉപയോഗിക്കാൻ കഴിയും. കായലാണ് നമ്മുടെ സുരക്ഷിതമായി മാലിന്യങ്ങൾ ഉപേക്ഷിക്കാവുന്ന സ്ഥലമാണ്. ഇത് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളൊരു വലിയ പാപം ചെയ്യുകയാണ്. അവരെ ആ തെറ്റിലേക്ക് വലിച്ചഴയ്ക്കാതെ അതെല്ലാം പരിരക്ഷ നൽകുന്ന, സംരക്ഷണം നൽകുന്ന യോദ്ധാക്കളാക്കി മാറ്റാൻ ഒരു വാട്ടർ തൂഫാൻ എന്ന നിലയിലുള്ള ഒരു പ്രോഗ്രാം പോലും ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ആകാശവാണി കായലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇതുപോലെ ചർച്ച വെച്ചതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഗൗരവമുള്ള കാര്യമായി കണക്കാക്കി ധനകാര്യ വകുപ്പിന്റെ കൂടി ചുമതല മുഖ്യമന്ത്രിക്ക് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി സഹകരണത്തോടുകൂടി കൂടുതൽ ഫണ്ട് കണ്ടെത്തി ഫലപ്രദമായി കായലിന്റെ മുന്നോട്ടുള്ള ഡെവലപ്മെന്റിനും വേണ്ടി ഏറ്റവും നല്ല കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കും എന്നുകൂടി എല്ലാവരും അറിയിക്കുന്നു.
1: കേരളത്തിലെ ജലാശയങ്ങളെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി വാട്ടർ തൂഫാൻ പ്രഖ്യാപിച്ചത് തീർച്ചയായും സ്വാഗതാർഹമാണ്. ഈ ആശയത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. മുൻപും പലതവണ ശുചീകരണ യജ്ഞങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പ്ലാസ്റ്റിക്കും മലിനജലവും മറ്റു മാലിന്യങ്ങളും നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് വീണ്ടും എത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും എൻഫോഴ്സ്മെന്റ് ഏജൻസികളെയും എല്ലാത്തിലുമുപരി പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായ നിരീക്ഷണവും മാലിന്യം തള്ളുന്നവർക്കെതിരായ കർശന നടപടികളും ഉറപ്പാക്കിക്കൊണ്ടുവേണം ഈ തുഫാൻ ആഞ്ഞടിക്കേണ്ടത്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 10 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന്

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേനാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സാങ്കേതിക വിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതിക വിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
0: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം MSME മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതും അടുത്ത തലമുറയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് സുപ്രധാന ചുവടുവെപ്പുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനം വിപുലീകരിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പ്രവേശിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ MPമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 240 MPമാരടങ്ങുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് അഭ്യർത്ഥനയുണ്ടായതെന്നും പാർലമെന്റ് ഹൌസ് അനക്സായിരുന്നു ഇതിനായി നിർദ്ദേശിച്ച സ്ഥലമെന്നും ഡൽഹി പോലീസ് DCP അറിയിച്ചു. ഈ അഭ്യർത്ഥന അസാധാരണമാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് നടക്കാറുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണകരമല്ലെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി MPയെയും കയ്യേറ്റം ചെയ്ത കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധവും പൌരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും അറസ്റ്റുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് BJP കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ MPമാർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഗൌരവതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളെ അടിച്ചമർത്തിക്കൊണ്ടല്ലെന്നും കമ്മീഷന്റെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്ന അവകാശവാദത്തിൽ കോൺഗ്രസിനെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും വിമർശിച്ച് BJP. പ്രതിപക്ഷത്ത് നിന്ന് കൂടിക്കാഴ്ചയ്ക്ക് യാതൊരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് BJP ദേശീയ വക്താവ് ഡോ സുധാൻശു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ എത്തിയ രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടി ജനാധിപത്യത്തെ ചവിട്ടിയരക്കലാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും MPമാരെയും കാണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാജ്യത്തെ ജനങ്ങളോട് പ്രകടിപ്പിക്കുന്ന വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു. ജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം ലിജു സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. KSRTC ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടികളുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് ബസ്സുകളിലെ ഓൺലൈൻ ടിക്കറ്റിംഗിൽ വയോജനങ്ങൾക്ക് കൂടി സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം KSRTC അറിയിച്ചത്. KSRTC ബസ്സുകളിൽ വയോജനങ്ങൾക്കുള്ള സീറ്റുകൾ അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള കർശന നടപടികൾക്കും തുടക്കം കുറിക്കും. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും KSRTC അറിയിച്ചിട്ടുണ്ട്.
0: MLA ഫണ്ട് ഉപയോഗിച്ച് KSRTC ബസ് വാങ്ങാൻ ഗവൺമെന്റ് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ MLA കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിക്ക് കൈമാറി. ജനപ്രതിനിധികളുമായി ആലോചിച്ച് ബസിന്റെ റൂട്ട് പിന്നീട് തീരുമാനിക്കുമെന്ന് MLA അറിയിച്ചു. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം അനായാസം മറികടന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാമൊന്നായ 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്.
3: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പണം അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രേഖകൾ സഹിതം പരാതി അറിയിക്കാനുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താനാവുക.
0: സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ടെ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. BJP അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബിൻ നയിക്കുന്ന സേവാ ജ്യോതി യാത്രയോടനുബന്ധിച്ച് എറണാകുളം സിറ്റി ജില്ലയുടെ സേവാ ജ്യോതി യാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ സ്വിറ്റ്സർലാൻഡ് ദേശസ്യ രാഷ്ട്രപതിഃ ഗീ പാമലഃ ച അദ്യ ഭാരത മണ്ഡപം ഇത്യത്ര ദ്വിതീയം ഭാരത് EFTA സമൃദ്ധി ശിഖര സമ്മേളനം സംബോധയിഷ്യതഃ. ഭാരത് EFTA വ്യാപാരാർത്ഥിക സഹമതി സന്ധേഃ പ്രഥമ വാർഷികോത്സവസ്യ അവസരെ സമ്മേളനമിദം ആയോജ്യതെ. അസ്മിൻ സമ്മേളനേ ഭാരതസ്യ തഥാ EFTA സംഘടനെ അന്തർഭൂതാനാം സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ് ലിക്ടൻസ്റ്റൈൻ ചേത്യതേഷാം ദേശാനാം വരിഷ്ഠാഃ പ്രശാസകീയാധികാരിണഃ ഉദ്യോഗക്ഷേത്രസ്യ

എല്ലാ ശ്രോതാക്കൾക്കും പുനർവെട്ടത്തിലേക്ക് സ്വാഗതം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെയും ഗസലുകളുടെയും മാപ്പിളപ്പാട്ടിൻ്റെയും മാധുര്യം മലയാള ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് പകർന്നു നൽകിയ എം എസ് ബാബുരാജ് എന്ന സംഗീത സംവിധായകൻ ഓർമ്മയായിട്ട് 48 വർഷം പിന്നിടുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കാരംഭിക്കാം ഇന്നത്തെ പുലർവട്ടം.

0: പതുപോലെ ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കർഷകർക്കും കാർഷിക സംരംഭങ്ങൾക്കും കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിലേക്ക് 2027 മാർച്ച് 31 വരെ അപേക്ഷിക്കാം. 2 കോടി രൂപ വരെയുള്ള വായ്പകൾ പരമാവധി 7 വർഷ കാലയളവിലേക്ക് 6% പലിശ നിരക്കിൽ ലഭ്യമാകും. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങിയ പദ്ധതികൾക്ക് ധനസഹായം ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 89215402333 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വാഴ നടും കാലമായി 2026 എന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശന വിൽപ്പന മേള ഈ മാസം 8-9 തീയതികളിൽ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയിൽ വാഴ കർഷകർക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നല്ലയിനം വാഴത്തൈകൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടരോഗ നിയന്ത്രണോപാധികൾ, മറ്റ് ഉൽപ്പാദന ഉപാധികൾ എന്നിവ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും വിവിധ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ എന്നിവയുടെ ലഭ്യത അറിയുന്നതിനുമായി 0787269908 അല്ലെങ്കിൽ 97787605551 എന്ന നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ RF രീതിയിൽ നടത്തപ്പെടുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളുടെ NRI കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 31 വരെ നീട്ടിയിരിക്കുന്നു. BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 4 സീറ്റുകൾ, BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ 4 സീറ്റുകൾ, BTech അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് 5 സീറ്റുകൾ. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ അന്വേഷണങ്ങൾക്ക് 0487243813939 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. കെ അക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 99956248888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 12 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 94004837754 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോട്ട് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 ഒക്ടോബർ വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboat.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോട്ട് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ എന്നിവ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481257662 എന്ന കോൾ സെന്റർ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
0: ഇന്ന് 7 ഒക്ടോബർ. ചരിത്രത്തിൽ 7 ഒക്ടോബറിന്റെ പ്രധാന രേഖപ്പെടുത്തലുമായി റീഗൽ ജ്വല്ലേഴ്സ്. ചരിത്രത്തിൽ ഇന്ന്

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: എല്ലാ വർഷവും ഒക്ടോബർ 7-നാണ് ലോക പരുത്തി ദിനമായി ആചരിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയിലും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗത്തിലും പരുത്തി വഹിക്കുന്ന സുപ്രധാന പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഈ ദിവസം നീക്കിവച്ചിരിക്കുന്നത്. ഉപസഹാറൻ ആഫ്രിക്കയിലെ 4 പരുത്തി ഉൽപാദക രാജ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം 2019 ഒക്ടോബർ 7-നാണ് ലോക വ്യാപാര സംഘടന ആദ്യമായി ഈ ദിനം സംഘടിപ്പിച്ചത്. പിന്നീട് 2021 ഓഗസ്റ്റിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ എല്ലാ വർഷവും ഒക്ടോബർ 7 ലോക പരുത്തി ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഒരു പ്രകൃതിദത്ത നാര് എന്ന നിലയിൽ പരുത്തിയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, സുസ്ഥിരമായ വ്യാപാര നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വികസ്വര രാജ്യങ്ങളിലെ പരുത്തി കർഷകർക്ക് മികച്ച അവസരങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. 1974 പാസാക്കിയ ചരിത്ര പ്രസിദ്ധമായ കേരള കർഷക തൊഴിലാളി നിയമം സംസ്ഥാനത്ത് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് 1975 ഒക്ടോബർ 7-നാണ്. ഇന്ത്യയിൽ തന്നെ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങളും തൊഴിൽ സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിനായി കൊണ്ടുവന്ന ആദ്യത്തെ സമഗ്ര നിയമനിർമ്മാണങ്ങളിൽ ഒന്നാണിത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലത്ത് ചരിത്രപരമായ കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതി രൂപീകരിക്കപ്പെട്ടത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായ കെ കേളപ്പൻ അന്തരിച്ചത് 1971 ഒക്ടോബർ 7-നാണ്. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളിൽ ആകൃഷ്ടനായി ജീവിച്ചതിനാലും കേരളത്തിൽ ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയതിനാലും അദ്ദേഹം കേരള ഗാന്ധി എന്ന് പരക്കെ അറിയപ്പെട്ടു. ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, മലബാറിലെ ഉപ്പു സത്യാഗ്രഹം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് കേളപ്പനായിരുന്നു. പ്രശസ്ത പത്രമായ മാതൃഭൂമിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ദീർഘകാലം അതിന്റെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. 1952 പൊന്നാനിയിൽ നിന്ന് ലോക്സഭാംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മലയാള ചലച്ചിത്ര സംഗീത ശാഖയ്ക്ക് അനശ്വരങ്ങളായ ഗാനങ്ങൾ സമ്മാനിച്ച സംഗീത സംവിധായകൻ MS ബാബുരാജ് അന്തരിച്ചത് 1978 ഒക്ടോബർ 7-നാണ്. മലയാള സിനിമയിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ഗസലുകളുടെയും ശ്രുതി മാധുരി ആദ്യമായി ലയിപ്പിച്ചു ചേർത്തത് ബാബുരാജായിരുന്നു. മുഹമ്മദ് സബീർ ബാബുരാജ് എന്നാണ് മുഴുവൻ പേര്. മലയാളികൾ ഇന്നും നെഞ്ചിലേറ്റുന്ന ഒട്ടനവധി നിത്യഹരിത ഗാനങ്ങൾക്ക് ഈ പ്രതിഭ ഈണം നൽകിയിട്ടുണ്ട്. 10-ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോബിന്ദ് സിംഗ് ജി അന്തരിച്ചത് 1708 ഒക്ടോബർ 7-നാണ്. 1699 സിഖ് സമൂഹത്തിലെ ധീരരും അർപ്പണബോധമുള്ളവരുമായ യോദ്ധാക്കളുടെ കൂട്ടായ്മയായ ഖൽസ അദ്ദേഹം സ്ഥാപിച്ചു. ജാതി വ്യവസ്ഥക്കെതിരായും അനീതിക്കെതിരായും പോരാടാൻ ഖൽസയിലൂടെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. തന്റെ മരണത്തിന് തൊട്ടുമുൻപ് തനിക്ക് ശേഷം ഇനി മനുഷ്യരൂപത്തിൽ സിഖ് ഗുരുക്കന്മാർ ഉണ്ടായിരിക്കില്ലെന്നും സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബ് ആയിരിക്കും ഇനി മുതൽ നിത്യഗുരുവെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 2001 ഒക്ടോബർ 7-നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബ്രിട്ടനും ചേർന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അൽഖ്വയ്ദ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ഓപ്പറേഷൻ എൻഡൂറിംഗ് ഫ്രീഡം എന്ന പേരിൽ ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചത്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായാണ് ഈ സൈനിക നടപടി തുടങ്ങിയത്. ഈ ആക്രമണത്തെ തുടർന്ന് ആഴ്ചകൾക്കകം തന്നെ താലിബാന് അധികാരം നഷ്ടപ്പെടുകയും അവർക്ക് കാബൂളിൽ നിന്ന് പിന്മാറേണ്ടി വരികയും ചെയ്തു. ആഗോള രാഷ്ട്രീയത്തെയും യുദ്ധചരിത്രത്തെയും മാറ്റിമറിച്ച ഭീകരതയ്ക്കെതിരെയുള്ള ആഗോള യുദ്ധത്തിന്റെ ഔദ്യോഗിക തുടക്കമായിരുന്നു ഒക്ടോബർ 7-ലെ ഈ വ്യോമാക്രമണം. 2-ാം ലോക മഹായുദ്ധത്തിനുശേഷം സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായിരുന്ന മേഖലകളെ ഉൾപ്പെടുത്തി 1949 ഒക്ടോബർ 7-നാണ് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അഥവാ കിഴക്കൻ ജർമ്മനി ഔദ്യോഗികമായി രൂപീകൃതമായത്. ശീതയുദ്ധകാലത്തെ ലോകരാഷ്ട്രീയത്തെയും യൂറോപ്പിന്റെ ഭൂപടത്തെയും നിർണായകമായി സ്വാധീനിച്ച ഒരു ചരിത്ര സംഭവമാണിത്. 2-ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനി പരാജയപ്പെട്ടതിനെ തുടർന്ന് സഖ്യകക്ഷികൾ ജർമ്മനിയെ 4 മേഖലകളായി വിഭജിച്ചു. ഇതിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവരുടെ നിയന്ത്രണത്തിലായിരുന്ന പടിഞ്ഞാറൻ മേഖലകൾ ചേർന്ന് 1949 മെയ് മാസത്തിൽ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി രൂപീകരിച്ചു. ഇതിന് മറുപടിയായാണ് ഒക്ടോബർ 7-ന് സോവിയറ്റ് യൂണിയൻ കിഴക്കൻ ജർമ്മനി സ്ഥാപിച്ചത്.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജകർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം.

0: കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
3: പുലർവട്ടത്തിൽ അടുത്തതായി ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് കിടപ്പ് രോഗികളുടെ മലബന്ധം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ സംസാരിക്കുന്നു.
5: കിടപ്പ് രോഗികളുടെ പരിചരണത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള എന്നാൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപേഷൻ. പലപ്പോഴും രോഗിക്ക് പുറത്തു പറയാൻ കഴിയാത്ത എന്നാൽ അവരുടെ അവസാന നാളുകളിൽ വലിയ വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണിത്. കൃത്യസമയത്ത് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സങ്കീർണതകളിലേക്ക് ഇത് വഴിമാറാം. അതിനാൽ എന്താണ് ഈ അവസ്ഥയെന്നും അത് എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാമെന്നും നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് കിടപ്പ് രോഗികളിൽ മലബന്ധം ഇത്രയധികം സർവ്വസാധാരണമാകുന്നത്? നമ്മൾ നടക്കുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ കുടലിലെ പേശികളും സജീവമായി പ്രവർത്തിക്കും. എന്നാൽ നിരന്തരം കിടപ്പിലാകുമ്പോൾ കുടലിന്റെ ഈ സ്വാഭാവിക ചലനം അഥവാ പെരിസ്റ്റാൾസിസ് കുറയുന്നത് മലബന്ധത്തിന് ഒരു കാരണമാണ്. രണ്ടാമത്തെ കാരണം ഭക്ഷണത്തിലെയും കുടിക്കുന്ന വെള്ളത്തിലെയും കുറവാണ്. മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണം മരുന്നുകളാണ്. പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് വേദന കുറയ്ക്കാൻ നൽകുന്ന മോർഫിൻ, ട്രമഡോൾ പോലെയുള്ള ഓപിയോയിഡ് മരുന്നുകൾ കുടലിന്റെ ചലനശേഷി ഗണ്യമായി കുറയ്ക്കും. ഇതിനു പുറമെ ചില അന്റാസിഡുകൾ, അയൺ സപ്ലിമെന്റ്സ് എന്നിവയും മലബന്ധമുണ്ടാക്കാം. വാർദ്ധക്യ സഹജമായോ അല്ലെങ്കിൽ രോഗമൂലമോ നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന തളർച്ചയും ഇതിനൊരു കാരണമാണ്. രോഗിക്ക് മലബന്ധമുണ്ടെന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? തുടർച്ചയായി ദിവസങ്ങളോളം മലവിസർജനം നടക്കാതിരിക്കുന്നത് തന്നെയാണ് പ്രധാന ലക്ഷണം. എന്നാൽ സംസാരിക്കാൻ കഴിയാത്ത രോഗികളിൽ മറ്റു ചില ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വയറുവീർക്കൽ, വയറുവേദന, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലായ്മ, ഓക്കാനം, ഛർദി എന്നിവ പ്രധാന ലക്ഷണങ്ങളാണ്. പ്രായമായ രോഗികളിൽ പെട്ടെന്നുണ്ടാകുന്ന ആശയക്കുഴപ്പവും അസ്വസ്ഥതയും അഥവാ ഡെലീറിയം പലപ്പോഴും മലബന്ധം മൂലമുണ്ടാകുന്ന കടുത്ത വേദന കൊണ്ടാകാം. രോഗിക്ക് മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും കുടലിൽ നിറഞ്ഞു കിടക്കുന്ന മലം മൂത്രസഞ്ചിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതുകൊണ്ടാകാം. ചിലപ്പോൾ മലബന്ധത്തെ നമ്മൾ വയറിളക്കമായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഈ അവസ്ഥയാണ് സ്പ്യൂരിയസ് ഡയറിയ അഥവാ ഓവർഫ്ലോ ഡയറിയ. എന്താണിതെന്ന് ലളിതമായി പറയാം. കുടലിന്റെ താഴ്ഭാഗത്ത് അതായത് മലാശയത്തിൽ കട്ടിയുള്ള മലം ദിവസങ്ങളോളം കെട്ടിക്കിടന്ന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. ഈ തടസ്സത്തിന് മുകളിൽ നിന്ന് വരുന്ന ദ്രാവക രൂപത്തിലുള്ള മലം ഈ തടസ്സത്തിന്റെ വശങ്ങളിലൂടെ ഒലിച്ചിറങ്ങി പുറത്തേക്ക് വരും. ഒറ്റനോട്ടത്തിൽ രോഗിക്ക് വയറിളക്കമാണെന്ന് പരിചരിക്കുന്നവർക്ക് തോന്നും. ഇത് കണ്ട് തെറ്റിദ്ധരിച്ച് വയറിളക്കം നിൽക്കാനുള്ള മരുന്ന് രോഗിക്ക് നൽകിയാൽ അവസ്ഥ വളരെ ഗുരുതരമാകും. കുടൽ പൂർണ്ണമായും തടസ്സപ്പെടാനോ കുടൽ പൊട്ടിപ്പോകാനോ ഇത് കാരണമായേക്കാം. അതിനാൽ കിടപ്പ് രോഗികൾക്ക് തുടർച്ചയായി ചെറിയ അളവിൽ വെള്ളം പോലെയുള്ള മലം പോകുന്നുണ്ടെങ്കിൽ അത് വയറിളക്കമാണെന്ന് സ്വയം തീരുമാനിക്കരുത്. ഗ്ലൗസ് ധരിച്ച് പരിശോധിച്ചോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെയോ നഴ്സിൻ്റെയോ സഹായത്തോടെയോ യഥാർത്ഥത്തിൽ അവിടെ മലം കല്ലിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഈ അവസ്ഥ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് നോക്കാം. ഒന്ന്, ജലാംശം നിലനിർത്തുക. രോഗിക്ക് കുടിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളവും ചൂടുള്ള പാനീയങ്ങളും നൽകുക. രണ്ടാമതായി, പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എന്നാൽ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ കഴിയാത്ത രോഗികൾക്ക് അമിതമായി ഫൈബർ നൽകുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. മറ്റൊന്ന് ഫിസിയോതെറാപ്പിയാണ്. കിടക്കയിൽ കിടത്തിക്കൊണ്ട് തന്നെ രോഗിയുടെ കാലുകൾ അനക്കുന്നതും വയറിനു ചുറ്റും വളരെ മൃദുവായി വലത്തോട്ട് തിരുമ്മിക്കൊടുക്കുന്നതും കുടലിന്റെ ചലനം വർദ്ധിപ്പിക്കും. ചികിത്സയുടെ കാര്യത്തിൽ പാലിയേറ്റീവ് രോഗികൾക്ക് പലപ്പോഴും മരുന്നുകൾ അനിവാര്യമായി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മലം അയഞ്ഞു പോകാനുള്ള ലാക്സേറ്റീവുകൾ നൽകേണ്ടി വരും. കുടലിന്റെ ചലനം വർദ്ധിപ്പിക്കുന്ന സ്റ്റിമുലന്റ് ലാക്സേറ്റീവുകളും മലത്തിൽ ജലാംശം നിലനിർത്തുന്ന ഓസ്മോട്ടിക് ലാക്സേറ്റീവുകളും രോഗിയുടെ അവസ്ഥയനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കും. മലം വല്ലാതെ കല്ലിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മൃദുവാക്കാൻ എനിമ അല്ലെങ്കിൽ സപ്പോസിറ്ററികൾ നൽകേണ്ടി വന്നേക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗ്ലൗസ് ഇട്ട് വിരൽ ഉപയോഗിച്ച് മലം നീക്കം ചെയ്യേണ്ടിയും വരും. എന്നാൽ ഇതൊന്നും ഡോക്ടറുടെയോ പരിശീലനം ലഭിച്ച നഴ്സിന്റെയോ നിർദ്ദേശമില്ലാതെ സ്വയം ചെയ്യാൻ പാടുള്ളതല്ല.
4: ആയുരാരോഗ്യത്തിൽ ഇന്ന് കിടപ്പ് രോഗികളുടെ മലബന്ധം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി

0: വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: തൊഴിൽ ദർശനം.
2: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ ഒഡീഷയിലെ ബാലേശ്വരിലുള്ള പ്രൂഫ് ആൻഡ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ PXE അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 50 ഒഴിവുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 15, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 4, മെക്കാനിക്കൽ 4, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 5, കെമിക്കൽ 2. യോഗ്യത: ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ബിടെക്. ടെക്നീഷ്യൻ അപ്രന്റീസ് ഒഴിവ് 35, സിവിൽ 10, കമ്പ്യൂട്ടർ സയൻസ് 5, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 5, മെക്കാനിക്കൽ 8, കെമിക്കൽ 1, ഇലക്ട്രിക്കൽ 2, സിനിമാറ്റോഗ്രഫി 2, ഓട്ടോമൊബൈൽ 2. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ. അപേക്ഷകർ 2022 മുതൽ 2026 വരെയുള്ള വർഷങ്ങളിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ നേടിയവരായിരിക്കണം. ബിരുദാനന്തര ബിരുദം പരിഗണിക്കില്ല. അപ്രന്റീസ്ഷിപ്പ് പോർട്ടലായ https://www.nats.education.gov.in രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.nats.education.gov.in. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷാ ഫോമിൽ ടൈപ്പ് ചെയ്ത് അപേക്ഷ തയ്യാറാക്കി അത് സ്പീഡ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് തപാൽ മുഖേന അയക്കണം. വിലാസം: ദ ഡയറക്ടർ, പ്രൂഫ് ആൻഡ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റ്, PXE, ഡിഫൻസ് R&D ഓർഗനൈസേഷൻ, ചാന്ദിപൂർ PO, ബലാസോർ ഡിസ്ട്രിക്ട്, ഒഡീഷ 756025. ബ്രാക്കറ്റിൽ കൈൻഡ് ATTN.OIC, HRDC. വിലാസം ഒരിക്കൽ കൂടി: ദ ഡയറക്ടർ, പ്രൂഫ് ആൻഡ് എക്സ്പെരിമെന്റൽ എസ്റ്റാബ്ലിഷ്മെന്റ്, PXE, ഡിഫൻസ് R&D ഓർഗനൈസേഷൻ, ചാന്ദിപൂർ PO, ബലാസോർ ഡിസ്ട്രിക്ട്, ഒഡീഷ 756025. ബ്രാക്കറ്റിൽ കൈൻഡ് ATTN.OIC, HRDC. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിന്റെ മാതൃകയ്ക്കും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://drdo.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://drdo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 12 October. ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ള ബനാറസ് ലോക്കോമോട്ടീവ് വർക്ക്സിൽ സ്പോർട്സ് കോട്ടയിൽ 25 ഒഴിവ്. പുരുഷന്മാർക്കാണ് അവസരം. ലെവൽ 1, 2, 5 ശമ്പള സ്കെയിലുള്ള തസ്തികകളിലാണ് ഒഴിവ്. കായിക ഇനങ്ങൾ: ബാസ്കറ്റ്ബോൾ, വോളിബോൾ, റെസ്ലിംഗ്, ഹാൻഡ്ബോൾ. യോഗ്യത: 10th class ITI, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 12th class തത്തുല്യം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. കായിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രായം 1/1/2027, 18-25 ഇടയിൽ. പരീക്ഷാ ഫീസ് SC/ST വിഭാഗക്കാർക്കും മതന്യൂനപക്ഷങ്ങളിൽ പെട്ടവർക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും 250 രൂപ. ഇവർ പരീക്ഷ എഴുതിയാൽ മുഴുവൻ തുകയും തിരികെ നൽകും. മറ്റുള്ളവർക്ക് 500 രൂപ. ഇവർ പരീക്ഷ എഴുതിയാൽ 400 രൂപ തിരികെ നൽകും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 12 October. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം BLW, Indian Railways. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി BLW, Indian Railways.
1: തൊഴിൽ ദർശനം.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
5: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ RB ശ്രീകല.
6: തെറ്റായി പ്രയോഗിച്ച് ഭാഷയിൽ ശരിപോലെ ആയിത്തീർന്ന ചില പദങ്ങളും പ്രയോഗങ്ങളും നോക്കുക. സത്യഗ്രഹം എന്നതാണ് ശരിയായ രൂപം. സത്യത്തെ ഗ്രഹിക്കൽ അഥവാ

0: മുറുകെ പിടിക്കൽ എന്നാണർത്ഥം. എന്നാൽ സാധാരണയായി സത്യാഗ്രഹം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചു കാണുന്നത്. ടെലിവിഷൻ സംപ്രേഷണം, റേഡിയോ പ്രക്ഷേപണം എന്ന് പറയേണ്ടിടത്ത് ടെലിവിഷൻ സംപ്രേക്ഷണം, റേഡിയോ പ്രക്ഷേപണം എന്നിങ്ങനെ പ്രയോഗിച്ചു കാണുന്നു. ഹ്രസ്വ ചർച്ചയ്ക്ക് പകരം ഹ്രസ്വമായ ചർച്ച എന്നും രാജാവ് എന്ന അർത്ഥത്തിൽ സമ്രാട്ട് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം സാമ്രാട്ട് എന്നുമാണ് പലപ്പോഴും പ്രയോഗിച്ചു കാണുന്നത്. ഇതൊക്കെ തെറ്റായ രൂപങ്ങളാണ്. ഹാർദവമായി സ്വാഗതം ചെയ്യാറുള്ളവരാണ് പലരും. ഹാർദമായി എന്നതാണ് ശരിയായ പ്രയോഗം, അല്ലെങ്കിൽ ഹൃദയപൂർവം എന്നും പറയാം. അനുഗ്രഹീതൻ ശരിയായ രൂപമായിരിക്കെ നാമൊക്കെ അനുഗ്രഹീതന്മാരായി മാറുന്നു. വീട് എന്ന അർത്ഥത്തിൽ ഗൃഹം പലപ്പോഴും ഗ്രഹമായും വീട്ടുകാരിയായ ഗൃഹിണി വയറിന് ദീനം ബാധിച്ച ഗ്രഹിണിയായും മാറുന്നു. പലപ്പോഴും ഇതെല്ലാം എഴുത്തിലും കണ്ടുവരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. രക്ഷകർത്താവ് എന്നതല്ല, രക്ഷാകർത്താവ് എന്നതാണ് ശരിയായ രൂപം. അധ്യാപക രക്ഷാകർത്തൃ സമ്മേളനമാണ് ശരി. ഐകമത്യം മഹാബലം എന്നിടത്ത് ഐക്യമത്യം മഹാബലം എന്നാണ് പൊതുവെ കാണുന്നത്. ഏകമതിത്വം ആണ് ഐകമത്യം, അതുപോലെ ഏകരൂപത്വം ആണ് ഐകരൂപ്യം. ഐക്യരൂപ്യം തെറ്റാണ്. അധ്യക്ഷം വഹിച്ചു എന്ന് പറയുമ്പോൾ അധ്യക്ഷനെ വഹിച്ചു അഥവാ ചുമന്നു എന്നർത്ഥം വരും. ശരിയായ പ്രയോഗം അധ്യക്ഷത വഹിച്ചു എന്നതാണ്. പുരോഗതിയുടെ വിപരീതമായി അധോഗതി പറയാറുണ്ട്. പുരോഗതി എന്നാൽ മുന്നോട്ടുള്ള പോക്കാണ്, അധോഗതിയോ താഴോട്ടുള്ള പോക്കും. മുന്നോട്ടിന്റെ വിപരീതം പിന്നോട്ടാണല്ലോ, അപ്പോൾ പുരോഗതിയുടെ വിപരീതം പശ്ചാത്ഗതി എന്നതാണ് ശരിയായ രൂപം. അതുപോലെ മിക്കപ്പോഴും കാണാറുള്ള ഒരു തെറ്റാണ് പ്രവൃത്തി, നിവർത്തി, ആവർത്തി എന്നീ പദങ്ങൾ. പ്രവൃത്തി, നിവൃത്തി, ആവൃത്തി എന്നതാണ് ശരി. എന്നാൽ പ്രവർത്തിക്കുക, ആവർത്തിക്കുക എന്നിങ്ങനെ രൂപം സാന്ദർഭികമായി മാറിവരുന്നു. അയാൾക്ക് ആ വിഷയത്തെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഗ്രാഹ്യം എന്ന വാക്കിന് ഗ്രഹിക്കേണ്ടത് എന്നാണ് അർത്ഥം. ഗ്രഹണം ആണ് അറിവ്. ബോധ്യം, സാധ്യം എന്നിങ്ങനെയുള്ള രൂപങ്ങളും ഈ രീതിയിൽ പ്രയോഗിച്ചു കാണാറുണ്ട്. ക്ഷണക്കത്തുകളിൽ സ്ഥിരമായി കാണാറുള്ള ഒരു തെറ്റാണ് ഇനി പറയുന്നത്. മാന്യരെ, മിത്രമേ, സുഹൃത്തെ എന്നിങ്ങനെ ഹ്രസ്വ ഏകാരം ഉപയോഗിച്ചാണ് പലപ്പോഴും സംബോധന ചെയ്തു കാണുന്നത്. എന്നാൽ സംബോധനയ്ക്ക് ദീർഘസ്വരമാണ് ആവശ്യം. മാന്യരെ, സുഹൃത്തെ, പ്രിയമിത്രമേ എന്നിങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ബി ശ്രീകല. പുലർവട്ടം തുടരും 7:25 വാർത്തകൾക്കു ശേഷം. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 1 6 4 3 2 1 9 9 6 5 5 6 3 2 1 9 9 6 5 5 6 3 2 1. സമയം 7:24 അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിവിധ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTC യുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും.

0: വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2 ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. $100 ബില്യൻ നിക്ഷേപ പങ്കാളിത്തം, ഇന്ത്യയിൽ 1,000,000 തൊഴിലവസരങ്ങൾ എന്ന പ്രമേയത്തിലൂന്നിയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ ഇരുവരും അവലോകനം ചെയ്തു. ഉഭയകക്ഷി നിക്ഷേപ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാനും തീരുമാനമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് ഇന്ന് 25 വർഷം പൂർത്തിയാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികളാണ് BJPയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ശ്രീ മോദിയും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ഇന്ന് വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളും വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ബൈക്ക് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്ര മന്ത്രിസഭ പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ ഭരണകാലം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ തെളിവാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ രാജ്യസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഊർജ്ജസ്വലതയുടെ വലിയൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: പ്രധാനമന്ത്രിജിക്ക് പ്രസ്താവ് പാരിത് കിയ ജിസ് തരഹ് സെ ഗുജറാത്ത് മേ പ്രധാനമന്ത്രിജി നെ അപ്നേ കാര്യക്രമോ കെ മാധ്യമ സെ നീതിയോ കെ മാധ്യമ സെ കൈ ഐസെ പരിവർത്തൻ കിയേ ജിസ് കെ ലിയേ ദുനിയാ ഭർ മേ മാന്യ പ്രധാനമന്ത്രിജി കോ ജോ കാം ഉന്നോനെ കിയേ വോ സാരേ കാം ആഗേ ജാകേ ദേശ് കെ ലിയേ ഏക് ബഡി ടെംപ്ലേറ്റ് ബനേ തോ ഗുജറാത്ത് മോഡൽ കോ ദുനിയാ ഭർ മേ പഹചാനാ ഗയാ സരാ പ്രസന്റേഷൻ ഹുയി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നീം കോട്ടഡ് യൂറിയയെക്കുറിച്ചാണ് ഇന്ന്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ 2015 സെപ്റ്റംബർ 1 മുതൽ വേപ്പുപൂശിയ യൂറിയ അഥവാ നീം കോട്ടഡ് യൂറിയയാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതോടെ വിളവ് 17.5% വരെ വർദ്ധിക്കുകയും 10,000 കോടി രൂപയോളം ലാഭം നേടുകയും ചെയ്തു. യൂറിയയിൽ വേപ്പ് പൂശുന്നത് നിർബന്ധമാക്കിയതോടെ സബ്സിഡി നിരക്കിലുള്ള യൂറിയ വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റി ഉപയോഗിക്കുന്നത് കുറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. സാർവത്രികവും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗമായി സാങ്കേതികവിദ്യയെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി സേവാതീർത്തിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഈ മാസം 10 സമാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി 2025 കീഴിൽ അനുവദനീയമായ 375 പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. മുൻപുണ്ടായിരുന്ന 266 പ്രവൃത്തികളെ അപേക്ഷിച്ച് 41% വർധനയാണിതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്ത നിവാരണത്തെയും നേരിടാനുള്ള പ്രത്യേക പ്രവൃത്തികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെ വൈകിട്ട് 4 മണിവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷ ലഭിച്ചിരുന്നില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ കക്ഷികളുടെ ഇന്നലത്തെ പ്രതിഷേധ പരിപാടിയുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംയുക്ത പ്രതിനിധി സംഘമോ കമ്മീഷനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔദ്യോഗിക പ്രതിനിധി മുഖേന സമയം അഭ്യർത്ഥിക്കുകയാണ് പതിവ്. ഇരുവിഭാഗവും സമ്മതിക്കുന്ന സമയത്താണ് കൂടിക്കാഴ്ച നടക്കാറുള്ളതെന്നും

0: മേഖലകൾ ശക്തമായി തുടരുന്നതായും നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.1% എത്തുമെന്നും ലോകബാങ്കിന്റെ അനുമാനം. നേരത്തെ 6.6% കണക്കാക്കിയ സ്ഥാനത്താണിത്. 2028 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.2% റിപ്പോർട്ട് കണക്കാക്കുന്നു. KSRTC കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് KSRTC ലോജിസ്റ്റിക് സർവീസിനോടൊപ്പം കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ നടത്തും. മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ നടപ്പാക്കുന്ന കാർഗോ സേവനങ്ങൾ മാതൃകയാക്കിയാണ് KSRTCയുടെ ഈ നീക്കം. വിമാനത്താവളങ്ങളിലെ കാർഗോ നീക്കങ്ങളെ KSRTCയുടെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും പുതിയ സേവനം സഹായകമാകും.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. നയതന്ത്രജ്ഞനും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന VK കൃഷ്ണമേനോന്റെ സ്മരണ നിലനിർത്തുന്ന കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ VK കൃഷ്ണമേനോൻ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗ്യാലറിയുടെയും രണ്ടാംഘട്ട പ്രദർശന സജ്ജീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് നഗരത്തോട് ചേർന്ന് 200-ലേറെ വർഷം പഴക്കമുള്ള ഈ സ്റ്റീൽ ബംഗ്ലാവിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വില്യൻ ലോഗൻ അടക്കമുള്ള ബ്രിട്ടീഷ് മലബാർ കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ മന്ദിരം. VK കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം 1976 ആരംഭിച്ച മ്യൂസിയത്തിൽ രാജ രവിവർമ്മയുടെ അപൂർവ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ടിബറ്റൻ ബംഗാൾ സ്കൂൾ ചിത്രങ്ങൾ, മുഗൾ രാജസ്ഥാൻ ചിത്രങ്ങൾ ഉൾപ്പെടെ 66 ചിത്രങ്ങളും ആനക്കൊമ്പ്, ലോഹം എന്നിവയിൽ തീർത്ത ശില്പങ്ങളും ഉണ്ട്.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് 171 റൺസിന് പുറത്തായി. ഇന്ത്യ 14.4 ഓവറിൽ 2 നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ബ്യൂനസ് അയേഴ്സിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208 മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കം. വെസ്റ്റിൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കാലം സാക്ഷി.
4: ജി രാമചന്ദ്രൻ, സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനും വിദ്യാഭ്യാസ വിചക്ഷണനും പത്രപ്രവർത്തകനും അധ്യാപകനുമായിരുന്ന ജി രാമചന്ദ്രൻ 1904 October 7 ജനിച്ചു. കോട്ടയം CMS സ്കൂൾ, തിരുവനന്തപുരം മോഡൽ ഹൈസ്കൂൾ, പരവൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. ഉപരിപഠനം ടാഗോറിന്റെ വിശ്വഭാരതിയിൽ. അവിടെ നിന്നും നേരെ ഗാന്ധിജിയുടെ സബർമതിയിലേക്ക് വന്നു. ടാഗോറിന്റെയും ഗാന്ധിജിയുടെയും ആശയങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായും മദ്രാസിലെ ബേസിക് എഡ്യൂക്കേഷൻ അസസ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനായും തിരുക്കൊച്ചിയിൽ പട്ടം താണുവിള്ള മന്ത്രിസഭയിലെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായത്. ഗാന്ധി സ്മാരകനിധി സെക്രട്ടറി, അഖില ഭാരത ഗ്രാമീണ വ്യവസായത്തിന്റെ ജനറൽ സെക്രട്ടറി, അഖില ഭാരത ഖാദി വ്യവസായത്തിന്റെയും ഗ്രാമീണ വ്യവസായ കമ്മീഷന്റെയും ചെയർമാൻ എന്നീ പദവികളിൽ സേവനമനുഷ്ഠിച്ചു. ദീർഘകാലം ഗാന്ധിഗ്രാമിന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം ഗാന്ധിഗ്രാം സർവകലാശാല ആരംഭിച്ചപ്പോൾ വൈസ് ചാൻസലറുമായി. അഡ്വഞ്ചറിംഗ് വിത്ത് ലൈഫ് അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഉത്തമ ഗുരുനാഥനുള്ള ദേശികോത്തമ പുരസ്കാരം നൽകി വിശ്വഭാരതി.

0: ഭാരതി സർവകലാശാല അദ്ദേഹത്തെ ആദരിച്ചു. 1995 ജനുവരി 17 ജി രാമചന്ദ്രൻ അന്തരിച്ചു. ജി രാമചന്ദ്രനുമായി ഹൃദയകുമാരി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ നിന്ന് ഒരു ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: രാമചന്ദ്രജി, ഐ അണ്ടർസ്റ്റാൻഡ് യു ആർ ബോൺ ഇൻ 1904 അറ്റ് നെയ്യാറ്റിൻകര. 1904 അപ്പിയേഴ്സ് സോ ഫാർ അവേ. ദ ബിഗിനിങ് ഓഫ് ദ സെഞ്ച്വറി ഈസ് സോ ഡിഫറെന്റ് ഫ്രം ദി എൻഡ് ഓഫ് ദ സെഞ്ച്വറി. കുഡ് യു ടെൽ അസ് സംതിങ് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്?
2: ഐ മസ്റ്റ് സേ ഐ ഹാഡ് എ ഗുഡ് ചൈൽഡ്ഹുഡ്. മൈ ഫാദർ വാസ് എ ഗുഡ് മാൻ ആൻഡ് മൈ മദർ എ ഗുഡ് വുമൻ. ഹി വാസ് എൻ ഓഫീസർ ഓഫ് ദി ഓൾഡ് ട്രാവൻകൂർ ഗവൺമെന്റ്. ഹി കെയിം ഫ്രം എ ഫാർമേഴ്സ് ഫാമിലി ഇൻ നെയ്യാറ്റിൻകര. ബട്ട് ഹി ഹാഡ് എ ബ്രദർ ഹു ഹാഡ് എ വിഷൻ ദറ്റ് ഹിസ് യങ്ങർ ബ്രദർ ഷുഡ് ഡു വെൽ ഇൻ ലൈഫ്. So he asked him to go to Madras and he joined the Pachayappa's college where he studied for 4 years and graduated from the Pachayappa's college. Father's name was Govinda Pillai and this brother who sent him to the Pachayappa's college was Narayana Pillai. So I remember when my father built the first house in Trivandrum, he called it Narayanath House in memory of his brother. My father married from Trivandrum. I must say, with some pride in my heart, he married from a big family. The Karanavan of the family is there, Marthandan Thambi. There were lots of land which he kept in his hands. He built a high school, the first high school which a private gentleman built in Trivandrum. And curiously, he called it by the name which we now don't use, the Native High School. Many of those who later on came to occupy high places in the public life of Trivandrum were teachers in his high school. And my father, who had returned from Madras after graduating from the Pachayappa's college, he joined as a teacher. Somehow, Marthandan Thambi, my Karanavar, and my father became good friends.
0: Kalam Sakshi, ഇന്ന് നമ്മൾ കേട്ടത് ജി രാമചന്ദ്രന്റെ ശബ്ദം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: മനോയാനം.
2: ട്രിക്കോട്ടില്ലോമാനിയ കേട്ടാൽ ഏതോ വലിയ പദം പോലെ തോന്നും. പദം വലുതു തന്നെയാണ്. എന്നാൽ ഈ ട്രിക്കോട്ടില്ലോമാനിയ എന്നത് സ്വന്തം ശരീരത്തിലെ മുടി ബലമായി പറിച്ചെടുക്കാൻ തോന്നുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇത് പ്രധാനമായും ഒബ്സസീവ് കമ്പൾസീവ് സ്പെക്ട്രം ഡിസോർഡറുകളുടെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. തലയിലെ മുടി, പുരികം, കൺപീലികൾ എന്നിവിടങ്ങളിൽ നിന്ന് ആവർത്തിച്ച് മുടി പറിച്ചെടുക്കുക. മുടി പറിച്ചെടുക്കുന്നതിന് മുമ്പ് വലിയ തോതിലുള്ള മാനസിക സമ്മർദ്ദവും പറിച്ചെടുത്തു കഴിയുമ്പോൾ താൽക്കാലികമായ ഒരു ആശ്വാസവും അനുഭവപ്പെടുക. മുടി അമിതമായി പറിക്കുന്നതുമൂലം തലയിലോ പുരികത്തിലോ മുടിയില്ലാത്ത പാടുകൾ പ്രത്യക്ഷപ്പെടുക. ഈ ശീലം മറ്റുള്ളവർ അറിയാതിരിക്കാൻ വിഗ്ഗുകളോ സ്കാർഫോ ഉപയോഗിച്ച് മറയ്ക്കുക എന്നിവയൊക്കെയാണ് ഈ ട്രിക്കോട്ടില്ലോമാനിയയുടെ പ്രധാന ലക്ഷണങ്ങൾ. ഉത്കണ്ഠയോ സങ്കടമോ കുറയ്ക്കാൻ ഒരു മാർഗമായി ബോധപൂർവമല്ലാതെയാണ് പലപ്പോഴും ഈ ശീലം തുടങ്ങുന്നത്. തലച്ചോറിലെ സന്ദേശവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തുക്കളുടെ വ്യതിയാനം ഇതിന് കാരണമാകാറുണ്ട്. ട്രിക്കോട്ടില്ലോമാനിയയുടെ ന്യൂറോളജിക്കൽ വശങ്ങൾ പ്രധാനമായും തലച്ചോറിലെ കോർട്ടിക്കോ സ്ട്രിറ്റോ തലാമോ കോർട്ടിക്കൽ സർക്യൂട്ടുകളിലെ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നതിലും ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സുപ്രധാന പങ്ക് വഹിക്കുന്ന സ്ട്രിയാറ്റം, ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്നീ ഭാഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലുണ്ടാകുന്ന അപാകതകളാണ് മുടി പറിക്കാനുള്ള അമിതമായ പ്രേരണയ്ക്ക് കാരണമാവുന്നത്. കൂടാതെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തെ ഗ്രേ മാറ്ററിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇതിൽ നിർണായകമാണ്. തലച്ചോറിലെ സന്ദേശവാഹകരായ സെറോട്ടോണിൻ, ഡോപ്പമിൻ, ഗ്ലൂട്ടാമേറ്റ് എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അസന്തുലിതാവസ്ഥ ഈ അവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് ആവർത്തിച്ചുള്ള ഒരു പ്രവൃത്തിശീലമായി മാറുന്നതിലേക്ക് നയിക്കുന്നു. ചിലർ ബോധപൂർവമല്ലാതെ, ഉദാഹരണത്തിന് TV കാണുമ്പോഴോ വായിക്കുമ്പോഴോ മുടി പറിക്കാറുണ്ട്. മുടി പറിക്കണം എന്ന തോന്നലുണ്ടാകുമ്പോൾ അതിന് പകരമായി മറ്റൊരു പ്രവൃത്തിയിൽ, ഉദാഹരണത്തിന് കൈകൾ മുറുക്കി പിടിക്കുക എന്നതുപോലുള്ള പ്രവൃത്തികളിലേർപ്പെടാൻ ഹാബിറ്റ് റിവേഴ്സൽ ട്രെയിനിങ് അഥവാ HRT രോഗിയെ പരിശീലിപ്പിക്കുന്നു. ഇത്തരം ശീലങ്ങളിലേക്ക് നയിക്കുന്ന ചിന്തകളെ തിരിച്ചറിയാനും അവ മാറ്റിയെടുക്കാനും കോഗ്നിറ്റീവ് തെറാപ്പി സഹായിക്കുന്നു. വാക്ക് വളരെ സങ്കീർണമാണ് എന്ന് തോന്നിയെങ്കിലും ട്രിക്കോട്ടില്ലോമാനിയ എന്ന ഈ അസുഖത്തെക്കുറിച്ച് മനോയാനത്തിൽ പറയാൻ ഒരു കാര്യമുണ്ട്. ഇന്ന് ധാരാളം കൗമാരക്കാരായ കുട്ടികൾ മാതാപിതാക്കൾ പോലും അറിയാതെ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ട്. അതിന് കാരണം അവരനുഭവിക്കുന്ന ഉത്കണ്ഠയോ ഭയമോ സമ്മർദ്ദമോ മറ്റു കാര്യങ്ങളോ ആണ്. രക്ഷിതാക്കളും അധ്യാപകരും അത് തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്യുന്നുവെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. സൈക്കോതെറാപ്പിയോ കൗൺസിലിംഗോ ചെയ്യാവുന്നതുമാണ്. എന്തായാലും ഒന്ന് ആലോചിച്ചു നോക്കൂ, തലയിൽ നിന്നോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നോ മുടി പിഴുക എന്ന് പറയുന്നത് സമ്മർദ്ദത്തിന്റെ ലക്ഷണമാണെങ്കിൽ പോലും അതൊരു നല്ല ശീലമേയല്ല. അതുകൊണ്ട് തന്നെ ട്രിക്കോട്ടില്ലോമാനിയ എന്ന് പറയുന്നത് എത്ര നേരത്തെ കണ്ടെത്തുമോ അത്രയും നേരത്തെ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ഉത്കണ്ഠാകുലരാകാതിരിക്കട്ടെ, അവർ ഭയചകിതരാകാതിരിക്കട്ടെ, അവരെ സമ്മർദ്ദം കൊണ്ട് മൂടാതിരിക്കട്ടെ. കാരണം കുട്ടിക്കാലം എന്ന് പറയുന്നത് ഏറ്റവും സുന്ദര സുരഭിലമായ കാലമാണ്. ആ കാലം മാനസിക ആരോഗ്യത്തിന്റെ ഏറ്റവും ഉത്തമമായ കാലവുമാണ്. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. പുലർവട്ടത്തിൽ ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ SEVT ട്രേഡുകളിൽ ഏതാനും സീറ്റുകളിൽ ഒഴിവുകൾ നിലവിലുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി 9946336340 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൽ നിന്ന് ഭവന വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ഇത് തീർപ്പാക്കുന്നതിന് സർക്കാർ വായ്പാ കുടിശ്ശിക അദാലത്ത് കാലാവധി എല്ലാ ജില്ലകളിലും ഡിസംബർ 31 വരെ നീട്ടി. മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് പദ്ധതി, വിദ്യാസമുന്നതി മെരിറ്റ് സ്കോളർഷിപ്പ് എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ksdwcfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള സർവകലാശാല ഇന്ന് തുടങ്ങേണ്ട നാലാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLB, നാളെ ആരംഭിക്കുന്ന ആറാം സെമസ്റ്റർ പഞ്ചവത്സര ഇന്റഗ്രേറ്റഡ് ബികോം BBA LLB എന്നീ ഡിഗ്രി പരീക്ഷകൾ മാറ്റിവച്ചു. ഇത് യഥാക്രമം ഈ മാസം 26-27 തീയതികളിൽ നടക്കും. മറ്റ് ദിവസത്തെ പരീക്ഷകൾക്ക് മാറ്റമില്ല.
1: ഗ്രാമകേരളം
4: കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒറ്റാൾ.
1: ഗ്രാമീണ കേരളത്തിന്റെ നിറം മങ്ങാത്ത ഓർമ്മകളിൽ ഒന്നാണ് ഒറ്റാൽ. മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഒരു ഉപകരണം. നന്നായി ഉണങ്ങിയ ബലമുള്ള മുളയോ ഈറയോ കൊണ്ട് നിർമ്മിച്ച രണ്ടറ്റവും തുറന്ന കോൺ ആകൃതിയിലുള്ളതാണ് ഒറ്റാൽ. ആഴം കുറഞ്ഞ തോടുകളിലും വയൽച്ചാലുകളിലുമൊക്കെ ഒരു മഴ കിട്ടിക്കഴിയുമ്പോഴാണ് ആളുകൾ ഒറ്റാലുമായി മീൻപിടുത്തത്തിനിറങ്ങുക പതിവ്. മഴക്കാലത്തിന്റെ തുടക്കത്തിൽ പുതുവെള്ളം കയറുന്ന വയലേലകളിലേക്കും തോടുകളിലേക്കുമെല്ലാം വരാലും മുഷിയും കുറുവയുമൊക്കെ ഒഴുകിയെത്തുക പതിവായിരുന്നു. ഈ സമയത്താണ് ഊത്തപിടുത്തത്തിന്റെ കാലവും. പ്രജനനത്തിനായി മീനുകൾ നടത്തുന്ന ദേശാന്തര ഗമനത്തെയാണ് ഊത്ത എന്ന് വിളിക്കുന്നത്. ആഴം കുറഞ്ഞ തോടുകളിലും മറ്റും ഒറ്റാല താഴ്ത്തിയാൽ അതിനുള്ളിൽ കുടുങ്ങുന്ന മീനുകളെ പിടിക്കാൻ കഴിയും. മിക്കവാറും രാത്രി സമയത്താണ് ഒറ്റാലുമായി ടോർച്ചിന്റെ വെളിച്ചത്തിൽ മീൻപിടുത്തം നടത്താറ് പതിവ്. ഒരർത്ഥത്തിൽ മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് നടത്തുന്ന ഈ ഊത്തപിടുത്തം അഥവാ ഫ്ലഡ് പ്ലെയിൻ ബ്രീഡിംഗ് റൺ നിയമവിരുദ്ധമാണ് എന്ന് പറയാം. എന്നാൽ പണ്ടുകാലത്ത് മത്സ്യങ്ങളും ഞണ്ടും കക്കയുമൊക്കെ സമൃദ്ധമായിരുന്നതിനാൽ അന്ന് ഇതത്ര ഗൗരവമായി ആരും കണക്കാക്കിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഊത്തൽ, ഊത്തയിളക്കം, ഊത്തകയറ്റം എന്നെല്ലാം മീനുകളുടെ ഈ ജലയാത്രയ്ക്ക് വിവിധ പേരുകളുമുണ്ട്. ഇത്തരത്തിൽ പ്രജനനത്തിനായി യാത്ര നടത്തുന്ന മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്നതാണ് ഊത്തപിടുത്തം. ഒരു കാലത്ത് ഇടവപ്പാതിയിലെ രാത്രികാല ഊത്തപിടുത്തം നമ്മുടെ നാട്ടിലെ ഒരു ഗ്രാമീണ വിനോദം കൂടെയായിരുന്നു എന്ന് പറയാം. ഒറ്റാല നിർമ്മാണം സവിശേഷമായ ഒരു കലയാണ്. രണ്ട് റിങ്ങും മുള ഉണക്കി ചീകിയെടുക്കുന്ന വാരികളും ചേർത്താണ് ഒറ്റാലുണ്ടാക്കുക. ആദ്യം മുള നെടുകെ രണ്ടായി പിളർന്ന് ഇടയ്ക്കുള്ള മുട്ടുകൾ തട്ടിക്കളഞ്ഞ് ചെറിയ വാരികളായി കീറിയെടുക്കണം. വാരികളുടെ വരിപ്പുകൾ ചീകി ഒതുക്കാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മീൻപിടുത്തത്തിന് കൈ അകത്തേക്കിടുകയും മറ്റും ചെയ്യുമ്പോൾ കൈ മുറിയാനിടയുണ്ട്. ചീകി ഒതുക്കുന്നതോടൊപ്പം വാരികളുടെ ഒരറ്റം കൂർപ്പിക്കാനും മറക്കരുത്. ചെളിയിലേക്ക് ഇറക്കാനുള്ള സൗകര്യം പ്രമാണിച്ചാണ് ഇത്. ഇന്നിപ്പോൾ വാരികൾ മയപ്പെടുത്താൻ അല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാൻ മെഷീൻ സൗകര്യമുണ്ട്. ഇത്തരത്തിൽ ചീകി ഒതുക്കി മയപ്പെടുത്തിയ 80-90 വാരികൾ വരെ വേണം ഒരു ഒറ്റാൽ നിർമ്മിക്കാൻ. റിങ്ങിന്റെ ചുറ്റോടു ചുറ്റും 3 വാരികൾ വീതം ചേർത്ത് ബലമായി കെട്ടിയുറപ്പിക്കും. ഒറ്റാലിന്റെ മുകൾ ഭാഗം അഥവാ പീടികയാണ് ഇത്തരത്തിൽ ആദ്യം വരിഞ്ഞു തയ്യാറാക്കുന്നത്. പീടിക പൂർത്തിയാക്കുക എന്നാണ് ഇതിനെ പറയുന്നത്. തുടർന്ന് ഒറ്റാലിന് ചുറ്റും നൈലോൺ ചരട് കൊണ്ട് അരഞ്ഞാണം പോലെ കെട്ടിയെടുക്കും. എന്നിട്ട് ചകിരി കൊണ്ട് മുകൾ ഭാഗം വൃത്താകൃതിയിൽ കട്ടിക്ക് കെട്ടിയുറപ്പിക്കും. ഒറ്റാല് പിടിക്കാനുള്ള കൈപ്പിടിയാണ് ഇത്. ഇനി ഒറ്റാല് മലർത്തി വെച്ച് വലിയ റിങ് അകത്തേക്ക് വെച്ച് അതും ചേർത്ത് വാരികളുമായി വരിഞ്ഞെടുക്കും. ഇങ്ങനെയാണ് ഒറ്റാൽ നിർമ്മിക്കുക. ഒറ്റാലിന്റെ മുകൾ ഭാഗത്ത് മീനെടുക്കാൻ പാകത്തിൽ ചെറിയ ദ്വാരവും താഴെ പരന്ന വായ്ഭാഗവുമാണ് ഉണ്ടായിരിക്കുക. വെള്ളത്തിൽ ചെളിയിലേക്ക് ഒറ്റാൽ ഉറപ്പിച്ച ശേഷം ഉള്ളിലകപ്പെടുന്ന മത്സ്യങ്ങളെ മുകൾ ഭാഗത്തുകൂടെ കൈയിട്ട് പിടികൂടുന്നതാണ് പതിവ് രീതി. തോട്, ചെറിയ പുഴ, വയൽ എന്നിങ്ങനെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ മീൻ പിടിക്കാനാണ് സാധാരണയായി ഒറ്റാൽ ഉപയോഗിച്ചു വരുന്നത്. കുട്ടനാട്, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ഒരു കാലത്ത് ഒറ്റാൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കൃഷിരീതികളിലെ മാറ്റവും പുഴകളിലെയും പാടങ്ങളിലെയും മത്സ്യസമ്പത്തിന് സംഭവിച്ച കുറവും പുതിയ മത്സ്യബന്ധന രീതികളുമൊക്കെ ഇന്ന് ഒറ്റാലിൻ്റെ സാർവജനീനതയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാട്ടിൻപുറങ്ങളിൽ ഒറ്റാൽ നിർമ്മാണം സാധാരണ ജനങ്ങളുടെ ഉപജീവനത്തിനുള്ള ഒരു കൈത്തൊഴിലുമായിരുന്നു.
4: കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഒറ്റാൽ, രചന സുരേഷ് മുതുകുളം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പുലർവട്ടത്തിൽ ഇനി എം എസ് ബാബുരാജ് ഈണം നൽകിയ ചലച്ചിത്ര ഗാനങ്ങൾ. ഖദീജ എന്ന ചിത്രത്തിനുവേണ്ടി യൂസഫലി കച്ചേരി എഴുതിയ ഗാനം, പാടിയത് എസ് ജാനകിയും ബി വസന്തയും.

0: ഈ നേരത്ത്. പിന്നെ മേശയുടെ കാര്യം മറക്കല്ലേ?
1: ഇല്ല.
0: അയാൾ എഴുന്നേറ്റ് ആ പെൺകിടാവിനെ ഒന്ന് നോക്കി, പെട്ടെന്ന് മുഖം തിരിച്ച് പടിക്കിലേക്ക് നടക്കുകയും ചെയ്തു. പടി കടന്നപ്പോൾ സുലൈമാന്റെ മുഖത്ത് വേദനയും നിഗൂഢതയും സ്പഷ്ടമായിരുന്നു.
1: അതെ അതെ അതെ, അത് നല്ലതാണ്,
0: അയാൾ പിറുപിറുത്തു. വിശ്വനാഥനെ അയാൾ അറിയുമെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസമായി അയാളെ സംബന്ധിച്ചിടത്തോളം സംഭവങ്ങൾ പൊളിഞ്ഞ് മേലേക്ക് വീഴുകയാണ്. തന്റെ പിന്നാലെ വിധി ഒരുതരം പതിയിരിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്തായാലും ഇതൊക്കെ അന്ന് അവസാനിച്ചു കിട്ടിയാൽ മതി. സാധാരണമായ ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചാൽ മതി. ഒരു വിറക് കച്ചവടക്കാരനായി സ്വന്തം കുടുംബത്തോടുകൂടി ജീവിക്കുവാനേ അയാൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി അത് സാധ്യമാണോ? വിശ്വനാഥനെ ഒരു പാട്ടിലാക്കാതെ മനഃശാന്തി കിട്ടുമോ? അപ്പോഴേക്കും ഒരു പെണ്ണും. അവളെ ഇനി എന്ത് ചെയ്യും? വിശ്വനാഥനെ വിട്ടയച്ചെങ്കിലും കുഞ്ഞിരാമനെയും കൂട്ടുകാരെയും പോലീസ് ലോക്കപ്പിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അത് വിശ്വം അവളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ആ പെണ്ണ് ഏത് സ്ഥിതിയിലാവും? അവൾ ഇവിടെ നിൽക്കുമോ? പോകുമോ? എവിടേക്ക് പോകും? ഒക്കെപ്പാടെ നൂലാമാല. ഖദീജ പറഞ്ഞിടത്തേക്കാണ് കാര്യങ്ങളെത്തുന്നത്. തന്റെ കുടുംബത്തെക്കൂടി ഈ സംഭവങ്ങൾ പിടിച്ചു കുലുക്കുമോ? വരാനുള്ളതൊക്കെ വരും. വരുത്തുന്നതൊക്കെ ദൈവമാണ്. അനുഭവിക്കാനേ എനിക്ക് കഴിയൂ. അയാൾ തിരക്കിട്ട് നടന്നു.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി സ്മൃതി മധുരം. പ്രിയ ശ്രോതാക്കളെ, തബലയും ഹാർമോണിയവും താളക്രമത്തിൽ ഉപയോഗിച്ച സംഗീത സംവിധായകൻ വ്യത്യസ്തമായ സംഗീത ശൈലിയിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതോപകരണങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ സംഗീത സംവിധായകൻ MS ബാബുരാജ് ഈണം നൽകിയ ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ. ആദ്യ ഗാനം പരീക്ഷ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചന P. ഭാസ്കരൻ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ഖദീജ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി എഴുതിയ ഗാനം, പാടിയത് യേശുദാസ്.

0: മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായിരുന്ന എം എസ് ബാബുരാജ് ഈണം നൽകിയ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഡോക്ടർ നന്ദിനി വി എസ് സംസാരിക്കുന്നു.
3: ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പ്രായഭേദമില്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ് മാനസിക സമ്മർദ്ദം. അല്പസമയത്തെ സമ്മർദ്ദം സ്വാഭാവികമാണ്. എന്നാൽ സമ്മർദ്ദം തുടർച്ചയായി നിലനിൽക്കുമ്പോൾ ഉറക്കക്കുറവ്, തലവേദന, ക്ഷീണം, ദഹന പ്രശ്നങ്ങൾ, പേശികളിൽ മുറുക്കം, ഏകാഗ്രത കുറവ് തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് സമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ ആരോഗ്യകരമായ മാർഗങ്ങളിൽ ഒന്നാണ് യോഗ. സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ലളിതമായ ആസനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം ബാലാസനം അഥവാ ചൈൽഡ് പോസ്. ശരീരത്തെയും മനസ്സിനെയും വിശ്രമിപ്പിക്കാൻ സഹായിക്കുന്നു. പുറം, കഴുത്ത്, തോളുകൾ എന്നിവയിലെ പേശികളുടെ മുറുക്കം കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്തത് മകരാസനം. വയറിന് മേൽ കിടന്ന് ശരീരം പൂർണ്ണമായും ശാന്തമാക്കുന്ന ഈ ആസനം പ്രത്യേകിച്ച് പുറകിലെയും തോളിലെയും പേശികളിലെ ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. ശശാങ്കാസനം അഥവാ റാബിറ്റ് പോസ് എന്നത് മുന്നോട്ട് വളയുന്ന ആസനം. ശരീരത്തെ ശാന്തമാക്കാനും മനസ്സിനെ അകത്തേക്ക് കേന്ദ്രീകരിക്കാനും സഹായിക്കുന്നു. പഠനത്തിലോ ജോലിയിലോ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം ചെറിയൊരു വിശ്രമ ആസനമായി ഇതിനെ ചെയ്യാം. സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആസനമാണ് ശവാസനം. സാധാരണമായി യോഗാസനത്തിന്റെ അവസാനം ചെയ്യുന്ന ശവാസനം ശരീരത്തെ പൂർണ്ണമായി റിലാക്സ് ചെയ്യാനും ശ്വാസം സ്വാഭാവിക നിലയിലേക്ക് കൊണ്ടുവരാനും സഹായിക്കുന്നു. 5 മുതൽ 10 മിനിറ്റ് വരെ ശാന്തമായി ശവാസനത്തിൽ കിടക്കുന്നത് തന്നെ നല്ലൊരു വിശ്രമാഭ്യാസമാണ്. ആസനങ്ങളോടൊപ്പം പ്രാണായാമത്തിനും വലിയ പ്രാധാന്യമുണ്ട്. നാഡീശോധന

0: പ്രാണായാമം ശ്വാസത്തിന്റെ താളം ക്രമീകരിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഏകാഗ്രത മെച്ചപ്പെടുത്താനും സഹായിക്കും. ബ്രഹ്മരി പ്രാണായാമം മനസ്സിലെ അസ്വസ്ഥതയും ടെൻഷനും കുറയ്ക്കാൻ സഹായിക്കുന്ന ലളിതമായ ശ്വാസാഭ്യാസമാണ്. കണ്ണുകൾ അടച്ച് ശാന്തമായി ശ്വാസം ഉള്ളിലേക്ക് എടുത്ത ശേഷം പുറത്തേക്ക് വിടുമ്പോൾ തേനീച്ചയുടെ മൂളൽ പോലെയുള്ള മൃദുവായ ശബ്ദം ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ രീതി. സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് വളരെ ലളിതമായ ഒരു കാര്യം നമുക്ക് ചെയ്യാം. കണ്ണുകൾ അടച്ച് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ പതുക്കെ പുറത്തോട്ട് വിടുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ചെറിയ ഇടവേള പോലും മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും.
1: മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി വി.എസ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496559631. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. എം എസ് ബാബുരാജ് ഈണം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും ജാനകിയും പാടിയത്, ചിത്രം മിടുമിടുക്കി. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: പി ഭാസ്കരൻ മനസ്വിനി എന്ന ചിത്രത്തിനു വേണ്ടി എഴുതിയ ഗാനം, പാടിയത് യേശുദാസ്.

ഒരു ഗാനം കൂടി കേൾക്കാം. ബാലമുരളി കൃഷ്ണയും പി ബി ശ്രീനിവാസും പാടിയത്, ചിത്രം അനാർക്കലി.

സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

അല്പസമയത്തിനുള്ളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം, ഗാനരചന ഗിരീഷ് പുത്തിഞ്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കാമ്പൂജി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, വരികൾ എഴുതിയത് ONV കുറുപ്പ്, ഈണം നൽകിയത് MJ ജയചന്ദ്രൻ.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: കിസാൻ വാണി
2: ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
1: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
3: ശിവകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി ഈണം നൽകി. വാണി ജയറാമും ലതയും പാടിയ ഗാനം ചിത്രം തുറുപ്പുകുലാൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടി. ഇതിൽ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631, 9495569631. ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസറുകളെക്കുറിച്ചും അവ നേരത്തെ കണ്ടെത്തി ചികിത്സ തേടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെ ആസ്പദമാക്കി ശ്രോതാക്കളോട് സംസാരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ പീഡിയാട്രിക് ഓങ്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ടി കെ.
2: കുട്ടികളിലെ ക്യാൻസർ ഒരു വലിയ സാമൂഹിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ICMR കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 50,000 കുട്ടികളിൽ ക്യാൻസർ രോഗം കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഭയപ്പെടേണ്ടതില്ല. കൃത്യസമയത്തെ ഇടപെടലിലൂടെ ഭൂരിഭാഗം കുട്ടികളെയും നമുക്ക് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ക്യാൻസർ ഏത് പ്രായത്തിലും ബാധിക്കാവുന്ന രോഗമാണ്. കുട്ടികളും അതിലുൾപ്പെടുന്നു. മുതിർന്നവരിൽ കണ്ടുവരുന്നതിനേക്കാൾ കുറവാണെങ്കിലും കുട്ടികളിലെ ക്യാൻസർ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമാണ്. അസുഖത്തിന്റെ സ്വഭാവത്തിലും ചികിത്സാ രീതികളിലും മുതിർന്നവരിൽ നിന്ന് വളരെ വ്യത്യസ്തമുള്ളതാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാൻസർ. അതേസമയം മെഡിക്കൽ രംഗത്തെ പുരോഗതിയിൽ ഇന്ന് ഒട്ടുമിക്ക കുട്ടികളെയും ക്യാൻസർ വിജയകരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ പറ്റി സമൂഹത്തിൽ പല മുൻവിധികളും മിഥ്യാധാരണകളും നിലവിലുണ്ട്. ഇത് പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ ലഭ്യമാകുന്നത് വൈകുവാനോ നിഷേധിക്കപ്പെടുവാനോ കാരണമാകുന്നു. കേരളം ആരോഗ്യരംഗത്ത് പാശ്ചാത്യ രാജ്യങ്ങളോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിൽ പുരോഗതി നേടുമ്പോൾ ഈ മിഥ്യാധാരണകളെ അകറ്റിയാലേ ക്യാൻസറിനെ പോലുള്ള അസുഖത്തെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ ക്യാൻസറിന് കാരണമാകുന്നത് എന്താണ് എന്ന് മാതാപിതാക്കളെ പലപ്പോഴും അലട്ടുന്ന ഒരു ചോദ്യമാണ്. മുതിർന്നവരിൽ ക്യാൻസർ വരുന്നത് പലപ്പോഴും പുകവലി, രാസപദാർത്ഥങ്ങൾ, തെറ്റായ ജീവിതശൈലി എന്നിവ കൊണ്ടാണ്. എന്നാൽ കുട്ടികളിൽ അങ്ങനെയല്ല. കുട്ടികളിലെ ക്യാൻസറിനെ ജീവിതശൈലിയുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. ഭൂരിഭാഗം കേസുകളിലും ഒരു കുട്ടിക്ക് ക്യാൻസർ വന്നത് ഇതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയാൻ ഡോക്ടർമാർക്കും സാധിക്കാറില്ല. പ്രധാന കാരണം ശരീരം വളരുന്ന സമയത്ത് കോശങ്ങൾ വേഗത്തിൽ വിഭജിക്കുമ്പോൾ സംഭവിക്കുന്ന ആകസ്മിക ജീൻ മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് ആണ്. കുട്ടികളിൽ ശാരീരിക വളർച്ച വേഗത്തിലായതിനാൽ കോശവിഭജനം കൂടുതലായി നടക്കും. അതിനിടെ DNA പകർത്തുമ്പോൾ ചെറുതായിട്ടുള്ള പിശകുകൾ സംഭവിക്കാം. കുറച്ച് കുട്ടികളിൽ പാരമ്പര്യ ഘടകങ്ങൾ ക്യാൻസർ സാധ്യത കൂട്ടാം. ചിലർ ജനിക്കുമ്പോൾ

തന്നെ ചില ജീനുകളിൽ മാറ്റങ്ങളായി ജനിക്കാറുണ്ട്. ഇത് ചില ക്യാൻസർ പ്രഡിസ്പോസിഷൻ അവസ്ഥകളുടെ ഭാഗമായി കാണാം. ഡൗൺ സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഇതിനുദാഹരണമാണ്. ഇതുകൊണ്ടെല്ലാം ക്യാൻസർ ഉറപ്പായും വരണമെന്നില്ല, പക്ഷെ സാധ്യത ഉയർന്നേക്കാം. ചില കുടുംബങ്ങളിൽ പ്രത്യേക പരിശോധന അല്ലെങ്കിൽ സ്ക്രീനിംഗ് നിർദ്ദേശങ്ങൾ വേണ്ടിവരാം. ചില പ്രതിരോധ വ്യവസ്ഥാ പ്രശ്നങ്ങൾ അഥവാ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് ചില ക്യാൻസറുകളുടെ സാധ്യത കൂട്ടാം. പക്ഷെ ഓർക്കുക, ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കൾ എല്ലാം ശരിയായി ചെയ്താലും ഈ അസുഖം വന്നേക്കാം. അതുകൊണ്ട് രക്ഷിതാക്കൾ സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി കുട്ടികളിൽ സാധാരണ കാണുന്ന ക്യാൻസറുകളെ പറ്റി നോക്കാം. ഏറ്റവും കൂടുതലായി കാണുന്നത് ലുക്കീമിയ അഥവാ രക്താർബുദമാണ്. ഇതിൽ തന്നെ എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL ആണ് ഏകദേശം 25% കുട്ടികളിലും കാണുന്നത്. ഇതുകൂടാതെ തലച്ചോറിനെ ബാധിക്കുന്ന ട്യൂമറുകൾ അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ്, കരളുകളെ ബാധിക്കുന്ന ലിംഫോമ, വയറിൽ കാണുന്ന ന്യൂറോബ്ലാസ്റ്റോമ, കിഡ്നിയെ ബാധിക്കുന്ന വിൽംസ് ട്യൂമർ, എല്ലിനെ ബാധിക്കുന്ന ബോൺ ട്യൂമറുകൾ, പിന്നെ ചെറിയ കുട്ടികളിലെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോബ്ലാസ്റ്റോമ എന്നിവയാണ് കുട്ടികളിൽ കാണുന്ന ചില ക്യാൻസറുകൾ. എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാലാണ് നമ്മൾ ക്യാൻസർ ഉണ്ടെന്ന് സംശയിക്കേണ്ടത്? കുട്ടികളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന രോഗങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. എന്നിരുന്നാലും ചില ലക്ഷണങ്ങൾ കണ്ട ഡോക്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത അണുബാധകൾ, കാരണം മനസ്സിലാവാത്ത ഭാരം കുറയൽ, തുടർച്ചയായ ക്ഷീണം അല്ലെങ്കിൽ ഊർജ്ജക്കുറവ്, ശരീരത്തിൽ വലുതായി വരുന്ന തടിപ്പുകൾ, അമിത രക്തസ്രാവം, എല്ലുകളിലും സന്ധികളിലും തുടർച്ചയായി കാണുന്ന വരുന്ന വേദന, സ്ഥിരമായ തലവേദന അല്ലെങ്കിൽ ഛർദി എന്നിവ കണ്ടാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിച്ചിരിക്കണം. കുഞ്ഞുകുട്ടികളിൽ കാണുന്ന കോങ്കണ്ണ് അല്ലെങ്കിൽ കൃഷ്ണമണിയിൽ വെളുത്ത റിഫ്ലക്സ് എന്നിവ റെറ്റിനോബ്ലാസ്റ്റോമ എന്ന അസുഖത്തിന് ലക്ഷണമാകാം. അതുകൊണ്ട് തന്നെ ഈ അസുഖം ഈ ലക്ഷണം വെച്ച് നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നവജാത ശിശുക്കളെ ഈ ലക്ഷണം ഉപയോഗിച്ചുള്ള സ്ക്രീനിങ് ചെയ്യാവുന്നതുമാണ്. കൂടാതെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ വെച്ച് തന്നെ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കാവുന്നതുമാണ്. നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ അത് പ്രത്യേകിച്ചൊരു ഡാർക്ക് റൂമിലാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളിൽ കണ്ണിൽ കാണുന്ന ചുവന്ന റിഫ്ലക്സിന് പകരം അവിടെ വെളുത്ത റിഫ്ലക്സ് കണ്ടാൽ അത് ഈ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസർ രോഗനിർണയത്തെ പറ്റി നോക്കാം. ക്യാൻസറിൻ്റെ സംശയം ഉയർന്നാൽ ആവശ്യത്തിനനുസരിച്ച് ഡോക്ടർമാർ രക്തപരിശോധന, സ്കാനുകൾ എന്നിവ ചെയ്യുന്നതായിരിക്കും. വളരെ ചുരുക്കം സാഹചര്യങ്ങൾ ഒഴിച്ചാൽ ക്യാൻസർ അസുഖം പാത്തോളജി ടെസ്റ്റിലൂടെ നിർണയിച്ചാലേ ചികിത്സ തുടങ്ങാൻ പാടുകയുള്ളൂ. അസുഖം നിർണയിക്കാൻ രക്താർബുദങ്ങൾക്ക് മജ്ജ പരിശോധന വേണ്ടിവരും. തടുപ്പുകളിൽ നിന്ന് ബയോപ്സി ടെസ്റ്റ് ചെയ്താലേ പലപ്പോഴും അസുഖനിർണയം സാധിക്കുകയുള്ളൂ. ഇനി ചികിത്സയെ പറ്റി നോക്കാം. കുട്ടികളുടെ ക്യാൻസർ ചികിത്സ ഒരു വലിയൊരു ടീം വർക്കാണ്. മെച്ചപ്പെട്ട ചികിത്സയ്ക്ക് വൈദഗ്ധ്യം നേടിയ ഡോക്ടർമാരും നേഴ്സുമാരും കൂടാതെ സപ്പോർട്ട് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. ഇവയിൽ സോഷ്യൽ വർക്കർ, സൈക്കോളജിസ്റ്റ്, ഡയറ്റീഷ്യൻ എന്നിവരുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പ്രധാന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കീമോതെറാപ്പി, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ശക്തമായ മരുന്നുകളിലൊണ്ടുള്ള ചികിത്സയാണിത്. രക്താർബുദങ്ങൾക്ക് കീമോതെറാപ്പി ചികിത്സയോടെ മാത്രം അസുഖത്തെ നേരിടാം. എക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ALL കുട്ടികളിൽ കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ്. ഇതിൻ്റെ ചികിത്സയ്ക്ക് 2 to 2.5 years കീമോതെറാപ്പി ചികിത്സയുടെ ആവശ്യകതയുണ്ട്. കീമോതെറാപ്പിയെ പറ്റി പലതരം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് കീമോതെറാപ്പി ചികിത്സ താങ്ങാനാകുമോ എന്നതാണ് സാധാരണ കേൾക്കുന്ന ഒരു സംശയം. ശരിയാണ്, കീമോതെറാപ്പി മരുന്നുകൾ ശക്തിയേറിയ മരുന്നുകളാണ്. അതിന് സാധാരണ കൊടുക്കുന്ന മരുന്നുകളേക്കാൾ കൂടുതൽ പാർശ്വഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷേ പ്രതീക്ഷകൾക്ക് വിപരീതമായി സാധാരണ കാണുന്നത് കുട്ടികൾ കീമോതെറാപ്പി ചികിത്സ വളരെ നന്നായി ടോളറേറ്റ് ചെയ്യുന്നുള്ളതാണ്. ശരിയാണ്, ഈ മരുന്നുകൾ കൊണ്ട് അവർക്ക് ദീർഘകാലത്തേക്കുള്ള ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടായേക്കാം. പക്ഷേ അത് വരാതിരിക്കാനും അത് വേണ്ട രീതിയിൽ അതിന് ചികിത്സ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ കീമോതെറാപ്പി നൽകുന്നതിനായി കുട്ടികൾക്ക് സെൻട്രൽ ലൈൻ ഇടേണ്ടി വരും. ഇത് കുട്ടികളുടെ വലിയ ഞരമ്പുകളിലേക്ക് ചില ട്യൂബുകൾ ഇറക്കി വെക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് രക്തം നൽകുവാനും ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് എടുക്കുവാനും വേണ്ടി ഇത് വളരെ ഉപയോഗപ്രദമായിരിക്കും. ക്യാൻസറിനെ നേരിടാൻ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് സർജറി അഥവാ ശസ്ത്രക്രിയ. ക്യാൻസർ ട്യൂമറുകൾ നീക്കം ചെയ്യുന്ന ചികിത്സയാണിത്. സോളിഡ് ട്യൂമറുകളായ ന്യൂറോബ്ലാസ്റ്റോമ, ബിൻസ് ട്യൂമർ എന്നിവ സർജറിയുടെ കൂടെ കീമോതെറാപ്പി ചികിത്സയും റേഡിയേഷൻ ചികിത്സയും വേണ്ടി വന്നേക്കാം. എന്താണ് ഈ റേഡിയേഷൻ ചികിത്സ? ഉയർന്ന ഊർജ്ജമുള്ള കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണിത്. ബ്രെയിൻ ട്യൂമർ പോലുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാന ചികിത്സാ രീതിയാണിത്. കുട്ടികളിൽ കാണുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും ഈ 3 ചികിത്സാ രീതികൾ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അല്ലെങ്കിൽ സർജറി, ഇവ 3 വേണ്ടി വരുന്ന സാഹചര്യങ്ങളാണ് മിക്കവാറും കാണാറുള്ളത്. ഇതുകൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ, അസുഖത്തിൻ്റെ സ്വഭാവം വളരെ മോശമായാൽ കൂടുതൽ തീവ്രതയേറിയ ചികിത്സ നൽകേണ്ടി വേണ്ടി വരും. ഇതുപോലൊരു ചികിത്സാ രീതിയാണ് മജ്ജ മാറ്റിവെക്കൽ അഥവാ സ്റ്റെംസെൽ ട്രാൻസ്പ്ലാന്റേഷൻ. മജ്ജയിൽ നിന്നോ രക്തത്തിൽ നിന്നോ വിത്ത് കോശങ്ങളെ വേർതിരിച്ചെടുത്ത്
സ്വന്തം ശരീരത്തിൽ

0: ശരീരത്തിലേക്കോ അല്ലെങ്കിൽ എച്ച് എൽ എ പൊരുത്തമുള്ള മറ്റൊരാളുടെ ശരീരത്തിലേക്കോ നൽകുന്നതാണ് ഈ ചികിത്സ. സാധാരണ ചികിത്സയോട് പ്രതികരിക്കാത്ത ചില രക്താർബുദങ്ങൾ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന സാഹചര്യങ്ങൾ എന്നിവയൊക്കെയാണ് ഈ ചികിത്സാരീതി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ. ഇതുകൂടാതെ നൂതന ചികിത്സാ രീതികളായ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്യൂണോ തെറാപ്പി, സെല്ലുലാർ തെറാപ്പി എന്നീ ചികിത്സകളും ഇപ്പോൾ ലഭ്യമാണ്. എന്തൊക്കെയാണ് ഇവ നോക്കാം. ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കാരണമായ ചില പ്രത്യേക കോശഘടകങ്ങളെ മാത്രം ബാധിക്കുന്ന തരത്തിലുള്ള ചികിത്സയാണിത്. ഒരുതരം രക്താർബുദമായ ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ എന്ന അസുഖത്തിന് ഈ രീതിയിലുള്ള ചികിത്സയായ ഇമാറ്റിനിയം അല്ലെങ്കിൽ ദസാറ്റിനിയം എന്നീ ഗുളികകൾ ഉപയോഗിച്ച് മാത്രം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇമ്യൂണോ തെറാപ്പി എന്ന് വെച്ചാൽ ക്യാൻസർ കോശങ്ങളെ ശരീരത്തിന് തന്നെ പ്രതിരോധ ശക്തി ഉപയോഗിച്ച് കീഴടക്കാൻ ശ്രമിക്കുന്ന ചികിത്സാ രീതിയാണ്. ഇതിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ആന്റിബോഡീസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി സെല്ലുലാർ തെറാപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമാകുന്ന കാർ ടി തെറാപ്പി ഉൾപ്പെടുന്നവയാണ്. ഇത് രോഗിയുടെ തന്നെ കോശങ്ങളെ വേർതിരിച്ചെടുത്ത് അതിൽ ജനിതക വ്യത്യാസങ്ങൾ വരുത്തി തിരിച്ച് രോഗിക്ക് തന്നെ നൽകുന്ന ഒരു ചികിത്സയാണ്. ഇനി ഇതെല്ലാം ചെയ്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത് സാധാരണ കേൾക്കുന്ന ചോദ്യം. മുതിർന്നവരിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിലെ ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധിക ക്യാൻസറുകളുടെയും മാറുവാനുള്ള സാധ്യത 70% മുകളിലാണ്. എക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്കീമിയ 70-90% വരെ ചികിത്സിച്ച് മാറ്റുവാൻ സാധിക്കുന്ന അസുഖമാണ്. വിൻസ് ട്യൂമർ, ഹോഡ്ജ്കിൻ ലിംഫോമ എന്നീ അസുഖങ്ങൾ ചികിത്സിച്ച് മാറ്റുവാനുള്ള സാധ്യത 90% മുകളിലാണ്. ഈ ഫലങ്ങൾ നേടാൻ ശീഘ്രമായ രോഗനിർണയവും സമയബന്ധിതമായ ചികിത്സയും അത്യാവശ്യവുമാണ്. ഈ സങ്കീർണ പ്രശ്നത്തെ വിജയകരമായി നേരിടാൻ ഒരുപാട് അളവിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം അനിവാര്യമാണ്. ഇതിനായി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഈ അസുഖത്തെ നേരിടുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ പല സന്നദ്ധ സംഘടനകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സന്നദ്ധ സംഘടനകൾ ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാമൂഹികവും മാനസികവും സാമ്പത്തികവുമായ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അവർക്ക് ഹോസ്പിറ്റലിനടുത്തുള്ള നിൽക്കാനുള്ള സൗകര്യം മുതൽ കുട്ടികൾക്ക് അവരുടെ പഠിത്തം മുടങ്ങാതിരിക്കാനുള്ള സൗകര്യം വരെ അവർ നൽകുന്നുണ്ട്. കൂടാതെ ചികിത്സ കഴിഞ്ഞ് കുട്ടികൾ സാമൂഹികവും അക്കാദമികവുമായ ജീവിതത്തിലേക്ക് തിരികെ പോകുമ്പോൾ സമൂഹം അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. അവരെ വീണ്ടും സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയും അനുയോജ്യമായ സപ്പോർട്ട് നൽകുകയും ചെയ്യണം. ചികിത്സയ്ക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ലഭ്യമാണ്. അർബുദ രോഗ ചികിത്സയ്ക്ക് സാമ്പത്തികമായി വളരെ ചിലവേറിയതാണ്. ഈ അസുഖത്തെ നേരിടാൻ കുടുംബങ്ങളെ സഹായിക്കാൻ വിവിധ ചികിത്സാ സഹായ പദ്ധതികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട്. ആരോഗ്യകരണം. 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ രോഗ ചികിത്സയ്ക്ക് ആവിഷ്കരിച്ച പദ്ധതിയാണിത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കൂടാതെ ബാലസാന്ത്വനം, സ്നേഹസാന്ത്വനം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ക്യാൻസർ പെൻഷൻ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും നിലവിലുണ്ട്. കേരള സർക്കാരിന് കീഴിലുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളായ റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്ററും കൂടാതെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാതിരിക്കാൻ മാതാപിതാക്കൾക്ക് പ്രായോഗികമായി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. കുട്ടിയുടെ ആരോഗ്യകരമായ ഭക്ഷണ വ്യായാമ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ജീവിതകാല ആരോഗ്യത്തിനായി വീടിനുള്ളിൽ പുകവലി ഒഴിവാക്കുക. നിങ്ങൾക്കറിയാമോ, കുട്ടികളിൽ നൽകുന്ന ചില പ്രതിരോധ കുത്തിവയ്പ്പുകൾ അവരെ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ജനിക്കുമ്പോൾ മുതൽ കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിനാണ്. മാരകമായ ലിവർ ക്യാൻസറിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. കൂടാതെ അടുത്തായി നടപ്പിലാക്കിയ HPV കുത്തിവയ്പ്പുകൾ മുതിർന്ന സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന സെർവൈക്കൽ അഥവാ ഗർഭാശയകള ക്യാൻസറിൽ നിന്ന് രക്ഷ നൽകാൻ സഹായിക്കുന്നുണ്ട്. അവസാനമായി, ക്യാൻസറിനെ ഭയപ്പെടാതെ ശാസ്ത്രീയമായ ചികിത്സാ രീതിയിലൂടെയും സ്നേഹത്തിലൂടെയും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാം. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നന്ദി, നമസ്കാരം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൌമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നേർ വിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്കടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ

0: മാത്രവുമല്ല അവരുടെ വ്യക്തിത്വവും സാമൂഹ്യബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകും. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടിയാണ് കേട്ടത്. ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് ബി വൈഷ്ണവ് വയലിനിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. സൂരജ് എസ് ബി മൃദംഗം, ഹരികൃഷ്ണൻ ടി മുഖർശംഖ്. ആദ്യം അരുണാചലനാഥം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച കൃതി, രാഗം സാരംഗ, രൂപകതാളം.

ഇതുവരെ കേട്ടത് ബി വൈഷ്ണവ് വയലിനിൽ വായിച്ച കൃതികൾ. സൂരജ് എസ് ബി മൃദംഗം, ഹരികൃഷ്ണൻ ടി മുഖർശംഖ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാക്വലിൻ എസ് എൽ സംസാരിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സംഗീത സരണി, കർണാടക സംഗീത പാഠം, എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 4 3 2 1 9 9 6 5 5 6 3 2 1 9 9 6 5 9 6 3 2 1. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ വേൾഡ് സൈറ്റ് ഡേ ആയി നാം ആചരിക്കുകയാണ്. ലവ് യുവർ ഐസ് അഥവാ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതാണ് ഈ വർഷത്തെ ആഗോള സന്ദേശം. ഓരോ നിമിഷവും വർണ്ണാഭമായ ഈ ലോകത്തെ നമുക്ക് മുന്നിൽ തുറന്നു തരുന്ന കണ്ണുകളുടെ പ്രാധാന്യം നാം തിരിച്ചറിയുന്നത് മിക്കവാറും കാഴ്ചയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ മാത്രമാണ്. ഡിജിറ്റൽ സ്ക്രീനുകൾക്ക് മുന്നിൽ മണിക്കൂറുകൾ ചിലവിടുമ്പോൾ സമകാലിക ജീവിതശൈലിയിൽ

0: കണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുന്നത് എങ്ങനെയെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറാണ്. പ്രമേഹവും ഗ്ലോക്കോമയും ഉണ്ടാക്കുന്ന കാഴ്ച പ്രശ്നങ്ങൾ, കുട്ടികളിലെ നേത്രരോഗങ്ങൾ, ഡിജിറ്റൽ ഐ സ്ട്രെയിൻ തുടങ്ങി നേത്ര ആരോഗ്യവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ മറുപടി നൽകുകയാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9494565631, ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്ടറെയും നമുക്ക് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ.
1: നമസ്കാരം.
0: അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ സൈഡ് ഡേയുടെ തീം എന്ന് പറയുന്നത് തന്നെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ കണ്ണുകളെ സ്നേഹിക്കാൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ണുകളെ സ്നേഹിക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കാറുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ ശരിയായ രീതിയിൽ സ്നേഹിക്കേണ്ടത് എന്നൊന്ന് പറയാമോ?
1: വളരെ പ്രസക്തമായ ചോദ്യമാണ്. പലപ്പോഴും നമ്മൾ കണ്ണുകളെപ്പറ്റി ആലോചിക്കുന്ന ചെറിയൊരു മങ്ങലോ കരയരപ്പോ തട്ടിലോ വന്നാലോ ആണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് ഞാൻ ചോദിക്കും, എന്തുകൊണ്ടാണ് നേരത്തെ വന്ന് കാണിക്കാത്തത്? അത് സാറേ ഡോക്ടർ ഒരു കുഴപ്പവും ഇല്ല, പിന്നെ എന്തിനാണ് കാണിക്കുന്നത്? പക്ഷെ അങ്ങനല്ല. ഇപ്പം നമുക്ക് വീട്ടിൽ ഒരു സൈക്കിൾ ഉണ്ടെങ്കിലോ ഒരു കാറോ ബൈക്കോ ഉണ്ടെങ്കിലോ നമ്മൾ റോഡിൽ കിടക്കുമ്പോഴല്ല അത് നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ മെയിൻ്റനൻസിന് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നല്ല കാഴ്ച ഉള്ളപ്പോൾ നമ്മൾ കണ്ണുകൾ പരിശോധിച്ചാൽ മാത്രമേ ഈ നല്ല കാഴ്ച ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം ചോദ്യം വരുന്നത് എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പ്രായം വെച്ച് തുടങ്ങുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്നൊരു കുട്ടി ഒരു 4 വയസ്സ് 5 വയസ്സാവുമ്പോൾ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കാഴ്ച ഒന്ന് പരിശോധിക്കുക. ആ സമയത്ത് എന്തെങ്കിലും മങ്ങലുണ്ടെങ്കിൽ മിക്കവാറും കണ്ണടകൾ വെച്ച് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ വളർന്ന പ്രായത്തിൽ തെളിഞ്ഞ കാഴ്ച തലച്ചോറിലെത്തിയില്ലെങ്കിൽ തലച്ചോറ് നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് വരത്തില്ല. അതിന് ആംബ്ലിയോപ്പി അഥവാ മടിയൻ കണ്ണുകളെന്ന് പറയും. ഇങ്ങനൊരു കുട്ടി കറക്റ്റായിട്ട് കണ്ണടകൾ വെച്ച കാഴ്ചകൾ തിരിച്ചില്ല എങ്കിൽ വലുതായിട്ട് കണ്ണടകൾ വെച്ചാൽ പോലും നല്ല കാഴ്ച കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 4 വയസ്സോ 5 വയസ്സോ കുട്ടിയെ നിർബന്ധമായിട്ടും ഒരു നേത്ര വിദഗ്ധനെ കാണിക്കണം എന്ന് പറയുന്നത്. അപ്പം വളരെ ലളിതമായിട്ടൊക്കെ എല്ലാം മനസ്സിലാകും. വളർന്ന പ്രായത്തിലൊരു കുട്ടിക്ക് നമ്മൾ പോഷകാഹാരം കൊടുത്തില്ല എങ്കിൽ കുട്ടി പൊക്കവും വണ്ണവും ബുദ്ധിയും ഒന്നും വികസിച്ച് വരത്തില്ല. അതിപ്പം ഒരു 10-15 വയസ്സ് കഴിഞ്ഞിട്ടാണ് ആഹാരം കൊടുക്കുന്നതെങ്കിലും മുരടിച്ചു പോയ വളർച്ച മുരടിച്ച് തന്നെ ഇരിക്കും. അപ്പം അതുപോലെ തന്നെ വളർന്ന പ്രായത്തിൽ കുട്ടികളുടെ കണ്ണ് ചെക്ക് ചെയ്ത് കണ്ണടകൾ ആവശ്യമുണ്ടെങ്കിൽ നിർബന്ധമായും കണ്ണടകൾ വെക്കുക. അത് ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ. പിന്നെ പെട്ടെന്ന് പ്രായം പൊക്കം വെക്കുന്ന സമയത്ത് ഒരു 12, 13, 14 വയസ്സിലൊക്കെ നമ്മൾ ആ സമയത്ത് കണ്ണടകൾ വെച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ കണ്ണടകൾ പരിശോധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ മാറി വരുന്ന പവർ കണ്ടുപിടിക്കാൻ ഒത്തൊന്നും വരില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കോളേജ് പ്രായത്തിൽ ഒരിക്കൽ കൂടെ നോക്കുന്നത് നല്ലതാണ്. സാധാരണ 20 വയസ്സിനും ഒരു 38-40 വയസ്സിന് ഇടയിൽ പിന്നെ കണ്ണിൻ്റെ പവറിൽ ചേഞ്ച് വരില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് 40 വയസ്സാകുമ്പോൾ നിർബന്ധമായിട്ടും ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് കണ്ണുകളുടെ പ്രഷർ വളർന്ന് നാടികളും നോക്കുക. അപ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ നാട്ടുകാർ ചെയ്യുന്നത് അടുത്തുള്ള കണ്ണടക്കടയിൽ പോയിട്ട് അവർ കണ്ണടകൾ വാങ്ങിച്ചങ്ങ് വെക്കുന്നു. അപ്പോൾ അതിന് തെറ്റൊന്നും ഉണ്ടെന്നല്ല, നല്ല കാഴ്ചകൾ കണ്ണടകൾ കണ്ണടക്കടയിൽ പോയി വാങ്ങിച്ച് വെക്കുന്നതിന് തെറ്റൊന്നും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ട നാടികളൊന്ന് പരിശോധിക്കണം, കണ്ട പ്രഷറും നോക്കണം. കാര്യം ഈ 40 വയസ്സിൽ കണ്ണിൻ്റെ ഗ്ലോക്കോമ പോലത്തെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് റെട്ടിനോപ്പതി വരാനും സാധ്യത ഉള്ളത് കൊണ്ടാണ് 40 വയസ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ 3 വർഷത്തിലൊരിക്കൽ കണ്ണുകൾ പരിശോധിക്കുകയും 60 വയസ്സ് കഴിഞ്ഞാൽ വർഷാവർഷം ഒരിക്കൽ കണ്ണിനെ പരിശോധിക്കും. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ കണ്ണുകളെ നമ്മൾ സ്നേഹിക്കേണ്ടത്.
0: നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തു നിന്നാണ് വിളിക്കുന്നത്.
0: പേര് പറയാമോ?
2: മാത്യു.
0: ഡോക്ടറോട് ചോദിക്കാം. പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഞാൻ ഒരു 40 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യന്റ് ആണ്.
1: അതെ.
2: അപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് റെറ്റിനോപ്പതി അനുഭവപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു കണ്ണിന്.
1: ശരി.
2: ഞാൻ ആദ്യമേ ഒരു ക്ലിനിക്ക് ഒരു സർജറിക്കാർ സർജറി ചെയ്തു
1: കണ്ണിന്. അതെ.
2: അത് ഫെയിലിയർ ആയിപ്പോയി.
1: അതെ.
2: അപ്പൊ വലുത് കണ്ണിന് ഇപ്പൊ അതുപോലെ തന്നെ വന്നു. അപ്പം ഈ ഇടത് കണ്ണിന് ഈ സ്വഭാവം കാണിച്ചുകൊണ്ട് കംപ്ലീറ്റ് ടോട്ടൽ ഫെയിലിയർ ആയതുകൊണ്ട് വലുത് കണ്ണും ആ ബിഹേവിയർ കാണിക്കുമെന്നൊരു പേടി കൊണ്ട്
1: മനസ്സിലായി സാർ. ഇതാണ് സാറ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധം എന്ന് പറയുന്നത്, നമുക്ക് കാഴ്ച കിട്ടാത്തതിനുള്ള സർജറി ഫെയിലിയർ ആവാനുള്ള കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സാറ് ഈ രീതിയിൽ അതിനെ സമീപിക്കുന്നത്. നമ്മൾക്ക് ഡയബറ്റീസ് തുടങ്ങി ഷുഗർ കൂടിയിരിക്കുന്ന ഓരോ സമയത്തും കണ്ണിൽ വരുന്ന ഡാമേജ് ബാക്കി ജീവിതകാലം മുഴുവൻ കാണും. അപ്പം നമ്മൾ ആരംഭത്തിലേ ഷുഗർ നല്ലവണ്ണം കൺട്രോളാക്കി വെച്ചാൽ മാത്രമേ നല്ല കാഴ്ച നമുക്ക് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് വൈകിട്ടാണ് ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത്. പ്രത്യേകിച്ച് എച്ച് ബി എ വൺ സി ഒരു 6.5 നിൽക്കേണ്ടത് 7.5 ആവുകയാണെങ്കിൽ നല്ല കാഴ്ച കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഷുഗർ നല്ലവണ്ണം കൺട്രോളാക്കുക, നല്ല കാഴ്ച ഉള്ളപ്പോൾ തന്നെ ഒരു നേത്ര വിധത്തിലേക്ക് കാണിക്കണം. ബാക്കി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതെ സാർ, അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇല്ല സാർ, അതെ സാർ, അത് തന്നെ ഞാൻ പറയുന്നത്. നല്ല കാഴ്ച എന്ന് പേഷ്യന്റ് ഉദ്ദേശിക്കുന്നതല്ല ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. കാര്യം കണ്ണിൻ്റെ അകത്തുള്ള ഫോവിയ എന്നുള്ളൊരു ഭാഗം 10% മാത്രം നല്ല രക്തയോട്ടം ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ കാഴ്ച നല്ലവണ്ണം കാണാനൊക്കെ, പക്ഷേ അതിൻ്റെ 4 അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് കൊഴുപ്പിൻ്റെ അംശം ഇറങ്ങുകയും പുതിയ രക്തക്കുള്ളം വന്നിരിക്കുന്നത് 1 സെക്കൻഡ് കൊണ്ടായിരിക്കാം കാഴ്ച പെട്ടെന്ന് മങ്ങുന്നത്. അതുകൊണ്ട് നല്ല കാഴ്ച ഉള്ളപ്പോൾ പോയി എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. കാര്യം നമുക്കെല്ലാം അറിയാം, വെറുതെ നിൽക്കുന്ന ഒരാൾക്കാണ് പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീഴുകയും ചിലപ്പോൾ മരണവരെ സംഭവിക്കുകയും ചെയ്യുന്നത്, അല്ലാതെ പതുക്കെയല്ല ഒരാൾക്ക് ഒരു അറ്റാക്ക് വരുന്നത്. അതുപോലെ തലേദിവസം ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ചിലപ്പോൾ രാവിലെ പനിയായിട്ട് എണീക്കാം. അപ്പം ഇതുപോലെ തന്നെയാണ് കണ്ണിൻ്റെ പല അസുഖങ്ങളും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഡയബറ്റീസ് തുടങ്ങി എല്ലാ വർഷവും കണ്ണ് കാണിക്കണമെന്നും ഷുഗർ തുടങ്ങി 10 വർഷമാകുമ്പോൾ 50% പേർക്ക് ഞരമ്പിൻ്റെ ഡാമേജ് വരുമെന്നുള്ളത് ശാസ്ത്രമാണ്. അതുപോലെ ഷുഗർ തുടങ്ങി 20 വർഷമാകുമ്പോൾ 90% പേർക്കും കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ഡാമേജ് വരുമെന്നാണ് പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും വർഷമായിട്ടുള്ള അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാഴ്ച കിട്ടാനുള്ള സാധ്യത സാർ എത്രത്തോളം നേരത്തെ ചികിത്സയ്ക്ക് ചെല്ലുന്നു അത്രത്തോളം കാഴ്ച കിട്ടാനുള്ള സാധ്യത കൂടും. ഇപ്പം സാറ് ചെയ്യുന്നത് എന്താണ്, ഒരു കണ്ണിൽ കാഴ്ച കിട്ടാത്തതുകൊണ്ട് മറ്റേ കണ്ണിൻ്റെ ചികിത്സ വൈകിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കണ്ണിന് കാഴ്ച കിട്ടാനുള്ള സാധ്യത പിന്നെയും കുറഞ്ഞു വരത്തുള്ളൂ, ഒരു രീതിയിലും കൂടി വരില്ല. അതായത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സാർ ഇന്ന് ചികിത്സിച്ചാൽ കാഴ്ച കിട്ടാനുള്ള സാധ്യത നാളെ ചികിത്സിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ ഇത് പറ്റുന്ന പലപ്പോഴും നമ്മുടെ അത് തന്നെ സാർ. അപ്പം അതെ, അത് നമ്മൾ തീരുമാനിക്കുന്നത് ഒന്ന് കണ്ണിൻ്റെ രക്തയോട്ടം, ഷുഗർ, ബി പിയുടെ കൺട്രോള്, കണ്ണിൻ്റെ OCT, BSCAN പോലത്തുള്ള റിപ്പോർട്ടുകൾ നോക്കിയിട്ട് ഈ വലുവ് ഫോവിയ എന്നുള്ള ഭാഗത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സിക്കേണ്ട ആവശ്യമുണ്ട്. ഫോവിയ എന്ന് കുറച്ച് മാറിയിട്ടാണെങ്കിൽ കുറച്ചൊന്ന് വൈകിയാലും കുഴപ്പം വരില്ല. അപ്പം സാറ് ചെയ്യേണ്ടത് നിരന്തരമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ചെയ്യുക. കാര്യം ഇത് കുറച്ച് സങ്കീർണതകളുള്ള ഓപ്പറേഷനാണ്, നമ്മൾ ഒരുപാട് റിസൾട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കുകയാണെങ്കിൽ.
2: ഒരു കണ്ണിന്റെ വിഷൻ പോയത് കൊണ്ട് മറ്റേ കണ്ണിന് ചെയ്ത ആവശ്യം വിഷ പോകുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് ചെയ്യാതിരിക്കുന്നത്
1: സാർ. സാധാരണഗതിയില് ഒരു കണ്ണിൽ നമുക്ക് വിഷൻ പൊക്കഴിഞ്ഞാൽ മറ്റേ കണ്ണിൽ ഒന്നും ചെയ്തില്ല എങ്കിലും പോകാനുള്ള സാധ്യത. ഇപ്പം നമ്മളൊരു ഉദാഹരണം പറയാൻ, നമുക്ക് ഒരിക്കലൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതൊരു അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടല്ലോ. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ഗുളികൾ കഴിക്കുന്നു. അപ്പം ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വന്നു, അതുകൊണ്ട് ഞാൻ ഇനി ഗുളിക നിർത്തുകയാണ്, ഗുളിക കഴിച്ചിട്ട് അറ്റാക്ക് വന്നു എന്ന് പറയുന്നത് പോലാണ് ഈ പല ആൾക്കാരും രോഗത്തെ സമീപിക്കുന്നത്. കാര്യം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് അറ്റാക്കും ബാക്കി പ്രശ്നങ്ങളും വരാതിരിക്കും. 1-2 പേർക്ക് ഗുളിക കഴിച്ചാലും അറ്റാക്ക് വരും. അപ്പൊ ഇതെല്ലാം ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടാണ്,
2: ഗുളികയും കഴിക്കുന്നുണ്ട്, കണ്ണിലെ മരുന്ന് ഒഴിക്കുന്നുണ്ട്, ക്രമം തെറ്റാതെ.
1: സാർ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. നമ്മളിപ്പം സാറിൻ്റെ അടുത്ത് മാത്രമല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്, ഒരുപാട് പേര് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്കും കൂടെ ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം സാറിൻ്റെ കാര്യം വളരെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, സാറിന് ഇനി മുമ്പോട്ടൊപ്പം ചെയ്യാനായിട്ട് ഒക്കുന്നത് ഒന്ന് HbA1c ടെസ്റ്റ് ചെയ്തിട്ട് അത് 6.5 താഴെയാണോ എന്നുള്ളത് നോക്കുക. കൊളസ്ട്രോൾ, LDL cholesterol നോക്കിയിട്ട് അത് 60 താഴെയാണെന്നുള്ള ഉറപ്പ് വരുത്തുക. സാറിൻ്റെ വയറിൽ വണ്ണമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഡെയിലി 1/2 മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം നടത്തുക. അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടറെ കാണിച്ച് ഈ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ OCT scan, BSCAN ബാക്കി പറയുന്ന ടെസ്റ്റിൽ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയുന്ന അനുസരിച്ച് ലേസറൊക്കെ ആവശ്യത്തിനുണ്ട്, ഉടനെ ഓപ്പറേഷൻ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാറ്റിവെക്കുന്നതിൽ ഒരു ദോഷവും ഇല്ല. അതല്ല, നാഡികളുടെ ഫോവിയയുടെ പുറത്ത് വലിവ് വന്നിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യേണ്ട അത്യാവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ അത് ചെയ്യിക്കുക. അപ്പോൾ ഇത് ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും ഈ റിസൾട്ടും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ അടുത്തൊരു ഓപ്പറേഷൻ വേണോ വേണ്ടെന്നൊരു തീരുമാനം എടുക്കുന്നത്. അത് ഓരോ ഡോക്ടറും ഈ റിസൾട്ടും എല്ലാം നോക്കിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള കണ്ടീഷനും നോക്കിയിട്ട് ഷുഗർ കൺട്രോൾഡ് ആണോ, കൊളസ്ട്രോൾ കൺട്രോൾഡ് ആണോ, വേറെ പുകവലി പോലത്തുള്ള ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, വയറിൻ്റെ വണ്ണം കൺട്രോൾ ആയിട്ടുണ്ടോ, എക്സസൈസുകൾ ചെയ്യുന്നുണ്ടോ, ഓപ്പറേഷൻ കഴിഞ്ഞാലും അതിനെ പറയുന്ന ദിനചര്യകൾ ഫോളോ അപ്പ് ചെയ്യാൻ ഒക്കുന്നുണ്ടോ, ഇതെല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും ഓപ്പറേഷനെ പറ്റി തീരുമാനം. നമുക്കിപ്പം ഞരമ്പിന് ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഓപ്പറേഷനുണ്ട്, രണ്ട് കണ്ണിൻ്റെ അകത്തോട്ടുള്ള ഇഞ്ചക്ഷനുണ്ട്, മൂന്ന് ചിലർക്ക് ഷുഗറും കൊളസ്ട്രോളും എല്ലാം നല്ലോണം കൺട്രോളാക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നല്ല കാഴ്ച ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം.
0: ഓക്കെ, വിളിച്ചതിനെ നന്ദി. സാർ, ഇപ്പോൾ ഒരുപാട് പേരുടെ മറ്റൊരു പ്രശ്നമാണ് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരുന്നവർ, അല്ലെങ്കിൽ അങ്ങനെ ഡിജിറ്റൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ വരാതിരിക്കാനും അഥവാ വന്നാൽ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: നമ്മൾ പണ്ടൊക്കെ ഐ ടി പ്രൊഫഷണൽസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗമില്ല. ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും ഇവിടെ സ്റ്റുഡിയോയിലിരിക്കുന്ന ടെക്നീഷ്യൻസും പ്രൊഫഷണൽസ് ആയാൽ പോലും എല്ലാവരും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ തന്നെയാണ്. അത് സൗണ്ട് എഞ്ചിനീയേഴ്സും എല്ലാവരും ഉൾപ്പെടെ അതിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഡോക്ടർമാർ, ഇപ്പോൾ ഞാൻ തന്നെ പേഷ്യൻ്റെ നോക്കുന്നത് പലപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ഒ സി ടി സ്കാനുള്ള ഇമേജ് ആണെങ്കിലും എഫ് എഫ് എയുടെ ഇമേജ് ആണെങ്കിലും എല്ലാം എൻ്റെ കമ്പ്യൂട്ടറിലാണ് വരുന്നത്. പേഷ്യൻ്റെ റെക്കോർഡ് മൊത്തം ഓൺലൈനാണ്. അപ്പം എല്ലാവരും നിരന്തരം കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലാണ്. അത് മൊബൈലാകാം, ടാബ്ലറ്റ് ആകാം, അല്ലെങ്കിൽ പി സി ആകാം. അപ്പം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇതിന് ഡിജിറ്റൽ ഹെൽത്ത് ഐ സ്ട്രെയിൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ ഒക്കുമെന്നുള്ളത് നോക്കാം. പ്രധാനമായിട്ടും ഇത് വരാനുള്ള കാരണം, നമ്മൾ ഒരു കാര്യം ഒരു മൊബൈലോ കമ്പ്യൂട്ടറോ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ കണ്ണ് ഇമ വെട്ടുന്ന കുറഞ്ഞു വരുന്നു. ഇതാണ് ഡ്രൈനെസ് ഒരു പ്രധാന കാരണം. അപ്പം നമുക്ക് ചെയ്യാൻ ഒക്കുന്നത് നമുക്ക് കോൺഷ്യസ് ആയിട്ട് എല്ലാ രണ്ട് മൂന്ന് മിനിറ്റും കൂടുമ്പോൾ ഒരു മിനിറ്റ് കണ്ണടിച്ച് വെക്കുക. 20-20 റൂളെന്ന് വളരെ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് പറയും. എല്ലാ 20 മിനിറ്റും ഒരു 20 സെക്കൻഡത്തേക്ക് 20 അടിക്ക് അപ്പുറത്തുള്ളൊരു കാര്യത്തിൽ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണ് സ്ട്രെയിൻ കുറവായിരിക്കും എന്നുള്ള ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിൽ ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ്, ടി എ സപ്ലിമെൻറ്റ് ഡ്രോപ്സ്, അത് ഓവർ ദ കൗണ്ടർ കിട്ടുന്നതിന് ഡോക്ടറെ കുറിപ്പടി ഇല്ലാതെ തന്നെ വാങ്ങിക്കാൻ ഒക്കുന്നതാണ്. അത് നമുക്കൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡ്രൈ ഐക്ക് വേണ്ടി, കണ്ണിൽ ചുമപ്പോ തട്ടലോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല, ഡോക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വൈകുന്നേരം ഒരു നേരം നമുക്ക് ഐസ് ക്യൂബ് എടുത്ത് ടവലിൽ ചുറ്റിയിട്ട് കണ്ണിൽ തണുപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചിലരൊക്കെ ട്രഡീഷണൽ മെഡിസിൻ ആഗ്രഹിക്കുന്നവർ, മോഡേൺ മെഡിസിൻ വേണ്ട, നമുക്കല്ലാതെ പൊടിക്കൈ ഒക്കെ വേണമെന്നുള്ളവർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളരിക്ക എടുത്ത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച് കണ്ണ് പുറത്ത് വെച്ച് ഇതേ എഫക്റ്റ് കിട്ടും. കാരണം വെള്ളരിക്കയുടെ തണുപ്പ് വരുമ്പോൾ തണുപ്പും വരും, അതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് വെള്ള ജലാംശവും വരുന്നതുകൊണ്ട് അതും എഫക്റ്റീവാണ്. ഇപ്പോൾ മോഡേൺ മെഡിസിൻ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപയോഗിക്കുന്നതിനും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ശാസ്ത്രീയമായി പറഞ്ഞാൽ കണ്ണിൻ്റെ എക്സസൈസുകൾ കൊണ്ട് കണ്ണിൻ്റെ ശക്തി കൂടുമെന്നോ പവർ കുറയുമെന്നോ ഒന്നും നമുക്ക് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ചെയ്യാനൊക്കുന്ന ലളിതമായിട്ട് എക്സസൈസ്, നമുക്ക് കണ്ണ് കൺവേർജൻസ് എക്സസൈസ്, അതായത് കണ്ണ് നടുക്കോട്ട് വരുന്ന കുറവാണെങ്കിൽ കണ്ണിൻ്റെ നടുക്കോട്ട് വരുന്ന മസിലുകളെ സ്ട്രോങ് ആക്കാനായിട്ട് നമുക്ക് പെൻസിൽ പുഷപ്പ് എന്നൊരു എക്സസൈസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഒരു പെൻസിൽ നിവർത്തി വെച്ചിട്ട് വളരെ പതുക്കെ കണ്ണടുത്തോട്ട് വന്ന് അത് കണ്ണിൻ്റെ ആ പെൻസിലിൻ്റെ അറ്റത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക ഒരു 10 സെക്കൻഡ്. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിനും തെറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് പറയാൻ ഒക്കുന്നില്ല. പക്ഷെ എന്നാലും കണ്ണിൻ്റെ നടുക്കോട്ട് വരുന്ന ഒരു പ്രവർത്തനത്തെ സഹായിക്കാൻ അത് ഉപകാരപ്പെടും. പിന്നെ എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ ദിവസം 8 ഗ്ലാസ് വെള്ളം നമുക്ക് ഹൈഡ്രേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം ട്രോപ്പിക്കൽ കൺട്രിയാണ്, ഒരുപാട് ചൂടുള്ള സ്ഥലമാണ്. അപ്പോൾ അത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ വെളിയിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ തണുത്ത വെള്ളം വെച്ച് കഴുകുന്നത് കണ്ണ് നല്ലതാണ്. അപ്പോൾ ഇത് കേട്ട് ചിലരെങ്കിലും ധാരധാരയായിട്ട് കണ്ണ് എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണ് തുറന്ന് പിടിച്ച് ഷവറിൻ്റെ അടിയിൽ കണ്ണിനെ ഷവർ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉള്ള പ്രോബ്ലം ദയവായിട്ട് നമുക്ക് തന്നിട്ടുള്ള കണ്ണുകൾ കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള കണ്ണീരും, കണ്ണീരിൻ്റെ അകത്തെ ലൈസോസൈംസും ബാക്കിയുള്ള ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് വെള്ളം ഇങ്ങനെ കണ്ണടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണത്തെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള കെമിക്കൽസ് വറ്റി പോകുന്നതുകൊണ്ട്, ഒഴുകി പോകുന്നത് കൊണ്ട് അത് കണ്ണിന് നല്ലതല്ല. അപ്പോൾ രാവിലെ ഒരു നേരം കണ്ണ് കഴുകുക, വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷം ഒരിക്കൽ കൂടെ കഴുകുക. ഇതൊക്കെയാണ് നമ്മുടെ കണ്ണുകളുടെ ഡിജിറ്റൽ ഐ സ്ട്രെയിനുമായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ മൊബൈൽ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മൊബൈൽ സ്ക്രീൻ എപ്പോഴും നമ്മുടെ കണ്ണേക്കാളും കുറച്ചുകൂടെ താന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേൽപോള വിടർന്ന് വന്ന് കണ്ണുകൾ ഡ്രൈ ആവാനുള്ള പ്രവണത കുറയും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ ഐ സ്ട്രെയിൻ മാക്സിമം കുറയ്ക്കാൻ സാധിക്കും. മാറ്റാൻ സാധിക്കില്ല, കുറയ്ക്കാൻ സാധിക്കും.
0: അപ്പോൾ നമുക്ക് അടുത്ത ശ്രോതാവ് കൂടി ചേരുകയാണ്. ഹലോ ഹലോ
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് വിജയകുമാരി, പിരപ്പൻകോട്.
0: ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ. ഡോക്ടർ ദേവിൻ പ്രഭാകറാണ് നമ്മോടൊപ്പം ഉള്ളത്, സംസാരിച്ചോളൂ.
3: ഹലോ.
1: ആ പറഞ്ഞോളൂ മാഡം, കേൾക്കാം.
3: സാർ, എന്റെ കണ്ണിന് രണ്ട് കണ്ണും കാഴ്ച കുറവുണ്ട്, ദൂരെ കാഴ്ച കുറവാണ്.
1: ശരി.
3: അപ്പൊ അതിന് ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ ഇടത് കണ്ണിൽ നിന്ന് യാത്ര ചെയ്യുമ്പോ വെള്ളം എടുക്കും.
1: ഗ്ലാസ് ഇടത് കണ്ണിൽ നിന്ന് മാത്രമേ വെള്ളം എടുക്കുന്നുള്ളോ?
3: ഇടത് കണ്ണിൽ നിന്ന് മാത്രമേ ഉള്ളൂ.
1: നമ്മൾ യാത്ര ചെയ്യുന്ന എങ്ങനെയാ യാത്ര ചെയ്യുന്നത്? ബസ്സിലാണോ, സ്കൂട്ടറിലാണോ, ബൈക്കിലാണോ?
3: ഏതിൽ പോയാലും ഉണ്ട്.
1: ഒരു കണ്ണിൽ നിന്ന് മാത്രമാ വരുന്നത് അല്ലേ?
3: ശരി
1: ശരി. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഒരു കണ്ണിൽ നിന്ന് മാത്രം വരുമ്പോൾ നമ്മൾ കണ്ണീർ എങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് നോക്കാം. കണ്ണിൻ്റെ അകത്തുള്ള ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന കണ്ണുനീര് ഒന്ന് കണ്ണിൻ്റെ വെളിയിൽ ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തോട്ട് പോകുന്നു. കുറച്ചൊരു ഭാഗം കണ്ണിൻ്റെ ചെറിയ ഒരു ശുഷിരമുണ്ട്, ഈ ശുഷിരത്തിൽ കൂടെ മൂക്കിലോട്ട് പോയിട്ട് അത് നമ്മൾ വിഴുങ്ങി അകത്തോട്ട് പോകുന്നു. ഈ രണ്ട് പ്രക്രിയയിൽ കൂടെയാണ് കണ്ണിലുണ്ടാവുന്ന കണ്ണുനീർ വെള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരു കണ്ണിൽ മാത്രം ഇത് വരുന്നത് കൊണ്ട് ചിലപ്പോൾ കണ്ണിൻ്റെ അകത്തു നിന്ന് മൂക്കിലോട്ട് പോകുന്ന ഈ നേസോ ലാക്രിമൽ ഡക്ട് എന്നുള്ള ഡക്ടിന് ഈ ഒരു വഴിക്ക് തടസ്സമുണ്ടെങ്കിൽ ഇതുപോലെ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഈ കണ്ണിൽ മാത്രമായിട്ട് കൺകുരുവോ കോൺക്രീഷൻ കണ്ടാത്തോ ചെറിയ ചെറിയ കുരുക്കൾക്കാണ് കോൺക്രീഷൻ എന്ന് പറയുന്നത്. കോൺക്രീഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ വരാനുള്ള സാധ്യത. അപ്പോൾ നേത്രവിദഗ്ധനെ കാണിക്കുമ്പോൾ അദ്ദേഹം ഇതാദ്യം കണ്ട പ്രഷറും കാര്യങ്ങളൊക്കെ അളന്ന് നോക്കിയിട്ട് അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല ഉറപ്പാക്കി നാടികൾ നോർമലാന്ന് നോക്കിയിട്ട് കണ്ണിൻ്റെ പോള തിരിച്ച് കണ്ണിൻ്റെ പോളയുടെ ഉള്ളിലോട്ട് ചെറിയ കോൺക്രീഷൻ എന്ന് പറയുന്ന മഞ്ഞനിറത്തിലുള്ള കുത്ത കാൽഷ്യം ഡെപ്പോസിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. അതുണ്ടെങ്കിൽ അത് മാറ്റും. രണ്ട്, അലർജിയുടെ പ്രവണത ഉണ്ടെങ്കിൽ അലർജിക്കുള്ള മരുന്നുകൾ തരും. മൂന്ന്, കണ്ണിൻ്റെ അകത്തോട്ട് ഈ ചെറിയ ശുഷിരത്തിലൂടെ സിറിഞ്ചിങ് എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ചെറിയൊരു നീഡിൽ കടത്തിയിട്ട് ഒരു ക്യാൻഡിലൊക്കെ കടത്തിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ മരുന്ന് വെള്ളം ഇട്ട് കഴിയുമ്പോൾ അത് മൂക്കിൻ്റെ അകത്തൂടെ വരുന്നുണ്ടോ നമ്മൾ നോക്കും. ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതിന് സിറിഞ്ചിങ് ടെസ്റ്റ് എന്നാ പറയുന്നത്. എല്ലാ ഐ ഹോസ്പിറ്റലും ഇത് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ്, ഒന്ന് നമുക്ക് കണ്ണീർ പറഞ്ഞെങ്കിൽ ഒന്ന് കണ്ണിൻ്റെ അകത്ത് കണ്ണീർ കൂടുതലായിട്ട് ഉണ്ടാക്കപ്പെടുന്നത് കൊണ്ടാകാം, രണ്ട് ഉണ്ടാകുന്ന കണ്ണീരിന് പോകാനുള്ള വഴിയിലുള്ള തടസ്സം കൊണ്ടാകാം ഈ കണ്ണീർ വരുന്നത്. അപ്പോൾ ഈ രണ്ടിൽ ഏതാണെന്നുള്ളത് ഒരു നേത്രവിദഗ്ധം നോക്കിക്കഴിയുമ്പോൾ അത് കണ്ടുപിടിക്കാനും അതിനെ ചികിത്സ നിർദ്ദേശിക്കാനും ഒക്കും. ഓക്കെ
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറേ, കുട്ടികളിലെ റിഫ്രാക്റ്റീവ് എററുകൾ എങ്ങനെ നമുക്ക് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാം അഥവാ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
1: നമുക്ക് റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്ന മൂന്ന് കൂട്ടം അവസ്ഥകളാണ് ഉള്ളത്. കാര്യം രോഗമെന്ന് പറയാനൊക്കില്ല. ഇപ്പം പൊക്കം കൂടിയൊരു വ്യക്തിയോ പൊക്കം കുറഞ്ഞൊരു വ്യക്തിയോ ഒരു രോഗിയല്ലല്ലോ. അതുപോലെ കണ്ണിൻ്റെ നീളത്തിലും വലിപ്പത്തിലും ആകൃതിയിലും വരുന്ന വ്യത്യാസത്തിനാണ് പലപ്പോഴും കണ്ണടകളെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവീ ഇതിനെ ഒരു രോഗമായിട്ട് കൂട്ടരുത്, കുട്ടിയുടെ ഒരു അവസ്ഥ എന്ന് മാത്രം വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്ത് മയോപ്പിയ ഉണ്ട്, ഹൈപ്പർ മെട്രോപ്പിയ ഉണ്ട്, അസ്റ്റിക് മാറ്റിസ് ഉണ്ട്. മയോപ്പിയ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റുള്ള കുട്ടികൾക്ക് അടുത്തുള്ള കാര്യങ്ങൾ കാണാനൊക്കും, ദൂരമുള്ള കാര്യങ്ങൾക്ക് മങ്ങൽ കാണും. മയോപ്പിയ ഉണ്ടാകുന്നത് സീറോ പവറിനേക്കാളും കണ്ണുകൾ കുറച്ചുകൂടെ വലുതായത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും മയോപ്പിയ ഷോർട്ട് സൈറ്റിലെ കുട്ടി വലുതാവുന്നതനുസരിച്ച് ഈ പവർ കൂടി വരും. കാര്യം കുട്ടിയുടെ കണ്ണ് ഓൾറെഡി സീറോ പവറിനേക്കാളും കുറച്ചുകൂടെ വലുതാണ്. അപ്പം ചില മാതാപിതാക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, കണ്ണടകൾ വെച്ചത് കൊണ്ട് എൻ്റെ കുട്ടിയുടെ കണ്ണിൻ്റെ പോർ കൂടി കൂടി കൂടി പോകുന്നു, അത് നേരത്തെ വെക്കണ്ടായിരുന്നു, വെച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൂടിയെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. മയോപ്പിയാണെങ്കിൽ കൂടാനുള്ളതാണ്, കാര്യം കുട്ടി വളരുന്നതനുസരിച്ച് കണ്ണുകൾ വലുതാവുമെന്ന്. രണ്ട്, ഹൈപ്പർ മെട്രോപ്പി ആണെങ്കിൽ, അതായത് പ്ലസ് പവറുള്ള കുട്ടികൾക്ക് കണ്ണ് സീറോ പവറിനേക്കാളും കുറച്ച് ചെറുതായത് കൊണ്ടാണ് ഇത് വരുന്നത്. കുട്ടി സ്വാഭാവികമായിട്ടും വലുതാവുന്നതനുസരിച്ച് ഈ പവർ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്നുള്ള പവർ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹൈപ്പർ മെട്രോപ്പിയ അഥവാ ലോങ് സൈറ്റ് എന്ന് പറയും. മൂന്നാമതുള്ളതാണ് അസ്റ്റിക് മാറ്റിസം. അസ്റ്റിക് മാറ്റിസത്തിൽ വരുന്നത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ആകൃതി, നമ്മൾ ഒരു ബോള് പോലെ ഇരിക്കുന്നതിന് പോലെ മുട്ടയുടെ ഒരു ഭാഗം പോലെ കൂർത്തിരിക്കും. അതായത് കുറുകിനെയുള്ളത് നെറുകിനെയുള്ള വളവുകൾക്കുള്ള അന്തരത്തിനാണ് അസ്റ്റിക് മാറ്റിസം എന്ന് പറയുന്നത്. ഈ അസ്റ്റിക് മാറ്റിസം പവറും സാധാരണഗതിയിൽ ഒരുപാട് വലുതാവില്ല. ബഷിയുടെ ചോദ്യം ഇതെങ്ങനെ മാതാപിതാക്കൾക്ക് അറിയാനൊക്കുക എന്നുള്ളതാണ്. നമുക്ക് കുട്ടിയെ ഒരു കുറച്ചൊരു റൂമിൻ്റെ ഒരു അറ്റത്തിരുത്തിയിട്ട് ഒരു കലണ്ടർ തൂക്കിയിട്ടിട്ട് ഓരോ കണ്ണുകളായിട്ട് അടച്ച് നോക്കിയിട്ട് കാഴ്ച ഒരുപോലെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതൊരു ബുക്ക് വായിക്കുമ്പോൾ ഓരോ കണ്ണായിട്ട് അടച്ച് ബുക്കുകൾ ഒരുപോലെ വായിക്കാൻ ഒക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇത് നമുക്കൊരു വളരെ ഒരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് അല്ലെങ്കിൽ സ്ക്രീനിങ് നമുക്ക് ഉപയോഗിക്കാം. നിർബന്ധമായും ഒരു ബുദ്ധിമുട്ടും ഇല്ലായെങ്കിലും ഒരു 4 വയസ്സ് 5 വയസ്സാകുമ്പോൾ കുട്ടിയൊന്ന് നേത്രവിധത്തിനെ കാണിച്ച് ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്നുള്ള ഉറപ്പ് വരുത്തുക. മയോപ്പിയാണ് എങ്കിൽ നമ്മളിപ്പോൾ പുതിയ കുറച്ച് നൂതനമായിട്ടുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഈ പവർ കൂടാനുള്ള പ്രവണത നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ ഒക്കുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഒരു 5-6 വർഷം മുമ്പാണെങ്കിൽ ഈ ഒരു ഉത്തരം എനിക്ക് പറയാനൊക്കില്ല. ഈ കോവിഡ് സമയത്ത് ഒരുപാട് കുട്ടികൾ കണ്ണടകൾ ഉപയോഗിക്കുന്ന കൂടി വന്നപ്പോൾ ഒരുപാട് പഠനങ്ങൾ ഇതിനെപ്പറ്റി നടത്തുകയും കണ്ടുപിടിച്ച കാരണങ്ങൾ, ഒന്ന്, അമിതമായി കുട്ടി അടുത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പവർ കൂടാനുള്ള പ്രവണതയുണ്ട്. പ്രത്യേകിച്ച് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് മൊബൈൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു അരമണിക്കൂർ നമ്മൾ മൊബൈലോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു ബ്രേക്ക് കൊടുക്കുക. രണ്ടാമത്, കുട്ടി എപ്പോഴും വീടിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിലും

0: വിദൂരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നില്ല എങ്കിലും പവർ കൂടാനുള്ള പ്രവണതയുണ്ട്. അതുകൊണ്ട് ഒരമണിക്കൂറോ ഒരു മണിക്കൂറെങ്കിലും വെളിയിലോട്ടൊന്ന് ഇറങ്ങി ആകാശവും മരങ്ങളും വൃക്ഷങ്ങളും ചെടികളും പക്ഷികളും ഒക്കെ നോക്കിയിരിക്കുന്നത് ഇതിനൊരു ബെനിഫിഷ്യലായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കിട്ടുന്ന വൈറ്റമിൻ ഡി ത്രീയുടെ അഭാവവും പവർ കൂട്ടാനുള്ള പ്രവണത കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ചികിത്സയുടെ ഭാഗമായിട്ട് ലോഡോസ് അട്രോപ്പിൻ്റെ വീര്യം കുറഞ്ഞ തുള്ളി മരുന്നുകൾ, അതുകൊണ്ട് ഈ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും പവർ കൂടാനുള്ള പ്രവണത ഒരുപാട് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളത്, മയോവിഷൻ പോലത്തുള്ള ലെൻസുകളുണ്ട്, ഈ ലെൻസുകൾ വെച്ച് കഴിഞ്ഞാലും പവർ കൂടാനുള്ള പ്രവണത കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് ചെയ്യുന്നത് നടുക്കത്തെ ഭാഗത്ത് ക്ലിയറായിട്ടുള്ള ഇമേജ്, കുട്ടിക്ക് പഠിക്കാനും വായിക്കാനുള്ള ഇമേജ് കൊടുക്കുകയും ഈ ലെൻസിൻ്റെ സൈഡിലോട്ട് പവർ മാറ്റിയിട്ട് അവിടെ ഫോക്കസ് കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ണുകൾ എപ്പോഴും സീറോ പവറിലോട്ട് ആക്കാനുള്ള വളർന്നു വരുന്നത് നമുക്കൊരു പരിധിവരെ തടയാനൊക്കുമെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മയോവിഷൻ അതുപോലത്തുള്ള ലെൻസുകളും കുറച്ചധികം പ്രയോജനമായിട്ട് കാണുന്നുണ്ട്.
1: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? ഓക്കെ, സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ, അമ്മ കേൾക്കാം. നമസ്കാരം അമ്മേ, പറഞ്ഞോളൂ.
2: എന്റെ കണ്ണ് 2025 ജൂൺ മാസത്തിൽ ഒന്ന് പിന്നിടത്തിനുള്ള ഓപ്പറേഷൻ ചെയ്തതാണ്.
0: ശരി.
2: ആ കണ്ണിനകത്ത് അപ്പൊ നേരത്തെ കോവിഡിന്റെ കാലത്ത് 2 ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു.
0: ശരി.
2: അത് കഴിഞ്ഞ് വീണ്ടും 1 ഇഞ്ചക്ഷൻ എടുത്തു. എനിക്ക് ഡയബറ്റിക് ഉണ്ട്.
0: ശരി.
2: അപ്പൊ ആ കണ്ണ് ശകലം ഇങ്ങനെ എന്റെ പോളകൾ നമ്മൾ ഇച്ചിരി നീർക്കെട്ടുണ്ടാവുന്നുണ്ട്.
0: ഇതിൻ്റെ അകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട് കണ്ണിൽ ഒന്നോ രണ്ടോ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചികിത്സ കംപ്ലീറ്റ് ആയി എന്നുള്ളത്. നിർഭാഗ്യവശാൽ പല ഇഞ്ചക്ഷനുകൾക്കും 1 മാസം തൊട്ട് 3 മാസം വരെ അതിന് കാലാവധിയുള്ളൂ. അതായത് ഈ ഇഞ്ചക്ഷൻ്റെ പ്രവർത്തനം 1 മാസം, ചില ഇഞ്ചക്ഷൻ 1 മാസവും ചില ഇഞ്ചക്ഷനുകൾ 3 മാസവും വരെ അതിന് പ്രവർത്തനമുള്ളു. അത് കഴിഞ്ഞാൽ നമ്മൾ 2-ാമതും 3-ാമതും ചിലർക്ക് 50-ഉം 100-ഉം പ്രാവശ്യം വരെ ഇഞ്ചക്ഷൻ എടുത്ത ആളുകളുണ്ട്. അപ്പം നമുക്കെല്ലാം അറിയാം, നമ്മൾ രാവിലെ ആഹാരം കഴിച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വിശക്കും. കാര്യം ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ 4-5 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ഇത് വീര്യം അങ്ങ് പോകും. അതുപോലെ തന്നെ കണ്ണുകൾക്ക് ഓരോ മരുന്നിനും അതിൻ്റേതായിട്ടുള്ള ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ, എത്ര നേരം അത് ഭരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പാരസെറ്റമോൾ ഗുളിക കഴിച്ചാൽ ചിലപ്പോൾ ഒരു 6 മണിക്കൂറോ 8 മണിക്കൂറോ കഴിഞ്ഞിട്ട് പനി ഉള്ളപ്പോൾ 2 ഗുളിയും കൂടെ കഴിച്ചാലേ പനി കൺട്രോളായിട്ട് നിൽക്കുകയുള്ളൂ. ഇപ്പം ഇൻസുലിൻ എടുക്കുന്ന വ്യക്തികൾ, ചിലർക്ക് ദിവസം 1 നേരം എടുക്കുന്ന ഇൻസുലിൻ ആയിരിക്കാം, ചിലർക്ക് ദിവസം 2 നേരം എടുക്കുന്ന ഇൻസുലിൻ ആകാം. കാര്യം 2 നേരം എടുക്കുന്ന ഇൻസുലിന് 12 മണിക്കൂറേ കാലപരിധി കാണുകയുള്ളൂ. 24 മണിക്കൂറുള്ള ഇൻസുലിൻ ആണെങ്കിൽ ദിവസം എടുത്താൽ. അതുപോലെ തന്നെ കണ്ണിൽ വെക്കുന്ന ഇഞ്ചക്ഷനുകൾക്ക് ചില ഇഞ്ചക്ഷന് 30 ദിവസവും ചിലതിന് 90 ദിവസവുമാണ് കാലാവധി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അസുഖം കൺട്രോൾ ആയിട്ടില്ല എങ്കിൽ നിരന്തരമായിട്ട് ഇഞ്ചക്ഷൻ വെക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് ഇഞ്ചക്ഷൻ വെക്കുന്ന ഒരു വ്യക്തി HbA1c ഗ്ലൂക്കോസ് മെമ്മറി ടെസ്റ്റ് 6.5 താഴെയാക്കുകയും LDL കൊളസ്ട്രോൾ 60 താഴെയാക്കുകയാണെങ്കിൽ ഒരുപാട് ഇഞ്ചക്ഷൻ ഇല്ലാതെ തന്നെ മുമ്പോട്ട് പോകാനൊക്കെ, പ്രത്യേകിച്ച് ഷുഗറൊക്കെ നല്ലോണം ഇൻസുലിൻ വെച്ച് കൺട്രോൾ ആക്കുകയാണെങ്കിൽ. അതെ, അങ്ങനെ ആയതുകൊണ്ടാണ് അമ്മയ്ക്ക് അധികം ഇഞ്ചക്ഷൻ വേണ്ടി വരാത്തത്. ഇഞ്ചക്ഷൻ ചിലർക്ക് ഷുഗറും കൂടെ കൺട്രോൾ അല്ലാത്തവർക്ക് 1 വർഷം 1 കണ്ണിൽ 8 ഇഞ്ചക്ഷൻ വരെ വേണ്ടി വരുന്ന വ്യക്തികളുണ്ട് ഓരോ കണ്ണിലും. അപ്പോൾ 2 കണ്ണും കൂടെ ആകുമ്പോൾ 16 ഇഞ്ചക്ഷൻ വരെ ആകാം. അപ്പോൾ അതൊന്നും വരാതിരിക്കാനായിട്ട് ഷുഗർ നല്ലോണം കൺട്രോൾ ആക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാഡികൾ ഒരു മാസം 2 മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായും പരിശോധിക്കുക. എല്ലാ ദിവസവും ഓരോ കണ്ണായിട്ടാണ്. ശരി,
2: ഞാൻ കണ്ണ് കഴിഞ്ഞ മാസത്തിൽ പോയി ടെസ്റ്റ് ചെയ്തിരുന്നു.
0: ശരി.
2: ഒരു സങ്കടകരമായ സംഭവം എൻ്റെ വീട്ടിലുണ്ടായത് കൊണ്ട്
0: മനസ്സിലായി അമ്മ. എനിക്കിപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മളിപ്പം ഈ പറഞ്ഞ എല്ലാം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് പോകണമെന്നില്ല. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കല്യാണമോ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പോകാൻ നമ്മൾ കാത്തിരിക്കില്ലല്ലോ. ഉടനെ തന്നെ ആശുപത്രിയിൽ പോയി ചികിത്സിച്ചാലല്ലേ നമ്മളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ ഒക്കുള്ളൂ. അതുപോലെ തന്നെ കണ്ണിൻ്റെ അമ്മ, കണ്ണിൻ്റെ അകത്ത് ഞരമ്പുകൾക്ക് വീക്കം വന്നു കഴിഞ്ഞാൽ നമ്മളത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചാലേ അത് മാറുള്ളൂ. അപ്പം നമ്മുടെ ഒരു അറ്റാക്ക് വന്നാൽ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിക്കില്ല, നമ്മൾ വീട്ടിൽ അസൗകര്യം ഉണ്ടെന്ന് പോകാതിരിക്കുക, അതുപോലെ തന്നെ ഇത് പ്രവർത്തിക്കാക്കണം.

0: മനസ്സിലാവും. അതിന്റെ അകത്ത് നമ്മളൊരു ഒരു വീട്ടിലൊരു വീട്ടിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പാത്രങ്ങളൊക്കെ, അഴുക്കായ പാത്രങ്ങളൊക്കെ ഒരു സിങ്കിലിട്ട് വെള്ളവും നിറച്ച് വെക്കുന്നു എന്ന് വെക്കുക. നമ്മൾ ഒരു മണിക്കൂർ അതിൻ്റെ സിങ്ക് അങ്ങ് തുറന്ന് വിട്ടാൽ വെള്ളം പോകുന്നതിൻ്റെ കൂടെ അതിൻ്റെ അഴുക്കും കൂടെ അങ്ങ് ഒലിച്ച് പോയിട്ട് സൈഡിലൊന്നും പറ്റിയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഈ സിങ്ക് തുറന്ന് വിടുന്നതെങ്കിൽ ആ മട്ടിയായിട്ടുള്ള കാര്യങ്ങൾ ഈ സിങ്കിൻ്റെ 4 ചുറ്റും ഒട്ടിയിരിക്കുന്ന അവിടെ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ അത് കഴുകി ഇറക്കിയാലേ ഒക്കൂ. അപ്പം കണ്ണിൻ്റെ അകത്ത് നമുക്ക് കയറി കഴുകി ഇറക്കാൻ ഒക്കില്ല. നമ്മൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ വെള്ളത്തെ തുറന്ന് വിടുന്ന പോലെ തന്നെയാണ് കണ്ണിൻ്റെ അകത്തുള്ള നീരിനെ തുറന്ന് വിടുകയാണ് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. അപ്പം കുറച്ചധികം നാൾ ആ നീരവിടെ നിൽക്കുകയാണെങ്കിൽ വെള്ളം നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞാലും അതിലുള്ള കൊഴുപ്പ് അവിടെ തന്നെ അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ചക്ഷൻ വേണമെന്ന് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നും, ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് നാഡികൾ പരിശോധിച്ച് അതിൻ്റെ വീക്കം എത്രയുണ്ടെന്നുള്ളത് നോക്കിയിട്ട് 2ാമതോ 3ാമതോ 4ാമതോ ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചികിത്സിക്കാൻ വൈകിയാൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് തിമിരം കണ്ടുപിടിച്ച് ചിലപ്പോൾ 2ാമതോ 3ാമതോ 4ാമതോ വർഷം കാത്തിരുന്നാൽ പോലും വലിയ പ്രശ്നങ്ങൾ വരണം എന്നില്ല. പക്ഷേ ചില അവസരങ്ങളിൽ കണ്ണിൻ്റെ അകത്തൊരു ലേസറോ ഇഞ്ചക്ഷനോ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 1ോ 2ോ ദിവസം വൈകിയാൽ പോലും ചെറിയൊരു രക്തക്കുഴൽ പൊട്ടി കണ്ണിൻ്റെ അകത്തോട്ട് രക്തസ്രാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചികിത്സ ഒന്നും ഫലവത്താകത്തില്ല. അതുകൊണ്ടാണ് കണ്ണിൻ്റെ കാര്യത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞത് ലവ് യുവർ ഐസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നല്ല കാഴ്ച ഉണ്ടെങ്കിലും കാണിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ മാസാമാസം കാണിച്ചുകൊണ്ടിരിക്കുക. നീരിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം തന്നെ നമുക്ക് ക്ലിയർ ആക്കാനൊക്കും. ചില അവസരങ്ങളിൽ നമുക്ക് നിരന്തരം ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും. അമ്മ ചോദിച്ചോളൂ. ഇനി
1: ലെൻസ് വെച്ചതാണ്.
0: ശരി.
1: ആ ലെൻസ് ചില സമയത്ത് നല്ല നീടൽ വരുന്നുണ്ട് കണ്ണിന്. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്?
0: മനസ്സിലായി. ചില സമയത്ത്
1: ലെൻസ് വെച്ചതാണ് എന്റെ കണ്ണില്.
0: അത് മനസ്സിലായി. രണ്ടാമത് പറഞ്ഞാ മനസ്സിലാവാത്തെ.
1: അത് എന്റെ കണ്ണിന് ചില സമയങ്ങളില് മൂടല് വരുന്നുണ്ട് കണ്ണിന്.
0: അത് ലെൻസിന്റെ കാരണം കൊണ്ടല്ല അമ്മ മൂടല് വരുന്നത്. ഷുഗറിൻ്റെ വ്യതിയാനം കൊണ്ടുവരാം, ബി പിയുടെ വ്യതിയാനം കൊണ്ടുവരാം, കണ്ണീരിൻ്റെ അഭാവത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടുവരാം. കണ്ണിൻ്റെ അകത്തിരിക്കുന്ന ലെൻസ് പ്ലാസ്റ്റിക് നിർമ്മിതമാണ്. അത് വല്ലപ്പോഴും പവർ കൂടുകയും കുറയുകയും ചെയ്യത്തില്ല, നിരന്തരമായിട്ട് ഒരു പവറിൽ തന്നെ ഇരിക്കും. ലെൻസിൻ്റെ പുറകിൽ പാട വന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള മങ്ങൽ കാണും. അത് നമ്മൾ ലേസർ ചെയ്ത് ആഫ്റ്റർ കാറ്ററാക്ട് എന്ന് പറയും, ഒറ്റ പ്രാവശ്യം ലേസർ ചെയ്ത് അതുങ്ങൾക്ക് മാറ്റാനായിട്ട് ഒക്കും. അമ്മ ഈ പറയുന്ന ബുദ്ധിമുട്ട് അമ്മയ്ക്ക് കണ്ട തിമിരം ചെയ്ത ലെൻസിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല. മിക്കവാറും കണ്ണിൻ്റെ അകത്തുള്ള നാഡികൾക്ക് ഷുഗർ കൂടുന്നതും കുറയുന്നതും കൊണ്ടോ ബി പി കൂടുന്നതും കുറയുന്നതും കൊണ്ടോ അതല്ല കണ്ണീരിലോ കൃഷ്ണമണിലോ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടോ ആണ് ഇടയ്ക്ക് കാഴ്ച തെളിഞ്ഞു വരുന്നത്, മങ്ങിപ്പോകുന്നത്. അത് ലെൻസ് കാരണമല്ല, തിമിരം ചെയ്തത് കൊണ്ടും അല്ല.
2: വിളിച്ചതിനെ നന്ദി. സാർ, ഇപ്പോൾ കുട്ടികൾ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ ചെറിയ ലൈറ്റൊക്കെ ഇട്ടേക്കുമല്ലോ. അപ്പം നമ്മൾ മുതിർന്നവർ ഉറങ്ങുന്ന പോലെ നല്ല കടും ഇരുട്ടത്തല്ല കുട്ടികളെ നമ്മൾ സാധാരണ ഉറക്കാറ്. അപ്പം അങ്ങനെ ശീലിച്ചു വരുന്ന കുട്ടികൾ പിന്നെ ആ ലൈറ്റിൻ്റെ ഒരു പ്രസൻസിലായിരിക്കും ഉറങ്ങുന്നത്. അപ്പം ചിലയിടങ്ങളിലെങ്കിലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ലൈറ്റിൽ രാത്രി ചെറിയ ലൈറ്റെങ്കിലും ഇട്ട് ഉറങ്ങുന്ന കുട്ടികൾക്ക് പിന്നീട് ഈ ഐസൈറ്റ് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ടെന്ന്, അതിലെന്തെങ്കിലും ശാസ്ത്രീയത ഉണ്ടോ?
0: നമ്മൾ ലൈറ്റ് എപ്പോഴും മങ്ങി വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഈ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഹോർമോൺ റിലീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അത് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് ഡാർക്ക്നെസ് ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഒരുപാട് ലൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ കൺപോളിയിൽ കൂടെ ചെറിയ നേർന്ന വെളിച്ചം അകത്ത് കയറാം. പക്ഷേ ചെറിയ ഇരുണ്ട വെളിച്ചമാണ്, നമ്മൾ കണ്ണെന്തായാലും അടിച്ച് കിടക്കുന്നതുകൊണ്ട് കുട്ടിക്ക് അത് വലിയൊരു ഫാക്ടറാകണം എന്നില്ല. ഒരുപാട് വെളിച്ചത്തിൽ കിടന്നുറങ്ങിയാൽ മാത്രമേ അത് ബുദ്ധിമുട്ട് വരാൻ.
2: നേരിയ വെളിച്ചം അപ്പോൾ
0: നേരിയ വെളിച്ചം പ്രശ്നം വരേണ്ട കാര്യം. കാരണം കുട്ടി കണ്ണടച്ച് കിടക്കുമ്പോൾ കണ്ണിൻ്റെ പോളയ്ക്ക് അകത്തൂടെയല്ലേ ഈ നേരിയ വെളിച്ചം പിന്നെയും ഞരമ്പിലോട്ട് എത്തണമല്ലോ. അപ്പോൾ കണ്ണിൻ്റെ അകത്ത് ഈ പോളയിൽ കൂടെ കയറി കണ്ണിൻ്റെ അകത്ത് കയറി നാഡികളിൽ പോയി സന്ദേശമായിട്ട് ബ്രെയിനിൽ വരെ എത്താനുള്ള രീതിയിലുള്ള വെളിച്ചം ഇല്ലെങ്കിൽ കുഴപ്പമില്ല.
2: അപ്പോൾ നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് ബഷീർ റാവത്തർ, ഞാൻ ചുനക്കര.
0: അതെ,
2: ഡോക്ടർ ദേവിൻ പ്രഭാകർ ഉണ്ട്, സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ സാർ.
3: ഡോക്ടറെ നമസ്കാരം.
0: നമസ്കാരം.
3: ഞാൻ 80 വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ്.
0: ശരി.
3: ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഏതാണ്ട് 10-40 വർഷം കൊണ്ട് ഇൻസുലിൻ എടുക്കുന്ന പാർട്ടിയാണ്.
0: ശരി.
3: കണ്ണിൻ്റെ ഞാൻ ഒരു 10-15 വർഷം മുമ്പ് ദുബായ് വെച്ചൊന്ന് ലേസർ ചെയ്തിരുന്നു.
0: ശരി.

0: ഇന്ന് ഈ വലത്തെ കണ്ണിനെ പിന്നെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഈ പിന്നെ കണ്ണുനീര് വരിക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്.
1: ശരി,
0: ഉണ്ട്. പിന്നെ ഞാൻ റെഫറസ് ചെയ്യുന്നൊരു ഐ ഡ്രോപ്പ് കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്.
1: ശരി സർ, ഈ ഒരു മരുന്ന് ദിവസം ഒരു നാലോ അഞ്ചോ ആറോ ദൂരം വരെ ഒഴിക്കുന്നതിന് വേറെ ദോഷമൊന്നുമില്ല. കണ്ണുകൾ നമ്മൾ തിമിരം ഓപ്പറേഷൻ ചെയ്യാൻ വൈകുന്നെങ്കിലും ഒരു ആറ് മാസമെങ്കിലും ഒരിക്കലും ഡോക്ടറെ കാണിച്ച് കണ്ട നാഡി നോക്കി കണ്ട പ്രഷർ ഒന്ന് അളന്നേക്കുക. കാട്രാക്റ്റ് മൂലം വലിയൊരു മങ്ങലില്ല. ഇദ്ദേഹത്തിന് ഉടനെ ചെയ്യാൻ താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ ഒരുപാട് തിമിരം കട്ടിപ്പിടിക്കുന്നില്ല, ഡോക്ടർ കുറച്ചൊന്ന് വൈകിയാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നതിന് ദോഷമായിട്ടൊന്നുമില്ല, എമർജൻസി ആയിട്ട് ചെയ്യണമെന്നുമില്ല. പക്ഷേ നമുക്ക് വേണ്ടത് നമുക്ക് നല്ല കാഴ്ച ഇടതുകണ്ണിലുണ്ടെന്ന് പറയുന്നുവെങ്കിലും ഈ നല്ല കാഴ്ച പേഷ്യൻ്റ് ഉദ്ദേശിക്കുന്ന കാഴ്ചയും ഡോക്ടർ പരിശോധനയും തമ്മിൽ അന്തരം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കാഴ്ച ഉണ്ട് എന്നും പറഞ്ഞ് നമ്മൾ ഡോക്ടറെ കാണിക്കാതിരിക്കില്ല. കാരണം നല്ല കാഴ്ചയ്ക്ക് വായിക്കാനുള്ള കാഴ്ചയ്ക്ക് കണ്ട നടുക്കുള്ള മാക്യുല എന്നുള്ള ഭാഗം മാത്രം നല്ല രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അതേസമയം ഗ്ലോക്കോമ പോലത്തെ അസുഖം ഉണ്ടെങ്കിൽ പാർശ്വങ്ങളുള്ള കാഴ്ച ക്രമേണ അങ്ങ് മങ്ങി വരും. പ്രത്യേകിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒരു കണ്ണിൽ മങ്ങൽ വന്നാലും മറ്റേ കണ്ണിൻ്റെ കാഴ്ച പലപ്പോഴും അത് കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് നമ്മൾ അറിയണം എന്നില്ല നമുക്ക് കാഴ്ചയ്ക്ക് മങ്ങൽ വരുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ ഡോക്ടറെ കാണിക്കുന്നത് നിർത്തരുത്. ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക. കണ്ണിൽ വെള്ളമില്ലപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ റിഫ്രഷ് ടീസോ അതുപോലത്തെ ഒരുപാട് മരുന്നുകളുണ്ട്. ഏതെങ്കിലും ഒരു മരുന്ന് നാല് തൊട്ട് ആറ് നേരം വരെ ഉപയോഗിക്കുന്നതിനും ദോഷമൊന്നുമില്ല. തിമിരം സാധാരണഗതിയിൽ കാലിൻ്റെ രക്തയോട്ടം കുറവാണ്, അതിൽ വ്രണമില്ല എങ്കിൽ തിമിരം ചെയ്യാനായിട്ട് വരെ തടസ്സമൊന്നുമില്ല. അപ്പം ചികിത്സിക്കുന്ന ഡോക്ടറിന് ചോദിക്കുക, 80 വയസ്സായി. അല്ല, അത് സാറിനെ ചികിത്സിക്കുന്ന ഈ വെരിക്കോസ് വേണ്ട ഡോക്ടറാണെങ്കിലോ അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് ഡിസീസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ്, അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞിട്ട് കാഴ്ച ക്രമേണ മങ്ങി വരുന്നുണ്ട്, തിമിരം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്നുള്ളത് ചോദിക്കുക. ആക്റ്റീവ് ആയിട്ടുള്ള വ്രണങ്ങളോ ഇൻഫെക്ഷനോ ഇല്ല എങ്കിൽ, കാലിൽ കൂടെ ഈ പറയുന്ന ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ തിമിരം ചെയ്യുന്നതിന് കീഹോൾ സർജറി ചെയ്യുന്നതിന് വേറെ പ്രശ്നങ്ങൾ വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഡോക്ടറിന് ഒരു കണ്ണ് ചികിത്സ ഡോക്ടറിന് ഒരു കുറിപ്പടി എഴുതി വാങ്ങിക്കുക, എത്രത്തോളം കാഴ്ചയുണ്ട്, എത്രത്തോളം അർജൻറ്റായിട്ട് തിമിരം ചെയ്യേണ്ടിയുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് കാല് ചികിത്സിക്കുന്ന ഡോക്ടറിനടുത്ത് ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, ഞാൻ മുമ്പോട്ട് പൊക്കോട്ടോ എന്ന് ചോദിക്കുക. സാധാരണഗതിയിൽ അതൊരു തടസ്സം വരേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനുള്ള പ്രത്യേകിച്ച് സ്റ്റോക്കിങ്സ് വിട്ട് ആ ഏരിയ സ്റ്റെറിലൈസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് കാലിൻ്റെ ഭാഗം നമ്മൾ കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേറെ ദോഷം വരില്ല. മിക്കവാറും എല്ലാ ഹോസ്പിറ്റലും ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് ഡോക്ടറുടെയും കൂടെ സഹകരണം ഒന്ന് വേണം. അതായത് കണ്ണ് ചികിത്സിക്കുന്ന ഡോക്ടറും കാലിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ചികിത്സിക്കുന്ന ഡോക്ടറും തമ്മിൽ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി 80 വയസ്സായി. ദൈവം നല്ലൊരു ആയുസ് തന്നെ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ 90, 100 ഒക്കെ പോകുന്ന ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് 90, 100 വയസ്സാവുന്നവരെ കാത്തിരിക്കാതെ ഈ 80 ചെറുപ്പത്തിൽ തന്നെ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹവും ഉപദേശവും.
2: ശരി ശരി, സാർ, ഈ തിമിരം എന്ന് പറയുന്നത് പ്രായമാകുന്നതിൻ്റെ ഒരു സ്വാഭാവികമായ ലക്ഷണമാണോ, ഏത് ഘട്ടത്തിലാണ് ഇതിന് ശസ്ത്രക്രിയ വേണ്ടി വരുന്നത്?
1: തിമിരം നമുക്ക് സാധാരണ ഒരു 55-60 വയസ്സ് തൊട്ട് കാണുമെങ്കിലും ഷുഗറുള്ള ബ്ലഡ് ഷുഗർ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് കൺട്രോൾ അല്ലാത്തവർക്കും സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇതൊരു 30, 35, 40 വയസ്സ് തൊട്ട് വരാം. പ്രത്യേകിച്ച് ജന്മന ചിലർക്കെങ്കിലും അതിൻ്റെ ഒരു പ്രവണത കാണും തിമിരം വരാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് നേരത്തെ വരാനുള്ള സാധ്യതയുണ്ട്. തിമിരം ആരംഭത്തിൽ വരുമ്പോൾ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ അത് ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. കണ്ണിൻ്റെ ഏറ്റവും നടുക്കത്തെ ഭാഗമായിട്ടുള്ള ഭാഗത്താണ് വരുന്നതെങ്കിൽ ചെറിയ രീതിയിലുള്ള തിമിരം ഉണ്ടെങ്കിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാക്കും. അപ്പം നടുക്കാ വരുന്നതെങ്കിൽ നമ്മൾ നല്ല വെയിലുള്ളപ്പോൾ കൃഷ്ണമണി ചുരുങ്ങുന്നതുകൊണ്ട് കാഴ്ചയ്ക്ക് ഒരുപാട് മങ്ങൽ കാണും. പക്ഷേ രാത്രി നല്ലോണം കാണാനൊക്കും. അപ്പം നമുക്ക് രാത്രി കാണാൻ പ്രയാസവും നല്ലോണം കാണാനൊക്കുകയും രാവിലെ കാണാൻ മങ്ങലുമാണെങ്കിൽ അത് നടുക്കുള്ള രീതിയിലുള്ള തിമിരമാകാം. അതല്ല, നല്ല വെളിച്ചമുള്ളപ്പോൾ വരുന്ന ലൈറ്റ് ചിന്നിച്ചിതറി ഇരിക്കുകയാണെങ്കിൽ അത് പോസ്റ്റീരിയർ സബ് ക്യാപ്സ, അതായത് ഏറ്റവും പുറകിലത്തെ ആവരണത്തിൽ മരുന്ന് മാത്രം തിമിരമാകാം. ഇപ്പോൾ ഈ പോസ്റ്റീരിയർ സബ് ക്യാപ്സുള്ള കാട്രാക്റ്റുള്ള ഒരു 10% തിമിരം ഉള്ളെങ്കിലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് രാത്രി വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഉണ്ടാവും, നേരത്തെ ചെയ്യാനായിട്ട് പറയും. അതേസമയം തിമിരം കട്ടിപ്പിടിക്കുന്ന ന്യൂക്ലിയസ് ക്ലീറോസ് ഉള്ള കാട്രാക്ട് അത് 0 to 4 വരെ ഗ്രേഡ് ചെയ്യുന്നു. ചിലപ്പോൾ 3, 3.5 ആയാൽ പോലും പേഷ്യൻ്റ് വലിയ ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ചെയ്യുന്ന ഡോക്ടർക്ക് ഇത് കട്ടിക്കൂടുന്നതനുസരിച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി വരും. അതുകൊണ്ടാണ് പലപ്പോഴും പേഷ്യൻറ്റിന് വലിയൊരു ബുദ്ധിമുട്ടില്ല എങ്കിലും ചെയ്യുന്ന ഡോക്ടർ ചിലപ്പോൾ നേരത്തെ പറയാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടാകാം. പിന്നെ ചിലർക്ക് പ്രോസ്റ്റേറ്റ് ഈ പ്രോസ്റ്റേറ്റ് മരുന്ന് കഴിക്കുന്നവർക്ക്

0: ഇപ്പോൾ ഫ്ലോപ്പി ഐറിസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണിയുടെ ചുരുങ്ങൽ വികസനത്തിലൊരു വ്യത്യാസം വരികയും ഓപ്പറേഷൻ സമയത്ത് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പം പ്രോസ്റ്റേറ്റ് മരുന്ന് കഴിക്കുന്നവർക്കും കൃഷ്ണമണി വികസിക്കാത്തവർക്കും കട്ടിയുള്ള തിമിരം വരുന്നവർക്കും ചിലപ്പോൾ നേരത്തെ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ അതാണ് ചിലപ്പോൾ ചില പേഷ്യൻസ് പറയാറുണ്ട്, ഡോക്ടർ പോയിട്ട് തിമിരം ചെയ്യണമെന്ന് പറഞ്ഞു, മറ്റൊരു ഡോക്ടർ നോക്കിയിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, അത്രയൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു ഡോക്ടർ ചെയ്യുന്ന ചിലപ്പം ഫാക്കോ ഇമൾസിഫിക്കേഷൻ സർജറി ആണെങ്കിൽ അത് നമ്മൾ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ലേസർ വെച്ച് തിമിരം പൊടിച്ച് രൂപത്തിലാക്കി വലിച്ചെടുക്കുന്ന ഓപ്പറേഷൻ, ഏറ്റവും നൂതനമായിട്ടുള്ള ഓപ്പറേഷൻ. ആ ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് കട്ടി കൂടുന്നതനുസരിച്ച് തിമിരം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി വരും. അതുപോലെ കൃഷ്ണമണി വികസിച്ച് വരുന്നില്ല എങ്കിൽ സൂഡോ എക്സ്പോഷനുള്ള താരൻ പോലത്തുള്ള ചേഞ്ചസ് കണ്ട കൃഷ്ണമണിയിലോ പോളപ്പുറത്തോ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓപ്പറേഷൻ്റെ സങ്കീർണതകൾ കൂടുതലായിട്ട് വരും. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഡോക്ടർ ചിലപ്പോൾ അധികം തിമിരമില്ലെങ്കിൽ നേരത്തെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു എന്നിരിക്കാം. അപ്പോൾ ഈ പ്രക്രിയയിലല്ല മറ്റൊരു ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ആ ഡോക്ടർ നോക്കിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഓപ്പറേഷൻ ഇല്ല എന്ന് പറയും. ഇതാണ് ചിലപ്പോൾ ചില പേഷ്യൻസ് ഡോക്ടർമാർ തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ ആവുകയും മറ്റേ ഡോക്ടർ ആവശ്യമില്ലാതെ ഓപ്പറേഷൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടുമാകാം. ആ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളും നമുക്ക് സാധാരണ വരാറുണ്ട്.
1: വെളിച്ചത്തോട്ട് നോക്കുമ്പോൾ കണ്ണ് പെട്ടെന്ന് ടയേർഡായി പോകുന്ന പോലത്തെ ഫീലിംഗ് തിമിരത്തിൻ്റെ ലക്ഷണം
0: ആകാം. കാരണം നമുക്ക് ഒരുപാട് വെളിച്ചം ഉള്ളപ്പോൾ നമ്മൾ തിമിരം കണ്ണിൻ്റെ പുറത്ത് കിടക്കുന്ന വെളിച്ചത്തെ ചിന്നിച്ചെതിരി വിടുന്നത് കൊണ്ട് ഗ്ലെയറും ഹേലോസും വരുമ്പോൾ നമുക്ക് ലൈറ്റോട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടും നമുക്ക് ഈ ഒരു ഇഷ്യൂ വരാനുള്ള സാധ്യതയുണ്ട്.
1: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
2: നമസ്കാരം മാഡം, ഞാൻ കൊല്ലത്ത് നിന്ന് അൽഫോൺസ അല്ലേ.
1: ഡോക്ടർ ദേവിനുണ്ട്, ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ മാഡം.
2: നമസ്കാരം ഡോക്ടർ.
0: അതെ, നല്ലോണം കേൾക്കാം.
2: എനിക്ക് ഒരു 13 വയസ്സായപ്പോ മുതൽ ഒരു ബോധക്കേട് തുടങ്ങി എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ബോധക്കേട് എന്ന് പറഞ്ഞാൽ കളിച്ചോണ്ടിരുന്ന സമയത്ത് ബോധക്കേടുണ്ടാകും, അതേ തുടർന്ന് ഇങ്ങനെ ഇങ്ങനെ. അന്ന് 13 വയസ്സ്. 62 വയസ്സിൽ എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതോടെ ആ തലവേദനയും മാറി ചരിതലും ബോധക്കേടും ഒക്കെ കഴിഞ്ഞു.
0: അപ്പൊ
2: പിന്നെ ഈ പെട്ടെന്ന് ലൈറ്റ് പോകുന്നുള്ള കണ്ണില് മിന്നാമിന്നു പോലെ മിന്നിന്ന് കാണാം. ഒരു ഗോളം പോലെ ഒരു സാധനം ഇങ്ങനെ കണ്ണിന് ഇങ്ങനെ ഒരു വെള്ള.
0: ഇപ്പൊ അമ്മയ്ക്ക് കാഴ്ചയുണ്ടോ?
2: ഇല്ല, നമ്മള് കണ്ണ് രണ്ടും അടച്ചു കഴിയുന്ന എങ്ങനെ കാണുന്ന അതുപോലെ.
0: ഇത് സാധാരണഗതിയില് ഇത് ഹെറിഡോ മാക്ലർ ഡീജനറേഷൻ ഉള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവെ ഇത് കാണുന്നത്. അപ്പം ജന്മനാ നമുക്ക് കുറച്ച് തലവേദനയും ഈ പെട്ടെന്ന് ബോധക്ഷയവും ഒക്കെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാം. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മുടെ കണ്ടാത്തുള്ള നാഡി ഒപ്റ്റിക് നെർവും റെറ്റിനയും ഒക്കെ. അപ്പം ഈ
2: നിമിഷം പറഞ്ഞോട്ടെ, ഇത് 2014 നവംബറില് ഞാൻ അംഗൻവാടി ടീച്ചറായിരുന്നു. അപ്പൊ എനിക്ക് ഒത്തിരി എഴുതാനിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോ എന്റെ കാഴ്ച കാണാൻ വയ്യെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു ഡോക്ടറെ ചെന്ന് കണ്ട. അല്ലാതെ അത് അത്രയും കാലം തലവേദനയ്ക്ക് ENT ഡോക്ടർമാരെ ഒക്കെ കണ്ട് മെഡിക്കൽ കോളേജിൽ ഒക്കെ പോയപ്പോ, മെഡിക്കൽ കോളേജിൽ പോയപ്പോ പറഞ്ഞ് കണ്ണിലോട്ടുള്ള ഞരമ്പുകൾക്ക് വീക്കം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു
0: അവിടെ.
2: പിന്നെ നമ്മുടെ കൊല്ലം ജില്ലാ ആശുപത്രി 4-5 പ്രാവശ്യം പോയപ്പോഴെല്ലാം അവര് കണ്ണിൽ മരുന്ന് വെച്ച് കണ്ണ് വികസിപ്പിച്ച് കണ്ണ് പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടൊന്നും അവരാരും ഒന്നും കണ്ടില്ല. ഇപ്പൊ ഈ കണ്ണ് എന്റെ കാഴ്ച പോയി. ഞാൻ കരുനാഗപ്പള്ളിയിൽ ഒരു ഹേമോഫ്ലാസ്ക് എന്ന് പറയുന്ന മഠത്തിന് ചെന്ന് കണ്ട്. അപ്പൊ അവര് കണ്ണ് കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രി. അപ്പൊ ആ മഠം പറഞ്ഞ് കണ്ണ് അവരും ഇതുപോലെ മരുന്ന് ഒഴിച്ചൊക്കെ നോക്കിയിട്ട് ഒന്നും അറിയുന്നില്ല.
0: നോക്കിയായിരുന്നോ?
2: അപ്പൊ ഡോക്ടർ ഇത് സ്കാൻ ചെയ്ത് അവിടെ വെച്ചാണ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാ പറഞ്ഞ ഒപ്റ്റിക്കൽ നെർവിന്റെ പ്രശ്നമായിരുന്നു. അത് ഇങ്ങനെ റെക്റ്റോട്ടും ഇല്ലാതെ ഡാമേജ് ആയി കണ്ണിൽ അടിഞ്ഞു വരുവായിരുന്നു.
0: നമ്മളിത് വരുമ്പോ നമ്മള് ന്യൂറോളജിയും ഇവിടെയൊക്കെ ചെയ്തപ്പോ ഡോക്ടർമാരെല്ലാം അത് നോക്കിയിട്ടുണ്ടാകാം. അമ്മയ്ക്ക് മനസ്സിലാക്കിയാലോ കേട്ടാലോ ഉള്ള വ്യത്യാസമാകാം. കാര്യം ഈ പറഞ്ഞത് നമുക്കൊരു ഡോക്ടറെ കേൾക്കുമ്പോൾ തന്നെ നാഡികളുടെ ഡാമേജ് ആണെന്ന് ഉടനെ തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഡോക്ടർമാരൊന്നും മിസ് ചെയ്തതല്ല. അത് CT MRI
2: നോക്കുമ്പോൾ അതല്ലേ ഞാൻ പറഞ്ഞത്.
0: അപ്പൊ നമ്മള് CT MRI ചെയ്തിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് നോക്കുക. കണ്ണിന്റെ നാഡികൾക്ക് ഡാമേജ് ഉള്ളപ്പോൾ അതിന്റെ പുറത്ത് വലിവും ഇറിറ്റേഷനും വരുമ്പോൾ ഇത് അതിൻ്റെ അകത്ത് തന്നെത്താൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് അമ്മയ്ക്ക് മിന്നൽ പോലെ കാണുന്നത്. ഇതും ഈ ഒരു അസുഖത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഫ്ലാഷസ് ഓഫ് ലൈറ്റ് എന്നാണ് ടെക്നിക്കലി നമ്മൾ പറയുന്നത്. ഇതെല്ലാം ഈ ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അമ്മ ഈ പറയുന്നത് ഓൾമോസ്റ്റ് എത്ര 10-40 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ

0: ട്രീറ്റ്മെൻറ്റ് ഒരുപാട് വ്യത്യസ്തപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ്. ഈ ഒരു കാര്യമായിട്ട് ഒരു ഡോക്ടർ ഇപ്പം ഈ ഒരു സെമിനാർ ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇതിനെ പണ്ടത്തേനേക്കാൾ ഒരുപാട് നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളും വിധികളും ഡയഗ്നോസിസും ഉള്ളതുകൊണ്ട് അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ചികിത്സ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഇന്നൊരു കാലത്ത് ഒരു പേഷ്യൻ്റ് ഇതേ ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ. അതുകൊണ്ടാണ് കാലം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഡോക്ടർമാർ പറയുന്നതിൽ വ്യത്യാസം വരുന്നത്. കാര്യം നമുക്ക് അസുഖത്തിനെ പറ്റിയുള്ള അറിവും ചികിത്സകളും അത് എങ്ങനെ നമ്മൾ പരിശോധിക്കുന്നു എന്നുള്ളതിലുമൊക്കെ എല്ലാ വർഷവും വളരെ വളരെ പുരോഗമനം വരുന്നൊരു മേഖലയാണ് അമ്മ ഈ പറയുന്ന റെറ്റിനയുടെയും ഈ ഹെറിഡോമാക്യുലർ ഡീജനറേഷൻ്റെയും ഒക്കെ ഈ ഒരു മേഖല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് കാഴ്ച ഇല്ല എന്നുള്ള പൂർണ്ണമായും മനസ്സിലായിക്കൊണ്ട് തന്നെ മുമ്പോട്ട് നമ്മൾ പോകുമ്പോൾ ബയോണിക്കായി ജനിതക ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുന്നത് കൊണ്ട് ഈ ഒരു അസുഖത്തിന് ഭാവിയിൽ ചികിത്സ കാണാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് അമ്മയ്ക്ക് എത്രത്തോളം അമ്മയുടെ
1: ഞാൻ അമ്മയോട് പറഞ്ഞോട്ടെ, അമ്മ ആ മാഡം എന്റെ അടുത്ത് പറഞ്ഞത് വേറെങ്ങും കൊണ്ടുപോയി കണ്ണ് കാണിച്ച അവര് ഈ തിമിരമാണെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യും. പക്ഷെ ആ ഓപ്പറേഷൻ ചെയ്താലും ലെൻസ് ഇട്ടാലും കാണത്തില്ല, കാരണം ഈ ഒപ്റ്റിക്കൽ നെർവിന്റെ പ്രശ്നമായതുകൊണ്ട്.
0: നമ്മള് ഡോക്ടർമാര് നോക്കിയിട്ട് കൃഷ്ണമണി വികസിപ്പിച്ച് എത്രത്തോളം തിമിരമുണ്ടെന്നുള്ള നോക്കി ഞരമ്പുകൾ അളന്ന് ഞരമ്പിന്റെ പ്രവർത്തനം നോക്കിയിട്ടാണ് ഓരോ ആശുപത്രിയിലും തിമിരം ചെയ്യുന്നത്. അതല്ലാതെ വെറുതെ ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരു പറയുന്ന ഒരു രീതി എനിക്ക് ഒത്തും യോജിക്കാൻ ഒക്കുന്നില്ല. ഒന്ന്, രണ്ട്, ചിലപ്പോൾ ഡോക്ടർ ഉദ്ദേശിച്ചത് കുറേ കൂടെ തിമിരം മുറ്റി വന്നാൽ രണ്ടാമത് നോക്കുന്ന ഡോക്ടർക്ക് നാടികൾ കാണാനൊക്കാത്തത് കൊണ്ട് അങ്ങനെ ആ രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ അതുപോലെ തന്നെ VEP EAS പഠനങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ നമുക്ക് നാടികളുടെ പ്രവർത്തനം അറിയുകയും നമുക്ക് അതിനനുസരിച്ച് നോക്കി ചികിത്സിക്കാനും ഒക്കും. അപ്പോൾ അമ്മ നിരന്തരം ഡോക്ടറെ കാണിച്ചുകൊണ്ടിരിക്കുക, അത് പുതിയ ചികിത്സകളും ചികിത്സാ വിധികളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ സമയത്ത് ശരിയായിരിക്കാം, പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ നൂതനമായ ചികിത്സകളോ ചികിത്സാ രീതികളോ മരുന്നുകളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. കാര്യം ഒരു 10-15 വർഷം മുമ്പ് കണ്ണുകളുടെ അകത്തുള്ള ഇഞ്ചക്ഷൻ ഒരിടത്തും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മുടെ ഓരോ ദിവസവും 100 കണക്കിന് ആൾക്കാരാണ് ഓരോ ജില്ലയിലും ഓപ്പറേഷനോ ഇഞ്ചക്ഷനോ ഒക്കെ ചെയ്ത് കാഴ്ച നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ പുതിയ ചികിത്സാ രീതികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ ചെയ്യാനുള്ളത് ഒരു 6 മാസത്തിലെങ്കിലും ഒരിക്കൽ ഒരു ഡോക്ടറെ കണ്ട് അമ്മയുടെ അസുഖം കണ്ണിൻ്റെ അകത്ത് പുതിയ രോഗങ്ങളൊന്നും വരുന്നില്ല എന്നും നേരത്തെ ഉള്ള രോഗത്തിന് പുതിയ ചികിത്സകൾ വന്നിട്ടുണ്ടോ എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ.
1: ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പിന്നെ ഇങ്ങനെയുള്ളവർക്ക് ഈ UDI കാർഡും ഒക്കെ കൊടുക്കുമല്ലോ, പക്ഷേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ശാസ്ത്ര അങ്ങോട്ട് ആശുപത്രിയില് പിന്നെ 1 മാസത്തിലൊരിക്കൽ ഇതിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് അവിടെ ചെന്നന്ന് അവരെന്റെ കണ്ണിൽ ഇതുപോലെ മരുന്നൊഴിച്ച് നോക്കിട്ട് പറഞ്ഞ തിമിരം എവിടെയെങ്കിലും കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ വിവരം പറഞ്ഞായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു കണ്ണമ്മൂലെ അപ്പൊ ഒന്നുകൂടെ കൊണ്ടുപോയി പരിശോധിക്കാൻ പോയിരുന്നു. അപ്പൊ ഞാന് 100 നാട് ഒരു കണ്ണിന്റെ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് അവരിതുപോലെ സ്കാൻ ചെയ്തായിരുന്നു. കുറച്ച് രണ്ട് ഒന്നൊന്നര ഒരു 6 മാസത്തിൽ കൂടുതലായി. അപ്പം അവര് ആ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ് കണ്ണില് ഒന്നും പിന്നെ കണ്ണാണോന്ന് പോലും അറിയാൻ വയ്യാത്ത വിധം കണ്ണ് മൂടിക്കിടക്കും, ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുകൊണ്ട് അവർ എഴുതി തന്നു. അപ്പൊ ഞാൻ തിരിച്ചത് അവിടെ കൊണ്ട് കാണിച്ചെന്ന് പറഞ്ഞ് കണ്ണമ്മൂല പോയി കണ്ണാശുപത്രി പോകാൻ പറഞ്ഞു.
0: അമ്മ ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഗവൺമെന്റ് തലത്തിൽ വളരെ നല്ല പ്രഗത്ഭമായിട്ടുള്ള ഡോക്ടർമാരും ചികിത്സാ രീതികളും ഉപകരണമൊക്കെ ഉണ്ട്. നമ്മൾ ഗവൺമെൻറ് തലത്തിലൊരു മെഡിക്കൽ കോളേജിൽ കാണിച്ച് ആധികാരികമായിട്ടുള്ള ചികിത്സ നടത്തി മുമ്പോട്ട് പോവുക. ഗവൺമെൻറ് തലത്തിൽ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, കോട്ടയത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഡോക്ടർമാരുണ്ട്, എല്ലായിടത്തും നല്ല ഉപകരണങ്ങളും ഉണ്ട്. അമ്മയ്ക്ക് വിശ്വസിച്ച് ചെന്ന് നല്ലൊരു പരിശോധന നടത്തി ഒരു തീരുമാനം എടുക്കുക കേട്ടോ.
2: ശരി, നന്ദി സാർ. നമുക്ക് ഈ കണ്ണിലുണ്ടാകുന്ന അലർജികളും സാധാരണ കൺകുരുവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം.
0: നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അലർജി എന്ന് പറയുന്നത് ചൊറിച്ചിലാണ്. അപ്പോൾ കണ്ണിൻ്റെ അകത്ത് ചൊറിച്ചിലുണ്ടെങ്കിൽ അത് അലർജിയാകാനുള്ള സാധ്യത കൂടുതലാണ്. കൺകുരു എന്ന് പറയുന്നത് കണ്ണിൻ്റെ അകത്തുള്ള സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഗ്രന്ഥികൾക്ക് അതിൻ്റെ അറ്റത്ത് ഒരു ബ്ലോക്ക് വന്നിട്ട് അതിൻ്റെ അകത്തുള്ള സീബം ഇൻഫെക്റ്റഡ് ആവുന്ന പഴുപ്പ് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഗ്രാനുലേഷൻ കട്ടിയും കലിപ്പം വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ കലേസോൺ അല്ലെങ്കിൽ ഹോഡിയോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടുള്ള പ്രധാന വ്യത്യാസം, ഒന്ന്, അലർജി ഉള്ളവർക്ക് ചൊറിച്ചിൽ കാണും, വേദന കാണില്ല. പക്ഷേ കൺകുരു ഉള്ളവർക്ക് ആരംഭത്തിലുള്ള കുരുവാണെങ്കിൽ ചൊറിച്ചിൽ അധികം കാണത്തില്ല, വേദനയായിരിക്കും കൂടുതലായിട്ടുള്ളത്. ഈ കൺകുരു വന്ന് അത് കുറച്ചധികം നാൾ കഴിഞ്ഞ് കലിച്ച് കഴിഞ്ഞാൽ കലേഷ്യോൺ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന

0: കാണുന്നു, അതിൻ്റെ കല്ലിപ്പ് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. ഒന്ന് ചൊറിച്ചിൽ, രണ്ട് കല്ലിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളത്, മൂന്ന് വേദന. ഇതിനനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റ് ചികിത്സ നമ്മൾ തീരുമാനിക്കേണ്ടത്.
1: ഓക്കെ, നമുക്ക് അടുത്ത ശ്രോതാവ് ചേരുകയാണ്. ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഏറ്റുമാനൂരിലെ ഓമനയാണ്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
2: ഓക്കെ,
0: പറഞ്ഞോളൂ ഓമന.
2: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
2: അപ്പം എന്റെ കണ്ണിന്റെ ഇടത്ത് എനിക്ക് സ്ട്രോക്ക് വന്നായിരുന്നു നേര് 10 വർഷം മുമ്പ്. അപ്പം അന്ന് തൊട്ടാണ് എന്റെ ഈ കണ്ണിന് എന്തോ പ്രശ്നമാണ്. ഒരു കണ്ണ് ചെറുതായിട്ടുമാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു 3-4 വർഷം മുമ്പ് ഇങ്ങനെ ഇടത്തെ കണ്ണിനാണ്, ഇടത്തെ കണ്ണിന്റെ മേപ്പോളി ചേർത്ത് ഇങ്ങനെ ഒരു കുഴവെന്തോ ഇരിക്കുന്ന പോലെയാണ് എന്റെ കണ്ണിനകത്ത്. അത് കണ്ണിന്റെ ഡോക്ടറെ കാണിച്ചപ്പം കണ്ണിനകത്ത് പ്രശ്നമൊന്നും ഇല്ല, ഇങ്ങനെ തുള്ളിമരുന്ന് ഒഴിക്കാനായിട്ട് തന്ന് കണ്ണ് പരിശോധിച്ചു കഴിഞ്ഞ് അത് തന്നെ റീഫ്രഷ് എന്നാണ് മരുന്നിന്റെ പേര്. അപ്പം അത് പ്രൈവറ്റ് ആശുപത്രിയിലായിരുന്നു പോയത്. അത് കഴിഞ്ഞ് ഇത് കുറയാതെ വന്നപ്പോൾ ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിച്ച്, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് കാണിച്ചപ്പം അപ്പൊ ഈ കണ്ണിനകത്ത് ഒഴിക്കാനുള്ള ഈ റീഫ്ലഷിന്റെ ഇച്ചിരി കൂടിയ മരുന്ന്, ലിക്വിഡ് പോലത്തെ ജെല്ല്, ജെല്ല് പോലത്തെ മരുന്ന് ഒഴിക്കാനും തന്ന്. പിന്നെ ഒരു കണ്ണി രാത്രി എഴുതിക്കൊണ്ട് കിടക്കാനായിട്ട് ഈ ട്യൂബിനകത്തുള്ള ഒരു ജെല്ല് പോലത്തെ മരുന്നും തന്ന്. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ കണ്ണിനകത്ത് ഞാൻ മരുന്നൊഴിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ കണ്ണ് ഉറക്കളച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്നെ. അപ്പം ഡോക്ടർ പറഞ്ഞ കണ്ണിന് നനവ് കുറവാന്ന് പറഞ്ഞ്.
0: രണ്ട് കണ്ണും പൂളത്താന്ന് വരുന്നുണ്ട്, ഒരു കണ്ണി മാത്രമാണ് പൂളത്താന്ന് വരുന്നത്.
2: ഒരു കണ്ണിലാണ് കൂടുതൽ ഇടത്തെ കണ്ണ്.
0: ശരി ശരി, ഞാൻ പറയട്ടോ. ഇനി നമുക്ക് പക്ഷാഘാതം വരുമ്പോ നമുക്ക് അത് കൈകളെ ബാധിക്കാം, അങ്ങനെ ഒരു കൈ പൊക്കാനൊക്കില്ല, അല്ലെങ്കിൽ കാലിനെ ബാധിക്കാം, കാല് നമുക്ക് നടക്കാനോ പൊക്കാനോ ഒക്കില്ല. അതുപോലെ കണ്ണിനെ ചലിപ്പിക്കുന്ന മസിലുകൾക്ക് ഈ പ്രവർത്തനം സ്ട്രോക്ക് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനെ കോങ്കണ്ണായിട്ട് ഇരട്ടിപ്പായിട്ട് കാണും. അത് കൂടാതെ കണ്ണിൻ്റെ പോള പൊക്കുന്ന ഒരു മസിലുണ്ട്, ഓർബിക്കുലാരിസ് ഓക്കുലൈ ലിവിയേറ്റൽ പാൽപ്പർബ് എന്ന് അതിന് പറയുന്നത്. അപ്പം ഇതിനെ ബാധിക്കുന്ന മൂന്നാമത്തെ നെർവ്, തേർഡ് നെർവ് എന്നതിന് പറയുന്നത്. അപ്പം ഇതിനെ സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് പോള പൊങ്ങി വരാനുള്ള പ്രവർത്തനം കുറച്ചൊന്ന് കുറഞ്ഞു വരും, അത് സ്ട്രോക്കിൻ്റെ ഭാഗമാകാം. ഇപ്പം നമ്മൾ പക്ഷാഘാതം വന്ന ഒരു കൈ പൊക്കാനൊക്കില്ലല്ലോ, പിന്നെ ക്രമേണ ക്രമേണ ക്രമേണ നമ്മുടെ കൈ പതുക്കെ പതുക്കെ അനങ്ങി തുടങ്ങുന്ന പോലെ തന്നെ ഈ പോള ക്രമേണ അതിൻ്റെ പ്രവർത്തനം തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന്. രണ്ട്, പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ഇൻവൊല്യൂഷൻ ടോസിസ് എന്ന് പറഞ്ഞ് പോളയുടെ ആരോഗ്യം അതിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരികയാണെങ്കിൽ അതുമൂലവും നമുക്ക് പോള പൊങ്ങാനുള്ള സാധ്യത കുറഞ്ഞു വരും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഡോക്ടർ തന്നത് കണ്ണീരുകൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് കണ്ണീരിന് പകരമുള്ള തുള്ളിമരുന്നും, നമ്മൾ തുള്ളിമരുന്ന് ഒഴിച്ച് കഴിയുമ്പം അത് തുള്ളി മരുന്നായതുകൊണ്ട് അതങ്ങ് ഒലിച്ചു പോകാനും അത് പെട്ടെന്ന് പറ്റിപ്പോകാനും സാധ്യത ഉള്ളതുകൊണ്ട് ഈ ഓയിൻമെൻ്റ് ഇട്ടാൽ ഒരു 1-2 മണിക്കൂറത്തേക്ക് അതിൻ്റെ നനവ് കാണും. അപ്പോൾ ഇത് രണ്ടും മാറിയും തിരിഞ്ഞ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഓയിൻമെൻ്റ് ഇട്ടാൽ ഒരേ ഒരു പ്രശ്നം ഇട്ട് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റത്തേക്ക് കാഴ്ച കാണില്ല, മങ്ങിയിരിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓയിൻമെൻ്റ് 2-3 മിനിറ്റ് കണ്ണടച്ചിരുന്നാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന് മുമ്പായിട്ട്, ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം ഉണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഓയിൻമെൻ്റ് ഒന്ന് ഇട്ടേക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് ഓയിൻമെൻറ്റിട്ട് കിടന്നെന്ന് ഉറങ്ങുക. ഈ നേരത്തെ ഒഴിക്കുന്ന തുള്ളിയും പിന്നെ റിഫ്രഷ് ടിയേസ ഒഴിക്കുന്നതിനുള്ള, അതല്ലാതെ ഒരുപാട് ബ്രാൻഡുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ്. അതൊരു 6 നേരം വരെയൊക്കെ ഉപയോഗിക്കുന്നതിന് വേറെ ദോഷമായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ നാഡികൾ പരിശോധിച്ച് പണ്ട് വന്ന സ്ട്രോക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കണം. രണ്ട്, നമുക്ക് ഈ പ്രായം കൂടി വരുമ്പോൾ കണ്ണിൻ്റെ അകത്ത് വരുന്ന ഏജിങ്ങിൻ്റെ ചേഞ്ച്, ഏജ് റിലേറ്റഡ് മാക്യുലർ ഡീജനറേഷനോ അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ BP കോംപ്ലിക്കേഷനോ കണ്ണിൻ്റെ പ്രഷറോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കണം. അതിന് 6 മാസത്തിൽ ഒരിക്കൽ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയാകും. തിമിരം എന്തെങ്കിലും പ്രായം കൂടുന്നതനുസരിച്ച് ബാധിച്ചിട്ടുണ്ടെങ്കിൽ തിമിരം കഴിവതും നേരത്തെ അങ്ങ് ചെയ്യിച്ചോളൂ. കാര്യം ബാക്കി പ്രശ്നങ്ങളുള്ളത് കൊണ്ടേ നമ്മളത് വെച്ച് താമസിക്കുന്നത് നല്ലതായിരിക്കില്ല. അപ്പോൾ ഇതുപോലെ ചികിത്സ മുമ്പോട്ട് കൊണ്ടുവെക്കോളൂ കേട്ടോ. അതേപോലെ തന്നെ ചെയ്യേണ്ടത്, അതെ അതേപോലെ ചെയ്തിരുന്നാൽ മതി.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നേരത്തെ ഒരു ശ്രോതാവ് സൂചിപ്പിച്ചതുപോലെ കണ്ണിൽ പെട്ടെന്നുണ്ടാകുന്ന ഇപ്പോൾ ഈച്ച പറക്കുന്നത് പോലെയോ വെളിച്ചം മിന്നുന്നത് പോലെയോ ഒക്കെ ഉള്ള ഒരു അനുഭവം റെറ്റിന തകരാറിൻ്റെ ലക്ഷണമാകാമോ?
0: അതെ. അപ്പം ഇത് നമുക്ക് ഇപ്പം വെളിച്ചം കാണുന്നത് നാഡികൾക്ക് ഞരമ്പിൻ്റെ പുറത്ത് വലിവ് വരുമ്പോഴാണ്. അത് ട്രാക്ഷൻ, അതായത് വലിവുണ്ടെങ്കിൽ വരാം, ചിലപ്പോൾ ഡീജൻ

0: ജനറേറ്റീവ് ചേഞ്ചസ്, ഏജിങ്ങിൻ്റെ ചേഞ്ച് കൊണ്ടുവരാം, കണ്ടാത്ത ചെറിയ ഹോൾ വീഴുന്ന പ്രവണത ഉണ്ടെങ്കിൽ വരാം. ഇതൊക്കെയാണ് നമുക്ക് പ്രോബ്ലം ആയിട്ടുള്ളത്. കണ്ണിൻ്റെ മുമ്പിൽ മൂടൽ പോലെ വരുന്നത് കണ്ണിൻ്റെ അകത്തുള്ള വിട്രിയസിൻ്റെ അകത്ത് ചെറിയ കുമ്മളകൾ പോലെ വരുന്നതുകൊണ്ടാകാം. ഇതൊരു 50-55 വയസ്സാകുമ്പോൾ കണ്ടാത്ത വിട്രിയസ് എന്നൊരു ജെല്ലി, ഒരു കട്ടിയായിട്ടിരിക്കുന്ന മുട്ട പൊഴുകി പോലത്തെ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്, ജെല്ലിയുണ്ട്. ഇത് പ്രായമാകുമ്പോൾ ചുരുങ്ങി കണ്ട അകത്തോട്ട് വീഴുന്ന ഒരു പ്രക്രിയയുടെ കൂട്ടത്തിൽ ഞരമ്പുകൾക്കൊരു വലിവ് വരികയും വളരെ വളരെ അപൂർവം നാടികൾ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുമ്മള പോലെ അല്ലെങ്കിൽ ഒരു ഓടി നടക്കുന്ന ചെറിയ പ്രാണി പോലെ കാണുന്ന സാധാരണഗതിയിൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ കാഴ്ചയ്ക്ക് മങ്ങലോ നിഴല് പോലെ ഒരു കർട്ടൻ വരുന്ന പോലത്തെ രീതിയിൽ കാഴ്ചയ്ക്ക് മങ്ങലോ വരികയാണെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണിക്കണം. എന്ത് കാരണവശാലാണെങ്കിലും ഇത് കാണുന്നത് ഡോക്ടറെ ഒന്ന് കാണിച്ച് പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ വേറെ ചികിത്സ ഒന്നും ചെയ്യാതിരിക്കാൻ പാടുള്ളൂ.
1: അതുപോലെ തന്നെ ഹൈ ബി പി പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്താൻ ഇടയാക്കുമോ?
0: അതെ, നമുക്ക് ബി പി ശരീരത്തിൻ്റെ ബി പി വളരെ ക്രമാതീതമായി കൂടുകയാണെങ്കിൽ കണ്ണിൻ്റെ അകത്തുള്ള രക്തയോട്ടത്തെ അത് ബാധിച്ച് പെട്ടെന്ന് രക്തക്കൊഴലുകൾക്ക് ബ്ലോക്ക് വരികയാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഏത് ധമനിക്കാണ് പ്രശ്നം വരുന്നതനുസരിച്ചിരിക്കും. ആർട്ടറിക്കാണ് ബ്ലോക്ക് വരുന്നതെങ്കിൽ കാഴ്ച തിരിച്ചു കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. വെയിനിനാണ് ബ്ലോക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് സാധാരണ നീർവീർക്കവും ബ്ലഡ് വിറങ്ങുകയും ഇത് കാലക്രമേണ ഇമ്പ്രൂവ്മെൻ്റ് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കണ്ണിൻ്റെ നാടികൾക്ക് വീക്കം വന്നോ എന്നറിയാനായിട്ട് ഒ സി ടി സ്കാൻ ചെയ്ത് വീക്കമുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇഞ്ചക്ഷൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനേക്കാളുമൊക്കെ പ്രധാനം, ഒരു കണ്ണിൽ വന്നാൽ മറ്റേ കണ്ണിൽ വരാൻ 10% സാധ്യത ഉള്ളതുകൊണ്ട് നമ്മുടെ ചികിത്സിക്കുന്ന ഡയബറ്റീസിൻ്റെ ഡോക്ടർ, ബി പിയുടെ ഡോക്ടർ കഴിവതും ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് ഇത് വരാൻ എന്തെങ്കിലും പ്രവണതയുണ്ടോ എന്ന് നോക്കിയിട്ട് ആ പ്രവണത ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ചിലർക്ക് കരോട്ടഡ് ആർട്ടറി ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതുപോലത്തുള്ള അസുഖങ്ങൾ വരാം. അങ്ങനെ കരോട്ടഡ് ആർട്ടറിയുടെ ഡോപ്ലർ ചെയ്ത് കാർഡിയോളജി ഡോക്ടർ പറയുന്നതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം പൂർണ്ണമാവുകയാണ്. അപ്പോൾ നേത്ര സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ സ്നേഹിക്കാൻ പറ്റുന്ന മിനിമം ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം.
0: നമ്മുടെ വേൾഡ് സൈറ്റിൻ്റെ സന്ദേശം തന്നെ നമ്മുടെ കണ്ണുകളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് വെറും വാക്കാകാൻ പാടില്ല. കണ്ണുകളെ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ കാറിനെയും ബൈക്കിനെയും സ്കൂട്ടറിനെയും ഒക്കെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാറ് ചെക്ക് ചെയ്യുന്ന പോലെയും വർക്ക്ഷോപ്പിൽ കണ്ടുപോകുന്ന പോലെയും നല്ല കാഴ്ചയുണ്ട്, ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പോലും 40 വയസ്സ് കഴിഞ്ഞാൽ 3 വർഷത്തിലൊരിക്കലും 60 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലും നേത്രവിദഗ്ധനെ കാണിക്കുക. പ്രത്യേകിച്ച് ഡയബറ്റിക് ആണെങ്കിൽ നിർബന്ധമായി വർഷാവർഷം കാണിച്ചിരിക്കണം.
1: അപ്പോൾ തിമിരം, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചും ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട നേത്ര സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി സംസാരിച്ച ഡോക്ടർ ദേവിൻ പ്രഭാകറിന് പരിപാടിയുടെയും ശ്രോതാക്കളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കാഴ്ച വൈകല്യങ്ങളിൽ വലിയൊരു പങ്കും കൃത്യസമയത്തുള്ള പരിശോധനയിലൂടെയും ചികിത്സയിലൂടെയും പരിഹരിക്കാൻ സാധിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും കണ്ണുകൾ പരിശോധിച്ച് സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കാം. കാരണം വ്യക്തമായ കാഴ്ച ലഭിക്കുക എന്നത് നമ്മുടെ അവകാശവും കടമയുമാണ്. അടുത്ത ആഴ്ച മറ്റൊരു ആരോഗ്യ വിഷയവുമായി ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. അവതരിപ്പിച്ചത് MS ആശ. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, അനിൽ മാത്യു. സ്റ്റുഡിയോ സഹായം ശോഭ ബിറ്റി.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ

പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321 9495653 1. ഒരു നമ്പർ കൂടി, 9495953 1. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12:00. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നക്ഷത്ര താരാട്ട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര.

അടുത്ത ഗാനം കേൾക്കാം. ഗിരീഷ് പത്തഞ്ചേരി വരികൾ എഴുതി ഇളയരാജ സംഗീതം പകർന്ന, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ചിത്രം കാലാപാനി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരൻ വരികളെഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന്, മോഹൻലാലും ചിത്രയും പാടിയ ഗാനം, ചിത്രം സ്ഫടികം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ലളിതഗാനങ്ങൾ കേൾക്കാം. രഞ്ജിനി സുധീരൻ പാടിയത്. സംഗീതം VT സുനിൽ. ആദ്യഗാനം അമ്പിളിമാനത്ത് പുഞ്ചിരിക്കും നേരം എന്നാരംഭിക്കുന്നു. രചന സുധീർ സരോവരം.

രഞ്ജിനി സുധീരൻ പാടിയ ഗാനങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. സംഗീതം നൽകിയത് വി ടി സുനിൽ. ലളിതഗാനങ്ങൾ സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവുമാണ് ഭരണനിർവഹണത്തിൽ തനിക്ക് കരുത്തേകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ശ്രീ വിനായക ക്ഷേത്രം സന്ദർശിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായും 140 കോടി പൌരന്മാരുടെ ക്ഷേമത്തിനായും പ്രാർത്ഥിച്ചു. പൂർണ്ണ സമർപ്പണത്തോടെ ജനങ്ങളെ രാപകൽ സേവിക്കുന്നതിനായി തനിക്ക് കൂടുതൽ കരുത്തും ഊർജ്ജവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 25 വർഷത്തെ ഭരണ നേതൃത്വത്തിലൂടെ നേടിയെടുത്ത അനുഭവ പാഠവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും വലിയ സമ്പത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: देश के लिए मेरा दायित्व भी सबसे अधिक है और मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है. मां भारती की हर संतान इस पूंजी की अधिकारी है.
1: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഇതു സംബന്ധിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളും സമർപ്പണവും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിക്കും അടിത്തറയിട്ടതായി ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യമായ ഫലം ഉറപ്പു നൽകുന്ന ഭരണശൈലിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പൊതുസേവനം ജീവിതത്തിന്റെ ഏക ലക്ഷ്യമാക്കിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും രാഷ്ട്രീയത്തെ അദ്ദേഹം രാജ്യത്തെ സേവിക്കാനുള്ള മാർഗമായാണ് കണ്ടതെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വലിയ ആഗോള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകിയിട്ടുള്ളതെന്നും BJP അധ്യക്ഷൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.5% റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. പണപ്പെരുപ്പവും ക്രൂഡ് ഓയിൽ വില വർധനയുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. 3 വർഷത്തിന് ശേഷമുള്ള വർധന ഭവന വാഹന വായ്പകളുടെ EMI വർധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 MW വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായാണ് സൂചന. പുനരുപയോഗ ഊർജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന

0: ബ്യൂണസ് ഐറിസിലെ സ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെയുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് 3-0 തകർപ്പൻ വിജയം സമ്മാനിച്ച് നിറകണ്ണുകളുടെ മെസ്സി മൈതാനം വിട്ടു. 2022 ലോകകപ്പ് അടക്കം 4 സുപ്രധാന കിരീടങ്ങൾ, ആകെ 208 മത്സരങ്ങൾ, 126 ഗോളുകൾ, 67 അസിസ്റ്റുകൾ. മെസ്സിയുടെ കരിയർ അതുല്യവും അപാരവും അപൂർവങ്ങളിൽ അപൂർവമായി എക്കാലവും കാൽപന്ത് ഭൂമിയിൽ അടയാളപ്പെടുത്തും. മെസ്സി മൈതാനം വിടുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ ബാക്കിയാവുന്നു. അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ ലയണൽ മെസ്സി തീർത്ത ഗോളാരവങ്ങൾ എക്കാലവും ജനതയെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. നന്ദി മെസ്സി, കാൽപന്താവേശത്തിന്റെ ഒരു യുഗം സമ്മാനിച്ചതിന്.
1: കേരള ഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് 5.5 പതിറ്റാണ്ട്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് കേളപ്പൻ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ആദ്യ സത്യാഗ്രഹി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈക്കം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിൽ സജീവ സാന്നിധ്യമായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. ഐത്തൂച്ചാടന പ്രചാരണത്തിന്റെ ഭാഗമായി ജാതിപ്പേർ ഉപേക്ഷിച്ച് കെ കേളപ്പൻ മാതൃകയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനുമായി ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കുന്നു. ഇതിനായി തദ്ദേശ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രാദേശിക തലങ്ങളിലും സമിതികൾ രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ വൈസ് ചെയർപേഴ്സണുമായാണ് ജില്ലാതല ഏകോപന സമിതി രൂപീകരിക്കുക. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാന അതിർത്തികളിലൂടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് തടയാൻ നിരീക്ഷണവും ശക്തമാക്കും.
1: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചില്ലിപാലം അടച്ചിട്ടെന്ന ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം വാഗമണിലെത്തുന്ന നിരവധി സഞ്ചാരികൾക്ക് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. തുടർന്ന് സർക്കാരിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലത്തിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. DTPC ഇടുക്കിയും ഭാരത് മാതാ വെഞ്ചേഴ്സും ചേർന്ന് PPP മോഡലിലാണ് ഈ അഡ്വഞ്ചർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ചില്ലുപാലത്തിന് പുറമെ 360 ഡിഗ്രി സൂപ്പർ റിയാലിറ്റി ഡോം, വെർച്വൽ റിയാലിറ്റി, സിപ്പ് ലൈൻ തുടങ്ങി നിരവധി വിനോദങ്ങളും ഇവിടെയുണ്ട്.
1: സംസ്ഥാനത്ത് ഇൻഫ്ലുവൻസ മൂലമുള്ള മരണങ്ങളിൽ വർധനയുണ്ടായതായി റിപ്പോർട്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും വാക്സിൻ എടുക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 മുറികൾ ബുക്ക് ചെയ്യാനാകും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഈ മാസം 11 വരെ നടക്കുന്ന ഫെസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി.

0: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 40.
2: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എസ് എൽ സംസാരിക്കുന്നു.
3: ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആർത്തവം ആരംഭിക്കുന്നത് പോലെ തന്നെ ഒരു ഘട്ടത്തിൽ അത് സ്വാഭാവികമായി നിലയ്ക്കുകയും ചെയ്യും. സാധാരണയായി 45 മുതൽ 55 വയസ്സിനിടയിലാണ് മെനോപോസ് സംഭവിക്കുന്നത്. തുടർച്ചയായി 12 മാസത്തേക്ക് ആർത്തവം ഉണ്ടായിട്ടില്ലെങ്കിൽ മെനോപോസായി കണക്കാക്കുന്നു. അതിനു മുമ്പുള്ള മാറ്റങ്ങളുടെ കാലഘട്ടത്തെ പെരിമെനോപോസ് എന്ന് വിളിക്കുന്നു. ഈ സമയത്ത് ആർത്തവം ക്രമരഹിതമാവുകയും പലതരത്തിലുള്ള ശാരീരികവും മാനസികവുമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ആദ്യം തന്നെ നമുക്ക് ഓർക്കാം, മെനോപോസ് ഒരു രോഗമല്ല, അത് സ്വാഭാവികമായ ജീവിതഘട്ടമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാം. അതുകൊണ്ട് അവയെ അവഗണിക്കാതെ ശരിയായ രീതിയിൽ പരിചരിക്കുകയാണ് വേണ്ടത്. ആയുർവേദത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രായം കൂടുന്നതനുസരിച്ച് വാതദോഷത്തിന്റെ സ്വാധീനം വർദ്ധിക്കുന്നു. അതിനാൽ മെനോപോസ് കാലത്ത് കാണുന്ന വരൾച്ച, സന്ധിവേദന, ഉറക്കക്കുറവ്, മലബന്ധം, ഉൾക്കണ്ഠ തുടങ്ങിയ പല പ്രശ്നങ്ങളും ആയുർവേദത്തിൽ വാദവുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുന്നു. എന്നാൽ ഓരോ സ്ത്രീയുടെയും ശരീരപ്രകൃതിയും ആരോഗ്യസ്ഥിതിയും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരേ ചികിത്സ എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല. ഇനി മെനോപോസ് സമയത്ത് സാധാരണയായി കാണുന്ന ചില പ്രശ്നങ്ങളും അവയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നും നോക്കാം. ഹോട്ട് ഫ്ലാഷസ്, പെട്ടെന്ന് ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുക, പ്രത്യേകിച്ച് മുഖത്തും കഴുത്തും ചൂടും വിയർപ്പും ഉണ്ടാവുക, ഇതാണ് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. ഇത് കുറയ്ക്കാൻ ചില ഭക്ഷണ ജീവിതശൈലി മാറ്റങ്ങൾ സഹായകരമായേക്കും. വളരെ എരിവുള്ള ഭക്ഷണങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, പ്രത്യേകിച്ച് ചുവന്ന മുളക് കൂടുതലായി ഉപയോഗിക്കുന്ന ഭക്ഷണം ചിലരിൽ ഹോട്ട് ഫ്ലാഷസ് വർദ്ധിപ്പിച്ചേക്കാം. മധുരവും ഉപ്പും അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ബേക്കറി പ്രോഡക്ട്സ്, പാക്ഡ് സ്നാക്സ്, പ്രോസസ്ഡ് ഫുഡ് എന്നിവയുടെ ഉപയോഗവും കുറയ്ക്കുക. ചില സ്ത്രീകളിൽ ചായ, കാപ്പി തുടങ്ങിയ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഹോട്ട് ഫ്ലാഷസ് വർദ്ധിപ്പിക്കുന്നതായി കാണുന്നു, അല്ലെങ്കിൽ ഉറക്കക്കുറവ് വർദ്ധിപ്പിക്കാം. അതിനാൽ ഇവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് നല്ലതാണ്. ദഹിക്കാൻ പ്രയാസമുള്ള അത്താഴം ഒഴിവാക്കുക. രാത്രി എരിവ് കുറഞ്ഞതും എളുപ്പം ദഹിക്കുന്നതുമായ പച്ചക്കറി വിഭവങ്ങൾ ഉൾപ്പെടുത്താം. ശരീരം അമിതമായി ചൂടാകാതിരിക്കാൻ അയഞ്ഞതും വായുസഞ്ചാരമുള്ളതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. രാവിലെ കുളിക്കുന്നതും വൈകുന്നേരം ശരീരം കഴുകുന്നതും ഉന്മേഷം നൽകാം. എന്നാൽ വളരെ തണുത്ത വെള്ളം എല്ലാവർക്കും അനുയോജ്യമാകണമെന്നില്ല. ശരീരത്തിന് സുഖകരമായ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. കുടിക്കുന്നതിനായി രാമച്ചം, നറുനീണ്ടി തുടങ്ങിയ ചേർത്ത വെള്ളം ഉപയോഗിക്കാം. മഞ്ഞൾ, തേറ്റാമ്പരൽ, നെല്ലിക്ക, രാമച്ചം തുടങ്ങിയവ ചേർത്ത് തിളപ്പിച്ച വെള്ളവും ഉപയോഗിക്കാം. എന്നാൽ ഇതിനെ ഹോട്ട് ഫ്ലാഷസിന്റെ ഉറപ്പായ ഒരു ചികിത്സയായി കാണരുത്. ആരോഗ്യസ്ഥിതിയും മറ്റു മരുന്നുകളുടെ ഉപയോഗവും കണക്കിലെടുത്ത് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നതാണ് ഉചിതം. മെനോപോസ് കാലത്ത് ഭക്ഷണത്തിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തണം. സസ്യങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഈസ്ട്രജൻ ലൈക്ക് ആക്ടിവിറ്റിയുള്ള ഘടകങ്ങളാണ് ഫൈറ്റോ ഈസ്ട്രജനുകൾ. സോയാബീൻ, ടോഫു പോലുള്ള സോയാ ഫുഡ്സ്, ചെറുപയർ, കടല, പരിപ്പ് തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ, എള്ള്, ചണവിത്ത് അഥവാ ഫ്ളാക്സീഡ് എന്നിവ ഇതിന്റെ നല്ല ഭക്ഷ്യ സ്രോതസ്സുകളാണ്. ചണവിത്ത് ചെറിയ അളവിൽ പൊടിച്ച് ഭക്ഷണത്തിൽ ചേർക്കാം. എള്ളും വിവിധ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. എന്നാൽ ഒരു പ്രത്യേക ഭക്ഷണം അമിതമായി കഴിക്കുന്നതിനേക്കാൾ പലതരം പോഷകങ്ങൾ ഉൾപ്പെടുന്ന സമീകൃതമായ ഭക്ഷണക്രമമാണ് പ്രധാനം. പാല്, യോഗട്ട് തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയ്ക്ക് മെനോപോസ് കാലത്ത് പ്രത്യേക ശ്രദ്ധ നൽകണം. മത്സ്യം കഴിക്കുന്നവർക്ക് വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ മത്സ്യം തിരഞ്ഞെടുക്കാം. ചൂര, അയില, ഞണ്ട് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ച ശേഷം ഹോട്ട് ഫ്ലാഷസ് അല്ലെങ്കിൽ മറ്റു അസ്വസ്ഥതകൾ കൂടുന്നതായി അനുഭവപ്പെടുന്നവർ അവയുടെ ഉപയോഗം കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാം. മെനോപോസ് സമയത്ത് പല സ്ത്രീകളും തുറന്നു പറയാൻ മടിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് യോനിയിലെ വരൾച്ച അഥവാ വജൈനൽ ഡ്രൈനസ്. ഈസ്ട്രജൻ കുറയുന്നതിന്റെ ഭാഗമായി യോനിയിലെ ടിഷ്യൂക്കളിൽ മാറ്റം വരികയും സ്വാഭാവികമായി ലൂബ്രിക്കേഷൻ കുറയുകയും ചെയ്യാം. ഇതുമൂലം വരൾച്ച, ചൊറിച്ചിൽ, നീറ്റൽ പോലുള്ള തോന്നൽ, ലൈംഗിക ബന്ധത്തിനിടെ വേദന എന്നിവ ഉണ്ടാകാം. ചിലരിൽ മൂത്രമൊഴിക്കുമ്പോൾ അസ്വസ്ഥതയും ആവർത്തിച്ചുള്ള യൂറിനറി ഇൻഫെക്ഷൻ സിംറ്റംസും ഉണ്ടാകാം. ഇത് സാധാരണ മെനോപോസ് സിംറ്റം ആണെങ്കിലും അതിനെ അവഗണിക്കേണ്ട ഒന്നല്ല. യോനി ഭാഗത്ത് ശക്തമായ സോപ്പ്, പെർഫ്യൂം ഉള്ള ഇന്റിമേറ്റ് വാഷ്, ആന്റിസെപ്റ്റിക് ലിക്വിഡ്സ് എന്നിവ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. സാധാരണ വെള്ളം ഉപയോഗിച്ച് പുറഭാഗം സൗമ്യമായി വൃത്തിയാക്കുന്നതാണ് നല്ലത്. ലൈംഗിക ബന്ധത്തിനിടെ വരൾച്ചയോ വേദനയോ ഉണ്ടെങ്കിൽ വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കോൺ ബേസ്ഡ് ലൂബ്രിക്കന്റ് ഉപയോഗിക്കാം. സ്ഥിരമായ ഡ്രൈനസ് ഉള്ളവർക്ക് വജൈനൽ മോയിസ്ചറൈസർ സഹായകമായേക്കും. ആയുർവേദത്തിൽ വ്യക്തിയുടെ അവസ്ഥ വിലയിരുത്തി

യോനി പിജു, യോനി തൈലം തുടങ്ങിയ പ്രാദേശിക ചികിത്സകൾ ചില സാഹചര്യങ്ങളിൽ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ യോനിയിൽ ഏതെങ്കിലും എണ്ണയോ ഔഷധമോ സ്വയം ഉപയോഗിക്കാതെ യോഗ്യനായ ആയുർവേദ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. മൂത്രം തുള്ളിത്തുള്ളിയായി പോകുന്നതാണ് മറ്റൊരു പ്രശ്നം. മെനോപ്പോസ് കാലത്ത് ചില സ്ത്രീകൾക്ക് മൂത്രം നിയന്ത്രിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാകാം. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഭാരമെടുക്കുമ്പോഴും മൂത്രം തുള്ളിയായി പോകുന്നുണ്ടെങ്കിൽ അതിന് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. മറ്റൊരു പ്രശ്നമാണ് മൂത്രം ഒഴിക്കണമെന്ന് തോന്നുകയും ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം പോവുകയും ചെയ്യുന്നത്. ഇതിന് എർജ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നു. ഇത്തരം പ്രശ്നങ്ങൾ മെനോപ്പോസിന്റെ ഭാഗമായി കണ്ട് പരിഹാരം തേടാതിരിക്കരുത്. പെൽവിക് ഫ്ലോർ മസിൽസ് ശക്തിപ്പെടുത്തുന്ന കീഗൽ എക്സസൈസ് ശരിയായ രീതിയിൽ ചെയ്യുന്നത് മൂത്രനിയന്ത്രണം മെച്ചപ്പെടുത്താൻ സഹായകമാകും. മൂത്രം പിടിച്ചുവെക്കുന്ന ശീലം ഒഴിവാക്കുക. എന്നാൽ മൂത്രം പോകുമെന്ന പേടിയിൽ വെള്ളം വളരെ കുറച്ച് കുടിക്കുന്നത് ഒഴിവാക്കണം. കാപ്പി, ചായ തുടങ്ങിയ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ചിലരിൽ യൂറിനറി അർജൻസി വർദ്ധിപ്പിക്കാം. അത്തരം സാഹചര്യത്തിൽ അവയുടെ ഉപയോഗം കുറയ്ക്കാം. മെനോപ്പോസ് കാലത്ത് വ്യായാമം വളരെ പ്രധാനമാണ്. നടത്തം, യോഗ, സ്ട്രെച്ചിങ് എക്സസൈസ്, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്നിവ വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യാം. പ്രത്യേകിച്ച് ബോൺ ഹെൽത്ത് സംരക്ഷിക്കുന്നതിനായി വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് പ്രയോജനപ്രദമാണ്. രാത്രിയിൽ ഒരേ സമയത്ത് ഉറങ്ങാനും രാവിലെ ഒരേ സമയത്ത് എഴുന്നേൽക്കാനും ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക. അഭ്യംഗം അഥവാ ശരീരത്തിൽ അനുയോജ്യമായി എണ്ണ തേക്കുന്ന രീതി ആയുർവേദത്തിലെ പ്രധാനപ്പെട്ട ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസിൽ ഒന്നാണ്. വ്യക്തിയുടെ ശരീരപ്രകൃതിക്കും ആരോഗ്യസ്ഥിതിക്കും അനുയോജ്യമായ രീതിയിൽ ഇത് ചെയ്യുന്നത് വിശ്രമത്തിനും ഉറക്കത്തിനും സഹായകരമാകും. ശരീരത്തിന്റെ തൊലിയുടെ മടക്കുകളിലും ബ്രസ്റ്റിന് താഴെ ഭാഗത്തും വയറിന്റെ മടക്കിലുമൊക്കെ ഈർപ്പം നിന്ന് ചൊറിച്ചിലും തൊലിക്ക് നിറമാറ്റവും സംഭവിക്കാം. രണ്ടു നേരം വെള്ളം കൊണ്ട് കഴുകി വൃത്തിയായി നന്നായി തുടച്ച് ഈർപ്പരഹിതമാക്കിയതിനു ശേഷം നാൽപ്പാമരാതി എണ്ണ പുരട്ടുന്നത് നല്ലതാണ്. മടക്കുകൾ ഈർപ്പരഹിതമായി സൂക്ഷിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാം. അടിവസ്ത്രങ്ങൾ ദിവസവും രണ്ടു തവണ മാറ്റുക. രാത്രികാലങ്ങളിൽ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. മോയ്സ്ചറൈസർ രണ്ടു നേരം പുരട്ടുന്നത് തൊലി വരൾച്ച ഒഴിവാക്കും. മാനസിക ആരോഗ്യം. മെനോപ്പോസ് ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. മൂഡ് ചേഞ്ചസ്, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി, സാഡ്നസ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവ ചിലരിൽ ഉണ്ടാകാം. ഇവയെല്ലാം പ്രായമായതിന്റെ ഭാഗം എന്ന് പറഞ്ഞ് അവഗണിക്കരുത്. ദേഷ്യം, ലൈംഗിക ബന്ധത്തിൽ വിരക്തി, സങ്കടം, ഭർത്താവിന് തന്നോട് സ്നേഹക്കുറവാണെന്ന തോന്നലൊക്കെ സ്വാഭാവികമായി ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി സംസാരിക്കുക, സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്തുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുക. യോഗ, പ്രാണായാമം, മെഡിറ്റേഷൻ തുടങ്ങിയ റിലാക്സേഷൻ ടെക്നിക്കുകൾ പലർക്കും ഗുണകരമായേക്കാം. ആരോഗ്യ പരിശോധനകൾ. മെനോപ്പോസ് കഴിഞ്ഞാൽ സ്ത്രീകൾ സ്വന്തം ആരോഗ്യ പരിശോധനകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ശരീരഭാരം എന്നിവ കൃത്യമായി പരിശോധിക്കുക. ആവശ്യാനുസരണം ബോൺ ഹെൽത്ത് വിലയിരുത്തുകയും വേണം. തലമുടി കൊഴിച്ചിൽ, എല്ലുകൾക്ക്

0: ആവശ്യമായ വ്യായാമം ചെയ്യുകയും നല്ല ഉറക്കം ഉറപ്പാക്കുകയും മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുകയും ചെയ്യാം. ആയുർവേദത്തിലെ ദിനചര്യ, ആഹാരം, വ്യായാമം, അഭ്യംഗം, യോഗ തുടങ്ങിയ ജീവിതശൈലി രീതികൾ വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച് സ്വീകരിക്കാം. എന്നാൽ ഏതെങ്കിലും ഒരു ആയുർവേദ ഔഷധമോ ഹെർബൽ സപ്ലിമെന്റോ ഒക്കെ സ്വയം ആരംഭിക്കാതെ അംഗീകൃത ഡോക്ടർമാരുടെ നിർദ്ദേശം തേടുക. മെനോപ്പാസിനെ ഭയപ്പെടേണ്ടതില്ല. സ്വന്തം ശരീരത്തെ മനസ്സിലാക്കി ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിതത്തിന്റെ പുതിയ ഘട്ടത്തെ സ്വീകരിക്കാം. ആർത്തവ വിരാമം ജീവിതത്തിന്റെ അവസാനമല്ല, ആരോഗ്യത്തെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തെ പുതിയൊരു രീതിയിൽ ആഘോഷിക്കാനുള്ള തുടക്കമാണ്.
1: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? സെക്രട്ടേറിയറ്റ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്കുലിൻ എസ് എൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അർപ്പണബോധവുമാണ് തന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ശ്രീ വിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാജ്യത്തിനും 140 കോടി ജനങ്ങൾക്കുമായി പ്രാർത്ഥിച്ചതായും ശ്രീ മോദി വ്യക്തമാക്കി.
2: आज मुझे हेड ऑफ द गवर्नमेंट के तौर पर निरंतर सेवा करते हुए 25 वर्ष पूरे हो गए हैं. मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है.
1: രാഷ്ട്രീയത്തെ അധികാരത്തിനപ്പുറം രാജ്യസേവനത്തിനുള്ള ഉപാധിയായാണ് പ്രധാനമന്ത്രി കാണുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി അദ്ദേഹം മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു എന്നിവരും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെയും പ്രശംസിച്ച് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗേ. ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കും ആഗോള ദക്ഷിണ മേഖലയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിനുശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. പണനയ സമിതി ഏകകണ്ഠമായാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു.
3: After a detailed assessment of the evolving macroeconomic and financial conditions, developments and

0: the outlook, the MPC voted unanimously to increase the policy repo rate under the LAP by 25 basis points to 5.5%. Consequently, the STF rate stands adjusted at 5.25% and the marginal standing facility rate and the bank rate to 5.75%.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ചടങ്ങിൽ 326 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറൻ സമർപ്പിത ചരക്കിടനാഴിയുടെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 3 റെയിൽവേ പദ്ധതികൾക്കും 3 ഹൈവേ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. വൈകിട്ട് മുംബൈയിലെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതികളെ പ്രദർശിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2,000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായി സൂചന. പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെ സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1 വാർഷികത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2nd ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ കപ്പൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റഷ്യയുടെ തെക്കൻ കരിങ്കടൽ തീരത്തുള്ള വിനോദസഞ്ചാര നഗരമായ സോച്ചിക്ക് സമീപം ലൈബീരിയൻ പതാകയുള്ള കപ്പലിന് നേരെ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. ബ്യൂണസ് അയേഴ്സിലുള്ള മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 ഗോൾ നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208th മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക, സാമൂഹിക, പാരിസ്ഥിതിക പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നന്മയ്ക്കായി പരുത്തി, വ്യാപാരം, പരിവർത്തനം, പങ്കാളിത്തം എന്നിവയിലൂടെ സമൃദ്ധി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നു. വയലുകളിൽ പരുത്തി കൃഷി ചെയ്യുന്ന കർഷകരെ ആദരിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹിയുടെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി 10:24 ഭൂചലനമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഘാനയും തമ്മിൽ 2 ധാരണാപത്രങ്ങൾ കൈമാറി. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ഘാന സന്ദർശിച്ച വേളയിലാണ് കരാറുകൾ കൈമാറിയത്. ശാസ്ത്രീയ ഗവേഷണം, അക്കാദമിക് മേഖല, കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാറുകൾ. മദ്രസ വിദ്യാഭ്യാസ കമ്മീഷൻ റദ്ദാക്കി പശ്ചിമബംഗാൾ സർക്കാർ. കമ്മീഷനെ സ്കൂൾ സർവീസ് കമ്മീഷനുമായി ലയിപ്പിച്ചതായും ഇനി മുതൽ മദ്രസകളിലെ

0: നിയമന നടപടികൾ എസ് എസ് സിയുടെ കീഴിലാകുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. മദ്രസകളിലെ അധ്യാപക നിയമനം സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ നീക്കം. ത്രിപുരയിലെ ഖോവായ് ജില്ലയിൽ നിന്ന് 1.74 കോടി രൂപയുടെ 340 കിലോഗ്രാം കഞ്ചാവ് അസം റൈഫിൾസ് പിടികൂടി. ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ലഹരി മരുന്നും വാഹനവും തുടർ നടപടികൾക്കായി കസ്റ്റംസ് അധികൃതർക്ക് കൈമാറി. ജമ്മുകാശ്മീരിനെക്കുറിച്ചും പാകിസ്ഥാനിലെ ഭീകരവാദ ശൃംഖലകൾക്കെതിരെയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ പരാമർശങ്ങൾ ഇന്ത്യ തള്ളി. യു എൻ പൊതുസഭയുടെ 6-ാമത് സമിതി യോഗത്തിൽ ലോക്സഭാ എം പി ബിപ്ലവ് കുമാർ ദേവാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത്. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ഭാസ്കരൻ വരികൾ എഴുതി എം എസ് ബാബുരാജ് സംഗീതം പകർന്ന് മെഹബൂബും ബാബുരാജും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം കണ്ടം വെച്ച കോട്ട്.

വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത്, ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട്

അടുത്ത ഗാനം കേൾക്കാം. വയലാറിന്റെ വരികൾ, ബാബുരാജിന്റെ സംഗീതം. ഗാനം ആലപിച്ചത് ജയചന്ദ്രൻ. ചിത്രം അഗ്നിപുത്രി.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ആനച്ചന്തം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. രചന പി സി അരവിന്ദൻ, സംഗീതം ജെയ്സൺ ജെ നായർ.

അടുത്ത ഗാനം കേൾക്കാം. അർജന്റീന ഫാൻസ് കാട്ടൂർ കടവ് എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണലാലും സംഘവും പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അടുത്ത ഗാനം കേൾക്കാം. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, പി. സുശീല, ചിത്ര.

അടുത്ത ഗാനം കേൾക്കാം. 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിപിൻ ലാൽ, എൻ കെ പ്രിയങ്ക, മീനാക്ഷി ഇളയരാജ എന്നിവർ പാടിയത്. രചന മോഹൻ രാജൻ, സംഗീതം സിദ്ധാർത്ഥ് വിപിൻ.

ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. അനിൽ പനച്ചൂരൻ വരികളെഴുതി, ജയചന്ദ്രൻ സംഗീതം പകർന്ന്, രവിശങ്കറും ശ്രേയാഘോഷലും പാടിയത് ചിത്രം മാണിക്യക്കല്ല്.

0: ആ ഡോക്ടർ വന്നു. ആ ഡോക്ടർ, ഇയാൾ കുറച്ചു നേരമായി ഡോക്ടർ അന്വേഷിച്ച് നിൽക്കുന്നു.
1: നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം. പേര് പറയൂ, എന്നെ എന്തിനു കാണണം? എന്തെങ്കിലും അസുഖമുള്ളതായി തോന്നുന്നുണ്ടോ? ഇതിലകത്തേക്ക് ഇരിക്കും.
1: വേണ്ട ഡോക്ടർ, എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. ഞാൻ വന്നത്.
2: പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നത്? ഇതിനു മുൻപ് നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. പേര് പറഞ്ഞില്ല നിങ്ങൾ.
1: ആനന്ദ്.
2: ആനന്ദ്. ആനന്ദ്, വന്ന കാര്യം പറയൂ.
1: ഞാൻ ഒരു അന്വേഷണത്തിലാണ് ഡോക്ടർ. ഐ മീൻ.
2: പറയൂ, എന്ത് അന്വേഷണത്തിൽ?
1: അതൊരു അന്വേഷണം, അത്രമാത്രം. ഞാൻ വരട്ടെ ഡോക്ടർ? നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം.
2: അല്ല, നിങ്ങൾ പോവുകയാണോ? നിൽക്കൂ. ആരെ അന്വേഷിച്ചാണ് മിസ്റ്റർ ആനന്ദ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? പറയൂ. ഏയ് ആനന്ദ്, ഒന്ന് നിൽക്കൂ. അല്ല, അയാൾ നിൽക്കാതെ പോകുന്നല്ലോ. ഇനിയൊരു പക്ഷേ മാനസിക നില തെറ്റിയ പേഷ്യന്റ് പോലുമായിരിക്കോ? കണ്ടാലും അങ്ങനെ തോന്നുന്നു.
0: ഞങ്ങൾക്കും ആദ്യം അങ്ങനെയാണ് ഡോക്ടർ തോന്നിയത്. പക്ഷേ അയാൾക്ക് രോഗമൊന്നുമില്ല. എന്നാൽ കാര്യമായി എന്തോ പ്രോബ്ലം അയാൾ അലട്ടുന്നുണ്ട്.
2: അങ്ങനെ ഫിലോമിനയ്ക്ക് തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ?
0: ആ, അയാൾ ഞങ്ങളോട് ഡോക്ടറെ കുറിച്ച് ആദ്യം അന്വേഷിച്ചത്. പിന്നെ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അനാഥാലയമോ വൃദ്ധസദനമോ മെന്റൽ ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു.
2: ഓഹോ, അയാൾ എന്തിനായിരിക്കും ഇതേക്കുറിച്ച് അന്വേഷിച്ചത്?
0: ഒരാളെ കണ്ടെത്തുന്നതിനാണെന്നാ പറഞ്ഞത്. അതാരെന്ന് മാത്രം പറഞ്ഞില്ല. പക്ഷേ അയാളുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് മാത്രം ഞാൻ കണ്ടു. അതിന്റെ അർത്ഥം കാര്യമായി എന്തോ അയാളെ അലട്ടുന്നുണ്ടെന്ന് വ്യക്തം.
2: അതെ, ഫിലോമിന പറയുന്നതാവും അതിന്റെ സത്യം. ഇതിനു മുൻപ് ഇയാളെ നമ്മൾ കണ്ട് പരിചയമില്ലാത്ത സ്ഥിതിക്ക് ആള് ഈ നാട്ടുകാരനല്ല എന്ന് വ്യക്തം.
3: അല്ല മോനെ, നീ വേലായുധ മുതലാളിയുടെ വീട്ടിൽ പോയിട്ട് അക്കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ.
2: അതിന് അക്കാര്യം പറയാൻ നേരം കിട്ടിയില്ലല്ലോ. അതിനു മുമ്പല്ലേ ആ താടിക്കാരൻ മുന്നിൽ വന്ന് പെട്ടത്. ആ വേലായുധൻ മുതലാളിയുടെ വീട്ടിൽ പോയ കാര്യം ഞാൻ പറയാം. അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ. ഫിലോമന, ഇന്ന് ഇത്ര നേരത്തെ പോയിക്കോളൂ.
0: ആ ശരി ഡോക്ടർ. ആ ഡോക്ടർ, കുറച്ച് മെഡിസിൻ വന്നിട്ടുണ്ട്. ബില്ലും മറ്റും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ പൊക്കോട്ടെ.
2: ശരി, അങ്ങനെ ആയിക്കോട്ടെ. അമ്മേ ഇങ്ങോട്ടൊന്ന് വന്നേ.
3: അല്ല മോനെ, നീ എന്നെ എങ്ങോട്ടേക്കായി കൊണ്ടുപോകുന്നേ? നീ എന്റെ കയ്യൊന്നൊന്ന് പിടിവിടടാ. ഇവിടെ നിന്നങ്ങ് പറ. ആരാ ഇപ്പൊ ഇവിടെ വേറെ ഉള്ളത്? ഫിലോമിനയും അങ്ങ് പോയില്ലേ?
2: അതല്ല അമ്മേ, അവൾ കേട്ടാലും ഒരു കുഴപ്പമില്ല. അതൊരു പാവം.
3: എങ്കിൽ നീ കാര്യം പറയടാ, എനിക്ക് ഇത്തിരി ജോലിയുണ്ട് അടുക്കളയില്.
2: ആ വേലാധൻ മുതലാളിയുടെ വീട്ടിൽ സൽക്കാരം ഗംഭീരമായിരുന്നു. അതൊരു പെണ്ണു കാണൽ ചടങ്ങ് പോലെ ആയിരുന്നു അമ്മേ.
3: പെണ്ണുകാണൽ ചടങ്ങെന്നോ?
2: അതെ അമ്മേ. മുതലാളിയുടെ മോളുണ്ടല്ലോ അർച്ചന, ആ കുട്ടിയെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന അവിടെയുള്ളവരുടെ ആഗ്രഹം.
3: അതെയോ? യോ, മുതലാളി അങ്ങനെ പറഞ്ഞോടാ. എന്റെ ദൈവമേ, ഇത് നേരോ?
2: പറഞ്ഞു, പക്ഷേ ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല.
3: മോനെ, നമ്മൾ പാവങ്ങളാ. വേലായുധൻ മുതലാളി ഈ നാട്ടിലെ വലിയ പണക്കാരനും അയാളുടെ കരിങ്കല്ലുമടയിൽ നീ പലപ്പോഴും പണിക്ക് പോയിട്ടുള്ളതാണെന്ന് നീ മറക്കരുത്.
2: ഇതൊന്നും ഞാനായിട്ട് പ്ലാൻ ചെയ്തതല്ലോ അമ്മേ. എല്ലാം അറിഞ്ഞുകൊണ്ട് മുതലാളി തന്നെ ആലോചിച്ചതല്ലേ?
3: വേലായുധൻ മുതലാളി ഒന്നും ആലോചിക്കാതെ ചെയ്യുന്നയാളല്ല. പലരും പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. എടാ മോനെ, ആ പെങ്കൊച്ച് നിന്നോട് വല്ലതും മിണ്ടുകയും പറയുകയും ചെയ്തോടാ.
2: നല്ലൊരു സുഹൃത്ത് എന്ന പോലെ, ചിരകാല പരിചയമുള്ളതുപോലെ അടുത്തിടപഴകമ്മേ.
3: ഓ, ഇതാണോ ഇത്ര വലിയ കാര്യം? കാലം മാറുന്നതിനനുസരിച്ച് ആ കൊച്ചും മാറുന്നു. നീയും മാറിയില്ലേടാ. പണ്ടത്തെ കൂലിപ്പണിക്കാരനാണോ നീ ഇപ്പോ? ഒരു നല്ല ഡാക്കിട്ടറായില്ലേ? ഡാക്കിട്ടർ.
2: അപ്പൊ അമ്മയ്ക്ക് ഈ ബന്ധമൊന്നും നടന്നു കിട്ടിയാൽ മതി എന്നാണോ?
3: എടാ മോനെ, ഏതൊരമ്മയുടെയും ആഗ്രഹം ഈ അമ്മയ്ക്കും ഉണ്ട്. മക്കള് നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ ആർക്കാ ആഗ്രഹമില്ലാത്തത്? എന്നുവെച്ചാ ഈ അമ്മയ്ക്ക് അത്യാഗ്രഹമൊന്നുമില്ല. ഒക്കെ നിന്റെ ഇഷ്ടം. നിങ്ങളല്ലേ ജീവിക്കേണ്ടത്. പക്ഷേ
2: എന്താണ് അമ്മ ഒരു പക്ഷേ? അമ്മയുടെ മുഖം പെട്ടെന്ന് വാടിയല്ലോ. എന്തു പറ്റി അമ്മയ്ക്ക്?
3: മക്കളെ, ശാന്തിയുടെയും ശാരദയുടെയും കാര്യം ഓർത്തിട്ട ഈ അമ്മയുടെ കണ്ണു നിറഞ്ഞ് അവരെ കെട്ടിച്ചു വിടണ്ടേ മോനെ? അതല്ലേ ആദ്യം വേണ്ടത്?
2: അതെ, വേണം. എന്റെ സഹോദരിമാരല്ലേ അമ്മേ ശാന്തിയും ശാരദയും? അവരെ ഞാൻ മറക്കൂ. എങ്ങനെയും അവരുടെ വിവാഹം നടത്തണം. ഈ ഞാൻ നടത്തും, അതോടൊപ്പം ഫിലോമിനയുടെയും വിവാഹം നടത്തണം. ആ കുട്ടിയും എന്റെ സഹോദരിയാ.
3: മോനെ, നിന്റെ വലിയ മനസ്സ് കണ്ട ദൈവമാ. വേലായുധൻ മുതലാളിയെ ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിട്ട് മുതലാളിയുടെ മകളെ നിനക്ക് തരാമെന്ന് പറയിച്ച്
1: അമ്മേ അമ്മ കരയുന്നു.
3: ഇത് സന്തോഷ കണ്ണീരാ പോലെ സന്തോഷ കണ്ണീര്.
4: നമ്മുടെ സ്ഥിരം കോഫി ഷോപ്പാണെന്ന് കരുതി ഇങ്ങനെ ഏറെ നേരം ഇരിക്കണ്ട ഡോക്ടർ. നമുക്ക് പുറത്തേക്ക് നടക്കാം, നല്ല കാറ്റും കൊള്ളാലോ. എന്താ ഇറങ്ങാം?
2: അല്ല ബില്ല്
4: കൊടുത്തല്ലോ, ഇനി ഇറങ്ങാം.
2: ഓക്കെ. അല്ല ഈ ബോബി കൃഷ്ണ കഫേ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വസ്ഥമായിരുന്നു സംസാരിക്കാൻ ഒരു സ്ഥലമായി അല്ലേ?
4: അതെ അതെ. അല്ല ഡോക്ടറെ, ഈ വേലായുധം മുതലാളി ആളെങ്ങനെയായിരുന്നു?
2: ഒരു സ്വാർത്ഥൻ.
4: അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്?
2: ഒരു ഡോക്ടറെ മരുമകനായ അയാൾ ആഗ്രഹിച്ചത് മറ്റൊന്നിനുമായിരുന്നില്ല സാന്ദ്ര, അയാളുടെ താളത്തിന് തുള്ളുന്ന ഒരു കളിപ്പാവ. മരുന്ന് കമ്പനികളിൽ നിന്ന് എങ്ങനെയും കൂടുതൽ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുക. എന്നെ എപ്പോഴും അയാളും അർച്ചനയും അതിനായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ
4: എന്താ ബ്രേക്ക് ഇട്ടത്?
2: ദൈവത്തിന് നിരക്കാത്ത ഒരു പ്രവൃത്തിയും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല സാന്ദ്ര, ഇനിയോട്ട് ചെയ്യുകയുമില്ല.
4: യെസ്, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ക്രമേണ ഡോക്ടറും അർച്ചനയും തമ്മിൽ മാനസികമായി അകന്നു തുടങ്ങി അല്ലേ ഡോക്ടർ?
2: അതിന് അത് മാത്രമായിരുന്നില്ല കാരണം. വിവാഹം കഴിഞ്ഞ് അർച്ചന എന്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച ദിവസം മുതൽ, അതുമല്ലെങ്കിൽ ആ നിമിഷം മുതൽ, അവളുടെ തനി സ്വരൂപം ഞങ്ങൾ എല്ലാവരും കാണാൻ തുടങ്ങി.
4: ആ, നമുക്ക് കാറിലേക്ക് ഇരിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് സുഭാഷ് പാർക്കിലേക്ക് വന്നു പോയാലോ? എനിക്കും ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്.
2: ഇന്നിന് വേണോ സാന്ദ്ര? മറ്റൊരു ദിവസത്തിലേക്കാക്കാം, അതുപോലെ.
4: ഓ, അങ്ങനെങ്കിൽ അങ്ങനെ. തൽക്കാലം കാറിൽ കയറിയാലോ അല്ലേ?
2: ഓ, ഓഫ് കോഴ്സ്.
4: ആ, ഇനി പറയാലോ ബാക്കി കൂടി.
2: സാന്ദ്ര ഇന്ന് എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. ഏ, അല്ല എന്റെ കഥകൾ മുഴുവൻ കേട്ടിട്ട് എന്താ, വല്ല നോവലോ മറ്റോ എഴുതാനുള്ള പദ്ധതിയുണ്ടോ? ഏ,
4: അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല ഡോക്ടർ. പക്ഷേ ഒന്നുണ്ട്.
2: എന്താണത്? ആ പക്ഷേ,
4: കഴിഞ്ഞു പോയ ജീവിതത്തിലെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ വേദനിപ്പിക്കുന്ന അധ്യായങ്ങൾ ഏറെ അല്ലേ ഡോക്ടർ?
2: അതെ.
4: ആ വേദനകൾ ഈ സാന്ദ്ര ഏറ്റുവാങ്ങാൻ തയ്യാറാണ് ഡോക്ടർ.
2: സാന്ദ്ര,
4: എന്റെയും ജീവിതത്തിൽ സന്തോഷം എന്നൊന്നും ഇല്ലല്ലോ ഡോക്ടർ. ഒരു കണക്കിന് നമ്മൾ തുല്യ ദുഃഖിതർ. ആ, അത് പോട്ടെ, നേരെ ഏറെ കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് പോണ്ടേ?
2: പോകണം. എന്തായാലും ഇന്ന് ഇനി ക്ലിനിക്കിലേക്കില്ല, അത്യാവശ്യമല്ലോ ഉണ്ടെങ്കിൽ സുധാരട്ടം വിളിച്ചോളും, അയാളൊരു പാവമാ. ആ സാന്ദ്ര, വണ്ടി വിടെ.
4: നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറിക്കൂടിയ ഡോക്ടർക്ക്?
2: മാറണം, അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല.
4: ഞാനും ഒന്ന് ശ്രമിക്കാം.
2: ഓ, ആയിക്കോട്ടെ.

0: സുധാകര,
1: ഈ സുധാകരൻ ഇന്നും പോയി, ഇനി നാളെയും സെല്ലിലേക്ക് പോകും. എനിക്ക് പോകാതെ കഴിയില്ല മാഡം, പ്ലീസ് എന്നെ തടയരുത്.
0: സുധാകര, നിങ്ങൾ എന്റെ വാക്കുകൾ ധിക്കരിക്കുന്നു. ഇത് ഞാൻ സഹിക്കില്ല. ആവശ്യമില്ലാതെ ആ സെല്ല് തുറക്കരുതെന്നും അങ്ങോട്ട് നിങ്ങൾ പോകരുതെന്നും ഞാൻ പലവട്ടം വാണിംഗ് തന്നിട്ടുള്ളതല്ലേ? എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു, എന്റെ കൽപ്പന ധിക്കരിക്കുന്നു. എന്റെ സ്വഭാവം നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്നതല്ലേ? അല്ലേന്ന്?
2: ഈ സുധാകരനൊന്നും അറിയാഞ്ഞിട്ടല്ല മാഡം, പക്ഷെ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. എനിക്ക് കഴിയില്ല മാഡം.
1: അവിടെ കിടക്കുന്നത് എന്റെ ഭാര്യ, എന്റെ മക്കളെ പ്രസവിച്ച ഒരമ്മയാണ് അവിടെ കിടക്കുന്നത്. ഈ ഞാൻ താലി കെട്ടിയ പെണ്ണ്, എന്റെ ഭാരതി, എന്നോട് ക്ഷമിക്കണേ, ക്ഷമിക്കേ.
0: നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ കള്ളക്കരച്ചില്? എനിക്കൊന്നും കാണുകയും കേൾക്കുകയും വേണ്ട, പോയി ജോലി നോക്ക്, വേഗം പോകാൻ.
2: ഈ സുധാകരൻ ഇത്തിരി നേരം ഈ സെല്ലിനരികിൽ നിന്നോട്ടെ മാഡം,
1: പ്ലീസ്. ഞാനൊന്ന് മനസ്സിനൊന്ന് കരഞ്ഞോട്ടെ, അല്ലാതെ എന്ത് ചെയ്യാനാ ഈ സുധാകരൻ?
2: എന്റെ മാലതിയോട് ചെയ്ത കൊടും ക്രൂരതയ്ക്ക് ദൈവം തന്ന ശിക്ഷയാ ഈ സുധാകരന്റെ നീറുനീറിയുള്ള ജീവിതം. എനിക്ക് വയ്യ, ഈ സുധാകരന്റെ വയ്യ.
1: മാലതി, നീ ഭാവിയോട് ക്ഷമിക്കണേ, ക്ഷമിക്ക.
0: സുധാകര, ഒന്ന് നിർത്താനല്ലേ പറഞ്ഞത്? ദേ ഡോക്ടർ ഇങ്ങോട്ട് വരുന്നുണ്ട്, അയാളൊന്നും അറിയാൻ പാടില്ല, കേട്ടില്ലേ? ഡോക്ടർ വരുന്നുണ്ടെന്ന്. കരച്ചിൽ നിർത്താൻ.
1: ഈ സുധാകരൻ അഭിനയിക്കാൻ അറിയില്ല മാഡം, അഭിനയിക്കാൻ അറിയില്ല, പ്ലീസ്.
0: എന്ന് വച്ചാ ഞാൻ പറയുന്ന ഒന്നും അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല അല്ലേ? അല്ലേന്ന്?
1: ഞാനൊരു മനുഷ്യനല്ലേ, എന്റെ ദുഃഖങ്ങൾ അറിയാൻ ഇവിടെ ആരാ ഉള്ളത്? എന്റെ മാലതി.
0: ഓ മാലതി, നോക്ക, ഒരു ദിവസം നിങ്ങളെയും ഞാൻ ആ സെല്ലിലിട്ട് പൂട്ടും, അപ്പോ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം കെട്ടിപ്പിടിച്ചങ്ങ് കഴിയാലോ?
2: ഒടുക്കോ അങ്ങനെയേ വരുമെന്ന് ഈ സുധാകരന് നന്നായിട്ടറിയാം. മാഡം, മാഡം എന്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കയില്ലേ? ഒന്ന് പ്രതികരിക്കാൻ പോലും ആവാതെ നിങ്ങൾ എന്നെ ബന്ധിതനാക്കി.
0: അതെന്റെ മിടുക്ക്, ഈ ധന്യാമേരിയുടെ മിടുക്ക്.
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 13-ാം ഭാഗം സമാപിക്കുന്നു. രചന സലിംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, ധന്യ മേരി, ശ്രീലേഖ കുമാരി വി എസ്, സുധാകരൻ, തമലം ശ്രീകുമാർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, ഭാനുമതി, പന്തളം രാധാമണി, ഫിലോമിന, ചന്ദ്രു നിർമ്മൽ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 14-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495943 1 9 4 5 6 3 2 1 ഒരു നമ്പർ കൂടി, 9 4 9 6 5 6 3 2 1. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞ് 30 മിനിറ്റ്. CIET സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഉമംഗ്.

0: ചങ്ങാതി സ്പോൺസേർഡ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:15.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി.
1: ആകാശവാണി, നമസ്കാരം. കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെയും ഗ്രാമീണ വികസനത്തിന്റെയും അടിത്തറ കാർഷിക മേഖലയാണ്. രാജ്യത്തെ കർഷക സമൂഹത്തിന് കൃത്യസമയത്ത് സാമ്പത്തിക സഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പണമിടപാട് പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. വിത്ത്, വളം, ജലസേചനം എന്നിവയ്ക്കായി ഉയർന്ന പലിശയ്ക്ക് വായ്പ എടുക്കേണ്ടി വരുന്നു എന്നതായിരുന്നു പരമ്പരാഗതമായി ഗ്രാമീണ മേഖലകളിൽ കർഷകർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിന് ശാശ്വത പരിഹാരമെന്നോണം കർഷകരുടെ ഉൽപാദന ചെലവുകൾക്ക് സഹായം നൽകാനും ഗാർഹിക ആവശ്യങ്ങൾ നിറവേറ്റാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ 100% ധനസഹായം വഹിക്കുന്ന ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കുന്നത്.

0: അർഹരായ എല്ലാ ഭൂവുടമകളായ കർഷക കുടുംബങ്ങൾക്കും പ്രതിവർഷം 6,000 രൂപ പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുന്നു. ഈ തുക ഒന്നിച്ചു നൽകാതെ കർഷകരുടെ കൃഷിയിറക്കൽ സമയങ്ങൾ പരിഗണിച്ച് 4 മാസത്തെ ഇടവേളകളിൽ 2,000 രൂപ വീതമുള്ള 3 തുല്യഗഡുക്കളായാണ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നത്. ഏപ്രിൽ, ജൂലൈ, ഓഗസ്റ്റ്, നവംബർ, ഡിസംബർ, മാർച്ച് എന്നിങ്ങനെയാണ് ഓരോ സാമ്പത്തിക വർഷത്തിലെയും ഗഡുക്കളുടെ വിതരണ കാലയളവ്. ഇടനിലക്കാരുടെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം വഴി തുക ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തിക്കുന്നു. PM കിസാൻ പദ്ധതിയിലൂടെ ലഭിക്കുന്ന സഹായം വിത്തുകൾ, വളങ്ങൾ, ജലസേചനം, കാർഷിക യന്ത്രങ്ങൾ, മറ്റ് കാർഷിക ആവശ്യങ്ങൾ എന്നിവയ്ക്കായി കൃത്യസമയത്ത് നിക്ഷേപം നടത്താൻ കർഷകരെ പ്രാപ്തരാക്കിയതായി വിദഗ്ധർ വിലയിരുത്തുന്നു. ഇത് കർഷകരുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുകയും അനൌദ്യോഗിക വായ്പകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ഗ്രാമീണ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പദ്ധതിയായിട്ടാണ് കിസാൻ സമ്മാൻ നിധി ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയെ വിശേഷിപ്പിച്ചത്.
1: ആജ് കാ ദിൻ ദേശ് കേ ഇതിഹാസ് മേ ദർജ് ഹോനേ ജാ റഹാ ഹൈ. ആജ് കാ ദിവസ് സാമാന്യ ദിവസ് നഹീ ഹൈ. ലാൽ ബഹാദൂർ ശാസ്ത്രി ജി നേ ജയ് ജവാൻ ജയ് കിസാൻ കഹാ ഥാ ഉസീ മന്ത്ര കോ ആജ് ഇത്നേ സാലോ കേ ബാദ് കിസാൻ കേ ഖേത് തക് കിസാൻ കേ ഘർ തക് കിസാൻ കേ ജേബ് തക് അഗർ ഉതാർനേ കാ കാം ഹോ റഹാ ഹൈ തോ ആജ് കേ ഇസ് പവിത്ര ദിവസ് പേ ഹോ റഹാ ഹൈ. ആസാദി കേ ബാദ് കിസാനോ സേ ജുഡി യേ സബ്സേ ബഡി യോജന ആജ് ഉത്തർപ്രദേശ് കി പവിത്ര ധർത്തി സേ മേരേ ദേശ് കേ കരോഡോ കരോഡോ കിസാൻ ഭായിയോ ബഹനോ കേ ആശീർവാദ് സേ ആരംഭ ഹോ റഹീ ഹൈ.
0: 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിലേക്ക് 3.15 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വിഹിതത്തോടെ PM കിസാൻ പദ്ധതി തുടരുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇതിനായി 3.15 ലക്ഷം കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക നീക്കിവയ്പ്പാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. കർഷകരുടെ ക്ഷേമമാണ് രാജ്യത്തിന്റെ സമൃദ്ധിയുടെ അടിത്തറ എന്ന സർക്കാരിന്റെ വീക്ഷണം പദ്ധതി പ്രതിഫലിപ്പിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു. PM കിസാൻ പദ്ധതിയുടെ വിപുലീകരണം കാർഷിക നിക്ഷേപം, ഉൽപാദനക്ഷമത എന്നിവ വർദ്ധിപ്പിക്കുകയും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പദ്ധതി ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: PM കിസാൻ യോജന ആപ് സബ് ജാനത്തെ ഹൈ കി ദേശ് കി ഏക് ഫ്ലാഗ്ഷിപ് പ്രോഗ്രാം ഹൈ ഓർ ഇസ് പ്രോഗ്രാം മേ ദേശ് കേ കിസാനോ കോ ജോ ക്രോപ്പ് സൈക്കിൾ ഹൈ ക്രോപ്പ് സൈക്കിൾ കേ ഹിസാബ് സേ ബെനിഫിറ്റ് ദിയാ ജാതാ ഹൈ. സാൽ മേ 3 ബാർ 2,000 രൂപയെ കാ സപ്പോർട്ട് ഇൻകം സപ്പോർട്ട് ദിയാ ജാതാ ഹൈ ജിസേ കി ബീജ് ഖരീദ്നാ ഹോ, ഫർട്ടിലൈസർ ഖരീദ്നാ ഹോ, ഇൻ സബ് കേ ലിയേ കിസാനോ കോ ഏക് അച്ഛി ക്രോപ്പ് സൈക്കിൾ കേ ബിഗിനിംഗ് മേ ബെനിഫിറ്റ് മിൽത്താ ഹൈ ജിസേ കി ഖേതീ കർനേ കേ ടൈം മേ സോയിംഗ് കേ സമയ മേ ബെനിഫിറ്റ് മിൽത്താ ഹൈ. ഖരീഫ് സോയിംഗ് മേ ഖരീഫ് ഹാർവെസ്റ്റ്, റബി കി പ്രിപ്പറേഷൻ മേ ഓർ റബി കേ ഹാർവെസ്റ്റ് കേ സമയ ഓർ യേ സാരാ കാ സാരാ ബാങ്ക് അക്കൗണ്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ബാങ്ക് അക്കൗണ്ട് മേ ജാതാ ഹൈ ജോ കി ആപ് സബ് ജാനത്തേ ഹൈ കി മാനേ പ്രധാനമന്ത്രി ജി കേ ഏക് ബട്ടൺ ദബാതേ ഹി ദേശ് കേ കരോഡോ കിസാനോ കേ പാസ് യേ ബെനിഫിറ്റ് ജാതാ ഹൈ. ഇസ്മേ ജിസ് തരീകേ സേ പിച്ചലെ 5 വർഷോ മേ ക്യൂമുലേറ്റീവ് ഡിസ്ബർസ്മെന്റ് അഭി കരീബ് കരീബ് 3,10,000 കറോഡ് രൂപയെ കാ ബെനിഫിറ്റ് കിസാനോ കേ പാസ് ജാ ചുക്കാ ഹൈ ഇൻ 5 വർഷോ മേ.
0: പദ്ധതിയിലൂടെ ഈ വർഷം ജൂലൈ വരെ 23 ഗഡുക്കളായി 4.47 ലക്ഷം കോടിയിലധികം രൂപ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറി. കോവിഡ് മഹാമാരിയുടെ സമയത്ത് കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി 1.71 ലക്ഷം കോടിയിലധികം രൂപയാണ് വിതരണം ചെയ്തത്. ഈ വർഷം June 20 പശ്ചിമബംഗാളിലെ ഹൂഗ്ലി ജില്ലയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയുടെ 23-ാം ഗഡു ഔദ്യോഗികമായി കർഷകർക്ക് വിതരണം ചെയ്തു. ഈ ഒരൊറ്റ ഗഡുവിലൂടെ മാത്രം രാജ്യത്തെ 9.4 കോടിയിലധികം വരുന്ന അർഹരായ കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 18,984 കോടിയിലധികം രൂപയാണ് വിതരണം ചെയ്തത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നേരിട്ടുള്ള പണക്കൈമാറ്റ പദ്ധതിയായി ഇതിനെ ആഗോള സാമ്പത്തിക വിദഗ്ധർ വിശേഷിപ്പിക്കുന്നു. നീതി ആയോഗിന്റെ ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് നടത്തിയ മൂല്യനിർണയം അനുസരിച്ച് 92% ഗുണഭോക്താക്കളും അവർക്ക് ലഭിച്ച സാമ്പത്തിക സഹായം കാർഷിക ആവശ്യങ്ങൾക്കും കാർഷിക നിക്ഷേപങ്ങൾക്കുമായി ഉപയോഗിച്ചതായി വ്യക്തമാകുന്നു. ഏകദേശം

0: 5% ഗുണഭോക്താക്കളും കാർഷിക വരുമാനത്തിൽ വർധന ഉണ്ടായതായും അനൌദ്യോഗിക വായ്പകളെ ആശ്രയിക്കുന്നത് കുറഞ്ഞതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 2020-21 മുതൽ 2025-26 വരെയുള്ള കാലയളവിൽ ധാന്യ ഉൽപാദനത്തിൽ ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തി. ഈ കാലയളവിൽ കൃഷിഭൂമിയുടെ വിസ്തൃതി ഏകദേശം 9.65% ഉൽപാദനക്ഷമത ഏകദേശം 10.53% മൊത്തം ധാന്യോൽപാദനം ഏകദേശം 21.18% വർദ്ധിച്ചു. ചെറുകിട കർഷകരുടെ പ്രധാന ജീവനോപാധിയായി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി മാറിയതായും കാർഷിക നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ ശാക്തീകരണത്തിനും ഈ പദ്ധതി വലിയ സംഭാവനയാണ് നൽകുന്നതെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അഭിപ്രായപ്പെട്ടു.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കിസാനോ കി താക്കത്ത് ഹൈ സമ്പൽ ഹൈ യേ കിസാനോ കി മെഹനത് കാ മാൻ ഭി ഹൈ മാട്ടി കാ സമ്മാൻ ഭി ഹൈ ഔർ കിസാനോ കേ ഭവിഷ്യ കാ ഭരോസാ ഭി ഹൈ യേ സമൃദ്ധി സശക്തീകരൺ ഔർ സുശാസൻ കാ പാവൻ ത്രിവേണി സംഗമ ഹൈ ഛോട്ടേ കിസാനോ കേ ലിയേ ആധാർ ബൻ ഗയി ഹൈ खेती में निवेश जरूरी कामों को पूरा करना और ग्रामीण आर्थिक सशक्तिकरण को और मजबूत करना ये तीनों काम इससे संपन्न हुए हैं.
0: സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിലും കിസാൻ സമ്മാൻ നിധി വലിയ വിപ്ലവമാണ് ഗ്രാമീണ ഇന്ത്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ വനിതാ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിനും രാജ്യമൊട്ടാകെ വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ സംഭാവനകൾ പരിഗണിച്ചും ലിംഗസമത്വം ഉറപ്പാക്കിയും കോടിക്കണക്കിന് വനിതാ കർഷകർക്കാണ് ഈ പദ്ധതി വഴി നേരിട്ട് ആനുകൂല്യം ലഭിക്കുന്നത്. പദ്ധതിയുടെ 1/4 വനിതയാണ്. PM കിസാൻ പദ്ധതിക്ക് കീഴിൽ വനിതാ കർഷകർക്ക് 1.06 ലക്ഷം കോടിയിലധികം രൂപ ലഭിച്ചിട്ടുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. 23-ാം ഗഡു വിതരണത്തിൽ മാത്രം 2.18 കോടിയിലധികം വനിതാ കർഷകർ ആനുകൂല്യം കൈപ്പറ്റി. സ്വന്തം പേരിൽ കൃഷിഭൂമിയുള്ള ഒട്ടനവധി വനിതാ കർഷകർ കേരളത്തിൽ ഈ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട്. പാലക്കാട് നിന്നും കർഷകയായ ശ്രീമതി അംബിക ആകാശവാണിയോട്.
2: പാലക്കാട് ജില്ല മലമ്പുഴ ബ്ലോക്ക് കുടുംബ കൃഷിഭവന്റെ പരിധിയിലുള്ള നെല്ലിക്കുന്നം പാടശേഖര സമിതിയിലെ കർഷകയാണ് ഞാൻ. എനിക്ക് പ്രധാനമന്ത്രിയുടെ PM കിസാന്റെ ഭാഗമായി നൽകി വരുന്ന 2000 രൂപ തുടക്കം മുതൽ നാളെ ഇതുവരെയായി ലഭിച്ചു വരുന്നു. ഇത് കർഷകർക്ക് ഒരു കൈത്താങ്ങായി ഞാൻ കരുതുന്നു. ഇതുപോലുള്ള പ്രോത്സാഹനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും തുടർന്നും ഉൽപാദന ചെലവിന് ആനുപാതികമായി ഉയർന്നാൽ കർഷകരിൽ ഒരു ഉണർവുണ്ടാക്കുകയും കാർഷിക മേഖലയെ സംരക്ഷിച്ച് കൃഷിക്കാർക്ക് ഒരു വലിയ പ്രോത്സാഹനമായി മാറുമെന്നും ഞാൻ വിശ്വസിക്കുന്നു.
0: ഡിജിറ്റൽ ഇന്ത്യ മിഷന്റെ മികച്ച മാതൃകകളിലൊന്നാണ് PM കിസാൻ സമ്മാൻ നിധി. ആധാറാധിഷ്ഠിത പരിശോധനകൾ, ഡിജിറ്റൽ ഭൂമിരേഖകളുടെ സംയോജനം, PFMS പോർട്ടൽ എന്നിവ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. അപേക്ഷാ നടപടികൾ സുഗമമാക്കാൻ 11 പ്രാദേശിക ഭാഷകളിൽ കർഷകരുമായി സംവദിക്കുന്ന കിസാൻ ഇ മിത്ര എന്ന AI ചാറ്റ് ബോർഡ് സംവിധാനവും PM കിസാൻ മൊബൈൽ ആപ്പും നിലവിലുണ്ട്. കൂടാതെ കർഷകർക്ക് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അറിയാനും ആധാർ ബാങ്ക് അക്കൌണ്ട് ബന്ധിപ്പിക്കൽ പരിശോധിക്കാനും eKYC പൂർത്തിയാക്കാനും PM കിസാൻ പോർട്ടൽ വഴിയോ അക്ഷയ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ സാധിക്കും. അമ്പലവയൽ കൃഷി വിജ്ഞാൻ കേന്ദ്ര പ്രൊഫസർ ഡോക്ടർ ബേല GK ആകാശവാണിയോട്.
3: PM കിസാൻ എന്നത് കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പ്രധാന കേന്ദ്ര പദ്ധതിയാണ്. ഒരു കർഷകന്റെ കയ്യിലെത്തുന്ന ചെറിയൊരു സഹായം ഒരു കുടുംബത്തിന് വലിയൊരു ആശ്വാസമാകും. ഛോട്ടി മദർ ബഡാ സഹാര, ചെറിയ സഹായം വലിയൊരു പിന്തുണ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പങ്കാളിത്തം നോക്കുമ്പോൾ കർഷക കുടുംബങ്ങളിൽ സ്ത്രീകൾ വെറും സഹായികൾ മാത്രമല്ല, കൃഷിയുടെ തന്നെ പ്രധാന പങ്കാളികളാണ്. വിത്ത്, വളം, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങി കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് ഈ സഹായം ഉപയോഗപ്പെടുത്തുമ്പോൾ കുടുംബത്തിന്റെ സാമ്പത്തിക തീരുമാനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും കൂടുതൽ ശക്തമാക്കും. കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട് പോലുള്ള കാർഷിക മേഖലകളിൽ കാപ്പി, കുരുമുളക്, ഏലം, വാഴ തുടങ്ങിയ വിളകളെ ആശ്രയിച്ചാണ് നിരവധി കുടുംബങ്ങൾ ജീവിക്കുന്നത്. കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും കൃഷിയെ ബാധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം നേരിട്ടുള്ള സാമ്പത്തിക പിന്തുണ ഒരു സുരക്ഷാ

0: വചം പോലെയാണ്. കർഷകൻ ശക്തമായാൽ കുടുംബവും ശക്തമാകും. അതുകൊണ്ട് PM കിസാൻ പോലുള്ള സഹായങ്ങൾ ഒരു സാമ്പത്തിക കൈത്താങ്ങ് മാത്രമല്ല, കർഷക കുടുംബത്തിൻ്റെ ആത്മവിശ്വാസത്തിനും സ്ത്രീകളുടെ സാമ്പത്തിക പങ്കാളിത്തത്തിനും ഗ്രാമീണ സാമ്പത്തിക വ്യവസ്ഥയുടെ ശക്തിപ്പെടുത്തലിനും നൽകുന്ന ഒരു പിന്തുണ കൂടിയാണ്. 2019 ആരംഭിച്ച ഈ കേന്ദ്ര പദ്ധതിയിലൂടെ അർഹരായ കർഷക കുടുംബങ്ങൾക്ക് വർഷം 6,000 രൂപ സാമ്പത്തിക സഹായമായി 3 തുല്യ ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ഇത് വലിയൊരു തുകയായി തോന്നണമെന്നില്ല, പക്ഷേ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിത്ത് വാങ്ങേണ്ട സമയത്ത് ലഭിക്കുന്ന സഹായവും വളം വാങ്ങേണ്ട സമയത്ത് ലഭിക്കുന്ന സഹായവും കൃഷി ചെലവിൻ്റെ ഒരു ഭാഗം സമയത്ത് നിറവേറ്റാൻ കഴിയുന്നതും വളരെ പ്രധാനമാണ്. PM കിസാന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത, ഇടനിലക്കാരില്ലാതെ സഹായം നേരിട്ട് കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു. PM കിസാൻ ഒരു സാമ്പത്തിക സഹായ പദ്ധതി എന്നതിലുപരി കർഷകന് കൃഷി തുടരാനുള്ള ആത്മവിശ്വാസം നൽകുന്ന ഒരു പിന്തുണ സംവിധാനമായി കാണാം.
1: പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കർഷക കുടുംബത്തിന് സ്വന്തമായി കൃഷിയോഗ്യമായ ഭൂമിയുണ്ടായിരിക്കണം. എന്നാൽ ചില ഒഴിവാക്കൽ മാനദണ്ഡങ്ങളും കേന്ദ്ര സർക്കാർ കർശനമാക്കിയിട്ടുണ്ട്. ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർ, ജനപ്രതിനിധികൾ, സർക്കാർ സർവീസിലുള്ളവർ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ജീവനക്കാർ, പ്രതിമാസം 10,000 രൂപയിൽ കൂടുതൽ പെൻഷൻ കൈപ്പറ്റുന്നവർ, ആദായ നികുതി ഒടുക്കുന്നവർ, രജിസ്റ്റർ ചെയ്ത പ്രൊഫഷണലുകൾ എന്നിവർ പദ്ധതിയുടെ പരിധിയിൽ വരില്ല. അർഹരായ എല്ലാ യഥാർത്ഥ കർഷകരിലേക്കും കൃത്യമായി സഹായം എത്തുന്നു എന്നുറപ്പാക്കാനാണ് ഈ കർശനമായ ഡിജിറ്റൽ ഓഡിറ്റിംഗ് നടത്തുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നത് കേവലം ഒരു സാമ്പത്തിക സഹായ പദ്ധതി മാത്രമല്ല, അത് രാജ്യത്തിന്റെ നെടുംതൂണായ കർഷക സമൂഹത്തിന് നൽകുന്ന ആദരവും ആത്മവിശ്വാസവുമാണ്. കർഷക കേന്ദ്രീകൃതമായ നയങ്ങളിലൂടെയും ഡിജിറ്റൽ സുതാര്യതയിലൂടെയും ഗ്രാമീണ ഇന്ത്യയുടെ വാങ്ങൽ ശേഷി കൂട്ടാനും രാജ്യത്തെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാനും PM കിസാൻ പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2031 വരെ ഇത് ദീർഘിപ്പിക്കുന്നത് രാജ്യത്തെ കാർഷിക മേഖലയെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കും എന്നതിൽ തർക്കമില്ല. PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമി ജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം ലിൻസ സിറാജ്.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം കേൾക്കാം. ഈ പരിപാടിയിൽ ആദ്യം വൺ മാൻ ഷോ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, ജാസി ഗിഫ്റ്റ് സംഗീതം പകർന്ന്, റിമി ടോമി, അഫ്സൽ, അൻവർ, ജാസി ഗിഫ്റ്റ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ബൽറാം വേഴ്സസ് താരാദാസ്.

അടുത്ത ഗാനം കേൾക്കാം. മുരുകൻ കാട്ടാക്കട വരികൾ എഴുതി എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് ശ്രേയാ ഘോഷലും സംഘവും പാടിയത് ചിത്രം കസിൻസ്.

മല്ലു സിംഗ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന രാജീവ് ആലുങ്കൽ, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് അലക്സ്, എം ജയചന്ദ്രൻ, നിഖിൽ രാജ് എന്നിവർ.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം നരസിംഹം.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്രവർമ്മ വരികൾ എഴുതി, രാഹുൽ രാജ് സംഗീതം പകർന്ന, അഫ്സലും റിമി ടോമിയും പാടിയത്. ചിത്രം ഛോട്ടാ മുംബൈ.

0: കിസാൻ വാണി.
1: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
0: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
2: നാളെ ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയലോകം. ഡോക്ടർ രമേഷ് കുമാർ KB സംസാരിക്കുന്നു.
3: ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല.
2: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം കാക്കക്കുയിൽ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപൻ ചാറ്റർജി.

ഗാനോപഹാരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ശിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും മാലതി ലക്ഷ്മണനും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഗാനോപഹാരം സമാപിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4 മണി.
1: ആകാശവാണി
2: വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകനും തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യഭാഗം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ.
3: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഇതാണ്. നമുക്കറിയാം, ഇന്ന് 1 ഒക്ടോബർ വയോജന ദിനമാണ്.
4: അതെ.
3: അപ്പോൾ ഈ പരിപാടിയിൽ ഈ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂറാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
4: എല്ലാവർക്കും നമസ്കാരം.
3: നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വയോജനങ്ങൾ, ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കിയാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് ഒരുപക്ഷെ പല കാരണങ്ങളുണ്ടാകും, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അതിൻ്റെ ഒരു നിലവാരം, അങ്ങനെയൊക്കെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഏറ്റവും കൂടുതൽ വയോജന സംരക്ഷണ കേന്ദ്രങ്ങളുള്ളതും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയായിരിക്കും. ഇന്ന് ഒരുപാട് നിരവധി ആൾക്കാർ, പ്രായമായ ആൾക്കാർ വീടുകളിൽ അവർക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മുടെ നിയമം എന്താണ് പറയുന്നത്?
4: അതായത്, ഈ വയോജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. മെയിൻ്റനൻസ് ഓഫ് വെൽഫെയർ ആൻഡ് ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ആക്ട് 2007 അത് നിലവിൽ വന്നിട്ടുണ്ട്. അതായത് 2007 December 29 ഈ നിയമം നിലവിൽ
3: പാർലമെന്റ്,
4: അതെ, പാർലമെന്റ് പാസ്സാക്കുന്നത്. പക്ഷെ ഇതിന്റെ കമ്മൻസ്മെന്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് 24/9/2008
3: പ്രാബല്യത്തിൽ
4: കമ്മൻസ്മെന്റ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പം പ്രാബല്യത്തിൽ വരുന്നത് 2008. അതിനുശേഷമാണ് ഇവർക്ക് ശക്തമായി ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടുകൂടിയാണ്.
3: ഈ നിയമം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിയമം ഒരു വേണം എന്നുള്ള ഒരു ചിന്ത പാർലമെന്റിലെ വരികയും അത് അങ്ങനെ ഉണ്ടാവുന്ന എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ അന്ന് സംഭവിച്ചിരുന്നോ? എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടായിരുന്നോ?
4: അതായത് പലപ്പോഴും ഈ വയോജനങ്ങളെ സംരക്ഷിക്കാത്ത ഒരു അവസ്ഥ, ഈ പ്രധാനമായിട്ടും ഈ മക്കൾ
3: ഏതെങ്കിലും കോടതി ഉത്തരവിൻ്റെ ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ അതിന് ശേഷമാണോ ഇങ്ങനെ ഒരു നിയമം ഉണ്ടായത്? അതാണ്.
4: അതായത് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ധാരാളം, ഈ പാർലമെന്ററി സമിതികൾക്ക് ഒട്ടേറെ പരാതികൾ ഈ വയോജനങ്ങളിൽ നിന്നും, മുതിർന്ന പൗരന്മാരിൽ നിന്നും ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പാർലമെൻ്ററി കമ്മിറ്റിയാണ് ഇത് പഠിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നിയമത്തിൻ്റെ ആവശ്യകത ഉയർന്നു വരുന്നതും. ഈ നിയമം കൊണ്ടു 32 ഉള്ള ഒരു ശക്തമായ നിയമമാണ്. ഈ നിയമം കൊണ്ടുവരാനായിട്ട് പാർലമെൻറ്റ് മുൻകൈ എടുക്കുകയും അത് പാസ്സാക്കുകയും 2007 അത് പാസ്സാക്കുകയും ചെയ്തു.
3: ഓക്കെ.
4: സ്വാഭാവികമായിട്ടും ഈ നിയമമനുസരിച്ച്, നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം, ഈ നമ്മൾ ഇപ്പം വയസ്സായ അച്ഛനെയും അമ്മയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്?
3: സ്വാഭാവികമായിട്ടും മക്കൾക്കാണ്, മക്കളുടെ മക്കൾക്കാണ്.
4: അതാണ് ഈ നിയമം പറയുന്നത്. മറ്റൊന്നും ഈ നിയമം പറയുന്നില്ല. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ വയസ്സായി കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്, മക്കൾക്കും ചെറുമക്കൾക്കും തന്നെയാണ്.
3: അതിനകത്ത് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല.
4: കാരണം വെച്ചാൽ അവരെ ഈ ഒരു തലത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നത് ഈ അച്ഛനും അമ്മയാണ്. അപ്പം തിരിച്ച് ആ ഒരു ഒബ്ലിഗേഷൻ ഈ മക്കൾക്കും ചെറുമക്കൾക്കും ഉണ്ട്. മരുമക്കളും ഇതിൻ്റെ പരിധിയിൽ വരുമായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള സുപ്രീംകോടതി വിധി അനുസരിച്ച് മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ മരുമക്കൾക്ക് ബാധ്യതയില്ല എന്നുള്ള രീതിയിലൊരു റൂളിംഗ് വന്നിട്ടുണ്ട്.
3: ഓക്കെ. നമുക്കൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
3: അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ ഉണ്ട്, അദ്ദേഹത്തോട് സംസാരിക്കാം.
4: പറഞ്ഞോളൂ, ചോദ്യം ചോദിച്ചോളൂ.
5: നമസ്കാരം.
4: നമസ്കാരം.
5: ഈ വയോജന വകുപ്പ് ഉണ്ടല്ലോ, അപ്പൊ വയോജനങ്ങൾക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ
4: അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്തൊരു വകുപ്പ് വയോജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കേരളത്തിലാണ്. അപ്പൊ അതിന്റെ ഒരു അതിനൊരു ബാലാരിഷ്ടത ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൽ കുറെ എന്താണ് അതിൻ്റെ വിഷൻ മിഷൻ എന്നൊക്കെ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് അത് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കും. എന്തായാലും വളരെ 100% വയോജനങ്ങളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വകുപ്പായിരിക്കും വയോജന വകുപ്പ്. അത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം നമുക്കത് കുറച്ചുകൂടെ വ്യക്തത വരും.
5: അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ആകാശവാണിക്കും അവതാരകർക്കും എല്ലാ വയോജന ദിനാശംസകൾ നേർന്നുകൊണ്ട് നടത്തുന്നു.
3: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം.
4: സാർ, ഈ പ്രധാനമായിട്ടും ഈ വയോജനങ്ങൾ എന്ന് പറയുന്നത് നിയമത്തിൽ പറയാം, സെക്ഷൻ 2H അനുസരിച്ച് 60 വയസ്സ് പിന്നിട്ട ഏതൊരാളും വയോജന, ആ ഡെഫിനേഷൻ ക്ലോസിൽ വരും വയോജനം, അതായത് മുതിർന്ന പൗരനാണ്. ഇവർക്ക് ഈ ആക്ടിൻ്റെ സെക്ഷൻ 7(2) അനുസരിച്ച് ഒരു മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ ഫോം ചെയ്തിട്ടുണ്ട്. അത് എല്ലാ കളക്ടറേറ്റുകളിലും RDOമാരാണ്. ഇപ്പം തിരുവനന്തപുരത്ത് കളക്ടറേറ്റിലാണ് RDO ഇരിക്കുന്നത്. അപ്പോൾ RDOമാരാണ് ഇതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർ. ഈ മക്കളിൽ നിന്ന് മക്കൾ സംരക്ഷിക്കാത്ത മെയിൻ്റനൻസ് കൊടുക്കുക, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന, അതായത് വസ്ത്രം, പാർപ്പിടം, ആഹാരം, മരുന്ന്, ഇവ ഏത് മുതിർന്ന പൗരൻ നിഷേധിച്ചു കഴിഞ്ഞാലും അവർക്ക് ഈ നിയമത്തിൻ്റെ അവർക്ക് സ്വയം, അതായത് സെക്ഷൻ 4 പറയുന്നത് സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ഏതൊരു സീനിയർ സിറ്റിസണിനും മുതിർന്ന പൗരയ്ക്കും സെക്ഷൻ 5 അനുസരിച്ച് മെയിൻ്റനൻസ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. സമീപിക്കുമ്പോൾ ഇവർക്ക് നേരിട്ട് പോകണമെന്നില്ല, ഇവർക്ക് നേരിട്ട് പരാതി കൊടുക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേന കൊടുക്കാം. പിന്നെ സുവമോട്ടോ ഈ മെയിൻ്റനൻസ് ട്രൈബ്യൂണൽ തന്നെ നേരിട്ട് ഇത് നടപടി സ്വീകരിക്കും.
3: നമുക്ക് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ, ഞാൻ പാപ്പനങ്ങോട് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ രാജീവൻ നായർ, പാപ്പനങ്ങോട്
3: തിരുവനന്തപുരം.
1: ഞാൻ 67 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസനാണ്. ഞാൻ മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. 2015 റിട്ടയർ ആയി. എനിക്ക് 2004 ഒരു ബൈപ്പാസ് സർജറി ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച വീണ്ടും അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ഒരു 5 ഗ്രാം എടുക്കേണ്ടി വന്നു. അതിൽ 2 ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു, 1 90 ഉം 1 80 ഉം. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇൻഷുറൻസും ഇല്ല. ഞാൻ നാട്ടിൽ വരുമ്പോൾ കരുണ ഇൻഷുറൻസ് ചേരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, കാരണം 59 വയസ്സ് കഴിഞ്ഞുപോയി. പിന്നീട് ആയുഷ്മാൻ യോജനയിലും എനിക്ക് ചേരാൻ കഴിഞ്ഞില്ല, കാരണം 70 വയസ്സ് ആയില്ല. ഇനി എനിക്ക് ഏതിലെനിക്ക് ചേരാൻ പറ്റുന്നത്?
4: അത് തീർച്ചയായിട്ടും ഇപ്പം ഈ വയോജന വകുപ്പ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു ഇൻഷുറൻസ് സ്കീം വയോജനങ്ങൾക്കായി കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പുതുതായി വരുന്ന വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വകുപ്പാണ് സർക്കാർ കൊണ്ടു വയോജന വകുപ്പ്. അത് അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്.
1: സാറേ, എന്റെ അടുത്ത ഒരു പ്രശ്നമുള്ളത് സീനിയർ സിറ്റിസൺ കാർഡ് എല്ലാ സ്റ്റേറ്റിലും ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷെ കേരളത്തിൽ മാത്രം ഇഷ്യൂ ചെയ്യുന്നില്ല. ഞാനിത് സീനിയർ സിറ്റിസൺ സെല്ലിലേക്ക് വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പൊ അത് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയില്ല കേരളത്തിൽ എന്ന് പറഞ്ഞു.
4: പക്ഷെ അത് ആ വിഷയങ്ങളെല്ലാം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും നിങ്ങൾക്ക് ഈ വയോജന വകുപ്പിനെ ഇന്നത് പ്രാബല്യത്തിൽ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് അത് പ്രാബല്യത്തിൽ വരികയും നിങ്ങൾക്ക് മുഖ്യമന്ത്രി അത് സമീപിച്ചുകൊണ്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം നിങ്ങൾക്ക് നേടാൻ കഴിയും.
3: ഓക്കെ, രാജീവൻ നേരെ വിളിച്ച വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ വയോജന നിയമത്തെ കുറിച്ച്,
4: അപ്പോൾ നിയമത്തിലെ സെക്ഷൻ 5 അനുസരിച്ച് ഈ 3 തരത്തിൽ ഇവർക്ക് നേരിട്ട് പോകാം, മറ്റൊരാൾ വഴി പോകാം. ഇത് ഈ സീനിയർ സിറ്റിസൺസിനെ ഈ കാണാൻ പറ്റാത്ത ട്രൈബ്യൂണലിൽ വരാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ട്രൈബ്യൂണലിന് നേരിട്ട് പോയി സുവമോട്ടോ കേസെടുക്കാം. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ മറ്റ് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുവമോട്ടോ സ്വമേധയാ കേസെടുക്കാം.
3: ഈ ട്രൈബ്യൂണൽ എന്ന് പറയുമ്പോൾ അതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്?
4: സെക്ഷൻ 7(2) അനുസരിച്ചാണ് ഈ ട്രൈബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. അതിൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സബ് കളക്ടറാണ്. സബ് കളക്ടറാണ്, സബ് കളക്ടറാണ് തിരുവനന്തപുരത്തെ സബ്
3: ആർ ഡി ഒയാണ്.
4: സംസ്ഥാനത്തുടനീളം ആർ ഡി ഒമാരാണ്. ഈ പരാതികൾ അവിടെ വരുന്നതനുസരിച്ച് ഇദ്ദേഹം പരാതി ആദ്യമായിട്ട് അദ്ദേഹം അത് കേൾക്കും. കേട്ടിട്ട് അതിനകത്തൊരു എല്ലായിടത്തും ഒരു ഇപ്പം മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷനാണല്ലോ നമ്മളിപ്പം പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പം അതനുസരിച്ച് സെക്ഷൻ 6(6) അനുസരിച്ച് ഈ കൺസീലിയേഷൻ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇത്തരം പരാതികൾ ആ കൺസീലിയേഷൻ ഓഫീസർമാർക്ക് കൈമാറും. അപ്പം ഈ കൺസീലിയേഷൻ ഓഫീസർമാർ ഈ പരാതി കക്ഷിയോടും എതിർ കക്ഷിയോടും ഇരുത്തിക്കൊണ്ട് ഒരു അനുരഞ്ജ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാകുമോ എന്ന് ഒന്ന് പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം അങ്ങനെ ഒരു അമിക്കബിൾ
3: സെറ്റിൽമെന്റ്
4: തീർച്ചയായിട്ടും പരാതി എന്നാണോ പരിഗണിക്കുന്നത് ആ പരിഗണിക്കുന്ന ദിവസം തന്നെ ഇത് മാർക്ക് ചെയ്ത് ഇപ്പം ഓരോ മെയിൻ്റനൻസ് ട്രിബ്യൂണലിലും കൺസീലിയേഷൻ ഓഫീസേഴ്സ് ഉണ്ടാവും. അത് നിയമത്തിൽ പറയുന്നുണ്ട് 6(6) അനുസരിച്ച് ആണ് കൺസീലിയേഷൻ.
3: ജില്ലാ അടിസ്ഥാനത്തിലാണ് അല്ലേ
4: എല്ലാ ജില്ലകളിലും ഓഫീസുകളിൽ. അപ്പം ഇതനുസരിച്ച് ഈ കൺസീലിയേഷൻ ഓഫീസർമാർക്ക് ഇത് കൈമാറും. കൈമാറുമ്പോൾ ഇരു കക്ഷികൾ അതായത് പരാതി കക്ഷിയും എതിർകക്ഷിയും ഇരുത്തിക്കൊണ്ട് തന്നെ ഇത് ഇരു കക്ഷികളോടും സംസാരിച്ച് അവരുടെ വിഷയങ്ങൾ ഇരു കക്ഷികളും അവതരിപ്പിക്കും. ഇതനുസരിച്ച് ഒരു റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു കൺസീലിയേഷൻ അതായത് അനുരഞ്ജനത്തിൽ എത്തുകയാണെങ്കിൽ ഒരു കൺസീലിയേഷൻ റിപ്പോർട്ടുണ്ടാക്കി ഒരു റിപ്പോർട്ട് ആർ ഡി ഒക്ക് സബ്മിറ്റ് ചെയ്യും.
3: ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
6: ഹലോ,
3: ആ നമസ്കാരം, ആരാണ്?
6: കൊല്ലം കുടിക്കോട് സദാശിവനാണ്.
3: ആ എന്താണ് അറിയാനുള്ളത്? ചോദിച്ചോട്ടെ. അഡ്വക്കേറ്റ് സുരേഷ് പണ്ടന്നൂരുണ്ട്.
6: ഇപ്പോഴും വയോജനങ്ങൾക്ക് ഒരു അവഗണനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ബസ്സിൽ കയറിയാലെ കൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടാറില്ല, നിൽക്കണം. ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞാലെ കൊണ്ട് ഒരു ഒപ്പിറ്റിക്കറ്റിലേക്കുണ്ടെങ്കിൽ അതിന്റെ ടോക്കൺ എടുത്തിട്ട് നിൽക്കണം, ക്യൂണിക്കണം. അത് കഴിഞ്ഞ് ഒപ്പിറ്റിക്കറ്റ് കൊണ്ട് ഡോക്ടറെ കാണാൻ പോയാലും ആ ടോക്കൺ അനുസരിച്ച് കയറാൻ നിൽക്കും. അവിടെയും ഒരുപാട് അവഗണനയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മരുന്ന് മേടിക്കാനായിട്ട് ഇതിൽ പോയി കഴിഞ്ഞാലെ കൊണ്ട് അവിടെയും ഇതുപോലെ തന്നെ ഒരു ക്യൂ നിന്നെങ്കിലേ ഇപ്പത്തുള്ളൂ. എല്ലാവർക്കും പ്രായമാർക്കും മുൻഗണനയുണ്ട് മുൻഗണനയുണ്ടെന്ന് പറയുന്നല്ലാതെ പ്രാവർത്തികമാക്കുന്നില്ല.
4: അത് സ്വാഭാവികമായിട്ട് ഇത്തരം പരാതികൾ ധാരാളം ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളിൽ എത്താറുണ്ട്. അങ്ങേക്കൊരു കാര്യം ചെയ്യാവുന്നതുള്ളു സാറിന്, ഈ ആശുപത്രികളിൽ മറ്റ് ഇടങ്ങളിലെല്ലാം സീനിയർ സിറ്റിസൺസ് ആക്ട് തന്നെ നിർവചിക്കുന്നുണ്ട്, പ്രത്യേക പരിഗണന നൽകണമെന്ന് സെക്ഷൻ വൈസ് അത് പറയുന്നുണ്ട്. പക്ഷെ പലരും അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്തതുകൊണ്ടാണ്. അങ്ങേക്ക് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പരിധിയിൽ വരുന്ന, നിങ്ങളുടെ താമസിക്കുന്ന പരിധിയിൽ വരുന്ന ആർ ഡി ഒയ്ക്ക് നിങ്ങൾക്ക് ഇത്, അദ്ദേഹമാണ് ഈ മെയിൻ്റനൻസ് ട്രിബ്യൂണലിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ,
3: കൊല്ലം ജില്ലയിലാണ്.
4: അവിടുത്തെ ആർ ഡി ഒയ്ക്ക് ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു ഉത്തരവ് നിങ്ങൾക്ക് തരാൻ കഴിയും.
3: ബസ്സിലൊക്കെ വയോജനങ്ങൾക്ക് വേണ്ടി, മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സീറ്റ്
4: റിസർവ് ചെയ്തിട്ടുണ്ട്. അത് ആക്ടിൽ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, പ്രത്യേക ക്യൂ വേണം, അവർക്ക് പ്രത്യേക പരിഗണന
3: ഇരിക്കുന്നവരെ എണീറ്റ് കൊടുക്കത്തില്ലായിരിക്കും.
4: അതൊരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്വാഭാവികമായിട്ടും നിയമം കർശനമായിട്ട് പറയുന്നുണ്ട് ഇത്തരം 60 വയസ്സ് കഴിഞ്ഞ് സീനിയർ സിറ്റിസൺസിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന വേണം, കൊടുക്കണം എന്ന് തന്നെയാണ് നിയമം പറയുന്നത്. അല്ലെങ്കിൽ പരാതി കൊടുക്കണ്ട, നിങ്ങൾ പരാതി എഴുതി അയച്ചു കൊടുത്താൽ മതി, പോസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി.
6: ഒരു കാര്യമാണ് പറഞ്ഞത്, 19 വയസ്സുണ്ട്, എനിക്ക് കണ്ണിന് രണ്ടിന്റെ കാഴ്ച പോയിരിക്കുകയാണ്, അതുകൊണ്ട് എഴുത്തിരുതാൻ ഒന്നും സാധിക്കത്തില്ല.
4: അതാരും ഇപ്പം മക്കളില്ലേ, മക്കളില്ലേ, അങ്ങേക്ക് മക്കളില്ലേ,
6: മക്കള് ഒരു മോളുണ്ട്, അത് കുറച്ച് ദൂരെയാണ് താമസിക്കുന്നത്.
4: അല്ലെങ്കിൽ ആരെങ്കിലും പൊതുപ്രവർത്തകരെ ആരോടെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് ആ പൊതുപ്രവർത്തകനെ കൊണ്ട് ഒരു ഏതാണോ നിങ്ങളുടെ പരിധിയിൽ വരുന്ന ആർ ഡി ഒക്ക് നിങ്ങൾക്ക് ഈ പരാതി കൊടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഇത് പരിഗണിക്കും, പരിഗണിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാവും. പക്ഷെ ആക്ടിൽ ഇതിനൊരു നിയമമുണ്ട്, ഈ മുതിർന്ന മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്കത് കിട്ടിയേ പറ്റൂ കേട്ടോ. ഓക്കെ,
3: അപ്പൊ ഇതിനായിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? എങ്ങനെയാണ്?
4: അല്ല, അദ്ദേഹത്തിന് ഇപ്പം എഴുത്തുമായി എഴുതാനൊന്നും കഴിയില്ല, കാഴ്ച ശക്തി പോയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിനൊരു പൊതുപ്രവർത്തകന്റെ സേവനം ഉപയോഗിക്കാം. പൊതുപ്രവർത്തകനെ വീടിനടുത്തിനുള്ള മകൾ ഇപ്പം ദൂരെയാണ് താമസിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പൊതുപ്രവർത്തകരെ ഉപയോഗിക്കാം എന്നുള്ളത്.
3: ഓക്കെ, നമ്മളിപ്പം ഈ ഒരു അപേക്ഷ ഈ കമ്മീഷന് മുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു നടപടിക്രമങ്ങളെ കുറിച്ചാണ്?
4: അതെ, കൺസീലേഷൻ ഓഫീസർമാർക്ക് കൊടുക്കും. ആ കൺസീലേഷൻ ഓഫീസർമാർ ഇരു കക്ഷികളുമായിട്ട് സംസാരിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ആ റിപ്പോർട്ട് കൺസേൺഡ് ആർ ഡി ഒക്ക് കൊടുക്കും. അദ്ദേഹം അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഒരു ഉത്തരവ് കിട്ടും. ആ ഈ ഉത്തരവിന്
3: അങ്ങനെ അമിക്കബിളി സെറ്റിൽ ആയിട്ടുണ്ടെങ്കിലും ഒരു ഉത്തരവ് പോലെ ഇറങ്ങും. അത്
4: തീർച്ചയായിട്ടും
3: ഉത്തരവായിട്ട് ഇറങ്ങിയിട്ട്
4: ഇപ്പം മെയിൻ്റനൻസ് ഇത്ര രൂപ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇത്ര ഈ പ്രോപ്പർട്ടിയിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന്. ഇപ്പം അച്ഛനും അമ്മയും എഴുതി കൊടുത്തിരിക്കുന്ന വസ്തുവും വാങ്ങിച്ചിട്ടായിരിക്കുമല്ലോ പലപ്പോഴും മക്കളും അവരെ സംരക്ഷിക്കാതെ പോകുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ഈ ഉത്തരവ് അവർക്ക് നൽകും. ഈ മെയിൻ്റനൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനകം കൺസേൺഡ് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്നാണ് നിയമം പറയുന്നത്.
3: ഒരുപക്ഷെ ഈ ട്രിബ്യൂണലിന് മുമ്പിൽ അവരൊരു സമവായത്തിലെത്തിയെങ്കിലും അതിനുശേഷം ഇത് നടപ്പാവാതെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കക്ഷികൾ ഇത് നടപ്പിലാക്കാതെ അതിനകത്ത് നിന്ന് ബാക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നടപടി?

0: ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ഇത് കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് വന്നു കഴിഞ്ഞാൽ ഈ സെറ്റിൽഡ് മാറ്ററിന് അപ്പീലില്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതേ ട്രൈബ്യൂണലിന് റിവ്യൂ പവറില്ല. പക്ഷേ ഈ ഈ ട്രൈബ്യൂണലിനെ തന്നെ സമീപിക്കുക, എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് ശേഷം ഇത് സെക്ഷൻ 5(8) അനുസരിച്ച് വാറൻ്റ് അയക്കാം ഈ പ്രസൈഡിംഗ് ഓഫീസർക്ക്. അതായത് CRPC ഒരു ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഉള്ള എല്ലാ അധികാരങ്ങളും ആ സമയത്ത് ഈ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ പ്രസൈഡിംഗ് ഓഫീസർക്കുണ്ട്. 5(5)(8) അനുസരിച്ച് ഒരു വാറൻ്റ് അയക്കാം, ഈ ഇത് കൊടുപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് വാറൻ്റ് അയച്ച്.
1: ഈ ഒരു മാസത്തിനകത്ത് ഇത് നടന്നില്ലെങ്കിൽ ആണോ?
0: അതെ, 30 ഡേയ്സിനകത്ത് നടന്നില്ലെങ്കിൽ ഇതിനകത്ത് പോകാം. ഈ ഇവർക്ക് ഒരു മാസം തടവ് ശിക്ഷ കൊടുക്കാനുള്ള, കൊടുക്കാത്ത സാഹചര്യത്തിൽ തടവ് ശിക്ഷ കൊടുക്കാനുള്ള പ്രൊവിഷനും ഈ 5(8)ൽ പറയുന്നു.
1: അത് ഈ ട്രിബ്യൂണലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്.
0: അതെ, തീർച്ചയായിട്ടും. അത് ജുഡീഷ്യൽ അധികാരങ്ങൾ ഈ ഇത് പെർഫോം ചെയ്യുന്ന സമയത്ത് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ CRPC പറയുന്ന 125 പറയുന്ന അതേ അധികാരങ്ങൾ ഈ പ്രിസൈഡിംഗ് ഓഫീസർക്കുമുണ്ട്.
1: ഈ എതിർകക്ഷിക്ക് അപ്പോഴേ പോയിട്ട് എന്തെങ്കിലും ജാമ്യം മേൽക്കോടതിയെ സമീപിക്കാനോ അങ്ങനെയൊന്നുമുള്ള അധികാരം?
0: ഇതിനകത്ത് ഒരു മേൽക്കോടതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്ന സെക്ഷൻ 16 അനുസരിച്ച് 60 ദിവസത്തിനുള്ളിൽ ഇത്തരം ഒരു ഉത്തരവിനെതിരെ പോകേണ്ടത്, അപ്പീൽ പോകേണ്ടത്. സെറ്റിൽഡ് മാറ്ററിന് അപ്പീലില്ല, ഇല്ലാത്ത കണ്ടസ്റ്റഡ് മാറ്റർ ആണെങ്കിൽ അപ്പീലിന് പോകേണ്ടത് ജില്ലാ കളക്ടറാണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനാണ്.
1: അപ്പം 60 കണ്ടസ്റ്റഡ് മാറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പം കൺസീലിയേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, കൺസീലിയേഷൻ ഓഫീസർ ആരെയും ശ്രമിക്കുന്നു.
0: അതെ, തീർച്ചയായിട്ടും.
1: അപ്പം അത് കൺസീലിയേഷനിൽ നടക്കാൻ സാധ്യത ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അത്
0: കൺസീലിയേഷൻ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇരു കക്ഷികളുമായിട്ട് നമ്മൾ സംസാരിക്കും, എല്ലാ ഇതിൻ്റെ കോൺസിക്വൻസും എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നിയമം ഇതാണ് പറയുന്നത്, എല്ലാം മക്കളെ അതിൻ്റെ എതിർകക്ഷികളായിട്ട് വരുന്ന ആളുകളോട് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്കത് ബോധ്യമാകുന്നില്ല എങ്കിൽ മാൻഡേറ്ററി ആണ്, മെയിൻ്റനൻസ് കൊടുക്കേണ്ടത് മാൻഡേറ്ററി ആണ്. ഇല്ല എങ്കിൽ അതനുസരിച്ചുള്ള റിപ്പോർട്ട്, കൺസീലിയേഷൻ ഫെയിലായി എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് കൺസീലിയേഷൻ ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കൊടുക്കും. ആ പ്രിസൈഡിംഗ് ഓഫീസർ അത് പരിഗണിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഉത്തരവിടും. ഈ പരാതികൾ പരിഗണിക്കുന്ന സമയത്ത് ഇപ്പം മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ CRPC അനുസരിച്ച് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങൾ അദ്ദേഹത്തിന് ആ സമയത്തുണ്ട്. അല്ലാത്ത പക്ഷം ഈ ഇതിന് സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും, അതായത് സാക്ഷികളെ വിസ്തരിക്കാൻ, സാക്ഷികളെ വിളിച്ചു വരുത്താൻ, വരാത്ത സാഹചര്യത്തിൽ അവർക്ക് വാറൻ്റ് അയക്കാൻ, എല്ലാ അധികാരങ്ങളും സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ആ സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്. അതനുസരിച്ച് അദ്ദേഹം ഒരു ഉത്തരവ് കൊടുക്കും. അതിന് എതിരെ അവർക്ക് അതിൽ അവർ തൃപ്തരല്ലെങ്കിൽ എതിർകക്ഷികൾക്ക് അപ്പീൽ പോകാം. സെക്ഷൻ 16 അനുസരിച്ച് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതായത് ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി. 60 ദിവസത്തിനകം അവിടെ അപ്പീൽ കൊടുക്കാം. ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവിലും അവർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പിന്നെ അപ്പീൽ നിൽക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിൽ, പക്ഷേ സെക്ഷൻ 27 അനുസരിച്ച് ഒരു സിവിൽ കോടതിയിലും ഒരു കോടതിയിലും ഇത് ലോവർ ജുഡീഷ്യറിയിൽ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് നിയമത്തിലെ സെക്ഷൻ 27 പറയുന്നുണ്ട്. ബാറുണ്ട്, കോടതികളെ സമീപിക്കുന്നതിൽ ബാറുണ്ട്.
1: ഓക്കെ,
0: ഹൈക്കോടതിയിൽ പോവാം, അപ്പീൽ പോവാം.
1: ഹൈക്കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? സാധാരണഗതിയിൽ
0: സാധാരണ നമ്മൾ സുപ്രീം കോടതി വിധികളും ഹൈക്കോടതി വിധികളൊക്കെ നമ്മൾ ഈ ഇതിൽ വായിക്കുമ്പോൾ, നമ്മൾ കേരള ലോ ടൈംസിലും ഇതിൽ അച്ചടിച്ചു വരുന്ന ലൈവ് ലോയിലൊക്കെ വരുന്ന നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്ന, എപ്പോഴും സീനിയർ സിറ്റിസൻസിന് അനുകൂലമായി അവരുടെ വെൽഫെയറിന് പ്രാധാന്യം കൊടുത്ത് തന്നെയായിരിക്കും
1: കോടതികൾ എപ്പോഴും പരിഗണിക്കുന്നത്. ഇപ്പം താങ്കൾ എത്ര വർഷമായിട്ട് ഈ കൺസീലിയേഷൻ ഓഫീസറായിട്ട്? എത്ര നാളായിട്ട്?
0: ഞാൻ 2 വർഷമായിട്ട് ഇവിടെ മെയിൻ്റനൻസ് ട്രിബ്യൂണലിലെ കൺസീലിയേഷൻ ഓഫീസർ.
1: ഈ 2 വർഷത്തിനിടയിൽ താങ്കൾക്ക് ഉണ്ടായ ഒരു അനുഭവം അല്ലെങ്കിൽ എന്തായിരുന്നു?
0: അതെ, വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ ഒരു സീനിയർ സിറ്റിസൺ അച്ഛനും ഒരു വയസ്സായ അച്ഛനും അമ്മയും വന്ന്, അച്ഛനും അമ്മയായിട്ട് ഞങ്ങളുടെ മുന്നിൽ പരാതിയായിട്ട് വന്ന കൺസീലിയേഷൻ്റെ അടുത്തെത്തി. ആ എത്തിയ സമയത്ത് അവർ പറയുന്ന പരാതി, ഇപ്പം ഞാൻ

0: എൻ്റെ മക്കൾ, എനിക്ക് രണ്ട് മക്കളുണ്ട്, പേരൊന്നും പറയുന്നില്ല, രണ്ട് മക്കളുണ്ട്. ആ മക്കളുടെ മുമ്പിലിരുന്ന് ഞങ്ങളിങ്ങനെ ആഹാരം കഴിക്കും. അവരുടെ കൂടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ എഴുതി കൊടുത്ത വസ്തുവാണ് ആ അവിടെയാണ് വീട് വെച്ചത്. അവിടെ ഞങ്ങളിങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്ലേറ്റ് സെറാമിക് പ്ലേറ്റിലാണെന്ന് തോന്നുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയോ അബദ്ധവശാൽ ഈ കൈയിൽ പാർക്കിൻസൺസ് ഡിസീസ് എന്ന് തോന്നുന്നു, വിറയലിൻ്റെ അസുഖം, അത് തറയെ വീഴുകയും അത് പൊട്ടുകയും ചെയ്തു. പിന്നീട് ആ വീട്ടിലെ ആ മരുമകൾ വളരെ ക്രൂരമായിട്ട് അവരോട് പെരുമാറുകയും അതനുസരിച്ച് അവർക്ക് ഈ ഇനി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കാൻ പാടില്ല, ഇരുന്ന് അച്ഛനും അമ്മയും ഞങ്ങളോട് ഇരിക്കണ്ട, വേറെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കുടിക്കാനായിട്ട് അവർക്ക് മരക്കഷണത്തിലുള്ള മരത്തിൽ കട്ടിയിലും മരക്കഷണത്തിലുള്ള
1: അങ്ങനെയുള്ള
0: പാത്രങ്ങൾ ഉണ്ടാക്കി വളരെ വിചിത്രമാണ്, അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സംഭവങ്ങളും ഉണ്ട്. കൊടുത്തിട്ട് അവസാനം ഇത് വിചിത്രമെന്ന് പറയാനായിട്ട് അവർ പറഞ്ഞ കഥയാണ്. എന്നിട്ട് അത് അനുസരിച്ചിട്ട് ഇവർ ഓഫീസിൽ പോയിട്ട് വന്ന ഒരു ദിവസം ഈ മകൻ, ഇവർക്കൊരു മകനുണ്ട്, ചെറുമകനുണ്ട്, അയാൾ വളരെ ഇത് താല്പര്യത്തോടുകൂടെ ഇരുന്ന് ഒരു മരം ചെത്തുന്നു, കമ്പ് ചെത്തുന്നു. അപ്പം ചോദിച്ചു, മോനെ എന്തിനാണ് ഇങ്ങനെയും ഇത് ചെത്തിക്കൊണ്ടിരിക്കുന്നത്? അത് അച്ഛനും അമ്മയും വയസ്സാവുമ്പം എനിക്ക് ഈ മരപാത്രത്തിൽ അച്ഛനും അമ്മയ്ക്കും കഞ്ഞി
1: റെഡിയാക്കി വെച്ചേക്കാം.
0: അപ്പം അതാണ് ഇതിനകത്തുള്ളൊരു വളരെ കൗതുകമുള്ളൊരു കാര്യം എൻ്റെ മനസ്സിൽ അനുഭവം.
1: ഈ സാധാരണഗതിയിൽ ഈ പേരൻസിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് പറ്റുന്ന പ്രശ്നം എവിടെയാണ്? ശരിക്കും അവര് സ്വത്തുക്കളൊക്കെ മക്കൾക്ക് എഴുതി കൊടുക്കുന്നിടത്താണോ?
0: ഈ മക്കളെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വികാരമാണ്, ഈ അച്ഛനും അമ്മയ്ക്കും ഒരു പ്രത്യേക വികാരം ഉണ്ടാവും. അപ്പം അവർ അത് അവരെ വളർത്തുകയും വളർത്തിക്കൊണ്ടുവന്ന് വലിയ നിലയിലേക്കാക്കി ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ള അവർ വളരെ വിശ്വാസപൂർവം മക്കളെ വിശ്വാസത്തിലെടുത്തിട്ട് ഈ വസ്തുവകകൾ അവർക്കുള്ളതെല്ലാം അവർ എഴുതി കൊടുക്കും. എഴുതി കൊടുത്തതിന് ശേഷം ഒന്നുകിൽ ഇതെല്ലാം കിട്ടിയ ശേഷം ഇവരെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ കെയർ ഹോംസിലോ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സെക്ഷൻ 23 അനുസരിച്ച് ഈ നിയമം വളരെ ശക്തമാണ്. ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഡീഡ് ഒരു ധനനിശ്ചയ ആധാരമായിട്ട് എഴുതി കൊടുക്കുക, ഒരു കണ്ടീഷനിലോടുകൂടെ ഞങ്ങളുടെ ജീവിത അവസാനം വരെ ഞങ്ങൾ സംരക്ഷിക്കണം എന്ന കണ്ടീഷനിലോടുകൂടെ എഴുതി കൊടുത്താൽ മാത്രം നമുക്കിത് സെക്ഷൻ 23 അനുസരിച്ച് പ്രിസൈഡിങ് ഓഫീസർക്ക് ഇത് റദ്ദാക്കാം, ഈ പ്രമാണം റദ്ദാക്കാം, നളൻ വോയിഡാക്കി ഇതിനെ റദ്ദാക്കാൻ കഴിയും. അപ്പം അത്തരം ഇനി എനിക്ക് ഈ ആകാശവാണിയിലൂടെ പറയാൻ, ഈ മുതിർന്ന പൗരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വസ്തുവകകൾ എഴുതി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ളവർ എഴുതി കൊടുക്കുമ്പോൾ ഒരു കണ്ടീഷൻ വെച്ച് തന്നെ എഴുതി കൊടുക്കണം. സ്നേഹമുണ്ടാവും, എല്ലാം ഉണ്ടാവും, പക്ഷേ കാലം കഴിയും തോറും പിന്നെ നമ്മൾ ഉപയോഗമില്ലാത്ത ആളുകളായി മാറുമ്പോൾ ഇവരെ ചവിട്ടിപ്പുറത്താക്കി കെയർ ഹോംസിൽ ഇടുമ്പോൾ മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിക്കാനായിട്ട് ഈ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ സെക്ഷൻ 23 അനുസരിച്ച് RDO-ക്ക് ഇത് റദ്ദാക്കാൻ കഴിയും.
1: ഓക്കെ.
2: വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഭിഭാഷകനും തിരുവനന്തപുരം മെയിൻ്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കേൾക്കാം.

0: സംഗീതസരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി
1: നാളെ ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയ ലോകം. ഡോക്ടർ രമേഷ് കുമാർ KB സംസാരിക്കുന്നു.
2: ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495563 ഒരു നമ്പർ കൂടി 9495963 ഓർക്കുക. ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
4: കിസാൻ വാണി.
5: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
4: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി.
6: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
7: എന്നും രാവിലെ 7:13
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 4:30. മഴവില്ല് കേൾക്കാം. വിവിധ ഭാഷാ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിൽ ആദ്യം ഒരു തമിഴ് ഗാനമാണ്, ചന്ദ്രമുഖി എന്ന ചിത്രത്തിൽ നിന്നും. പാടിയത് SP ബാലസുബ്രഹ്മണ്യം. രചന വാലി, സംഗീതം വിദ്യാസാഗർ.

ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ജാവേദ് അക്തർ വരികൾ എഴുതി, വിശാൽ ശേഖർ സംഗീതം പകർന്ന്, സുഖീന്ദർ സിംഗും സംഘവും പാടിയത്. ചിത്രം ഓം ശാന്തി ഓം.

0: മഴവില്ലിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. ധൂൾ എന്ന ചിത്രത്തിൽ നിന്നും പാടിയത് മാണിക്യ വിനായകവും സംഘവും, സംഗീതം വിദ്യാസാഗർ.
1: ഓ ചിത്ര

മഴവില്ലിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഹിന്ദി ചലച്ചിത്രത്തിൽ നിന്നും രബ്നെ ബനാദി ജോഡി എന്ന ചിത്രത്തിന് വേണ്ടി സുനിധി ചൗഹാനും സംഘവും പാടിയത്. രചന ജയ്ദീപ് സാനി, സംഗീതം സലിം സുലൈമാൻ.

0: മഴവില്ല് സമാപിച്ചു. ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം കേൾക്കാം.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്രഹേ, ആയേ ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ സ്മിത എസ് വി, ഛാത്രായം ഹേ അർപ്പിത ഓർ ചാന്ദിനി മോഹൻ.
2: നമസ്തേ ബച്ചോ.
3: നമസ്തേ ദേവികാ ജി.
2: ആപ് സബ് കൈസേ ഹോ?
3: ഹം ടീക് ഹൂം.
2: ബച്ചോ, ആജ് ഹം ഇധർ സയാനി ബുവ നാമക് മന്നു ഭണ്ഡാരി ദ്വാരാ ലിഖാ ഹുവ ഏക കഹാനി പഠനേ കേ ലിയേ ജാ രഹി ഹൈ. സയാനി കാ മത്ലബ് സമജ്ദാർ ഏക ഔരത് ഓർ ചതുർ ഏക ഔരത് ഹൈ. ബുവ കാ മത്ലബ് ക്യാ ഹോതാ ഹൈ? ബുവ കാ മത്ലബ് ആന്റി ഹൈ, പിതാ കാ ബഹൻ കോ ആന്റി കഹത്തെ ഹൈ. സയാനി ബുവ കാ മത്ലബ് ഏക സമജ്ദാർ ഔരത്. സമജ്ദാർ ഔരത് മത്ലബ് ബുവ ആന്റി. ഏ കഹാനി ലിഖാ ഹുവ ഹൈ മന്നു ഭണ്ഡാരി. മന്നു ഭണ്ഡാരി കേ ബാരേ മേ കഹേ ഹേ തോ, മന്നു ഭണ്ഡാരി കീ ജന്മ 30 April 1931 മേ ഹുവ ഔർ ഉൻക മൃത്യു 15 November 2021 മേ ഹുവ. ഹിന്ദി കീ പ്രസിദ്ധ കഥാ ലേഖിക ഹൈ മന്നു ഭണ്ഡാരി. മധ്യപ്രദേശ് മേ മന്ദ്സൌർ ജില്ലേ കേ ഭാനാപുര ഗാവ് മേ ജന്മി മന്നു ഭണ്ഡാരി കേ ബച്പൻ കാ നാം മഹേന്ദ്ര കുമാരി ഥാ. ലേഖന കെ ലി ഉനോനെ മന്നു ഭണ്ഡാരി നാം ചുരാ ഥാ. ഉനോനെ എം എ തക് കി ശിക്ഷ പായി ഔർ വർഷും തക് ദില്ലി കെ മിരാട് ഗാവ് മേ അധ്യാപിക രഹി. ആപ്കാ ബണ്ടി, മഹാപൂജ ആദി ഉൻകെ ബഹുചർച്ചിത ഉപന്യാസ ഹൈ യഹി സച്ച് ഹൈ മേം ഹാർ ഗൈ ഏക് പ്ലേറ്റ് സൈലാവ് ജൈസേ ആട് കഹാനി സംഗ്രഹ് പ്രകാശിത ഹൈ. ആപ്കോ സൻ 2007 മേ വ്യാസ് സമ്മാൻ ഭി പ്രാപ്ത ഹുവ. സമജ് മേ ആ ഗയ ബച്ചോ?
3: ഹാ ജി.
2: അർപ്പിത ആപ് പഠിയേ.
3: മന്നു ഭണ്ഡാരി 30 April 1931 മേ ജന്മ ഹുവ, 15 November 2021 മേ മൃത്യു ഹുവ. ഹിന്ദി കീ പ്രസിദ്ധ കഥാ ലേഖക ഹെ. മധ്യപ്രദേശ് മേ മന്ദ്സൌർ ജില്ലേ കെ ബാൻപൂര ഗാവ് മേം ജന്മി മന്നു ഭണ്ഡാരി കെ ബച്പൻ കാ നാം മഹേന്ദ്ര കുമാരി ഥാ. ലേഖൻ കെ ലിയേ ഉൻഹോനെ

0: മഞ്ഞു ഭണ്ഡാരി നാം ചുനാദ. ഉൻഹോനെ എം എ തക് കി ശിക്ഷ പായി ഓർ വർഷോം തക് ദില്ലി കെ മിരാണ്ട ഹൗസ് മേം അധ്യാപിക രഹീം. ആപ്ക ഭണ്ഡി മഹാബോജ് ആദി ഉൻകെ ബഹുചരിചിത് ഉപന്യാസ് ഹെ. യഹി സച്ച് ഹെ മീം ഹാർ ഗയി ഏക് പ്ലേറ്റ് സൈലാബ് ജയ്സെ ആർട്ട് കഹാനി സംഗ്രഹ പ്രകാശിത് ഹെ. ആപ്കു സൻ 2007 മീം വ്യാസ് സമ്മാൻ പ്രാപ്ത ഹുവ.
1: ഠീക് ഹെ ചാന്ദിനി ആപ് ഹി പഡിയെ.
2: ഹാ ജി. മന്നു ഭണ്ഡാരി 3 April 1931 മേം ജൻ ഹുവ, 15 November 2021 മേം മൃത്യു ഹുവ. ഹിന്ദി കി പ്രസിദ്ധ കഥാ ലേഖിക ഹെ. മധ്യപ്രദേശ് മേം മൻസൂർ ജില്ലേ കെ ബാൻപൂര ഗാവ് മേം ജന്മി മന്നു ഭണ്ഡാരി കെ ബച്പൻ കാ നാം മഹേന്ദ്ര കുമാരി ദ. ലേഖൻ കെ ലിയെ ഉനോനെ മന്നു ഭണ്ഡാരി നാം ചുനാദ. ഉനോനെ എം എ തക് കി ശിക്ഷ പായി ഓർ വർഷ തക് ദില്ലി കെ മിരാഡ ഹൗസ് മേം അധ്യാപിക രഹി. ആപ്ക ബണ്ടി മഹാബോജ് ആദി ഉൻകെ ബഹുചർച്ചിത് ഉപന്യാസ് ഹെ. യഹി സച്ച് ഹെ മേം ഹാർ ഗയി ഏക് പ്ലേറ്റ് സേലാ ജയ്സെ ആർട്ട് കഹാനി സംഗ്രഹ പ്രകാശിത് ഹെ. ആപ്കോ സൻ 2007 മേം പ്യാസ് സമ്മാൻ പ്രാപ്ത ഹുവ.
1: ഠീക് ഹെ ബച്ചോ, അഭി പാഠഭാഗ്യ ഓർ ദേഖ് ലീജിയെ. ഇത് സയാനി ബുവാക്കെ ബാരേമേ ലിഖാ ഹുവ കഹാനി. സയാനി ബുവ എന്ന് വെച്ചാൽ വളരെ സമർത്ഥമായിട്ട് വളരെ കാര്യങ്ങളെല്ലാം ചിട്ടയോടുകൂടി നടത്തുന്ന ഒരു ബുവ, അമ്മായിയുടെ ഒരു കഥയാണ് ഇവിടെ പറയുന്നത്. ദേഖ് ലീജിയെ പെഹല അനുച്ഛേദ്. സബ് പർ മാനോ ബുവാജി കാ വ്യക്തിത്വ ഹാവി ഹെ, സാരാ കാം വഹാ ഇത്തനി വ്യവസ്ഥാ സേ ഹോതാ ജൈസെ സബ് മഷീനും ഹോ. ഠീക് 5 ബജേ സബ് ലോഗ് ഉഡ് ജാതെ, ഫിർ ഏക് ഘണ്ടാ ബാഹർ മൈദാൻ മേ ടഹലാന ഹോതാ, ഉസ്കേ ബാദ് ചായ് ദൂത് ഹോതാ, ഉസ്കേ ബാദ് അന്യോ കോ പഠനേ കെ ലിയേ ബൈഠന ഹോതാ. ഭായി സാഹബ് ഭി തബ് അഖ്ബാർ ഔർ ഓഫീസ് കി ഫൈലേം ദേഖാ കർതേ. 9 ബജ്തേ ഹോ നഹാന ശുരൂ ഹോതാ, ജോ കപ്ഡേ ബുവാജി നികാൽ ദേ വഹി പഹന്നേ ഹോതേ, ഫിർ ഗായദ് സേ ആകർ മേസ് പർ ബൈഠ് ജാവോ ഔർ ഖാകർ കാം പർ ജാവോ. വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെല്ലാം വളരെ അടുക്കും ചിട്ടയോട് ചെയ്യുന്ന ഒരു ആന്റിയെ കുറിച്ചുള്ള ഒരു കഥയാണ്. അപ്പൊ അതിൽ പറയുന്നത് സബ് പർ മാനോ ബുവാജി കാ വ്യക്തിത്വ ഹാവി ഹെ, എല്ലാ കാര്യങ്ങളിലും ഈ ബുവാജിയുടെ വ്യക്തിത്വം, അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ സ്വാധീനമുണ്ട്. അവരുടെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, A to Z കാര്യങ്ങൾ അവർ ചെയ്യുന്നതിലെല്ലാം അവരുടേതായ ഒരു സ്വാധീനമുണ്ട്. സാരാ കാം വഹാം ഇത്തിനെ വ്യവസ്ഥാസേ ഹോതാ ജൈസെ സബ് മഷീനോം ഹോ, എല്ലാ കാര്യങ്ങളും ആ വീട്ടിലെ സകല കാര്യങ്ങളും അവർ വളരെ വ്യവസ്ഥാപിതമാണ്, അതായത് വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് അവർ ചെയ്തിരുന്നത്. അത് മെഷീനുകൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ അത്രയും ഭംഗിയായിട്ട് വളരെ കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് അങ്ങനെ അത്രയും നല്ല ഭംഗിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഹീക്ക് 5 ബജേ സബ്ലോ ഗുഡുജാത്തെ, കൃത്യം 5 മണിയാവുമ്പോൾ അവരുടെ കുടുംബത്തിലെ എല്ലാ ആൾക്കാരും എഴുന്നേൽക്കും. ഫിർ ഏ ഖണ്ഡ ബാഹർ മൈതാൻമേയും ടഹലാന ഹോത്ത, അതിനുശേഷം 1 മണിക്കൂർ മൈതാനത്തിൽ അവർ നടക്കാനായിട്ട് പോകും. ഉസ്കേ ബാ ചായ് ദൂത്ത് ഹോത്തി, അതിനുശേഷം അവർ ചായയും പാല് അങ്ങനെയുള്ള അവരുടെ കാര്യങ്ങളെല്ലാം അവരത് ചെയ്യും. ഉസ്കേ ബാദ് അന്നു കോ പഠനേ കേലിയെ ബൈഡ്ന ഹോത്ത, അതിനുശേഷം അന്നു എന്ന് പറയുന്നത് ഈ കഹാനിയിലെ വേറൊരു കഥാപാത്രമാണ്, ഈ ബുവ ആന്റിയുടെ മകളാണ്. അപ്പൊ അന്നുവിനെ പഠിക്കാനായിട്ട് ഇരുത്തും. ഭായി സാഹബ് ഫി തബ് അഖ്ബാർ അവർ ഓഫീസ് കി ഹാലയിൽ ദേഖാ കർത്തെ. ഭായി സാഹബ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുവാജിയുടെ പതിയെ കുറിച്ചാണ്. ഭർത്താവാണ് ഭായി സാഹബായിട്ട് ഈ കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം പത്രപാരണ, അഖ്ബാർ എന്ന് വെച്ചാൽ പത്രം വായിക്കുകയും ഓഫീസിലെ ഫയലുകളും കാര്യങ്ങളൊക്കെ നോക്കുകയും മറ്റും ചെയ്യും. 9 ബജ്തേ ഹോ 9 മണി ആകുമ്പോഴത്തേനും നഹാന ശുരു ഹോത്ത, കുളിയും കാര്യങ്ങളും എല്ലാം അവര് ചെയ്യും. ജോ കപ്പടേ ബുവാനി നികാൽദേ, കുളി കഴിഞ്ഞിട്ട് മാറാനുള്ള ഡ്രസ്സെല്ലാം ബുവാജിയാണ് എടുത്തു കൊടുക്കുന്നത്. നികാൽദേ വഹി പഹന്യ, അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളോ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമോ ഇതിൽ പറയുന്നില്ല, കാരണം എല്ലാ കാര്യങ്ങളും ബുവാജിയുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അവർ എത്ര മണിക്ക് എഴുന്നേൽക്കണം, അവർ നടക്കാൻ പോകണം, അവർ ചായ കുടിക്കുന്നത്, പാല് കുടിക്കുന്നത്, കുട്ടിയെ പഠിക്കാൻ ഇരുത്തുന്നത്, പിന്നെ അവര് കുളി കഴിഞ്ഞ് മാറുന്ന ഡ്രസ്സുകൾ, ഇതെല്ലാ കാര്യങ്ങളിലും ബുവാജിക്ക് പങ്കുണ്ട്. അപ്പം ബുവാജി പറയുന്നത് പോലെയാണ് ബുവാജിയുടെ ഹസ്ബൻഡും ഭർത്താവും മകളും ചെയ്തിരുന്നത്. വഹി പെഹന്നെ ഹോത്തെ ഫിർ കായത് സേ, പതിവ് രീതിയിൽ ആക്കർ മേസ്പർ ബൈഠേ ജാവോ അവർ ഖാക്കർ കാംബർ ജാവോ, അതുപോലെ അവർ തീൻമേശയിലേക്ക് വരുന്നു. അവരവിടെ ഇരുന്നിട്ട് ആഹാരം കഴിച്ചിട്ട് അവരവരുടേതായ ജോലി ചെയ്യാനായിട്ട് വ്യാപൃതമാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. സംശയം ആകെയാ ബച്ചു?
0: ഹാ ജി.
1: ജി അർപ്പിത പടിയെ.
0: സയാനി ബുവ മഞ്ഞു ഭണ്ഡാരി. സബ് പർ മാനോ ബുവാജി കാ വ്യക്തിത്വ ഹാവി ഹെ, സാരാ കാം वहां इतनी व्यवस्था

0: से होता जैसे सब मशीनें हो। ठीक 5 बजे सब लोग उठ जाते, फिर 1 घंटा बाहर मैदान में टहलना होता, उसके बाद चाय दूध होता, उसके बाद अन्यु को पढ़ने के लिए बैठना होता। बाई साहब भी तब अखबार और ऑफिस की फाइलें देखा करते। 9 बजते ही नहाना शुरू होता, जो कपड़े बुआ जी निकाल दे वही पहनने होते। फिर कायदे से आकर मेज पर बैठ जाओ और खाकर काम पर जाओ।
1: ठीक है, चांदनी आप ही पढ़िए।
2: हाँ जी, सयानी बुआ मनु भंडारी। सब पर मानो बुआ जी का व्यक्तित्व हावी है। सारा काम वहां इतनी व्यवस्था से होता जैसे सब मशीनें हो। ठीक 5 बजे सब लोग उठ जाते, फिर 1 घंटा बाहर मैदान में टहलना होता, उसके बाद चाय दूध होता, उसके बाद अन्नु को पढ़ने के लिए बैठना होता। बाई साहब भी तब अखबार और ऑफिस की फाइलें देखा करते। 9 बजते ही नहाना शुरू होता, जो कपड़े बुआ जी निकल दे वही पहने होते। फिर कायदे से आकर मेज पर बैठ जाओ और खाकर काम पर जाओ।
1: ठीक है, पहले अनुच्छेद में ये बताए सयानी बुआ सारे काम करती अपनी व्यवस्था से, और आगे देखिए बच्चों अगला अनुच्छेद। सयानी बुआ का नाम वास्तव में ही सयानी था, या उनके सयानेपन को देखकर लोग उन्हें सयानी कहने लगे थे, तो मैं आज भी नहीं जानती। बचपन में ही वे समय की जितनी पाबंद थी, अपना सामान संभाल कर रखने में जितनी पड़ू थी, और व्यवस्था की जितनी कायल थी, उसे देखकर चकित हो जाना पड़ता था। कहते हैं जो पेंसिल वे एक बार खरीदती थी, वह जब तक इतनी छोटी ना हो जाती कि उनकी पकड़ में भी ना आए, तब तक उससे काम लेती थी। देखो बच्चों, दोबारा अनुच्छेद। जो रबड़ उन्होंने 14वीं कक्षा में खरीदी थी, उसे 9वीं कक्षा में आकर समाप्त किया। बच्चों, इस अनुच्छेद में ये कहा है सयानी बुआ का नाम वास्तव में भी सयानी था। അതായത് സയാനി എന്ന് പറയുന്നത് വളരെ കർമ്മകുശലതയോടുകൂടി അടുക്കും ചിട്ടയുമായിട്ട് കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു വ്യക്തിയാണ് സയാനി ബുവ. അപ്പം ബുവയ്ക്ക് ആന്റിക്ക് ഈ സയാനി എന്നുള്ള പേര് എങ്ങനെ വന്നു? അപ്പൊ ഇവിടെ സയാനി ബുവാക്ക നാം വാസ്തവത്തിൽ സയാനി ധാ യാ ഉൻകെ സയാനി പെൻകോ ദീഖകർ ലോകുനിയെ സയാനി കഥനെ ലഗേ. സയാനി തന്നെ ആയിരുന്നു, ആർക്കെങ്കിലും ജനിക്കുമ്പോൾ ഉടനെ തന്നെ സയാനി എന്നാരെങ്കിലും പേരിടോ? ഇല്ല, അവരുടെ കർമ്മ പാഠവം കൊണ്ടാണ്, അതായത് അവരുടെ ചിട്ടവട്ടങ്ങളും രീതികളും എല്ലാം കൃത്യനിഷ്ഠയോടുകൂടി എല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് സയാനി എന്ന പേര് വന്നത്. അപ്പൊ ആർക്കും ജന്മനാ തന്നെ അങ്ങനെ ഒരു പേര് ലഭിക്കണം എന്നില്ലല്ലോ, അതാണ് ഇവിടെ ആലോചിക്കുന്നത്. സോത്തോ മേ ആജ് ഭീ നെഹിഞ്ചൻ, എനിക്ക് അറിയില്ല, ആന്റി ജന്മനാ തന്നെ ഈ സയാനി എന്ന പേര് നേടിയെടുത്തോ. ബച്ചപ്പൻ മേം ഹി വേ സമയക്ക് ജിത്നി പാബാദ് ധീ, കുട്ടിക്കാലത്ത് തന്നെ ബുവാജി ബച്ചപ്പൻ മേം ഹി വേ സമയക്ക് ജിത്നി പാബത്ത്, പാബത്ത് മാത്രം നിയന്ത്രണം, കൺട്രോൾ. അതായത് നമ്മൾ വാല്യൂ ഓഫ് ടൈം, സമയത്തിന്റെ വാല്യൂ നമ്മൾ അറിയണം എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അപ്പം കുട്ടിക്കാലം മുതലേ തന്നെ ആ സമയത്തിന്റെ വാല്യൂ അറിഞ്ഞ് നമ്മൾ വളരണം എന്നാണ്. അപ്പൊ അതുപോലെ ഇവിടെ ബുവാജി തന്റെ കുട്ടിക്കാലത്ത് തന്നെ ബച്ചപ്പൻ മേംഹി വേ സമയക്ക് ജിത്തിനി പാപത്, ഇത്രമാത്രം നിയന്ത്രണത്തിലായിരുന്നുവോ, അപ്പിന് ആ സാമാൻ സമ്പാൽക്കർ രേഖനയുമേ, തന്റെ സാധനങ്ങളെല്ലാം ഇതുപോലെ സൂക്ഷിച്ചു കൊണ്ടുവെക്കുന്നതിലും ജിത്തിനി പടൂത്തി, അതിന് വളരെ പ്രതിഭയായിരുന്നു. അപ്പൊ വളരെ അധികം നിഷ്കർഷമുള്ള ഒരു കുട്ടിയായിട്ട് തന്നെയാണ് ഈ ബുവാജി വളർന്നു വന്നത്. അപ്പൊ അവർ വ്യവസ്ഥാക്ക് ജിത്തിനി കായൽ ധീ ഉസെ ദേഖകർ ചകിത് ഹോജാനാ പഠിത്താത്ത. സാധാരണ കുട്ടികൾക്ക് ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറയുമ്പോൾ തന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ പാരന്റ്സ് എപ്പോഴും കൂടെ നിൽക്കണം, അവരുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്കാലത്ത് തന്നെ ബുവാജി എന്ത് ചെയ്യുമായിരുന്നു, തന്റെ സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നതിനും സമയത്തിന്റെ വാല്യൂ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും എല്ലാം അവരൊരു പ്രതിഭയായിരുന്നു, മിടുക്കിയായിരുന്നു. ഉസൈ ദേഖകർ ചകിത് ഹോജാനപ്പെടുന്ന, അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടിയും സമയനിഷ്ഠയോടുകൂടിയും അവരെല്ലാം ചെയ്തിരുന്നു. കഹത്തെ ഹൈ ജോ പെൻസിൽ, ഒരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ജോ പെൻസിൽ വേ ഇക് ബാർ ഖരീദി ഥീ വഹ് ജബ് തക് ഇത്നി ചോട്ടി നാ ഹോ ജാതി കി ഉൻകി പകഡ് മേം ഭി നാ ആയേ തബ് തക് ഉസ്സെ കാം ഭി ലേത്തി ജാതി. കുഞ്ഞുകാലത്തൊക്കെ ഒരു പെൻസിൽ അവർക്ക് കിട്ടുമ്പോൾ അവരതിന് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചിരുന്നു. അവരുടെ കൈയുടെ കുമ്പിളിൽ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ അത് ചെറുതായെങ്കിൽ പോലും അവർ ബുവാജി എന്ത് ചെയ്യുമായിരുന്നു, ആ പെൻസിൽ തന്നെ അവർ ഉപയോഗിക്കുമായിരുന്നു. അത്രമാത്രം കാര്യങ്ങളെല്ലാം സമയത്തിന്റെ നിഷ്ഠ മാത്രമല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മൾ ബുവാജി ഇരുന്ന് പഠിച്ചിരുന്നു. ജോ റബഡ് ഉൻഹോനെ

0: ചൗദി കക്ഷാമേ ഖരീദി, ചൗദി കക്ഷായിരുന്നപ്പോ വാങ്ങിയ റബ്ബഡ് നൌവി കക്ഷാം തക്കാക്കർ സമാപ്തിക്ക്, ഒമ്പതാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് അതവിടെ ആ പെൻസിലിന്റെ ഉപയോഗം കഴിഞ്ഞത്. അതായത് നീണ്ട കാലാവധിയിൽ അവരൊരു പെൻസില് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് രണ്ടാമത്തെ അനുച്ഛേദിൽ നിന്നും ദുബാര അനുച്ഛേദിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബുവാജിയുടെ ആ ഒരു ഡിസിപ്ലിനെ കുറിച്ചാണ്, അവരെങ്ങനെ കാര്യങ്ങൾ നോക്കിക്കണ്ടു എങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് സെക്കൻഡ് പാരാഗ്രാഫിൽ ഓഥർ പറഞ്ഞിരുന്നത്. ടീ കെ സമസ്മി ആഗയാ വെച്ചു.
1: ഹാജി
0: ജി അർപ്പിത പടിയെ പഹലെ
1: സയാനി ബുവ കാ നാം വാസ്തവ മേം ഹി സയാനിത യാ ഉൻകെ സയാനിപ്പൻ കോ ദേഖ് കർ ലോക് ഉൻഹേ സയാനി കഹനേ ലഗേ ദേ സോ തോ മേം ആജ് ബി നഹീം ജാന്തി ബച്പൻ മേം ഹി വേ സമയ കി ജിത്നി പാബത് ദി അപ്ന സാമാൻ സംഭാൽ കർ രഖനേ മേം ജിത്നി പട്ടൂ ദി ഓർ വ്യവസ്ഥ കി ജിത്നി കായൽ ദി ഉസേ ദേഖ് കർ ചകിത് ഹോ ജാന പഡ്താ ദ കഹത്തെ ഹേ ജോ പെൻസിൽ വേ ഏക് ബാർ ഖരീദ് ദി ദി വഹ ജബ് തക് ഇത്നി ചോട്ടി ന ഹോ ജാതി കി ഉൻകി പഗട് മീം ബി ന ആയി തബ് തക് ഉസ്സെ കാം ലേതി ദി ജോ റപ്പട് ഉൻഹോനെ ചൗദി കക്ഷാ മേ ഖരീദി ദി ഉസേ നവവീം കക്ഷാ മേ ആകർ സമാപ്ത കിയ.
0: ടീക്ക് ഹൈ സബാഷ്. ബച്ചോ സമജ് മേ ആ ഗയാ?
2: ഹാ ജി
0: ജി ബച്ചോ ആജ് കാ കക്ഷ ഇദർ സമാപ്ത ഹോ ചുക്കാ ഹൈ.
1: ധന്യവാദ് അധ്യാപിക ജി.
0: ധന്യവാദ്.
3: अभी तक आप सुन रहे थे हिंदी पाठ. अध्यापिका थे स्मिता एसवी, छात्राएं थे अर्पिता और चांदनी मोहन. इसी के साथ आज का हिंदी पाठ यही समाप्त होता है. नमस्कार.

0: ആകാശവാണി
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് വിനീഷ് കമ്മത്ത്.

0: ആകാശവാണി
1: പ്രിയ ശ്രോതാക്കളെ, റാണയും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം പാവനരൂപിയാം ദിവ്യാത്മാവേ ഞങ്ങളിൽ നിത്യം നിൻ പ്രഭചൊരിയൂ എന്നാരംഭിക്കുന്നു.

0: ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്വച്ഛ് ഭാരത് മിഷൻ; 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം; 6:30 പ്രാദേശിക വാർത്തകൾ; 6:40 വാർത്താവീക്ഷണം; 6:50 വയലും വീടും; മട്ടുപ്പാവ് കൃഷിയിലെ അനുഭവങ്ങൾ; ധനബാലൻ എമ്മുമായി അഭിമുഖം; 7:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ; 7:45 വാർത്തകൾ; 7:55 ചലച്ചിത്രഗാനം; 8:00 ചിത്രീകരണം. പ്രകൃതിയെ കാക്കാൻ മാലിന്യം കുറയ്ക്കാം. രചന ഡോക്ടർ എം ദിവിൻ മുരുകേഷ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, ത്രികോണ പഠനം, വളർച്ചയും തുടർച്ചയും. ജയകുമാർ സംസാരിക്കുന്നു. 9:30 ഡോക്ടർ ജി ബേബി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. AL മഞ്ജുള രാജേഷ് വയലിൻ. തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം. കോട്ടയം രോഹിത് പ്രസാദ് ഖടം. 10:30 ഇന്ത്യൻ വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് നൽകുന്ന സന്ദേശം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരത്ത് അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ പ്രഭാതത്തെ പ്രതീക്ഷിച്ച് എന്ന കവിത ആലാപനം ജയന്തി കൃഷ്ണ. 6:15 ഉദയഗീതം സുധാ രഘുനാഥ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ്, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം. ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:00 വാർത്താ തരംഗിണി. 9:10 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 9:45 ചലച്ചിത്രഗാനങ്ങൾ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. 12:00 ശാസ്ത്രലോകം, സസ്യരാസഘടകങ്ങളുടെ വിസ്മയലോകം. ഡോക്ടർ രമേഷ് കുമാർ KB സംസാരിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ, കാർത്തിക് കൃഷ്ണ ജയറാം പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, കാഴ്ച പ്രശ്നങ്ങളും തലവേദനയും. ഡോക്ടർ വീണ വിശ്വം സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഒരു വട്ടം കൂടി. 2:15 തുടർനാടകം അഗ്നിച്ചിറകളുള്ള കാട്ടുപക്ഷികൾ 14 ഭാഗം. രചന സലീംകുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. 2:30 ഉമംഗ് CIT സ്പോൺസർ പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 മായാമുദ്രകൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 തുടിതാളം. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഭക്തിഗാനങ്ങൾ, സുധാ ഗണേഷ് പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, ജനൌഷധി സ്കീം. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 കിസാൻ വാണി. കൂടുതൽ വരുമാനത്തിന് ഓരോ ജലാശയങ്ങളിലെ കൂട്ടുമത്സ്യകൃഷി. ഡോക്ടർ PA വികാസ് സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. 8:00 നേർമൊഴി. ചലച്ചിത്ര നടൻ ആനന്ദ് മന്മഥൻ പങ്കെടുക്കുന്നു. അവസാന ഭാഗം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ബയോഫാർമ ശക്തി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, മലയാള വ്യാകരണം, സമാസം. ദീപ്തി നടത്തുന്ന പ്രഭാഷണം. 9:30 കഥകളിപ്പദങ്ങൾ, കലാമണ്ഡലം കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിക്കുന്നു. കഥ നളചരിതം, ഒന്നാം ദിവസം. 10:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം തികയ്ക്കുന്ന അവസരത്തിൽ കേന്ദ്ര വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര ഡൽഹി റിലേ. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. മിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1°C, കുറഞ്ഞ താപനില 23.5°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5°C, കുറഞ്ഞ താപനില 23°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സ്വച്ഛ് ഭാരത് മിഷൻ.
2: ഇന്ത്യയെ ശുചിത്വവും ആരോഗ്യവും നിറഞ്ഞ രാജ്യമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ. മഹാത്മാഗാന്ധിയുടെ ശുചിത്വ സങ്കല്പങ്ങൾക്ക് പ്രാധാന്യം നൽകി 2014 ഒക്ടോബർ 2 ഈ പദ്ധതി ആരംഭിച്ചത്. ശുചിത്വം ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന ബോധം ജനങ്ങളിൽ വളർത്തുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. സ്വച്ഛ് ഭാരത് മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. രാജ്യത്തെ തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഇല്ലാതാക്കുക, വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ശൗചാലയ സൗകര്യം വർദ്ധിപ്പിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക, അതോടൊപ്പം ശുചിത്വത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ മാറ്റം വരുത്താനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ശുചിത്വമില്ലായ്മ പല രോഗങ്ങൾക്കും കാരണമാകുന്നു. മലിനമായ വെള്ളവും പരിസരവും രോഗാണുക്കളുടെ വളർച്ചയ്ക്ക് ഇടയാക്കുകയും വയറിളക്കം, വിവിധ അണുബാധകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. വീടുകളും വിദ്യാലയങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതത്തിന് സാധ്യമാകും. അതിനാൽ ശുചിത്വം ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല, ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രധാന ഭാഗവുമാണ്. സ്വച്ഛ് ഭാരത് മിഷന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് മാലിന്യ സംസ്കരണം. വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളുമായി വേർതിരിച്ച് ശേഖരിക്കുന്നത് വളരെ പ്രധാനമാണ്. ജൈവ മാലിന്യങ്ങളിൽ നിന്ന് കമ്പോസ്റ്റ് പോലുള്ളവ നിർമ്മിക്കാനും പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ വേർതിരിച്ച് റീസൈക്കിൾ ചെയ്യാനും കഴിയും. പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായകരമാണ്. ശുചിത്വ ശീലങ്ങൾ കുട്ടിക്കാലം മുതൽ വളർത്തിയെടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ സ്വന്തം ക്ലാസ് മുറികളും വിദ്യാലയ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം ശുചിത്വത്തിന്റെ സന്ദേശം കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കാനും ശ്രമിക്കണം. കൈകൾ വൃത്തിയായി കഴുകുക, മാലിന്യം കുപ്പത്തൊട്ടിയിൽ ഇടുക, വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക തുടങ്ങിയ നല്ല ശീലങ്ങൾ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ ഭാഗമാക്കണം. ഒരു സർക്കാർ പദ്ധതിക്ക് മാത്രമായി ഇന്ത്യയെ പൂർണ്ണമായും ശുചിത്വമുള്ളതാക്കാൻ കഴിയില്ല.

0: ഓരോ പൗരന്റെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കുക, ശൗചാലയങ്ങൾ ശരിയായി ഉപയോഗിക്കുക, മാലിന്യം വേർതിരിച്ച് നൽകുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക തുടങ്ങിയ ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വമുള്ള ഇന്ത്യ, ആരോഗ്യകരമായ ഇന്ത്യ എന്ന ആശയം യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. നമ്മുടെ വീടും വിദ്യാലയവും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ നമുക്കും സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമാകാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജ്, തിരുവല്ല മർത്തോമ കോളേജ് എന്നിവയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈജ്ഞാനിക വിപ്ലവത്തിന്റെ കാലത്താണ് നാം ജീവിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ വെല്ലുവിളി നേരിടുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾ കൂടുതലും ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നു. ഇവർക്ക് കാലാനുസൃതമായ മികച്ച തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ഒരുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ലോകത്തിലെ പ്രധാന സർവകലാശാലകൾ കേരളത്തിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പുതിയ അക്കാദമിക് പ്രോഗ്രാമുകൾ ആരംഭിക്കും. ലോകത്ത് തൊഴിലിന്റെ സ്വഭാവം മാറുന്നത് മനസ്സിലാക്കി സംസ്ഥാനത്തെ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്ന ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പരിപാടിക്ക് സർക്കാർ രൂപം കൊടുത്തതായും മുഖ്യമന്ത്രി പറഞ്ഞു. പത്തനംതിട്ട അബാൻ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണി പൂർത്തിയാക്കുന്ന തീയതി പ്രതിപാദിച്ച് കരാറുകാരൻ എഗ്രിമെന്റ് എഴുതി നൽകണമെന്നും അല്ലാത്ത പക്ഷം ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്നും നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. പത്തനംതിട്ട നഗരഹൃദയത്തിൽ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായുള്ള ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്കും വ്യാപാരികൾക്കും പരിസരവാസികൾക്കും അനുഭവപ്പെടുന്നത്. മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് നടപടി. നിലവിൽ 40% പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയായതെന്നും തുടർന്നുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് 6 മാസം സമയം നീട്ടി നൽകണമെന്നും കരാറുകാരൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യത്തെ കർശന ഉപാധികളോടെ അംഗീകരിക്കാൻ മാത്രമാണ് മന്ത്രി തയ്യാറായത്. അബാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള കാലതാമസം അബിൻ വർക്കി MLA മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് 1 മാസത്തിനിടെ 3 തവണയാണ് മന്ത്രിയുടെ ചേംബറിൽ യോഗം ചേർന്നത്. ഡിസൈൻ, വർക്ക് എസ്റ്റിമേറ്റ് എന്നിവ റിവൈസ് ചെയ്യാനുള്ള പദ്ധതി രേഖ ഉടൻ സമർപ്പിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അബിൻ വർക്കി MLA, ജില്ലാ കളക്ടർ നിസാമുദ്ദീൻ, കേരള റോഡ് ഫണ്ട് ബോർഡ്, കരാറുകാരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യം ആരംഭിച്ചു. സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂ

0: ഡോട്ട് ഓൺലൈൻ TDB.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗിനിടയിൽ വെബ്സൈറ്റിലെ തിരക്ക് മൂലം ബുക്കിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയും പണം അക്കൌണ്ടിൽ നിന്ന് ഡെബിറ്റ് ആവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ പരാതി അറിയിക്കാനും ദേവസ്വം ബോർഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ തിരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലൂടെ തുലാം ഒന്നായ ഈ മാസം 18 രാവിലെ 8 സന്നിധാനത്തും മാളികപ്പുറത്തും നടക്കും. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താം. ശബരിമല തീർത്ഥാടന കാലത്ത് റോഡുകളിൽ തീർത്ഥാടകരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡുകളിൽ റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ 4.25 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. കേരള റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെ ശബരിമല റോഡ് സുരക്ഷയ്ക്കായി PWD സമർപ്പിച്ച 60 പദ്ധതികൾക്ക് 13.1992 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ റോഡ് സെക്ഷനുകളിലായി റോഡ് സുരക്ഷാ നടപടികൾ, ട്രാഫിക് സുരക്ഷാ പ്രവർത്തനങ്ങൾ, ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കൽ, അപകട സാധ്യതയുള്ള ഭാഗങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പേവിഷബാധ വിമുക്ത കേരളം പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം 4ാം ഘട്ടത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരുവല്ല LDDL ലാബിൽ തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ എസ് ലേഖ നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 27 വരെ വളർത്തുനായകൾക്ക് വേണ്ടി 4ാം ഘട്ട പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിൻ ജില്ലയിലുടനീളം നടപ്പിലാക്കും.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: നാളെ ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയ ലോകം. ഡോക്ടർ രമേഷ് കുമാർ KB സംസാരിക്കുന്നു.
1: ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, അല്ലെങ്കിൽ 9496553321, അതുമല്ലെങ്കിൽ 9496593321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് വർക്കല CS ജയറാം. മറക്കാതെ കേൾക്കുക കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാ. ആദൌ മുഖ്യാഃ വാർത്താഃ. നാഗരിക സമസ്യാനാം സ്ഥായി സമാധാനമേവ പ്രശാസനസ്യ പരമം ലക്ഷ്യം. വികസിത ഭാരത സങ്കൽപ സഭായാം പ്രധാനമന്ത്രിണഃ ഉദ്ബോധനം. യുവശക്തിഃ സമാശ്രിത്യ വർധതാം ഭാരത ആഫ്രിക്ക ദേശയോഃ ഹിതം ഇതി വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ. ആർബിഐ സംസ്ഥയാ റെപ്പോ അനുപാതഃ 5.50% യാവത് വർധിതഃ. അസ്മിൻ വർഷേ താവത് വികാസ അനുപാതഃ 7.5% ഭവിതും അനുമാനം. ജലവായു രക്ഷണായ പാരീസ് സന്ധേഃ തീവ്ര കാര്യാന്വയനം അത്യന്തം ആവശ്യകം. ഫിസി ഗോഷ്ട്യാം ഭാരതസ്യ സ്പഷ്ടഃ സന്ദേശഃ. രസായനക്ഷേത്രേ അഭൂതപൂർവ ശോധാഭ്യാം ഫ്രാൻസ് ജാപ്പാൻ ദേശയോഃ വൈജ്ഞാനികാഭ്യാം നോബൽ പുരസ്കാരഃ സമുദ്ഘോഷിതഃ. അഥ വാർത്താഃ വിശദീകൃത്യ. നവദെഹല്യാം അദ്യ വികസിത ഭാരത സങ്കൽപ സഭാം സംബോധയൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അബ്രവീത് യത് ദൂരദർശിന്യാ നീത്യാ കഠോര പരിശ്രമേണ ച ഭാരതം 47.5 വർഷേ വികസിത രാഷ്ട്രസ്യ സ്വകീയം സ്വപ്നം അവശ്യമേവ പൂർണം വിധാസ്യതി. വർത്തമാന പ്രശാസനസ്യ നീതയഃ സർവനാഗരികാണാം സമസ്യാനാം സമാധാനേ കേന്ദ്രീകൃതാഃ സന്തി. പ്രധാനമന്ത്രിണാ പ്രോദീരിതം യത് പുരാ യത് ഭാരതം നീതിഗത ശിഥിലതായാഃ കൃതെ ചർച്യതേ സ്മ തത് അദ്യ സ്വകീയായാഃ വർധമാന ശക്തേഃ ദൃഢതായാഃ ച കൃതെ ജഗതി വിശ്രുതമസ്തി. ഗതേഷു ദ്വാദശ വർഷേഷു ദേശസ്യ സ്ഥിതിഃ സർവഥാ പരിവർത്തിതാ. പൂർവതനസ്യ ആയാത നിർഭരതാ യുഗസ്യ സ്ഥാനേ അദ്യ ഭാരതം ഉത്പാദന സാമർഥ്യേന നിര്യാത ക്ഷേത്രേ നൂതന കീർത്തിമാനാനി രചയതി. തേന സവിശേഷം സംസൂചിതം യത് 25.5-26.5-26.5 സ്വതന്ത്രതായാഃ അനന്തരം കൃഷിക്ഷേത്രേ ഉച്ചതമസ്യ അനവരത വികാസസ്യ സാക്ഷിഭൂതം ആസീത്. പ്രധാനമന്ത്രിണാ സബലം പ്രോക്തം യത് ഈദൃശം യുഗാന്തകാരി പരിവർത്തനം തദൈവ സംഭവതി യദാ സങ്കൽപഃ സുസ്പഷ്ടഃ നീതയഃ ച സുനിശ്ചിതാഃ ഭവന്തി.
2: ദേശ് നേ മുജേ ബഹുത് കുഛ് ദിയാ ഇസ്ലിയെ ദേശ് കേ ലിയേ മേരാ ദായിത്വ ഭീ സബ്സേ അധിക ഹൈ ഔർ മൈ ഹൃദയ സേ യേ മാൻതാ ഹൂം कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है. मां भारती की हर संतान इस पूंजी की अधिकारी है.
1: പ്രധാനമന്ത്രിണാ ശ്രീ നരേന്ദ്രമോദിനാ പ്രോക്തം യത് അയം സമയഃ ഭാരതായ ബൃഹത്തമാനാം ലക്ഷ്യാനാം നിർധാരണായ അത്യന്തം അനുകൂലഃ അസ്തി. സ്വകീയാം സമഗ്രാമപി രാജനൈതിക യാത്രാം ദേശവാസീനാം അനന്യ വിശ്വാസായ സമർപ്പയൻ ശ്രീമോദി അവോചത് യത് വർത്തമാന ശാസനസ്യ നീതയഃ സർവനാഗരികാണാം സമസ്യാനാം സ്ഥായി സമാധാനേ കേന്ദ്രീകൃതാഃ സന്തി.
2: സബ്കാ സാഥ് സബ്കാ വികാസ് യഹീ മേരേ ലിയേ സുശാസൻ കാ ആധാർ രഹാ ഹൈ. സമസ്യ സബ്കീ ഹൈ തോ സമാധാൻ ഭീ സബ്കേ ലിയേ ഹോനാ ചാഹിയേ ഔർ ഇസ്ലിയേ ഹംനേ സുശാസൻ കോ സാച്ചുറേഷൻ സേ ജോഡാ. സാച്ചുറേഷൻ യാനി ഹർ ലാഭാർത്ഥി ജുഡേ, കോയി പാത്ര ഛൂട്ടേ നഹീ, കോയി ഹക്ദാർ പീച്ഛേ രഹേ നഹീ, और किसी के हक पर कोई डाका न डाल सके.
1: भारत स्विट्जरलैंड देशयोः द्विपक्षीय वार्तायाः अंकीय प्रौद्योगिकी नवीन ऊर्जा आर्थिक विकास क्षेत्रेषु च गभीरा विचार विनिमय प्रक्रिया सुसंपन्ना. ഉഭയോഃ ദേശയോഃ പ്രതിനിധിഭ്യാം അനുസന്ധാന നവാചാര ക്ഷേത്രയോഃ സഹയോഗായ പ്രലേഖേഷു ഹസ്താക്ഷരാണി വിഹിതാനി. അസ്യാഃ ഗോഷ്ഠ്യാഃ മുഖ്യം ഉദ്ദേശ്യം താവത് ദ്വിപക്ഷീയ വ്യാപാരവർദ്ധനം, സ്വച്ഛ പ്രൌദ്യോഗിക്യാഃ ആദാനപ്രദാനം, ഉഭയോഃ രാഷ്ട്രയോഃ ആർത്ഥിക സംബന്ധാനാം നൂതന ശിഖരാണാം പ്രതി നയനം ച അസ്തി. ജാഗതിക ഭൂരാജനൈതിക അനിശ്ചിതതാനാം മധ്യേ വർധമാനായാഃ മുദ്രാസ്ഫിതേഃ നിയന്ത്രണായ ഭാരതീയ റിസർവ് ബാങ്ക് ഇത്യനേന പ്രായഃ സാർദ്ധത്രിവർഷാനന്തരം അദ്യ മുഖ്യനീതിഗത അനുപാതഃ പഞ്ചവിംശതി ആധാരാങ്കൈഃ സംവർദ്ധിതഃ, യേന സഃ പഞ്ചദശാംശ പഞ്ച പ്രതിശതം പ്രാപ്തഃ. ദ്വൈമാസിക മൗദ്രിക നീതേഃ ഘോഷണാം കുർവന് റിസർവ് വിത്തകോശസ്യ ഗവർണർ സഞ്ജയ മൽഹോത്രാ അവോചത് യത് മൗദ്രിക നീതി സമിത്യാ സർവസമ്മത്യാ നീതിഗത റെപോ അനുപാതസ്യ പഞ്ചവിംശതിഃ ആധാരാങ്കൈഃ സംവർധനസ്യ നിർണയഃ ഗൃഹീതഃ. റിസർവ് വിത്തകോശേന വർത്തമാന വിത്തവർഷായ വാസ്തവിക സകല സ്വദേശീയോത്പാദസ്യ വൃദ്ധ്യനുപാതഃ സപ്തദശാംശൈക പ്രതിശതം ഭവിഷ്യതീതി അനുമാനിതം. സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ആകാശവാണീതഃ പ്രസാര്യതേ.
3: അനുക്ഷണം അദ്യതന സൂചനാഭിഃ പരിപൂർണാഃ തിഷ്ഠന്തു. എക്സ് അഥ പബ്ലിക് പട്ടലയോഃ @AIRNewsAlerts ഇത്യനുഗച്ഛന്തു.
1: ദില്ലീ ആരക്ഷിദലേന കോൺഗ്രസ് നേതൃഭ്യാം രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി വാഡ്രാഭ്യാം വിരുദ്ധം അനധികാര പ്രവേശാരോപേ പ്രഥമ സൂചനാ പ്രതിവേദനം പഞ്ജീകൃതം. അഭിയോഗഃ ഏഷഃ ഹ്യഃ വിഹിതേ വിരോധ പ്രദർശനേ നവദെഹല്യാം സ്ഥിതേ ആകാശവാണീ ഭവനേ അനധികൃത പ്രവേശായ കൃതഃ. ഇദം അഭിയോഗപത്രം സംസദ് മാർഗ് ആരക്ഷി സ്ഥാനേ സംബദ്ധ ധാരാസു പഞ്ജീകൃത്യ അന്വേഷണം പ്രാരബ്ധം. അവധേയാസ്പദം വർത്തതെ യത് ഹ്യഃ വിപക്ഷീയ ഇന്ത്യ ഗഠബന്ധനസ്യ അനേകൈഃ സംസദ് സദസ്യൈഃ സംസദഃ മകരദ്വാരാത് നിർവാചനായോഗസ്യ മുഖ്യാലയം യാവത് പ്രതിഷേധയാത്രായാഃ ആഹ്വാനം കൃതമാസീത്. കോൺഗ്രസ് നേതുഃ രാഹുൽഗാന്ധിനഃ നേതൃത്വേ പ്രചലന്തി ഇയം യാത്ര ആകാശവാണീഭവനസ്യ നികടെ ആരക്ഷിദലേന സ്ഥഗിതാ. തദനന്തരം കോൺഗ്രസ് നേതാരഃ ആകാശവാണീഭവനേ പ്രവിശ്യ തത്ര ഉപവേശന പ്രതിഷേധനം കൃതവന്തഃ. ഫിജിദേശേ ആയോജിതായാം ഫ്രീ കോപ് 31 ഇതി പൂർവസമ്മേളനോപവേശനേ ഭാരതേന സുദൃഢ ജലവായു കാര്യാചരണായ അഥ ച പാരിസ് സന്ധേഃ തീവ്ര കാര്യാന്വയനായ സബലം ആഹ്വാനം വിഹിതം. കേന്ദ്രീയ പര്യാവരണ വന ജലവായു പരിവർത്തന മന്ത്രിണ ഭൂപേന്ദ്ര യാദവേന പ്രതിപാദിതം യത് വൈശ്വിക താപമാന വൃദ്ധിം 1.5 സെൽഷ്യസ് സമിതം സെൽഷ്യസ് മിതം യാവത് സീമിതം കർത്തും പാരസ്പരിക അവബോധേ വിദ്യമാനാനാം ഭേദാനാം നിവാരണം പൂർവ പ്രതിബദ്ധതാനാം പൂർത്തിഹി അഥ ച ലക്ഷ്യ പ്രാപ്തയേ പ്രഗതേഃ ദ്രുതീകരണം അനിവാര്യം വർത്തതേ. സത്രം സംബോധയൻ ശ്രീ യാദവേന സാമർഥ്യ നിർമ്മാണസ്യ അഥ ച കാര്യാന്വയന സാധനാനാം സമുചിത ഉപലബ്ധതായാഃ ആവശ്യകത പ്രതിപാദിത. സഹ ഉച്ച പ്രഭാവോത്പാദന ജലവായു ശമനസ്യ വ്യാപക അനുകൂലനസ്യ സഹൈവ ജലവായു വിത്തസ്യ അന്യ സംസാധനാനാം ച പ്രഭാവി വിതരണസ്യ മൂർത്തരൂപാണി ഉദാഹരണാനി പ്രസ്തോതും വിശ്വസമുദായം ആഹൂതവാൻ. ഷഡ്വിംശത്യുത്തരദ്വിസഹസ്രതമസ്യ വർഷസ്യ പ്രതിഷ്ഠാസ്പദഃ രസായനശാസ്ത്ര നോബൽ പുരസ്കാരഃ ഫ്രാൻസ് ദേശസ്യ ഉദ്ഭട രസായനശാസ്ത്രജ്ഞായ ഹെൻറി ബി കാഗൻ മഹോദയായ തഥാ ജാപാന ദേശസ്യ വിദ്വദ്വരായ കെൻസോ സോയി മഹോദയായ ച സംയുക്തരൂപേണ സമർപ്യതെ. സ്വീഡിഷ് സംസ്ഥയാ സംസൂചിതം യത് എതാഭ്യാം വൈജ്ഞാനികാഭ്യാം രസായനശാസ്ത്രെ അഭൂതപൂർവാഃ ശോധാഃ വിഹിതാഃ. ഭാരതീയ ഋതുവിജ്ഞാനേന വിഭാഗേന നാഗാലാൻഡ് മണിപ്പൂർ മിസോറം ത്രിപുരാഭ്യാം കതിചിത് സ്ഥലേഷു അദ്യ അതിവൃഷ്ടേഃ പൂർവാനുമാനം വ്യഞ്ജിതം. ഇതി വാർത്താഃ.
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് മന്ത്രി CP ജോൺ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ സമ്പാദ്യവും കരുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ അടിമുടി മാറിയതായി അദ്ദേഹം പറഞ്ഞു. പൊതുസേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഭരണത്തലവൻ എന്ന നിലയിൽ 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും അഭിനന്ദനം അറിയിച്ചു. ജപ്പാൻ, നൈജീരിയ, ബെൽജിയം, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആശംസകൾ അറിയിച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. മഹാരാഷ്ട്രയിലെ NTPC സിന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 MW വരെ വൈദ്യുതി ലഭ്യമാക്കും. പുനരുപയോഗ ഊർജ്ജ സംഭരണം, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസ് മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്ന് മന്ത്രി പറഞ്ഞു.
2: ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1965 KSRTC രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു കാർഗോ ലോജിസ്റ്റിക്സ് വിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്, അത് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. വെറ്റ് ലീസ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. 30 രൂപ പെർ കിലോമീറ്റർ എന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും ആരോഗ്യമന്ത്രി വൈസ് ചെയർപേഴ്സണുമാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന ആരോഗ്യ സംരക്ഷണ ശൈലി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി M. Liju ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഇന്റലിജൻസ്, റിസർച്ച് ആന്റ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആന്റ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കിയുള്ള ഓഡിറ്റ് പരാമർശങ്ങൾ പരിഹരിക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന പദ്ധതിയായ സ്വസ്ഥം തദ്ദേശം ആരംഭിച്ചു. വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ 3 വർഷങ്ങളിലെ ഓഡിറ്റ് തടസ്സങ്ങളാണ് പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും ഓഡിറ്റ് കുരുക്കൾ അഴിച്ചുവെച്ച് തല ഉയർത്തി നിൽക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കുന്നതിനുമാണ് സ്വസ്ഥം തദ്ദേശ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റ് മിത്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും.
1: സ്റ്റുഡൻസ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളും നിയമസഭാ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറി സജീവമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ കുട്ടികളുമായുള്ള പ്രതിവാര സംവാദമായ കളം പരിപാടിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: പട്ടുവം MRS മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ കളം പരിപാടിയിലെ അതിഥികളായി എത്തിയത്. നിങ്ങളിൽ ആരൊക്കെ ദിവസവും പത്രം വായിക്കും എന്ന കളക്ടറുടെ ചോദ്യത്തിന് വായിക്കാൻ പത്രമില്ലെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ഹൌ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന പത്രവായനയുടെ പുതിയ സെഷൻ കൂടി ഉൾപ്പെടുത്താൻ ജില്ലാ കളക്ടർ അധ്യാപകരോട് നിർദ്ദേശിച്ചത്. അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ പുരോഗതിയും കളക്ടർ നേരിട്ട് അന്വേഷിക്കും.
1: 2026 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കാഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർ അർഹരായി. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മ്യൂസിയം വകുപ്പിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുമെന്ന് മന്ത്രി ഒജി ജനീഷ്. തിരുവനന്തപുരത്ത് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗശാല പരിപാലനത്തിന് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗങ്ങളുടെ പരിപാലനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി

0: അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. PIB ADG വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉസ്കൂൾ ആപ്പിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓടക്കാലെ ഗവൺമെന്റ് HSS ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരിമാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പെന്ന് മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ഇന്ത്യൻ വ്യോമസേന ഭാരതത്തിന്റെ ആകാശക്കരുത്ത്. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം അഞ്ജന പുതിയമഠം. അത്യാധുനിക സാങ്കേതിക വിദ്യയും ശക്തമായ സൈനിക ശേഷിയുമുള്ള ലോകത്തിലെ തന്നെ മുൻനിര വ്യോമസേനകളിലൊന്നാണ് ഇന്ത്യൻ വ്യോമസേന. സേനയുടെ സമാനതകളില്ലാത്ത ധീരതയെയും പ്രതിബദ്ധതയെയും ആദരിക്കുന്നതിനായി എല്ലാ വർഷവും October 8 ഭാരതം വ്യോമസേനാ ദിനമായി ആചരിക്കുന്നു. നൂതന സാങ്കേതിക വിദ്യയും അത്യാധുനിക വിമാനങ്ങളും ഉപയോഗിച്ച് രാജ്യത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിലും വ്യോമസേന മുന്നിലാണ്. രാജ്യത്തിന്റെ ആകാശാതിർത്തികൾക്ക് വ്യോമസേന ശക്തമായ സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആകാശസീമകളിൽ ജീവൻ തൃണവൽഗണിച്ചു പോരാടുന്ന നമ്മുടെ വ്യോമസേനാ വീരന്മാർക്കുള്ള അർപ്പണവും ആദരവുമാണ് ഈ ദിനാചരണം. ഇന്ത്യൻ വ്യോമസേന അചഞ്ചലം, അഭേദ്യം, കൃത്യതയാർന്നത് എന്ന പ്രമേയം ആസ്പദമാക്കിയാണ് 94th ഇന്ത്യൻ വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നത്. ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകർഷകമായ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. വ്യോമസേനാ ദിന പരേഡ്, വ്യോമസേനാ മികവിന്റെ പ്രദർശനം, എയർ വാരിയർ ഡ്രിൽ ടീം, ഡ്രമ്മർ ടീം എന്നിവരുടെ പ്രകടനങ്ങൾ, ഹെറിറ്റേജ് ഫ്ളൈറ്റിന്റെ വ്യോമപ്രകടനം എന്നിവയുൾപ്പെടെ പ്രൌഢഗംഭീരമായ പരിപാടികളോടെയാണ് ഈ വർഷം വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നത്. ദേശസ്നേഹം, അച്ചടക്കം, ധൈര്യം, സേവന മനോഭാവം എന്നിവയ്ക്കൊപ്പം സാങ്കേതികവും തന്ത്രപരവുമായ മികവുകളുടെയും നിസ്തുലമായ മാതൃകയാണ് ഇന്ത്യൻ വ്യോമസേന. വ്യോമസേനയുടെ പോരാട്ടവീര്യം പ്രകടമാക്കുന്ന യുദ്ധവിമാനങ്ങളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഉണ്ടാകും. വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയ്ക്കു പുറമെ ഗൈഡഡ് ആയുധങ്ങൾ, റഡാറുകൾ, ഡ്രോണുകൾ എന്നിവയും പ്രദർശിപ്പിക്കും. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് ഇന്ത്യൻ വ്യോമസേന നൽകുന്ന നിരന്തരമായ പിന്തുണയാണ് ഈ വേദികളിൽ പ്രതിഫലിപ്പിക്കുന്നത്. വ്യോമസേനയുടെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമടങ്ങുന്ന ടീം ശക്തിയും ചടങ്ങിൽ അണിനിരക്കും. 1932 October 8 തെളിഞ്ഞ പ്രഭാതത്തിലാണ് ഭാരതത്തിന്റെ ആകാശസീമകൾക്ക് കരുത്തായി ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി രൂപീകൃതമായത്. തുടർന്നുള്ള ദശാബ്ദങ്ങളിൽ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക വഴിത്തിരിവായി മാറിയ ഒരു വലിയ ദീർഘവീക്ഷണത്തിന്റെ തുടക്കമായിരുന്നു ആ ദിനം. സ്വതന്ത്ര ഭാരതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യോമസേന 8 October വിപുലമായ പരിപാടികളോടെ സ്ഥാപക ദിനം രാജ്യവ്യാപകമായി ആഘോഷിക്കും. രാജ്യത്തിന്റെ വ്യോമാതിർത്തികൾ സുരക്ഷിതമായി കാത്തുസൂക്ഷിക്കുന്നതിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യോമസേനയുടെ ഈ പിറന്നാൾ ദിനം ധീരതയുടെയും സമർപ്പണത്തിന്റെയും ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ വ്യോമസേന കാര്യമായ പരിവർത്തനങ്ങൾക്ക് വിധേയമായി. പിന്നീട് ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിലൊന്നായി വളർന്നു പന്തലിച്ച പോരാട്ടവീര്യത്തിന്റെ അടയാളമായും സേന മാറി. 2nd World War പ്രകടമാക്കിയ ധീരമായ സേവനങ്ങളും യുദ്ധസംഭാവനകളും അംഗീകരിച്ചുകൊണ്ട് 1945 March ഇതിന് റോയൽ എന്ന പദം കൂട്ടിച്ചേർത്ത് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് നാമകരണം ചെയ്തു. 1950 രാജ്യം റിപ്പബ്ലിക് പദവി കൈവരിച്ചതിനെ തുടർന്ന് റോയൽ എന്നത് മാറ്റി സേനയുടെ പേര് ഇന്ത്യൻ എയർഫോഴ്സ് എന്നാക്കി. 1950 ശേഷം ഇന്ത്യൻ വ്യോമസേന നിരവധി നിർണായക ദൌത്യങ്ങൾ വിജയകരമായി നിർവഹിച്ചിട്ടുണ്ട്. അവയിൽ ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ മേഘ്ദൂത്,

ഓപ്പറേഷൻ കാക്ടസ്, ഓപ്പറേഷൻ പൂമാലൈ എന്നിവ പ്രധാനപ്പെട്ടവയാണ്. തുടർന്നുള്ള വർഷങ്ങളിൽ മിഗ് 21, സുഖോയ്, മിറാഷ്, തേജസ് തുടങ്ങിയ ആധുനിക യുദ്ധവിമാനങ്ങളും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഉൾപ്പെടുത്തി വ്യോമസേനയുടെ ശേഷി വർദ്ധിപ്പിച്ചു. 1965, 1971 ഇന്ത്യ പാക് യുദ്ധങ്ങളിലും 1999 കാർഗിൽ യുദ്ധത്തിലും നിർണായക വ്യോമാക്രമണങ്ങൾ നടത്തുകയും ദുരന്ത നിവാരണ രംഗത്ത് മികച്ച സേവനം നൽകുകയും ചെയ്ത ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ സേനകളിലൊന്നാണ്. യുദ്ധത്തിലും സമാധാനകാലത്തും അതീവ സമർപ്പണത്തോടെയാണ് വ്യോമസേന ഇക്കാലമത്രയും രാജ്യത്തെ സേവിക്കുന്നത്. അത്യന്തം ആവേശകരവും അഭിമാനകരവുമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ സേവന ചരിത്രം. സ്വാതന്ത്ര്യലബ്ധിക്ക് തൊട്ടുപിന്നാലെ ചരിത്രപ്രധാനമായ ദൌത്യം നിർവഹിക്കാനുള്ള നിയോഗമാണ് ഇന്ത്യൻ വ്യോമസേനയെ തേടിയെത്തിയത്. പാകിസ്ഥാൻ പിന്തുണയുള്ള ഗോത്രവർഗ ആക്രമണകാരികൾ ശ്രീനഗർ അതിർത്തിയിൽ ഭീതിവിതച്ച നിർണായക ഘട്ടത്തിൽ രാജ്യത്തിനു നേരെയുള്ള ആ ഭീഷണിയെ തകർത്തെറിയാൻ ഇന്ത്യൻ സായുധസേന നേരിട്ട് രംഗത്തിറങ്ങി. കശ്മീരിലേക്ക് അതിക്രമിച്ചു കയറിയ ഗോത്രസേനകളെ പ്രതിരോധിക്കുന്നതിനായി ഇന്ത്യൻ സൈനികരെയും ആയുധങ്ങളും വെടിക്കോപ്പുകളും മറ്റ് അടിയന്തര സാമഗ്രികളും വ്യോമമാർഗം ശ്രീനഗറിൽ എത്തിക്കുന്നതിൽ റോയൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഡക്കോട്ട വിമാനങ്ങൾ നിർണായക പങ്കുവഹിച്ചു. കശ്മീരിനെ പ്രതിരോധിക്കുന്നതിൽ ഈ വ്യോമ ദൌത്യം നിർണായകമായി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ആദ്യ പോരാട്ടത്തിൽ ഇന്ത്യൻ സൈനികരെ അതിവേഗം യുദ്ധമേഖലയിലെത്തിച്ച ഈ ദൌത്യം രാജ്യത്തിന്റെ സൈനിക ചരിത്രത്തിലെ ആദ്യകാല നിർണായക വ്യോമ സൈനിക നീക്കങ്ങളിലൊന്നായി മാറി. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിലെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ 1966 മുതൽ 1971 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ വ്യോമസേന സമഗ്രമായ ആധുനികവൽക്കരണത്തിനും തന്ത്രപരമായ പുനഃസംഘടനയ്ക്കും വിധേയമായി. വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിൽ മിഗ് 21 FL വിമാനങ്ങളുടെ വരവ് വലിയൊരു നാഴികക്കല്ലായി. മിഗ് 21 ഈ മെച്ചപ്പെടുത്തിയ പതിപ്പ് 1960 രണ്ടാം പകുതിയിൽ ഇന്ത്യൻ വ്യോമസേനയിലെ നിരവധി സ്ക്വാഡ്രണുകളെ പുനഃസജ്ജമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇതോടെ പഴയ തലമുറയിലെ യുദ്ധവിമാനങ്ങൾക്ക് പകരമായും അവയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ആധുനിക സൂപ്പർസോണിക് വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധശേഷിയുടെ പ്രധാന ഘടകങ്ങളായി മാറി. കരയിലുള്ള ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നടത്തുന്നതിനും ശത്രുവിമാനങ്ങളെ കണ്ടെത്തി തടയുന്നതിനും ആവശ്യമായ കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക ശേഷി ഈ വിമാനം വ്യോമസേനയ്ക്ക് നൽകി. 1960 നിന്ന് 70 കടന്നപ്പോൾ സേനയെ വികസിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളുടെ വേഗതയും കാര്യക്ഷമതയും കൂട്ടുന്നതിലും വ്യോമസേന ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1971 ജനുവരിയിൽ ദിണ്ടുഗലിൽ എയർഫോഴ്സ് അക്കാദമി സ്ഥാപിതമായതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ പരിശീലന രംഗത്ത് പ്രധാന മുന്നേറ്റത്തിന് തുടക്കമായി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം മുതൽ 1999 കാർഗിൽ സംഘർഷം വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ വ്യോമസേന വലിയ രീതിയിലുള്ള വളർച്ചയും ആധുനികവൽക്കരണവുമാണ് കൈവരിച്ചത്. ആധുനിക യുദ്ധവിമാനങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യൻ വ്യോമസേന പോരാട്ടശേഷിയും സാങ്കേതിക മികവും ഗണ്യമായി വർദ്ധിപ്പിച്ചു. പുതിയ തലമുറ വിമാനങ്ങളുടെ വരവ് വ്യോമസേനയുടെ ആധുനികവൽക്കരണത്തിലെ നിർണായക ഘട്ടമായി. 1999 ഓപ്പറേഷൻ സഫേദ് സാഗർ വഴി ഇന്ത്യൻ വ്യോമസേന നൽകിയ പിന്തുണ കാർഗിൽ സംഘർഷത്തിൽ നിർണായക പങ്കുവഹിച്ചു. ദുർഘടമായ മലനിരകളിലെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും പോർ വിമാനങ്ങൾ ശത്രുസ്ഥാനങ്ങൾക്കെതിരെ കൃത്യമായ വ്യോമാക്രമണങ്ങൾ നടത്തി. ഓപ്പറേഷൻ സഫേദ് സാഗർ മുതൽ ഓപ്പറേഷൻ സിന്ദൂർ വരെ രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന ശക്തികൾക്കെതിരെ ധൈര്യവും കൃത്യതയും ദൃഢനിശ്ചയവും കൈമുതലാക്കി ഇന്ത്യൻ വ്യോമസേന എന്നും മുൻനിരയിൽ നിലകൊണ്ടിട്ടുണ്ട്. ധീരതയുടെയും നവീനതയുടെയും വലിയ പാരമ്പര്യമുള്ള ഇന്ത്യൻ വ്യോമസേന രാജ്യത്തിന്റെ പ്രതിരോധത്തിലെ പ്രധാന കരുത്താണ്. അത്യാധുനിക വിമാനങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇന്ത്യയുടെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതിലും മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിലും വ്യോമസേന നിർണായക പങ്കുവഹിക്കുന്നു. മികച്ച പരിശീലനം, തന്ത്രപരമായ പങ്കാളിത്തം, മാനുഷിക ദൌത്യങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യയുടെ വ്യോമാതിർത്തി കാക്കുന്നതിനൊപ്പം ആഗോള സഹകരണവും ഇന്ത്യൻ വ്യോമസേന ഉറപ്പാക്കുന്നു. മാറ്റങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും കൃത്യത, സേവനം, മികവ് എന്നീ അടിസ്ഥാന മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേന എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. ഇന്ത്യൻ എയർഫോഴ്സ് കേവലം അതിർത്തികൾ കാക്കുന്ന സൈനിക ശക്തി മാത്രമല്ല, ദുരന്തമുഖങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും രാജ്യത്തിനകത്തും പുറത്തും ജനങ്ങൾക്ക് തുണയേകുന്ന കാരുണ്യത്തിന്റെ പ്രതീകവുമാണ്. 2018 കേരളത്തിൽ പ്രളയക്കെടുതിയിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ഹെലികോപ്റ്ററുകളും മറ്റ് രക്ഷാപ്രവർത്തന സംവിധാനങ്ങളും ഉപയോഗിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ഭക്ഷണവും കുടിവെള്ളവും മരുന്നുകളും വ്യോമമാർഗം എത്തിക്കുകയും ചെയ്ത സംഭവം അവിസ്മരണീയമാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യങ്ങളിൽ ആദ്യകാലം മുതൽക്കേ ഇന്ത്യൻ സേനാംഗങ്ങൾ സജീവമായി പങ്കെടുത്തുവരുന്നു. സംഘർഷബാധിത രാജ്യങ്ങളിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനും സാധാരണക്കാരെ സംരക്ഷിക്കാനും മാനുഷിക സഹായം എത്തിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൌത്യങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയും വ്യോമസഹായവും മറ്റ് ശേഷികളും നൽകിയിട്ടുണ്ട്.

വ്യോമസേനാ ദിനം ഇന്ത്യൻ വ്യോമസേനയുടെ ധീരതയും അർപ്പണബോധവും സാങ്കേതിക മികവും ഓർമ്മിപ്പിക്കുന്ന ദിനമാണ്. ധീരരായ സൈനികരുടെ ത്യാഗത്തെയും സേവനത്തെയും ആദരിക്കുന്നതിനൊപ്പം ഭാവിയിലെ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെയും അചഞ്ചലമായ പ്രതിബദ്ധതയോടെയും നേരിടാനുള്ള അവരുടെ സന്നദ്ധതയ്ക്കും ഈ ദിനം സമർപ്പിക്കുന്നു. രാജ്യത്തിന്റെ വ്യോമസീമകൾക്ക് സംരക്ഷണമൊരുക്കുന്ന നമ്മുടെ ധീരരായ വ്യോമസേനാംഗങ്ങളുടെ അളവറ്റ സേവനത്തിനും സമർപ്പണത്തിനും മുന്നിൽ ആദരപൂർവ്വം ശിരസു നമിക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി
1: വയനും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഏറ്റവും മികച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ലഭ്യമായതിൽ നിന്നും ഏറ്റവും മികച്ചത് സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക. ഈ നല്ല വാക്കോടുകൂടിയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ആദ്യമായി ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചെണ്ടുമല്ലിയുടെ തൈകൾ തയ്യാറാക്കാനുള്ള നഴ്സറി കാലയളവ് എത്രയാണ്? മഴക്കാലത്തും വേനൽക്കാലത്തും ഇവയുടെ നടീലകലം എത്ര? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
2: കൃഷിസ്ഥലം ലഭ്യമല്ലാത്ത നഗരപ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് പച്ചക്കറി ലഭ്യമാക്കാൻ ഏറെ അനുയോജ്യമാണ് മട്ടുപ്പാവിലെ കൃഷി. കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല പച്ചക്കറികൾ ആവശ്യാനുസരണം ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ മെച്ചം. വീട്ടിലെ ജൈവമാലിന്യങ്ങൾ വളമായും കുടുംബാംഗങ്ങളുടെ ഒഴിവ് സമയം കൃഷിപ്പണികൾക്കും ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ സവിശേഷത. ലഭ്യമായ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി മട്ടുപ്പാവിനെ ആദായകരമാക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചുതരുന്ന തിരുവനന്തപുരം കുമാരപുരത്തുള്ള ധനപാലന്റെ കാർഷികാനുഭവങ്ങളാണ് ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷിബു ജോർജാണ് ധനപാലനുമായി സംസാരിക്കുന്നത്.
4: ധർമ്മലൻ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
5: താങ്ക് യു സാർ.
4: സാർ, താങ്കൾ ഒരു സീനിയർ സിറ്റിസൺ ആണ്, എന്നാലും ഇപ്പോഴും കൃഷിയിൽ ആക്റ്റീവ് ആണ്, നല്ലൊരു ആക്റ്റീവ് ലൈഫ് താങ്കൾ ലീഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ഒരു മനസ്സിൽ വരുന്നത്, താങ്കൾ ആദ്യം തൊട്ട് ഈ കൃഷിയിലുണ്ടോ അതോ ഇപ്പോൾ തൽക്കാലമായിട്ടാണോ ഇങ്ങോട്ട് വന്നത്? ആവശ്യമായിട്ട്
5: ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് ഞാൻ വിദേശത്താണ് ജോലി ചെയ്തിരുന്നു. റിട്ടയർ ചെയ്തിട്ട് രണ്ട് 10 വർഷമായി. ഞാൻ HSBC ബാങ്ക് മസ്കറ്റിലായിരുന്നു ജോലി.
4: ബാങ്കർ ആയിരുന്നു താങ്കളല്ലേ?
5: അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഫാസ്റ്റ് ടൈം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൃഷിയിൽ, എനിക്ക് സ്ഥലമുണ്ടായിരുന്നു പാറക്കോണത്ത്, അവിടെ ഞാൻ കിഴങ്ങ് വർഷങ്ങളിലെല്ലാം നിറയെ കൃഷി ചെയ്യുമായിരുന്നു.
4: പിന്നെ
5: അതെ, അപ്പോഴൊക്കെ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടിപ്പോൾ അത്രയധികം ഒന്നും കൃഷി ചെയ്യുന്നില്ല. വേറൊന്നുമല്ല, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ അതിലും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അത്രയധികം ചെയ്യുന്നില്ല. എനിക്കും വൈഫിനും മാത്രം മതി, മക്കളിവിടെ സ്ഥലത്തില്ല. എനിക്കും എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു
4: ചെയ്തിരുന്നത്.
5: അതിനുശേഷം ഞാനിപ്പോ ഒരു 5-6 കൊല്ലമായിട്ട് ഞാനിപ്പോ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്.
4: മട്ടുപ്പാവിലാണ്. ഇങ്ങോട്ട് ഒരു ടേണിംഗ് എങ്ങനെ ആയത്? ഇങ്ങോട്ട് വരാനുള്ള,
5: അത് ഞാൻ ഇടയ്ക്ക് രവീന്ദ്രൻ സാർ ഒരു ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു, ഉള്ളൂർ രവീന്ദ്രൻ സാർ. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ പിന്നെ ടെറസിൽ നിലവിലെ കൃഷി ചെയ്യാൻ തുടങ്ങി.

0: കൃഷിയുടെ ട്രെയിനിങ് എടുത്തു,
1: ജൈവ കൃഷിയുടെ. അപ്പോൾ അവിടെയാണ് ഗ്രോ ബാഗിലാണ് എല്ലാം വെച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വെള്ളി ചെയ്തൊരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി അതിൽ വെച്ചു, സോ ദാറ്റ് ഇതിൻ്റെ ഈ നമ്മുടെ ബിൽഡിങ്ങിൽ അതിലെ ഇമ്പാക്റ്റ് വരാതിരിക്കും, വെയിറ്റ് ഇമ്പാക്റ്റ് വരാതിരിക്കാനായിട്ട് ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കി അതിലാണ് ഇത് വെച്ചിരിക്കുന്നത്.
0: ഗ്രോ ബാഗ്സ് അല്ലേ,
1: ഗ്രോ ബാഗ്സ്
0: മേളിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ രവീന്ദ്ര സാറിന്റെ ആ ട്രെയിനിങ് കൊണ്ടാണോ താങ്കൾക്ക് ഇതിൽ വരാനുള്ള പ്രചോദനം കിട്ടിയതും അറിവൊക്കെ കിട്ടിയതും?
1: ഹെക്ടർസിൽ വരാനും നല്ലതുപോലെ നമ്മൾ നാട്ടറിവുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ സാറിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് എല്ലാം വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റിയത്.
0: അപ്പം താങ്കൾ തന്നെ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റുന്നുണ്ടോ?
1: അതെ, ഞാൻ തന്നെയാണ്. ഞാൻ വർക്കേഴ്സിനെ വിളിക്കുന്നത് എപ്പോഴെങ്കിലും അവിടെ കള വൃത്തിയാക്കാനോ അങ്ങനെയൊക്കെ ഉള്ള മേജർ പണിക്ക് മാത്രമേ ഉള്ളൂ, അല്ലാതെ കിഴങ്ങുകളൊക്കെ നടന്നതും മറ്റുമൊക്കെ ഞാൻ
0: പരിപാലിക്കുന്ന എല്ലാം
1: സ്വന്തമായിട്ട് തന്നെയാണ്.
0: അതൊരു നല്ലൊരു ടൈം പോകുന്നതും നമുക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്.
1: അതെ അതെ അതെ, ടൈം പാസ് ഒന്ന്. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ അതിൻ്റെ ഈ ഗ്രോത്ത് കാണുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതൊരു വലിയ സന്തോഷമാണ്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷമാണ് അത് വളർന്നു വരുന്നതും മറ്റുമൊക്കെ. പിന്നെ ടെറസിൽ ഞാൻ ഇപ്പോഴും മെയിനായിട്ട് ചെയ്യുന്ന നേരത്തെ പച്ചക്കറികളായിരുന്നു,
0: തുടക്കം തൊട്ട്
1: പച്ചക്കറികളായിരുന്നു.
0: പച്ചക്കറികളും
1: വെണ്ട കത്തിരി ചെയ്യുമായിരുന്നു, പച്ചമുളകൊക്കെ ചിലപ്പോഴൊക്കെ വളരെയധികം ഉണ്ടാവുമായിരുന്നു.
0: ആദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ തൊട്ട് നല്ലപോലെ വിള കിട്ടാൻ തുടങ്ങിയോ അതോ വല്ലോ പ്രതിസന്ധി വന്നായിരുന്നു?
1: ഉണ്ടായിരുന്നു. ആ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ ഈ കീടങ്ങൾ വന്നിട്ട് അതിന്റെ ഇല ചുരുണ്ട് പോവുക.
0: അപ്പൊ അതൊരു നമുക്കൊരു ഡിസ്കറേജ്മെന്റ് മാതിരി തോന്നിയായിരുന്നു ആ സമയത്ത്.
1: അന്നേരത്ത് ഏതായാലും അത് തോന്നിയില്ല, കാരണം ഇതിന്റെ കുറച്ച് അറിവ് നമുക്കുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ തുടങ്ങിയത്, എങ്ങനെ നമുക്ക് ഈ കീടങ്ങളെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതൊക്കെ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ചാരമിട്ടിട്ട് അത് ഒത്തിരി കട്ടിക്കുക, അതിൻ്റെ ഇലകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ കീടങ്ങൾക്ക് വന്നിരിക്കാനുള്ള അവസരം.
0: നാടൻ രീതികളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയല്ലേ. അപ്പൊ ഈ പച്ചക്കറി കൃഷി ആദ്യം ഗ്രോ ബാഗ്സിൽ തുടങ്ങിയപ്പം ഇവിടെ നമ്മൾ ടൗണിലൊക്കെ താമസിക്കുന്നവർക്ക്, സ്പെഷ്യലി ടെറസ് ഫാമിംഗ് ഒക്കെ മട്ടുപാവിലൊക്കെ ചെയ്യുന്നവർക്ക് നല്ല മണ്ണ് തയ്യാറാക്കാൻ തന്നെ ഒരു വെല്ലുവിളി തന്നെ അത്.
1: അതെ, എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മുടെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് ഒരു ലോട്ട് കൊടുക്കുമായിരുന്നു ഒരാൾക്ക്, ഇൻഡിവിജ്വലിന് ഇത്ര എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് ഞാനൊരുക്കെ ഒരു 50 ഗ്രോ ബാഗ്സ് വാങ്ങിച്ചു. അപ്പൊ അതിൽ മണ്ണുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബാക്കിയൊക്കെ ഞാൻ എന്റെ വിളയിൽ തന്നെ മണ്ണടിക്കാറുണ്ട്, കൊണ്ടുവന്ന ലോഡ് അതിന് കണക്കിന് മണ്ണടിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മണ്ണെടുത്ത് കൊണ്ടുവന്ന് അതിൽ ചാണകവും ചാരവും, അവിടെ നിന്ന് ചാരം കിട്ടും, ചാരവും ഒക്കെ ചേർത്ത് സാറ് പറഞ്ഞതനുസരിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ മണ്ണിൽ തന്നെ കുമ്മായം കുറച്ചിട്ട് കുറച്ച് നാൾ വെച്ചതിന് ശേഷം അതിൻ്റെ അമ്ലം രസം കുറപ്പിച്ച് അതിന് ശേഷം നല്ല രീതിയിൽ മണ്ണുണ്ടാക്കിയതിന് ശേഷം വെച്ചപ്പോഴത്തേക്കാണ് നല്ല വിള കിട്ടാൻ തുടങ്ങിയത്.
0: ചാണകമൊക്കെ നമ്മുടെ നാടൻ പശുവിൻ്റെ ഒക്കെ ശേഖരിച്ച് കൊണ്ടുവരും, അതോ കിട്ടുന്ന ചാണകം തന്നെ നമ്മളങ്ങ് യൂസ് ചെയ്യും?
1: ഞാൻ ശേഖരിച്ച് കൊണ്ടുവരികയാണ്. ഞാൻ എൻ്റെ വിളയുടെ അടുത്തൊരു പശു വളർത്തുന്ന ഒരു ആളുണ്ട്, അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അയന്ന് പച്ചച്ചാണം അല്ലെങ്കിൽ ഉണക്കച്ചാണം ഒക്കെ അവിടെ നിന്നാണ് ഞങ്ങള് ഞാൻ വാങ്ങിക്കുക.
0: അപ്പൊ ഈ വെജിറ്റബിൾസ് ഒക്കെ ചെയ്യാൻ വേണ്ടി, പച്ചക്കറിക്ക് വേണ്ടിയുള്ള വിത്തൊക്കെ കൃഷിഭവനിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അല്ലേ?
1: ഞാൻ മെയിൻലി വാങ്ങുന്നത് ആഗ്രോ ബസാറിൽ നിന്നാണ്. ഗ്രോ ബാഗ്സും ഒക്കെ അഡീഷണൽ ആയിട്ടൊക്കെ വാങ്ങിച്ച പോട്ട്സും ഒക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അവിടെ നിന്നും കുറച്ച് വളമൊക്കെ കിട്ടാറുണ്ട്, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് കിട്ടുന്നത് അവിടെ നിന്ന് കിട്ടാറുണ്ട്.
0: പിന്നെ അത് പുളിപ്പിച്ചൊക്കെ ആയിരിക്കും നിങ്ങൾ?
1: അതെ, അത് പുളിപ്പിച്ച കണ്ണി കഞ്ഞിവെള്ളത്തിൽ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതിന്റെ തെളി ഒഴിക്കും, അതാണ് മെയിൻ ആയിട്ട് ഒഴിക്കുന്നത്.
0: ഇപ്പോഴും പച്ചക്കറി ഉണ്ടോ?
1: ഇപ്പോഴും കുറച്ചേ ഉള്ളൂ, വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു തീർന്നു, കോവയ്ക്ക് ഉണ്ടായിരുന്നു തീർന്നു, പിന്നെ പാവയ്ക്ക് ഇപ്പോഴും കുറേശ്ശെ ഉണ്ട്, പച്ചമുളകുണ്ട്.
0: മുളകൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിന്റെ ആവശ്യത്തിനുള്ള എല്ലാവർക്കും ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ അതിനകത്ത് ഈ പറഞ്ഞ മാതിരി കീടങ്ങൾ ഇഷ്ടമാതിരി വരാറുണ്ടല്ലോ.
1: കീടങ്ങൾ വരാറുണ്ട്, കീടങ്ങൾ മുളകിൽ വരുന്ന കീടങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് വെച്ചിട്ട് അതില് ചാരമിട്ടിട്ട് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും.
0: അതെന്തോ നിരന്തരമായിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക?
1: നിരന്തരമായിട്ട് സ്പ്രേ ചെയ്തോണ്ടിരിക്കത്തില്ല, ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ സ്പ്രേ ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് അവർക്ക് കീടങ്ങൾക്ക് വന്നിട്ട് ഇരിക്കാനുള്ള ഇതുണ്ടാകില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യുക. ഞാൻ രണ്ട് രീതിയിലാണ് കീടങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതായത് ഒന്ന് റെസിഡന്റും നോൺ റെസിഡന്റും.
0: അവിടെ തന്നെ താമസിക്കുന്നതും താമസിക്കാത്തതും?
1: അതെ അതെ. അപ്പോൾ ചിലതൊക്കെയാണെന്ന് വെച്ചാൽ രാത്രിയിൽ തന്നെ ഇരുന്നിട്ട് അത് പുഴുവായിട്ട് രാത്രിയിൽ

0: എല്ലാം തിന്നിട്ട് പോകുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു. അപ്പോഴവയൊക്കെ രാത്രിയിൽ പോയൊന്ന് ഇളക്കി ഒന്ന് ഒരു 8 മണിയോടുകൂടി പോയൊന്ന് ഈ ഇരിക്കാൻ സാധ്യതയുള്ള രീതിയിൽ എല്ലാത്തിലും ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവയെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു.
1: അത് റെസിഡന്റ് നമ്മുടെ കീടങ്ങളെ
0: അതായത് അതൊക്കെ ഈ നാരകം, എനിക്ക് നാരങ്ങയുണ്ട്. അപ്പൊ ഇതിലെല്ലാം വന്നിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ വന്നിരുന്ന് ഈ ഇലകളെല്ലാം തിന്നിട്ട് പുകളിയുക. അന്നേരത്ത് പുഴുവായിട്ടുണ്ടെങ്കിൽ ആ പുഴുവൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ മതി. വേറെ കീടം
1: പിന്നെ പുറത്തുനിന്ന് വരുന്നവരെ പിന്നെ നമ്മൾ ഈ കഞ്ഞിവെള്ളമൊക്കെ തളിച്ച്
0: കഞ്ഞിവെള്ളമൊക്കെ വെച്ച് കഴിക്കുന്നുണ്ട്.
1: അപ്പം പച്ചക്കറി ഒഴിച്ച് വേറെ എന്തൊക്കെയുണ്ട് മട്ടുപ്പാവിൽ?
0: ഇപ്പോഴും ഫ്രൂട്ട്സ് കിട്ടുന്നത് എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ആണുള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട് ഏതാണ്ട് ഒരു 8-10 പോട്സിലുണ്ട്.
1: പോട്സിലാണോ ചെറിയ ഡ്രം മാതിരിയാണ് വെച്ചിരിക്കുന്നത്?
0: വലിയ പോട്സിലാണ് ഞാൻ ഇനിഷ്യലി വെച്ചത്, രണ്ടെണ്ണം വലിയ പോട്സിലാണ് വെച്ചത്.
1: അപ്പൊ ഇതിനെങ്ങനെ ഡെയിലി രാവിലെ പോയി നമ്മുടെ മട്ടുപ്പാവ് കൃഷി എല്ലാം നമ്മൾ നോക്കും, പിന്നെ വൈകിട്ടും അങ്ങനെ എങ്ങനെ സമയം കൊടുക്കുന്നത്? എങ്ങനെ ഇതിനു വേണ്ടി
0: സമയം രാവിലെയാണ് എപ്പോഴും കൊടുക്കാൻ പറ്റുന്നത് എനിക്ക്. ഞാൻ ആദ്യം വെള്ളം ഒഴിക്കുന്നതൊക്കെ വൈകുന്നേരത്താണ്. എന്നിരുന്നാലും ഞാനൊരു 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ 9 മണിക്കൊന്ന് വെള്ളം ഒഴിക്കും. 9 മണിക്ക് എല്ലാത്തിനും ഒന്ന് വെള്ളം ഒഴിച്ച് അവർക്ക് ഈ പറയുന്ന പോലെ അതിനോടൊന്ന് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു മെയിൻ ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവയൊക്കെ ഒന്ന് തട്ടി നോക്കി, ചിലപ്പോൾ പുഴുവോ മറ്റ് കീടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി, ഉണ്ടെങ്കിൽ ഇരിക്കുന്നവരെയൊക്കെ രാത്രിയിൽ എടുക്കുമ്പോഴത്തേക്കൊക്കെ നിറയെ ഇതിനകത്ത് ജീവികളുണ്ടാവും, ഇതിനകത്താണ് വന്ന് റെസ്റ്റ് ചെയ്യുന്നത് ഇലകളിൽ. അപ്പോൾ അതെല്ലാം തട്ടി മാറ്റി, അപ്പോൾ കാലത്തെ തന്നെ ഇതൊക്കെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്കൊരു പ്രൊട്ടക്ഷനായി. അപ്പോൾ കീടനാശിനി ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഞാൻ ഇതുവരെയ്ക്കും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് കാന്താരി മുളകും വേപ്പിലയും കൂടെ ചേർത്ത് അരച്ചിട്ട് അത് ഒന്ന് തെളി ഉണ്ടാക്കി അതാണ് സ്പ്രേ ചെയ്യുന്നത്.
1: ഇതേമാതിരി വൈകിട്ടും വെളിപ്പോയി ചെടികളിലെല്ലാം ഒന്ന് നോക്കി
0: ഒന്ന് തട്ടുകയും അന്നേരത്ത് മാത്രമേ, പിന്നെ പകല് നമുക്ക് ആദ്യം അവിടെ നിൽക്കാൻ പറ്റൂല ചൂട് കാരണം, വൈകുന്നേരങ്ങളിലാണ് പോയി ഇവയൊക്കെ ഒന്ന് തട്ടുകയും.
1: അപ്പൊ ഇതൊരു നിത്യ ഒരു വ്യായാമവും ആവും, ഒരു സന്തോഷവും ആവും, എല്ലാവരും
0: വലിയ സന്തോഷം
1: ഫലവും കിട്ടും.
0: അതെ, വലിയ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏത് സന്തോഷത്തെ കാണുന്നു. നമ്മള് പൈസ ഉണ്ടാക്കും, പൈസ വരുന്നത് ആയിരുന്നല്ലോ ഒരു കരിയർ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക്, ആ ഒരു സന്തോഷം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഇത് പ്രൊഡ്യൂസ് നമ്മൾ കൊണ്ടുവന്ന് നമ്മൾ പാകം ചെയ്ത് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ഇതിൽ പിന്നെ വേറൊരു കാര്യം, ഞാൻ കൃഷിയിൽ വന്നപ്പോഴും എൻ്റെ ഒരു മെയിൻ ഐഡിയോളജി എന്ന് പറയുന്നു, ഒരു പരോപകാരം എന്ന് പറയുന്ന ഒരു കാര്യം ഇതിൽ മെയിനായിട്ടുണ്ട്. ഞാനിപ്പോൾ വിളയിലാണെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എല്ലാം അവിടെ ഉണ്ടാക്കുന്ന എല്ലാം ഞാൻ അയൽക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. അതൊരു കാര്യം. പിന്നെ ആരും ഇല്ലാത്തവർക്ക് പറയും, ഞാൻ ഇതെന്ത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊടുക്കും. അവർ പറയും സ്ഥലമില്ല, ഞാൻ വേണ്ട ഒരു പോട്ടിൽ ഒഴിച്ചാലും മതിയല്ലോ ഇത്, ഇത് വളർന്ന് കയറിക്കൊള്ളുമല്ലോ, നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാൻ കൃഷിയിൽ വന്നതിന് ശേഷമാണ് എൻ്റെ സിസ്റ്ററിൻ്റെ പൊങ്ങുമോട്ട് താമസിക്കുന്നുണ്ട്, അവരും ടെറസിൽ കൃഷി തുടങ്ങി. ഇപ്പൊ നിറയെ കൃഷിയുണ്ട് അവർക്ക്.
1: ഇപ്പൊ നിരവധി ആൾക്കാർ ഇതിൽ ആകൃഷ്ടമായിട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ആകാശവാണിയിൽ താങ്കൾ മാതിരിയുള്ള കർഷകരെ, അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷിയിലോട്ട് വന്ന് ഇങ്ങനെ നമ്മൾ സമയം കൊടുക്കുന്ന ആൾക്കാരെ വിളിക്കുന്നതിന്റെ ഈ ചർച്ചയുടെ ഉദ്ദേശം തന്നെ അതാണ്. കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു പ്രചോദനം കിട്ടാറുണ്ട്. പിന്നെ ആൾക്കാർ ഇപ്പം നമ്മൾ ഈ വിഷവയുക്തമായ പച്ചക്കറിയൊക്കെ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാ, നമ്മൾ ഇച്ചിരി നമ്മുടെ ഈ സ്ഥലമുണ്ട് അല്ലെങ്കിൽ മട്ടുപ്പാവുണ്ട് അവിടെ ചെയ്താൽ എത്രയോ നല്ലൊരു കാര്യമാണ്.
0: അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളിൽ അധികവും ഞാൻ നോക്കുന്നത് വിഷം അടിക്കാൻ, അതായത് ഇതുപോലെ കീടനാശിനി അടിക്കാൻ പറ്റാത്ത പച്ചക്കറികളാണ് അധികം വാങ്ങിക്കുക. ലൈക്ക് മത്തങ്ങ ഇതൊക്കെ എന്ന് പറയുന്നത് ഡയറക്റ്റ് അതിലേക്ക് പോകത്തില്ല. ഏതായാലും മത്തങ്ങ, കുമ്പളങ്ങ ഇതിങ്ങനെയൊക്കെ ഉള്ളത്. മത്തങ്ങ ഒരുക്കെ പിടിച്ചായിരുന്നു, അധികമായിട്ട് പിടിച്ചില്ല. മത്തങ്ങ നട്ട് അത് കിടന്ന് കുരുത്താണ്. അപ്പോൾ ഞാനെടുത്ത് നട്ടു, ടെറസിൽ മുകളിൽ വെച്ചു. അപ്പോൾ അത് ഒരെണ്ണേ പിടിച്ചുള്ളൂ. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും, പടരണമല്ലോ. പടരാത്തതുകൊണ്ട് ഒരെണ്ണേ പിടിച്ചുള്ളു. ഞാൻ വാട്ടർമെലൻ വാങ്ങിച്ചു,
1: തണ്ണിമത്തൻ
0: വാങ്ങിച്ചു. അപ്പൊ അത് വെറുതെ ഇതിന്റെ ഇത് വീണ് അവിടെ കുരുത്തു, അതും അത്ര വലുതായിട്ട് വന്നില്ല. അങ്ങനെ പിന്നെയും ഞാൻ ഇത് തന്നെ പാകി വലുതാക്കി

0: വെച്ചപ്പോഴും ടെറസിൽ വെച്ചപ്പോഴും ഈ വളരെ ചെറുതായിട്ടേ വരുന്നുള്ളൂ. ഇനി അവർ കൃഷിയിടങ്ങളിൽ ചെയ്യുമ്പോൾ അതിന് വളം ചെയ്യുന്നോണ്ടാണോ എന്നറിയത്തില്ല ഇത്രയും വലുതായിട്ട് വരുന്നത്.
1: അപ്പം സാർ തകളെടുത്ത് ഇത്രയും കാര്യം നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ സൂചിപ്പിച്ച മാതിരി ഇതൊരു പ്രചോദനമാണ് കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയും. താങ്കൾ ഇത്രയും വയസ്സായിട്ടും താങ്കൾ ഇത് കാര്യത്തിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്, അതൊരു സന്തോഷമാണെന്ന് താങ്കൾ പറയുന്നുണ്ട്. ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി.
0: ഓക്കെ, വളരെ നന്ദി സർ.
2: മട്ടുപ്പാവ് കൃഷിയിലെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് തിരുവനന്തപുരം കുമാരപുരത്തുള്ള ധനപാലൻ. ഷിബു ജോർജാണ് അദ്ദേഹവുമായി സംസാരിച്ചത്.
3: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
4: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
5: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.

0: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ചെണ്ടുമല്ലിയുടെ തൈകൾ തയ്യാറാക്കാനുള്ള നഴ്സറി കാലയളവ് എത്രയാണ്? മഴക്കാലത്തും വേനൽക്കാലത്തും ഇവയുടെ നടീലകലം എത്ര? ഇതിന്റെ ഉത്തരം ഇതാണ്, ചെണ്ടുമല്ലിയുടെ തൈകൾ തയ്യാറാക്കാനുള്ള നഴ്സറി കാലയളവ് 3 ആഴ്ചയാണ്. മഴക്കാലത്ത് 45x45 cm അകലത്തിലാണ് ഇവ നടേണ്ടത്. ഈ സമയത്ത് 1 സെന്റിൽ 197 ചെടികൾ വരെ നടാം. എന്നാൽ ശീതകാലത്തും വേനൽക്കാലത്തും നടീലകലം 60x45 cm ആയി മാറ്റേണ്ടതുണ്ട്. അപ്പോൾ 1 സെന്റിൽ 148 ചെടികളാണ് ആവശ്യമായി വരിക. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ അല്ലേ? വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും

0: കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വേടും സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി. ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരം സ്വന്തമാക്കി ഹെൻറി ബി കാഗനും കെൻസോ സോയും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവിന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 രാജ്യത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറിയതായി പറഞ്ഞ പ്രധാനമന്ത്രി, കയറ്റുമതിയിലടക്കം രാജ്യം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായും ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയും ഇക്കാലയളവിൽ സുസ്ഥിര വളർച്ചയ്ക്കും പരിഷ്കരണത്തിനും വേദിയായി. ഭീകരതയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണയും അചഞ്ചലമായ വിശ്വാസവുമാണ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2001 ഒക്ടോബർ 7 ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ട് ഇന്ന് 25 വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനങ്ങളിലും വികസിത് ഭാരത് സങ്കൽപ് സഭയുടെ ഭാഗമായി വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖർ. വികസനം എന്ന കാഴ്ചപ്പാടിനെ അദ്ദേഹം ദേശീയ ദൌത്യമാക്കി മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകി ഭരണ സംവിധാനത്തിന് പുതുദിശയും വേഗവും പകരാൻ ശ്രീ മോദിക്ക് സാധിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സേവനയാത്രയായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദന സന്ദേശത്തിൽ കുറിച്ചു. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. വിശദാംശങ്ങളിലേക്ക്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും ജപ്പാൻ പ്രധാനമന്ത്രി സനായെ തകായ്ചി പ്രശംസിച്ചു. ശ്രീ മോദിയുടെ ഭരണ നേട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിയതായും അവർ പറഞ്ഞു. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. 25 വർഷത്തെ ഭരണ നേതൃത്വം അപൂർവമായ നേട്ടമാണെന്ന് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു പറഞ്ഞു. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഇന്ത്യൻ ജനതയ്ക്കുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൊമിനിക്ക പ്രധാനമന്ത്രി റൂസ് വെൽറ്റ് സ്കെറിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും ഡൊമിനിക്കയോട് കാണിച്ച സൌഹൃദത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെ പ്രശംസിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ, ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്ക് ഏറെ നിർണായകമാണെന്ന് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ 25 ബേസിസ് പോയിന്റിന്റെ വർധന വരുത്തി റിസർവ് ബാങ്ക്. 2023 ഫെബ്രുവരിക്ക് ശേഷം ഇതാദ്യമായാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. റിപ്പോ നിരക്ക് ഇതോടെ 5.5%. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഇതോടെ വർദ്ധിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ GDP വളർച്ച 7.1% RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ടുവയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ടെലി കമ്മ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ കണക്ടിവിറ്റി മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി വ്യക്തമാക്കുന്ന 4 ദിവസത്തെ മേളയിൽ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി GSMA ബോർഡ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനും ആരോഗ്യമന്ത്രി ഉപാധ്യക്ഷനുമായ ടാസ്ക് ഫോഴ്സിൽ ആരോഗ്യ വിദഗ്ധർ അംഗങ്ങളാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് രസതന്ത്രജ്ഞൻ കെൻസോ സോയിയും പുരസ്കാരം പങ്കിടും. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസുമായി ബന്ധപ്പെട്ട നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. മരുന്നുകളുടെ നിർമ്മാണത്തിനും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കാൻ ഈ കണ്ടെത്തലിലൂടെ സാധിച്ചു. 2 തന്മാത്രകൾക്ക് പ്രതിബിംബ സമാന ഘടന എങ്ങനെയുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനും ഇവരുടെ ഗവേഷണത്തിലൂടെ കഴിഞ്ഞു. ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ച് കർഷകർക്ക് ആശംസകൾ നേർന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. രാജ്യത്ത് 60 ലക്ഷം കർഷകർ പരുത്തി കൃഷി ചെയ്യുന്നതായും എണ്ണമറ്റ ചെറുകിട സംരംഭങ്ങൾ കൈത്തറി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
4: വിശ്വ കപാസ് ദിവസ് ഹം മനാത്തെ ഇസ് ദിൻ ഹം കിസാനോ കോ യാദ് കർത്തെ കപാസ് മേ അഗർ ഭാരത് കെ അന്തർ 60 ലാഖ് കിസാൻ ജുടെ ഹുവേ തോ ഹമാരെ കരോഡോ മസ്ദൂർ ജുടെ ഹുവേ കരോഡോ ഛോട്ടെ ഛോട്ടെ ഉദ്യം ജുടെ ഹുവേ ഹേ ഹാൻഡ്ലൂം സേ തോ മൈ സബോ കോ ആജ് കെ ദിൻ ബധായി ദേതാ ഹൂം.
1: പ്രതിഷേധ മാർച്ചിനിടെ ഇന്നലെ ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ അതിക്രമിച്ചു കയറിയതിന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത ഡൽഹി പോലീസ്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക് ചാമ്പ്യൻമാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നാളെ ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 2036 ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള ഇന്ത്യയുടെ അപേക്ഷ ഈ മാസം അവസാനം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫ്യൂച്ചർ ഹോസ്റ്റ് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കും. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ഇന്ത്യ വേദിയായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് പുറമെ ജർമ്മനി, ഖത്തർ, തുർക്കി, ഹംഗറി, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെയും IOC ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് രൂപം നൽകുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി. ന്യൂഡൽഹിയിൽ നടന്ന പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്തെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുകയും സുരക്ഷിതരാകുകയും ചെയ്യുമ്പോൾ മാത്രമേ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകൂ എന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ആഫ്രിക്ക പങ്കാളിത്തം വരും തലമുറകൾക്ക് കൂടി വേണ്ടിയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഖാനയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും യുവജനങ്ങളെ ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. രാജ്യത്തെ പാരിസ്ഥിതിക സാമ്പത്തിക വളർച്ച കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. 2022-26 കാലയളവിലെ മാർഗരേഖയുടെ തുടർച്ചയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി. ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരം സ്വന്തമാക്കി ഹെൻറി ബി കാഗനും കെൻസോ സോയും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവിന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത് രചന പന്തളം സുധാകരൻ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

പ്രകൃതിയെ കാക്കാൻ മാലിന്യം കുറയ്ക്കാം. ചിത്രീകരണം, രചന ഡോക്ടർ എം ദിവിൻ മുരുകേഷ്.

0: അനുദിനം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇനി നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാവുന്നത് മാലിന്യ സംസ്കരണ മേഖലയിലാണ്. നാം ദൈനംദിനം ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങളുടെ യഥാർത്ഥ സംസ്കരണവും അതിൻ്റെ കാര്യക്ഷമമായ നിയന്ത്രണവും വരും ദിവസങ്ങളിൽ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയമായി മാറിക്കഴിഞ്ഞു. കേവലം പേപ്പറുകളിൽ ഒതുങ്ങുന്ന പ്ലാനിങ്ങുകൾക്കോ പദ്ധതികൾക്കോ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ വിഷയം. വിദ്യാഭ്യാസ മേഖലയിൽ തുടങ്ങി ഓരോ പൗരന്റെയും വ്യക്തിപരമായ ഉത്തരവാദിത്വം വരെ ഉറപ്പുവരുത്തുന്ന ബഹുതല ഏകോപനം ഇതിനാവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന മാലിന്യത്തിന്റെ അളവ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. സംസ്ഥാനത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വിസ്തൃതി വളരെ ചെറുതും എന്നാൽ ജനസാന്ദ്രത അതിതീവ്രവുമാണ്. അതിനാൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാനോ സംസ്കരിക്കാനോ ആവശ്യത്തിന് സ്ഥലമില്ല എന്ന വലിയ ഭൂപരിമിതി നമ്മുടെ സംസ്ഥാനം നേരിടുന്നു. ഇത്തരത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സമരങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാം കണ്ടിട്ടുള്ളതും അവയിൽ പലതും ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നതും ഈ പ്രതിസന്ധിയുടെ തീവ്രത മനസ്സിലാക്കി തരുന്നു.
1: കേരളത്തിന്റെ ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും കാര്യത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ കൂടി സംയുക്ത സംരംഭമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്.
2: ഹരിത കേരളം മിഷൻ മുൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ടി പി സുധാകരൻ.
1: ഹരിതകേരള മിഷൻ എന്ന് പറയുന്ന ഒരു മിഷൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് രൂപീകരിച്ചു. അതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേന, MCF, RRF തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പുതിയ സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു. വീടുകളിലും സ്ഥാപനങ്ങളിലും ജൈവമാലിന്യം അവിടെ തന്നെ സംസ്കരിക്കുക എന്നുള്ള ഒരു നയമാണ്. അജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഹരിതകർമ്മ സേന രൂപീകരിച്ചത്. ഹരിതകർമ്മ സേന അംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ പാദവസ്തുക്കളെല്ലാം തന്നെ താൽക്കാലികമായിട്ട് MCF കൊണ്ടുവന്ന് അവിടെ നിന്ന് അതെല്ലാം കൂടി ശേഖരിച്ച് MCF കൊണ്ടുപോയി അവിടെ നിന്ന് ക്ലീൻ കേരള കമ്പനി വഴി മുഴുവൻ അജൈവ മാലിന്യങ്ങളും സംസ്കരണത്തിന് വേണ്ടി അയക്കുക എന്നത് സമീപനമാണ് ഇപ്പൊ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആശുപത്രി മാലിന്യങ്ങൾ ഇപ്പൊ ഇമാജി എന്ന് പറയുന്ന ഒരു സംവിധാനം വഴിയാണ് ആശുപത്രിയിലുള്ള മാലിന്യങ്ങളെല്ലാം തന്നെ കൊണ്ടുവരുന്നത്. മുടിമാലിന്യം, തുണികൾ, ഡയപ്പറുകൾ പോലുള്ള കാര്യങ്ങൾ സംസ്കരിക്കുന്നതിനും സംവിധാനങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷെ അത് കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാലിന്യം വെളിയിലേക്ക് തള്ളുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ഒരു നിലയുണ്ട്. വെള്ളത്തിനടക്കം മാലിന്യം ഉപേക്ഷിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുകയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ അതിന്റെ ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം വരെ നമ്മൾ എടുക്കുകയുണ്ട്. ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കുട്ടികളായാലും വനിതകളായാലും പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും നഗരസഭകളുടെ നേതൃത്വത്തിലൊക്കെ വലിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ട്. പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും മാലിന്യം പൊതുവഴിയിൽ ഉപേക്ഷിക്കുന്നത് തന്നെ അല്പമെങ്കിലും ഉണ്ട്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു കാഴ്ച പലപ്പോഴും കുറേശ്ശേരി കാണുന്നുണ്ട്. ഇതിനെതിരായിട്ടുള്ള സമീപനവും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇനി എടുക്കേണ്ടതുണ്ട്.
2: മാലിന്യ സംസ്കരണം എന്നത് കേവലം ഗവൺമെന്റിന്റെയോ ഹരിതകർമ്മസേനയെ പോലുള്ള ചില സംവിധാനങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് കരുതി മാറി നിൽക്കാൻ നമുക്കാവില്ല. എന്റെ വീട്ടിലെ മാലിന്യം അയൽപക്കത്തെ പറമ്പിലേക്കോ പൊതുനിരത്തിലേക്കോ എറിഞ്ഞാൽ എന്റെ വീട് വൃത്തിയായി എന്ന സൗകര്യപൂർവമായ ചിന്താഗതിയാണ് ഒട്ടുമിക്ക മലയാളി പൊതുസമൂഹത്തിനുമുള്ളത്. സഞ്ചാരത്തിനിടയിൽ വിജനമായ പ്രദേശങ്ങളിലോ മലയോര മേഖലകളിലോ റോഡരികുകളിലോ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്ന കാഴ്ചകൾ ഇന്നും സർവ്വസാധാരണമാണ്. വൃത്തിയുടെയും സംസ്കാരത്തിന്റെയും പേരിൽ ഊറ്റം കൊള്ളുന്ന നമ്മൾ പുഴയിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിവിട്ട വാർത്ത അത്യന്തം ഞെട്ടിക്കുന്നതാണ്.
3: നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിച്ചാൽ അവയിൽ പലതും മാലിന്യവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കാണാവുന്നതാണ്.
2: കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലെ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ TS അനീഷ്.
3: ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യന്റെ മലം ഉൾപ്പെടെയുള്ള മാലിന്യം നമ്മുടെ കുടിവെള്ളത്തിലും മറ്റും എത്തിപ്പെടുന്നത് മൂലം നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഇന്നത്തെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പകർച്ചവ്യാധികളിലൊന്ന് ഹെപ്പറ്റൈറ്റിസ് എ എന്ന വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞപ്പിത്തമാണ്. ഇത് മനുഷ്യന്റെ മലം കലർന്ന വെള്ളം കുടിക്കാൻ ഇടവരുന്നത് മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ്. ഒരുപക്ഷെ നേരിട്ട് നാം അത്തരത്തിലുള്ള ആഹാരമോ അല്ലെങ്കിൽ പാനീയമോ കഴിക്കുന്നില്ലായിരിക്കാം. പക്ഷേ മണ്ണിനടിയിൽ ഈ മാലിന്യം നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളുമായി കലരുകയും അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപകമായ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം. അമീബിക് മസ്തിഷ്കജ്വരത്തിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ സ്രോതസ്സുകൾ മലീമസമാവുകയും മലീമസമായിട്ടുള്ള വെള്ളത്തിൽ അമീബകളുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്താവുന്നതാണ്. കക്കൂസ് മാലിന്യം നമ്മുടെ കുടിവെള്ളവുമായി കലരുന്ന സാഹചര്യങ്ങൾ പരിമിതമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും സെപ്റ്റിക് ടാങ്കുകളിൽ അടുത്തുള്ള മരങ്ങളുടെ വേരുകൾ കയറുന്നത് മൂലവും ഫ്ളാറ്റുകളിലും ആശുപത്രികളിലും ഒക്കെയുള്ള സെപ്റ്റിക് ടാങ്കുകൾ മറ്റ് ജലസ്രോതസ്സുകളുമായി ബന്ധിപ്പിക്കുന്നത് മൂലവും ഒക്കെ വ്യാപകമായ ജലജന്യ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ വളരെ വ്യാപകമാണ് എന്നുള്ളതാണ്. മലിന വസ്തുക്കളിൽ എലികൾ മൂത്രമൊഴിക്കുകയും അത് പിന്നീട് മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ജലസ്രോതസ്സുകളുമായി കൂടിക്കലരുകയും ആ ജലസ്രോതസ്സുകളിൽ ഇടപെടുന്ന ആളുകൾക്ക് എലിപ്പനി വരികയും ചെയ്യുന്നത് ഒരു നിത്യ സംഭവമായി നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. എലിപ്പനി മാത്രമല്ല, എലി കാരണം ഉണ്ടാകുന്ന പ്ലേഗ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ മാലിന്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
2: താൻ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം കൃത്യമായി തരംതിരിച്ച് സംസ്കരിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരന്റെയും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മീരേ, നീ ജ്യൂസ് കുടിച്ച കുപ്പിയും ഭക്ഷണത്തിന്റെ പ്ലാസ്റ്റിക് കവറും എവിടെയാണ് ഇട്ടത്?
4: അതാ സ്കൂൾ ഗ്രൗണ്ടിന്റെ വശത്തുള്ള ചെടികൾക്കിടയിൽ ഇട്ട് ടീച്ചറെ. അതൊരു ചെറിയ കുപ്പിയും കവറും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ എന്താ?
5: അയ്യോ കുട്ടി, ഒരു കുപ്പി മാത്രം അല്ലെങ്കിൽ ഒരു കവർ മാത്രം എന്നെല്ലാം കരുതിയാണ് ഓരോരുത്തരും മാലിന്യം വലിച്ചെറിയുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്താൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ?
4: എല്ലാരും അങ്ങനെ ചെയ്താ മാലിന്യം കൂടും അല്ലേ ടീച്ചറെ, സ്ഥലവും വൃത്തികേടാവും.
5: അത് മാത്രമല്ല, മഴ പെയ്താലേ നീ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് ഓടയിലേക്ക് ഒഴുകിപ്പോകും, അവിടുന്ന് അത് കുളത്തിലേക്കോ പുഴയിലേക്കോ എത്താം. പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായും വിഘടിക്കുന്നവയല്ലെന്ന് നിനക്കറിയാലോ. അവ ചെറു കഷ്ണങ്ങളായി മണ്ണിലും വെള്ളത്തിലും കലരും. മത്സ്യങ്ങളും മറ്റു ജലജീവികളും ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിച്ച് അവ വിഴുങ്ങാം. ഈ മത്സ്യങ്ങളെ മനുഷ്യൻ കഴിക്കുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്കായി അത് മനുഷ്യരിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്.
4: മൈക്രോ പ്ലാസ്റ്റിക്കോ, അതെന്താ ടീച്ചറെ?
5: അത് അറിയില്ലേ. 5 മില്ലിമീറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കഷ്ണങ്ങളെയാണ് മൈക്രോ പ്ലാസ്റ്റിക് എന്ന് വിളിക്കുന്നത്.
4: എന്നാ പിന്നെ അതങ്ങ് കത്തിച്ച് കളഞ്ഞാ പോരെ ടീച്ചറെ, അപ്പൊ എല്ലാ മാലിന്യം അങ്ങ് തീരുമല്ലോ.
5: അയ്യോ എന്താ കുട്ടി ഈ പറയുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കുന്നത് വളരെ ഗുരുതരമായ തെറ്റാണ്. പ്ലാസ്റ്റിക്കുകൾ കത്തുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ പുകയും രാസവസ്തുക്കളും ഉണ്ടാകും. അതുകൊണ്ട് അത് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യാതെ ശരിയായ രീതിയിൽ ശേഖരിച്ച് സംസ്കരിക്കുകയാണ് വേണ്ടത്.
4: അപ്പൊ ടീച്ചറെ, നമ്മുടെ വീട്ടിലും സ്കൂളിലും ഒക്കെ എങ്ങനെയാ ശരിയായ രീതിയിൽ മാലിന്യം കൈകാര്യം ചെയ്യേണ്ടത്?
5: അതിനിപ്പോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാലിന്യം ഉറവിടത്തിൽ തന്നെ വേർതിരിക്കുക എന്നതാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി, പഴത്തൊലികൾ തുടങ്ങിയ ജൈവ മാലിന്യങ്ങൾ വേറെയും പ്ലാസ്റ്റിക്, പേപ്പർ, ലോഹം തുടങ്ങി പുനരുപയോഗിക്കാവുന്ന മാലിന്യങ്ങൾ വേറൊരു രീതിയിലും ശേഖരിക്കണം. ബാറ്ററി, ബൾബ്, ഇ മാലിന്യം പോലുള്ളവ സാധാരണ മാലിന്യത്തോടൊപ്പം ഇടരുത്. അവയ്ക്ക് പ്രത്യേകം സുരക്ഷിതമായ ശേഖരണവും സംസ്കരണവും വേണം.
4: അപ്പൊ ടീച്ചറെ, ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്ത് ചെയ്യും?
5: ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അതിലൂടെ നല്ല ജൈവവളം ലഭിക്കും. അതായത് മാലിന്യം എന്ന് കരുതുന്ന പല വസ്തുക്കളും ശരിയായി കൈകാര്യം ചെയ്താൽ അത് മനുഷ്യന് പ്രയോജനപ്പെടുത്താവുന്നതാണ്.
4: നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ, അപ്പൊ ഈ പ്ലാസ്റ്റിക് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
5: അതിനാണ് എപ്പോഴും പറയുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടകളിൽ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങുന്നതിന് വീട്ടിൽ നിന്ന് തന്നെ ഒരു തുണി സഞ്ചിയോ അല്ലെങ്കിൽ ഒരു പേപ്പർ ബാഗോ കരുതുക.
4: ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി ടീച്ചറെ, ഞാൻ ചെയ്തത് ഒരു ചെറിയ തെറ്റല്ലല്ലേ.
5: അതെ, മാലിന്യ സംസ്കരണം ശുചിത്വത്തിന്റെ മാത്രം പ്രശ്നമല്ല, അത് നമ്മുടെ ആരോഗ്യം, ജലം, മണ്ണ്, ജീവജാലങ്ങൾ, ഭാവി തലമുറ എന്നിവയുമായി ബന്ധപ്പെട്ട വളരെയധികം ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് ഒരു മാറ്റം പ്രതീക്ഷിക്കരുത്.
4: ഇല്ല ടീച്ചറെ, ഇനി മുതൽ ഞാൻ മാലിന്യം വലിച്ചെറിയില്ല. എൻ്റെ കൂട്ടുകാരെയും ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കും. നമ്മുടെ സ്കൂളിൽ ഒരു വേസ്റ്റ് ഫ്രീ ക്യാമ്പസ് പ്രവർത്തനവും തുടങ്ങാം, അല്ലേ ടീച്ചറെ?
5: വളരെ നല്ല ആശയമാണ് മീര. നമുക്ക് ഇന്ന് തന്നെ ഈ ആശയം മറ്റുള്ളവരുമായും പങ്കുവയ്ക്കാം.
0: മാലിന്യ സംസ്കരണ ബോധവൽക്കരണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ എത്തുമ്പോഴേ ശാശ്വതമായ ഒരു മാറ്റം സമൂഹത്തിൽ സാധ്യമാവുകയുള്ളൂ. ഒരു കുട്ടി താൻ കഴിക്കുന്ന ഒരു മിഠായി കടലാസ് പോലും അലക്ഷ്യമായി വലിച്ചെറിയാതെ കൃത്യമായ സ്ഥാനത്ത് നിക്ഷേപിക്കാനും അത് പിന്നീട് ഏത് രീതിയിലാണ് ഭൂമിക്കോ തനിക്കോ ഭീഷണിയാവാതെ മാറ്റപ്പെടുന്നത് എന്ന് ഉറപ്പുവരുത്താനും തക്കവണ്ണം അവരെ വളർത്തിയെടുക്കണം. കേവലം പാഠപുസ്തകങ്ങളിലെ അധ്യായങ്ങളിൽ ഒതുങ്ങാതെ ഇതിൻ്റെ യഥാർത്ഥ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പകർന്നുകൊടുക്കാൻ അധ്യാപകർക്ക് കഴിയണം. സ്കൂൾ തലത്തിൽ രൂപപ്പെടുന്ന ഈ ശുചിത്വബോധം കുട്ടികളിലൂടെ വീടുകളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിക്കും.
6: മാലിന്യ നിർമാർജനത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്.
2: തിരുവനന്തപുരം കോർപ്പറേഷൻ കഴക്കൂട്ടം 1-ാം വാർഡിലെ ഹരിതകർമ്മസേന സെക്രട്ടറിയും അംഗവുമായ ഫസീല,
6: നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം. നമ്മുടെ ഓരോ വീട്ടിലും ഫ്ളാറ്റുകളിലും ബയോബിൻ നിർബന്ധമാക്കണം. 50 വീടിന് ഒരു എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടായിരിക്കണം. ഒരു കമ്മ്യൂണിറ്റി ബയോഗ്യാസ് ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ മാലിന്യം കുറയ്ക്കുന്നതിനും പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇരിക്കുന്നതിനും വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ഹരിതകർമ്മസേന വീടുകൾ തോറും വാതിൽപ്പെട്ടി ശേഖരണം നടത്തുകയും ഉറവിടത്തിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചും പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനെക്കുറിച്ചും വൃത്തിയായി പ്ലാസ്റ്റിക് സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നതിനെക്കുറിച്ചും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നഗരസഭ വഴിയും ഹരിതകർമ്മസേന വഴിയും സമൂഹത്തിന് നൽകുന്നുണ്ട്. മാലിന്യം ശരിക്കും തരംതിരിച്ചാൽ കമ്പോസ്റ്റ് വളം, ബയോഗ്യാസ്, റീസൈക്കിൾ പ്ലാസ്റ്റിക് ഇതൊക്കെ ഉണ്ടാക്കി കാശുണ്ടാക്കാം. അതുകൊണ്ട് തന്നെ മാലിന്യം വേസ്റ്റല്ല, റിസോഴ്സാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്.
7: ചെങ്കുത്തായ ഭൂപ്രകൃതിയും അനേക ജലാശയങ്ങളും നിറഞ്ഞ കേരളത്തിൽ എവിടെ മാലിന്യം തള്ളിയാലും ഒരു മഴ പെയ്യുമ്പോൾ അത് അരുവികളിലൂടെയും തോടുകളിലൂടെയും പുഴകളിലൂടെയും കടലിലേക്കും എത്തും. 2018 പ്രളയകാലത്ത് പ്രകൃതി നമുക്ക് കാണിച്ചു തന്ന വലിയൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. നദി ഒഴുകിയെത്തിയപ്പോൾ കരയിലേക്ക് തിരികെ തള്ളിയത് മനുഷ്യൻ വർഷങ്ങളായി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ മാലിന്യ കൂമ്പാരങ്ങളായിരുന്നു. അതിനു പുറമെ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ രൂപത്തിൽ വലിയൊരളവും ജലജീവികളുടെ ശരീരത്തിന്റെ ഭാഗമായതും പുറത്തുവരുന്ന പഠനങ്ങളിൽ കാണാം. നാം കഴിക്കുന്ന കടൽ മത്സ്യങ്ങളിൽ വലിയൊരളവ് മൈക്രോ പ്ലാസ്റ്റിക് അടങ്ങിയിരിക്കുന്നു.
3: ഈ മലിനവസ്തുക്കളിൽ കാണപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ കാലാന്തരത്തിൽ ചെറുതായി ചെറിയ കണങ്ങളായി മാറി മനുഷ്യ ശരീരത്തിനുള്ളിൽ തന്നെ കടന്നുകൂടുകയും മനുഷ്യ ശരീരത്തിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കുകയും ചെയ്യുന്നു എന്ന് ഈ അടുത്ത കാലത്തുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ കാണിക്കുന്നുണ്ട്.
2: ഡോക്ടർ TS അനീഷ്,
3: മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ ഒരുപക്ഷെ മുലപ്പാലിൽ പോലും കടന്നെത്താൻ കഴിയുന്ന രീതിയിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ സാന്നിധ്യം ഗവേഷകന്മാർ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒട്ടനവധി വിഷവസ്തുക്കളും മലിനവസ്തുക്കളിലൂടെ കടന്നു വരാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്ലാസ്റ്റിക് കത്തുന്ന സമയത്തും മറ്റും ഉണ്ടാകുന്ന പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊളിയൂട്ടൻസ് അല്ലെങ്കിൽ ഡയോക്സിനുകൾ. ഇത്തരത്തിൽ നമ്മുടെ ഭക്ഷ്യ ശൃംഖലയുമായി ബന്ധപ്പെടുകയും നമ്മുടെ ഭക്ഷണ വസ്തുക്കളിൽ എത്തുകയും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുള്ള വളരെ അപകടകരമായിട്ടുള്ള പല വസ്തുക്കളും നമ്മുടെ കുടിവെള്ളത്തിലേക്കും മണ്ണിലേക്കും കടന്നെത്തുന്നതായി കാണുന്നുണ്ട്. ഫ്യൂസ് ആകുന്ന ബൾബുകളും ട്യൂബുകളും അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുത്. അതോടൊപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ കേടാകുന്ന സമയത്ത് അവ മണ്ണിലേക്ക് വലിച്ചെറിയുന്നത് മണ്ണിലേക്ക് വളരെ അപകടകരമായിട്ടുള്ള കെമിക്കലുകൾ എത്തുന്നതിന് കാരണമാകും. അതോടൊപ്പം തന്നെ മറ്റു പല വസ്തുക്കളും മണ്ണിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ മെഡിക്കൽ വേസ്റ്റുകളാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആശുപത്രി മാലിന്യങ്ങൾ ഒരു കാരണവശാലും മണ്ണിലും വെള്ളത്തിലും എത്താനായിട്ട് പാടില്ല. അവയിൽ ഗുരുതരമായിട്ടുള്ള കെമിക്കലുകളും മറ്റു രോഗങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളും കൂടുതലായിട്ട് അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മെഡിക്കൽ മാലിന്യമാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് പ്രമേഹ രോഗബാധയുള്ള ഒരാൾ ഉപയോഗിച്ചിരിക്കുന്ന സൂചി വലിച്ചെറിയാതെ കൃത്യമായിട്ട് സംസ്കരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. വീടുകളിൽ നാം ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ BP നോക്കുന്ന അല്ലെങ്കിൽ രക്തസമ്മർദ്ദം അളക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഫിഗ്മോമാനോമീറ്റർ. അത്തരത്തിലുള്ള വസ്തുക്കളിൽ മെർക്കുറിയുടെ സാന്നിധ്യമുണ്ട്. അത് മണ്ണിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഫാക്ടറി മാലിന്യങ്ങൾ ഇത്തരത്തിൽ മണ്ണിൽ കലരുന്നത് മൂലം ഹെവി മെറ്റലുകൾ വളരെ കൂടുതലായിട്ട് മത്സ്യങ്ങളിലും മറ്റും കടന്നെത്തി തിരിച്ച് മനുഷ്യരിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലിനവസ്തു തിരിച്ച് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്കും മനുഷ്യ ശരീരത്തിലേക്കും കടന്നുകൂടുകയും പകർച്ചവ്യാധികൾ മാത്രമല്ല അർബുദബാധകൾ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യത്തിനെ മുൻനിർത്തി വേണം നാം മലിനവസ്തുക്കളെ കൈകാര്യം ചെയ്യാൻ.
0: നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്തി നടത്തുന്ന അശാസ്ത്രീയ വികസനം നമ്മുടെ ജലസ്രോതസ്സുകളെയും കിണറുകളെയും മലിനമാക്കുന്നു. ഇന്ന് കേരളത്തിൽ വികസനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നഗരത്തിലും കുടിവെള്ളം ലഭിക്കുന്ന കിണർ ഇല്ല എന്നത് ഭീതിജനകമായ എന്നാൽ ഒരിക്കലും നമ്മുടെ ചർച്ചയ്ക്ക് മുന്നിൽ വരാത്ത വസ്തുതകളുമാണ്. ഇത്തരത്തിലുള്ള ഭൂമി തരംമാറ്റലുകളും ജലവും മണ്ണും മലിനമാക്കലും വഴിവെച്ചിരിക്കുന്നത് വലിയ തോതിലുള്ള കാലാവസ്ഥാ മാറ്റവും നാം ഇതുവരെ കേൾക്കാത്ത രോഗങ്ങളുടെ കടന്നുവരവും വ്യാപനവുമാണ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾക്ക് ശേഷമുണ്ടാകുന്ന പകർച്ചവ്യാധികളും ആരോഗ്യ പ്രശ്നങ്ങളും നാം വേഗത്തിൽ മറന്നുപോകുന്നു എന്നതും വലിയൊരു പോരായ്മയാണ്.
8: മാലിന്യങ്ങളുടെ സാന്നിധ്യം മണ്ണ് മുതൽ വിണ്ണുവരെയും കടൽ മുതൽ കിണറുകൾ വരെയും ശക്തമായി കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് നിത്യജീവിതത്തിൽ നിന്ന് അറിയാൻ കഴിയും. നമ്മുടെ മണ്ണും നമ്മുടെ ജലാശയങ്ങളും നമ്മുടെ വായുവുമൊക്കെ മലിനീകരിക്കുന്ന കാര്യത്തിൽ ആധുനിക മനുഷ്യർ അവർക്ക് മുമ്പുള്ള മനുഷ്യ വർഗത്തെക്കാൾ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.
2: പരിസ്ഥിതി പ്രവർത്തകനായ EP അനിൽ,
8: മനുഷ്യൻ എന്ന ജീവിയാണ് അവന്റെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന

വിഭവങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം പുറന്തള്ളുന്ന മാലിന്യം എന്ന പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണക്കാർ. മറ്റ് ജീവിവർഗങ്ങൾ അവരുടെ ജൈവശരീരത്തിന്റെ സുരക്ഷിതത്തിന്റെ ഭാഗമായി വിസർജ്യങ്ങൾ നടത്താറുണ്ടെങ്കിൽ പോലും അതിന് അത്ര വലിയൊരു ആഘാതം മണ്ണിലോ ആകാശത്തിലോ ജലത്തിലോ ഉണ്ടാക്കാനുള്ള കഴിവില്ല. പൊതുവെ നമ്മൾ ജലമലിനീകരണം, വായുമലിനീകരണം, മണ്ണിന്റെ മലിനീകരണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ആകാശത്തിന്റെ മലിനീകരണവും. പകൽ സമയം ജീവിതം കൂടുതൽ സജീവമാക്കുന്ന സ്വഭാവമുള്ള മനുഷ്യരെ പോലെ തന്നെ രാത്രികളെ കൂടുതൽ സജീവമാക്കുന്ന ജീവിവർഗങ്ങൾക്ക്, രാത്രികളിൽ വിശ്രമം ആവശ്യമുള്ള ജീവിവർഗങ്ങൾക്കൊക്കെ ഇരുണ്ട ആകാശം അവരുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെങ്കിൽ അനവസരത്തിൽ പ്രകാശം നിറച്ച് അനാരോഗ്യകരമായ അന്തരീക്ഷം ആകാശത്തിലും മനുഷ്യർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ശരാശരി ഒരു മലയാളി ഏതാണ്ട് 250 മുതൽ 400 ഗ്രാമോളം മാലിന്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേതാണ്ട് 20% അജൈവ മാലിന്യങ്ങളാണ് എന്നത് പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നുണ്ട്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ നമ്മൾ മറന്നുപോയാൽ അതുണ്ടാക്കാവുന്ന ആഘാതങ്ങൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. പ്ലാസ്റ്റിക് ഉൾപ്പെടുന്ന അജൈവ മാലിന്യങ്ങൾ ഏറ്റവും കുറച്ച് ഉണ്ടാകുന്ന തരത്തിൽ പരമാവധി കുറച്ച് ഉപയോഗിക്കുവാനും അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന അത്തരം സാധനങ്ങളെ പുനരുപയോഗിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ കാര്യത്തിൽ ഇന്നും നമുക്ക് മാതൃകയാകാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ജലാശയത്തിലെത്തുന്ന അജൈവ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന കടലിന്റെ ഇന്നത്തെ സ്ഥിതി, പ്രത്യേകിച്ച് അറേബ്യൻ കടലുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പറയുന്നത് മൊത്തം മത്സ്യത്തേക്കാൾ ഒട്ടും കുറവല്ലാത്ത തരത്തിൽ പ്ലാസ്റ്റിക്കുകളും അനുബന്ധ വിഭവങ്ങളും കടലിൽ ഒഴുകി നടക്കുന്നു. അങ്ങനെ കടലിന്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാക്കുന്നു. മണ്ണിൽ കലരുന്ന അധികമായ ജൈവ മാലിന്യവും അജൈവ മാലിന്യങ്ങളുടെ സാന്നിധ്യവും മണ്ണിന്റെ ഫലഭൂഷ്ടതയെ നശിപ്പിക്കുന്നു, pHന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാക്കുന്നു, സസ്യലതാദികൾക്ക് വളരുവാനും അതിന്റെ വേരുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കുവാനും തടസ്സമുണ്ടാക്കുന്നുണ്ട്.

0: ചെറുകിട സംരംഭങ്ങൾ മുതൽ വൻകിട വ്യവസായ ശാലകൾ വരെ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ ഏത് വിധത്തിലാണ് പുറന്തള്ളപ്പെടുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിക്കപ്പെടണം. പലപ്പോഴും വലിയ ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മാധ്യമങ്ങളും അധികൃതരും ഇത് ചർച്ചയാക്കുന്നത്. വാർത്താ പ്രാധാന്യം കഴിയുമ്പോൾ വിഷയങ്ങൾ മറവിയിലേക്ക് പോകുന്ന മനോഭാവം മാറണം. പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന നിയമങ്ങൾക്ക് പകരം കർശനമായ നിബന്ധനകളും നിരീക്ഷണവും ശിക്ഷാ നടപടികളും ഉണ്ടായിരിക്കണം. ഗാർഹിക, ഖര, ദ്രാവക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാൻ ആധുനിക ടെക്നോളജികൾ ഉപയോഗപ്പെടുത്തണം. ഇൻഡസ്ട്രിയൽ പ്ലാന്റുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവർക്കായി പ്രത്യേക സംസ്കരണ മാസ്റ്റർ പ്ലാൻ നിർബന്ധമാക്കണം.
1: ഇന്ത്യയെ മാലിന്യമുക്തവും ശുചിത്വവും ഉള്ളതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഭാരത സർക്കാർ ആരംഭിച്ച ദേശീയ ശുചിത്വ യജ്ഞമാണ് സ്വച്ഛ ഭാരത് മിഷൻ.
2: ആറ്റിങ്ങൽ നഗരസഭാ സെക്രട്ടറി സുമയ്യ ബിവി:
1: ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ആദ്യ ഘട്ടത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പൂർണ്ണമായും ഇല്ലാതാക്കുക, ശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കുക എന്നിവയാണ്. ഇതിന് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്നാം വിഭാഗം സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ, ഗ്രാമപ്രദേശങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്തൽ. രണ്ടാമത്തെ വിഭാഗം സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ, ഇത് നഗരപ്രദേശങ്ങളിലെ മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ ഒന്നാം ഘട്ടത്തിന്റെ പ്രധാന നേട്ടങ്ങൾ വ്യക്തി ശൌചാലയങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കോടിക്കണക്കിന് ഗാർഹിക ശൌചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ പബ്ലിക് ടോയ്ലറ്റ് സ്കൂളുകളിലും പബ്ലിക് പ്ലേസിലെ ബസ് സ്റ്റാൻഡുകളിലും മറ്റും സ്ത്രീകൾക്ക്

0: ദിവസം കുട്ടികൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ജൈവ അജൈവ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ വേർതിരിക്കൽ. കേരളത്തിൽ നമ്മൾ ഹരിതകർമ്മ സേനയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മ സേനയ്ക്ക് നമ്മൾ കൈമാറി വരുന്നു. പ്ലാസ്റ്റിക് മാലിന്യം അതിന്റെ നിയന്ത്രണം വന്നിട്ടുണ്ട്. റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് എന്നിങ്ങനെ 3 R's പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ഇതെല്ലാം നമുക്ക് 1st ഘട്ടത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 1st ഘട്ടത്തിന്റെ ഒരു ഘടകമാണ് സ്വച്ഛ സർവേഷൻ. ഓൾ ഇന്ത്യ തലത്തിൽ നഗരങ്ങൾ തമ്മിൽ ശുചിത്വത്തിൽ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് സ്വച്ഛ സർവേഷൻ. 2nd ലക്ഷ്യം ഖരദ്രവ മാലിന്യ സംസ്കരണം. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അഴുക്കുചാൽ സംവിധാനങ്ങൾ, ഗോബർധൻ പദ്ധതികൾ, മലിനജല പുനരുപയോഗം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നുണ്ട്. പിന്നൊന്ന് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിർമാർജ്ജനം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ പറ്റുള്ളൂ. ശുചിത്വം എന്നത് സർക്കാരിന്റെ മാത്രം ചുമതലയല്ല, നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്.
1: മാലിന്യം പൂർണ്ണമായി ഇല്ലാതാക്കുക സാധ്യമല്ലെങ്കിലും വികസനത്തോടൊപ്പം ഉയർന്നു വരുന്ന മാലിന്യത്തിന്റെ നിയന്ത്രണം ജനകീയ കൂട്ടായ്മയിലൂടെ കൈവരിക്കാൻ പദ്ധതികൾ രൂപപ്പെടുത്തണം. ബ്രാൻഡ് അംബാസഡർമാരെ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്നതോടൊപ്പം ജനകീയ കൂട്ടായ്മകളെയും റെസിഡൻസ് അസോസിയേഷനുകളെയും വ്യാപാരി വ്യവസായി സംഘടനകളെയും ഏകോപിപ്പിച്ച് താഴെത്തട്ടിൽ സജീവ പ്രവർത്തനങ്ങൾ നടത്തണം.
2: ഇന്ന് തന്നെ ഓരോ വീട്ടിൽ നിന്നും സുശക്തമായ അവബോധം സൃഷ്ടിച്ചാൽ മാത്രമേ ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും വൃത്തിയുള്ളതും ആരോഗ്യപൂർണവുമായ ഒരു നാടിനെ ബാക്കി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പ്രകൃതിയും മനുഷ്യനും ഒന്നാണ്. പ്രകൃതിയിലെ മാലിന്യം തന്റെ തന്നെ ശരീരത്തിൽ പറ്റിയ മാലിന്യമാണെന്ന സ്വാഭാവികമായ തോന്നൽ നാം ഓരോ മലയാളിക്കും തോന്നുന്ന നിമിഷം മുതൽ ഉത്തരവാദിത്വത്തോടെയുള്ള നമ്മുടെ മാലിന്യ നിർമാർജ്ജന യജ്ഞം നാം ആരംഭിക്കുകയായിരുന്നു.

പ്രകൃതിയെ കാക്കാൻ മാലിന്യം കുറയ്ക്കാം. ചിത്രീകരണം സമാപിക്കുന്നു. രചന ഡോക്ടർ എം ദിവിൻ മുരുകേഷ്. ആഖ്യാനം കുരിപ്പുഴ സജീവ്, സുഷമ അനിൽ. ശബ്ദസാന്നിധ്യം ടീച്ചർ അജിത അരവിന്ദ്. മീര സൗമ്യ ജേവി. നിർവഹണ സഹായം ധന്യ എം ടി. നിർവഹണം സെവിൽ ജിഹാൻ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കറവ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പി എം ഗതിശക്തി മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് കേൾക്കാം. ഏതൊരു രാജ്യത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ല് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. വ്യവസായങ്ങൾ വളരണമെങ്കിലും ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് വിപണിയിലെത്തണമെങ്കിലും മികച്ച റോഡുകളും റെയിൽവേയും തുറമുഖങ്ങളും ഊർജ ശൃംഖലകളും അത്യന്താപേക്ഷിതമാണ്. ഈ കാഴ്ചപ്പാടോടെ 2021 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പി എം ഗതിശക്തി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മുൻകാലങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ വലിയ തോതിലുള്ള ഏകോപനമില്ലായ്മ നിലനിന്നിരുന്നു. ഉദാഹരണത്തിന്, ഒരു വകുപ്പ് റോഡ് നിർമ്മിച്ചു കഴിഞ്ഞയുടൻ മറ്റൊരു വകുപ്പ് കുടിവെള്ള പൈപ്പിനായി അല്ലെങ്കിൽ ഇലക്ട്രിക് കേബിളിനായി അതേ റോഡ് വീണ്ടും വെട്ടിപ്പൊളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് സമയനഷ്ടത്തിനും ജനങ്ങളുടെ നികുതിപ്പണം പാഴാകുന്നതിനും കാരണമായിരുന്നു. കൂടാതെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള അനുമതികൾ ലഭിക്കുവാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. വകുപ്പുകൾ ഒറ്റപ്പെട്ട് പ്രവർത്തിക്കുന്ന രീതിക്ക് വിരാമമിടാനാണ് ഗതിശക്തി രൂപീകൃതമായത്. എന്താണ് പി എം ഗതിശക്തി മാസ്റ്റർ പ്ലാൻ? ലളിതമായി പറഞ്ഞാൽ, ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിക്കുന്ന ഒരു ബൃഹത്തായ മാസ്റ്റർ പ്ലാനാണിത്. റോഡ്, റെയിൽവേ, വ്യോമയാനം, ഷിപ്പിംഗ്, പെട്രോളിയം, ടെലികോം തുടങ്ങി 16-ലധികം കേന്ദ്ര മന്ത്രാലയങ്ങളെയും വിവിധ സംസ്ഥാന സർക്കാരുകളെയും ഇത് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു. GIS അഥവാ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ അടിസ്ഥാനം. ഇതിലൂടെ രാജ്യത്തെ എല്ലാ അടിസ്ഥാന സൌകര്യങ്ങളുടെയും ലൊക്കേഷനും ഭൂപ്രകൃതിയും വനമേഖലകളും റെയിൽവേ ലൈനുകളും ഒരൊറ്റ ഡിജിറ്റൽ സ്ക്രീനിൽ വ്യക്തമായി കാണാൻ സാധിക്കും. പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ വരാവുന്ന തടസ്സങ്ങൾ മുൻകൂട്ടി കണ്ട് പരിഹരിക്കുവാൻ ഇത് സഹായിക്കുന്നു. ഈ മാസ്റ്റർ പ്ലാൻ പ്രധാനമായും 6 സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. 1. സമഗ്രത. വിവിധ മന്ത്രാലയങ്ങളുടെ എല്ലാ പദ്ധതികളും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. 2. മുൻഗണന. പദ്ധതികൾ കൃത്യമായി മുൻഗണനാക്രമത്തിൽ നടപ്പിലാക്കുവാൻ വകുപ്പുകളെ സഹായിക്കുന്നു. 3. ചരക്കുകൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളതും ചിലവ് കുറഞ്ഞതുമായ മാർഗം കണ്ടെത്തുന്നു. 4. വ്യത്യസ്ത വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ തമ്മിലുള്ള ഏകോപനം ഉറപ്പാക്കി കാലതാമസം ഒഴിവാക്കുന്നു. 5. 200-ലധികം ലെയറുകളിലായി ഡേറ്റ ലഭ്യമാകുന്നതിനാൽ സമഗ്രമായ വിശകലനം സാധ്യമാകുന്നു. 6. സാറ്റലൈറ്റ് ഇമേജുകൾ വഴി പ്രൊജക്ടുകളുടെ പുരോഗതി തത്സമയം നിരീക്ഷിക്കുവാൻ കഴിയുന്നു. ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങളുടെ ഗതാഗത ചെലവ് ആഗോളതലവുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ്. ഗതിശക്തിയിലൂടെ ഗതാഗത സമയം ലാഭിക്കുന്നതിലൂടെ ഈ ചെലവ് ഗണ്യമായി കുറയ്ക്കുവാനും ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നു. അടിസ്ഥാന സൌകര്യങ്ങൾ വേഗത്തിൽ ഒരുങ്ങുന്നത് രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള വൻകിട നിക്ഷേപകരെ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാൻ ആകർഷിക്കുന്നു. രാജ്യത്തുടനീളം പുതിയ വ്യാവസായിക ഇടനാഴികൾ രൂപപ്പെടുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വെറുമൊരു റോഡ് നിർമ്മാണ പദ്ധതിയല്ല ഗതിശക്തി, മറിച്ച് ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസന മേഖലയെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നയിക്കുന്ന ഒരു വിപ്ലവകരമായ മാറ്റമാണിത്. ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ശക്തമായ ഒരു ചുവടുവയ്പ്പാണ് ഈ മാസ്റ്റർ പ്ലാൻ. പി എം ഗതിശക്തി മാസ്റ്റർ പ്ലാനിനെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങൾക്കുറപ്പു നൽകി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ വലിയ സമ്പാദ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറിയതായി പറഞ്ഞ പ്രധാനമന്ത്രി, കയറ്റുമതിയിൽ അടക്കം രാജ്യം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായും ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ പിന്തുണയും അചഞ്ചലമായ വിശ്വാസവുമാണ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2001 ഒക്ടോബർ 7 ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ട് ഇന്ന് 25 വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനും ആരോഗ്യമന്ത്രി ഉപാധ്യക്ഷനുമായ ടാസ്ക് ഫോഴ്സിൽ ആരോഗ്യ വിദഗ്ധർ അംഗങ്ങളാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. മഹാരാഷ്ട്രയിലെ NTPC സിന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 മെഗാവാട്ട് വരെ വൈദ്യുതിയും ലഭ്യമാക്കും. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരത്ത് മന്ത്രി M. Liju ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ്, റിസർച്ച് ആന്റ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആന്റ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന കൺവീനിയൻസ് സ്റ്റോർ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ സപ്ലൈകോ ഗോ വൈറ്റില ഹബിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. എറണാകുളത്തിന് പുറമെ കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലും സപ്ലൈകോ ഗോ സ്റ്റോറുകൾ തുടങ്ങുമെന്ന് മന്ത്രി പറഞ്ഞു. യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ലഘുഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യവസ്തുക്കൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഗോ സ്റ്റോറിൽ ലഭ്യമാക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളിലൂടെ കർഷകർക്ക് കാർബൺ ക്രെഡിറ്റ് ലഭ്യമാക്കുന്നതിനായി കൃഷിവകുപ്പിന് കീഴിൽ കാർബൺ സെൽ രൂപീകരിക്കണമെന്ന കൃഷിമന്ത്രി T. Siddiqui നിർദ്ദേശം ലോകബാങ്ക് അംഗീകരിച്ചു. ഇതിനായി തുടർന്നുള്ള മാസങ്ങളിൽ യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകും. കേരളത്തിലെത്തിയ ലോകബാങ്ക് മിഷൻ സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി നിർദ്ദേശം മുന്നോട്ടുവച്ചത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ പ്രാവർത്തികമാക്കിയ വിവിധ പദ്ധതികൾ മന്ത്രി V. E. Abdul Ghafoor ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമം രൂപപ്പെടുത്തുന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമായാണ് ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ D. Sajit Babu. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. പ്രസിദ്ധമായ ഭീമാപ്പള്ളി ഉറൂസ്, വെട്ടുകാട് പള്ളി തിരുനാൾ എന്നിവ പ്രമാണിച്ച് ഇരു ആരാധനാലയങ്ങളിലേക്കും KSRTC 45 സ്പെഷ്യൽ സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത മന്ത്രി C. P. John. ആഘോഷങ്ങളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കും എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വിശ്രമ കേന്ദ്രങ്ങളും ഒരുക്കും. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന

0: നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് രസതന്ത്രജ്ഞൻ കെൻസോ സോയും പുരസ്കാരം പങ്കിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗൗരീശങ്കരം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: Congress in New Delhi tomorrow. French-Japanese scientist duo win 2026 Nobel Prize in Chemistry. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് ത്രികോണ പഠനം, വളർച്ചയും തുടർച്ചയും, ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപകൻ ജയകുമാർ ജി.
3: നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, ഗണിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാം എന്നാണ് കരുതുന്നത്. ജ്യാമിതിയെക്കുറിച്ചും ജ്യാമിതീയ രൂപങ്ങളെക്കുറിച്ചും നിങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത് കാണുമല്ലോ. നിങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ ജ്യാമിതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ചകൾക്കും പഠനത്തിനും വിധേയമാക്കപ്പെട്ട ഒരു രൂപമാണല്ലോ ത്രികോണം. എങ്കിൽ നമുക്കിന്ന് ത്രികോണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്താലോ. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ജ്യാമിതീയ രൂപമാണ് ത്രികോണം. ത്രികോണമെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. മൂന്ന് വശങ്ങളുള്ള ഒരു രൂപം, ഏറ്റവും കുറച്ച് വരകൾ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന രൂപം എന്ന പ്രത്യേകതയുള്ള രൂപം. മൂന്ന് വശങ്ങളുള്ള രൂപം എന്നാണ് തിരിച്ചറിയാൻ വേണ്ടി പറയുന്നതെങ്കിലും മൂന്ന് കോണുകളെ സൂചിപ്പിക്കുന്ന ത്രികോണം എന്നാണ് പേര് പറയുന്നത്. ത്രികോണങ്ങൾ ഉപയോഗിച്ചുള്ള പാറ്റേണുകളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ തിരിച്ചറിയാൻ പഠിക്കുന്നുണ്ട്. അതിനാൽ ത്രികോണത്തെ തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. ചുരുക്കത്തിൽ മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളുമുള്ള രൂപമാണ് ത്രികോണം എന്ന് വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ രൂപങ്ങളെ പരിചയപ്പെടുമ്പോഴാണ് ത്രികോണങ്ങൾ ആദ്യം കടന്നു വരുന്നത്. നമ്മുടെ ചുറ്റിലുമുള്ള ത്രികോണാകൃതിയിലുള്ള വസ്തുക്കളെ പരിചയപ്പെടുമ്പോൾ ഏറ്റവും ദൃഢമായവയിൽ പലതിലും ത്രികോണാകൃതി ഉള്ളതായി കാണാം. ഏറ്റവും ഉറപ്പുള്ള രൂപം എന്ന് ത്രികോണത്തെപ്പറ്റി പറയാറുണ്ട്. യോജിപ്പിച്ചു കഴിഞ്ഞാൽ വലിച്ച് രൂപം മാറ്റാൻ കഴിയാത്തത് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയാറ്. ട്രൈപോഡ് അഥവാ മുക്കാലി, മൊബൈൽ ടവറുകൾ, ഇലക്ട്രിക് ടവറുകൾ, ഇവയിലെല്ലാം കമ്പികൾ ത്രികോണാകൃതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഉറപ്പിനു വേണ്ടിയാണ് ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ വരകൾ ചേരുമ്പോൾ എന്ന യൂണിറ്റിൽ മട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സിലുള്ള മട്ടങ്ങൾ അഥവാ സെറ്റ് സ്ക്വയേഴ്സ് ഏത് ആകൃതിയിലാണുള്ളതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? അവ ത്രികോണാകൃതിയിലാണ് എന്ന് കാണാമല്ലോ. മട്ടങ്ങൾ ഉപയോഗിച്ച് വരകൾ ചരിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുമുണ്ട് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ. മട്ടങ്ങളുടെ മൂലകൾ ഉപയോഗിച്ച് രൂപങ്ങൾ വരയ്ക്കുന്നുണ്ട്. അവയിൽ ത്രികോണങ്ങൾ ഉൾപ്പെടുന്ന രൂപങ്ങളും കാണാം. ആറാം ക്ലാസ്സിൽ കോണുകൾ തിരിച്ചറിയാനും അളക്കാനും വരയ്ക്കാനും പഠിക്കുന്നു. കൂടാതെ ഒരു വരയിലെ ഒരു ബിന്ദുവിലെ വരയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള കോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ചിലപ്പോൾ എളുപ്പത്തിൽ നമ്മൾ രേഖീയ ജോഡിയിലെ കോണുകൾ എന്നും പറയാറുണ്ട്. ഏഴാം ക്ലാസ്സിൽ ത്രികോണ പഠനം കുറച്ചുകൂടി ഗൗരവതരമാകുന്നുണ്ട്. ത്രികോണ നിർമ്മിതിയാണ് അതിൽ പ്രധാനം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ത്രികോണ നിർമ്മിതിയിൽ വൃത്തത്തിൻ്റെ സഹായം തേടുന്നതാണ് അത്. അത് മനോഹരമായി തന്നെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. സമഭുജ ത്രികോണം നിർമ്മിക്കുന്ന യൂക്ലീഡിയൻ രീതി സൈഡ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തന്നിരുന്നാൽ ത്രികോണം നിർമ്മിക്കുന്നതാണ് ആദ്യ രീതിയായി അവതരിപ്പിക്കുന്നത്. ഒരു വശവും ആ വശത്തിലെ രണ്ട് കോണുകളും തന്നിരുന്നാൽ ത്രികോണം നിർമ്മിക്കുന്ന വിധവും, മൂന്ന് വശങ്ങളും തന്നിരുന്നാൽ ത്രികോണം നിർമ്മിക്കുന്ന വിധവും ചർച്ച ചെയ്യുന്നു. മട്ടത്രികോണങ്ങളുടെ പ്രത്യേകതകളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. പൈതഗോറിയൻ ത്രയങ്ങളെക്കുറിച്ചും മട്ടത്രികോണത്തിൻ്റെ വശങ്ങളുടെയും കോണുകളുടെയും പ്രത്യേകതകളെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ത്രികോണങ്ങളുടെ പരപ്പളവിലേക്ക്

ചെല്ലുമ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവിൻ്റെ പകുതിയാണ് ഒരു ചതുരം വികർണത്തിലൂടെ മുറിക്കുമ്പോൾ കിട്ടുന്ന മട്ടത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന വസ്തുത അവതരിപ്പിച്ചുകൊണ്ടാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന ആശയത്തിലേക്ക് കടക്കുന്നത്. ഇതിൽ നിന്നും ഏതൊരു ത്രികോണത്തിൻ്റെയും പരപ്പളവ് ഒരു വശത്തിൻ്റെയും എതിർമൂലയിൽ നിന്ന് ആ വശത്തിലേക്കുള്ള ലംബത്തിൻ്റെയും നീളങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുന്നു. ചുരുക്കത്തിൽ നമ്മളതിനെ ഹാഫ് ബി എച്ച് എന്ന് പറയാറുണ്ട്. ത്രികോണങ്ങളുടെ കോണുകളുടെ മാറാത്ത തുക എന്ന ആശയവും ഈ ഘട്ടത്തിൽ പഠിക്കുന്നുണ്ട്. ത്രികോണങ്ങളുടെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ് എന്ന ആശയം ഈ ഘട്ടത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. 8ാം ക്ലാസ്സിലെ ആദ്യ പാഠം തുല്യ ത്രികോണങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ത്രികോണങ്ങളുടെ തുല്യതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അവിടെ 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ത്രികോണം, വശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മുകളിലും താഴെയുമായി ഒക്കെ വരച്ച് വെട്ടിയെടുത്ത് ഒന്നിന് മുകളിൽ ഒന്നായി വച്ചു നോക്കി അവയുടെ വശങ്ങളും മൂലകളും ചേർന്നിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളോട് തുല്യമായാൽ തുല്യവശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ് എന്ന ആശയത്തിലേക്ക് എത്തുന്നു. ത്രികോണങ്ങൾ തുല്യമാണോ എന്ന് തിരിച്ചറിയാൻ 3 വശങ്ങൾ തുല്യമാണെന്ന് പരിശോധിക്കണമെന്നില്ല എന്നും 2 ത്രികോണങ്ങളുടെ 2 വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമായാലും 2 ത്രികോണങ്ങളുടെ ഓരോ വശവും ആ വശത്തിലെ 2 കോണുകളും തുല്യമായാലും മതി എന്നും തുടർന്ന് പഠിക്കുന്നു. 2 തുല്യ ത്രികോണങ്ങളുടെ ഏതെങ്കിലും 2 തുല്യവശങ്ങൾ ചേർത്ത് വച്ചാൽ കിട്ടുന്ന രൂപം സാമാന്തരികമാണ് എന്ന ആശയവും ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മനോഹരവുമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ആശയം സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകതകളാണ്. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബം ആ കോണിനെയും എതിർവശത്തെയും സമഭാഗം ചെയ്യുന്നു എന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ആശയം ത്രികോണങ്ങളുടെ തുല്യത എന്ന ആശയത്തിലൂടെ തെളിയിക്കുന്നുണ്ട്. ഈ ആശയം ഉപയോഗിച്ച് ഒരു വരയുടെ ലംബ സമഭാജി വരയ്ക്കാനും ഒരു കോണിൻ്റെ സമഭാജി വരയ്ക്കാനും പഠിക്കുന്നു. സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ പാഠഭാഗം അവസാനിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പരപ്പളവ് എന്ന പാഠഭാഗത്തിൽ ഒരേ പരപ്പളവുള്ള ത്രികോണങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരേ പാദമുള്ളതും 3ാമത്തെ മൂല പാദത്തിന് സമാന്തരമായ ഒരു വരയിലായതുമായ എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായിരിക്കും എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന അടിസ്ഥാന ആശയം. ഒരു ത്രികോണത്തിന് തുല്യ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം നിർമ്മിക്കാനും ഒരു ചതുർഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കുന്ന വിധവും പഞ്ചഭുജത്തിന് തുല്യ പരപ്പളവുള്ള ത്രികോണം നിർമ്മിക്കുന്ന വിധവും ചർച്ച ചെയ്യുന്നുണ്ട്. ത്രികോണ ഭാഗമാണ് മറ്റൊരു ആശയം. ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര ആ വശത്തെയും ത്രികോണത്തിൻ്റെ പരപ്പളവിനെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു എന്നതാണ്. വൃത്തങ്ങൾ എന്ന യൂണിറ്റിൽ ഒരു ത്രികോണത്തിൻ്റെ 3 മൂലകളിൽ കൂടി കടന്നുപോകുന്ന വൃത്തം അഥവാ പരിവൃത്തം വരയ്ക്കുന്ന വിധം ചർച്ച ചെയ്യുന്നുണ്ട്. വൃത്തത്തിൻ്റെ പ്രത്യേകതകൾ തെളിയിക്കുന്നത് ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ ഉപയോഗിച്ചാണ് എന്ന് മനസ്സിലാക്കാനും ഇവിടെ കഴിയുന്നുണ്ട്. പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗത്തിലും ത്രികോണ പ്രത്യേകതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി കോണുകൾ വരുന്ന മട്ടത്രികോണങ്ങളുടെ വശങ്ങളുടെ പ്രത്യേകതകൾ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. സമാന്തര വരകൾ എന്ന യൂണിറ്റിലും സമാന്തര വരകളുടെ പ്രത്യേകതകളുടെ തുടർ ചർച്ചകൾ നടക്കുന്നത് ത്രികോണങ്ങളിലൂടെയാണ് എന്ന് കാണാം.
ഒരു ത്രികോണം

0: ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് രണ്ട് വശങ്ങളെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുന്നത് എന്നതും, ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കളെ യോജിപ്പിച്ച് കിട്ടുന്ന വരയുടെ നീളം മൂന്നാമത്തെ വശത്തിൻ്റെ നീളത്തിൻ്റെ പകുതിയാണ് എന്നതും ജ്യാമിതിയിലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ്. ഏത് ത്രികോണത്തിലും ഓരോ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബങ്ങൾ ഒറ്റ ബിന്ദുവിലൂടെ കടന്നുപോകും എന്ന ആശയവും, ഏത് ത്രികോണത്തിലും നടുവരകൾ ഒറ്റ ബിന്ദുവിലൂടെ കടന്നുപോകും, ആ ബിന്ദു നടുവരകളെ മൂലകളിൽ നിന്നും 2:1 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കും എന്ന ആശയവും പ്രധാനപ്പെട്ടവയാണ്. സദൃശ ത്രികോണങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ത്രികോണങ്ങളുടെ കോണുകളുടെ തുല്യതയെക്കുറിച്ചാണ്. കോണുകൾ തുല്യമായ ത്രികോണങ്ങളിൽ തുല്യകോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ആനുപാതികമായിരിക്കും എന്നതാണ് പ്രധാന ആശയം. തിരിച്ച്, വശങ്ങൾ ആനുപാതികമായ ത്രികോണങ്ങളിൽ കോണുകൾ ഒരേ അളവിലായിരിക്കും എന്നും പറയുന്നു. ത്രികോണങ്ങൾ സദൃശങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രീതികളും ഈ യൂണിറ്റിൽ പ്രതിപാദിക്കുന്നുണ്ട്. അനുപാതം എന്ന യൂണിറ്റിലും ത്രികോണങ്ങളുടെ വശങ്ങളുടെ ആനുപാതികത ചർച്ച ചെയ്യുന്നുണ്ട്. 10-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ വൃത്തങ്ങൾ എന്ന യൂണിറ്റിൽ വൃത്തവുമായി ബന്ധപ്പെട്ട തത്വങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത് ത്രികോണ തത്വങ്ങൾ ഉപയോഗിച്ചാണ് എന്ന് കാണാം. ഇവിടെ ഏതെല്ലാം ത്രികോണ തത്വങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പരിശോധിച്ചു നോക്കുക. അതുപോലെ തന്നെ തൊടുവരകൾ എന്ന യൂണിറ്റിൽ തൊടുവരകളുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ തെളിയിക്കുന്നതിന് ത്രികോണ തത്വങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കാണാം. അതും നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ത്രികോണമിതിയാണ് ത്രികോണങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പാഠഭാഗം. സദൃശ ത്രികോണങ്ങളിൽ നിന്നാണ് ത്രികോണമിതിയിലേക്ക് എത്തുന്നത്. വശങ്ങളുടെ അംശബന്ധങ്ങൾ ഉപയോഗിച്ച് വിവിധ കോണുകളുടെ സൈൻ, കോസ്, ടാൻ എന്നീ അളവുകൾ കണ്ടുപിടിക്കുന്നതും അവയുമായി ബന്ധപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങളുമാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഒരു ത്രികോണത്തിൻ്റെ സൈൻ അളവും പരിവൃത്ത ആരവും വശവുമായി ബന്ധപ്പെടുത്തി a/sin A=b/sin B=c/sin C=2r എന്നത് പ്രധാനപ്പെട്ട ആശയമാണ്. ടാൻ അളവ് ഉപയോഗിച്ച് ഉയരവും ദൂരവും കണ്ടുപിടിക്കുന്നത് പ്രധാനപ്പെട്ട ആശയമാണ്. ത്രികോണമിതിയുടെ തുടർപഠനങ്ങൾ ഉയർന്ന ക്ലാസ്സുകളിൽ കൂടുതലായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ രൂപങ്ങൾ പരിചയപ്പെടുന്നിടത്ത് തുടങ്ങുന്ന ത്രികോണം എന്ന ആശയം ക്രമേണ വളർന്ന് തുടർചിന്തകളിലൂടെ ജ്യാമിതിയുടെയും ഗണിതത്തിൻ്റെയും അവിഭാജ്യ ഘടകമായി മാറുന്നത് കാണാൻ കഴിയും. ഇങ്ങനെ ഗണിതത്തിലെ ഓരോ ആശയത്തിനും വളർച്ചയും തുടർച്ചയും ഉണ്ട്. ഓരോ ആശയം പഠിക്കുമ്പോഴും അതിൻ്റെ വളർച്ചയും തുടർച്ചയും കൂടി മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.
1: ത്രികോണ പഠനം, വളർച്ചയും തുടർച്ചയും, ഈ വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപകൻ ജയകുമാർ ജി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: നാളെ ശാസ്ത്രലോകത്തിൽ സസ്യരാസ ഘടകങ്ങളുടെ വിസ്മയലോകം. ഡോക്ടർ രമേഷ് കുമാർ KB സംസാരിക്കുന്നു.
4: ഓരോ സസ്യത്തിലും കാണപ്പെടുന്ന വൈവിധ്യമാർന്ന രാസഘടകങ്ങൾ ഈ 350 കോടി വർഷങ്ങളുടെ പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഒരു സസ്യം എന്നേക്കുമായി ഇല്ലാതാകുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന വൈവിധ്യമാർന്ന കോടിക്കണക്കിന് വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ രാസഘടകങ്ങൾ കൂടി എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഔഷധങ്ങളായും മറ്റും ഉപയോഗിക്കാവുന്ന ഇത്തരം രാസഘടകങ്ങൾ ആധുനിക പരീക്ഷണശാലകളിൽ നിർമ്മിക്കുക ഇന്നും എളുപ്പമല്ല.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
5: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി. ഇപ്പോൾ ഡോക്ടർ ജി ബേബിയുടെ സംഗീത കച്ചേരി കേൾക്കാം. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, കോട്ടയം രോഹിത് പ്രസാദ് ഖടം. ചലനാട്ടരാഗത്തിൽ ഏതയ്യ എന്നു തുടങ്ങുന്ന കോടീശ്വരയ്യർ കൃതി ആദ്യ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ജി ബേബിയുടെ സംഗീത കച്ചേരി. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, കോട്ടയം രോഹിത് പ്രസാദ് ഖടം. ശങ്കരാഭരണ രാഗത്തിൽ സുന്ദരേശ്വരിനി എന്നു തുടങ്ങുന്ന ത്യാഗരാജകൃതി ആദിതാളം.

ഇതുവരെ കേട്ടത് ഡോക്ടർ ജി ബേബിയുടെ സംഗീത കച്ചേരി, എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, തിരുവനന്തപുരം വി സുരേന്ദ്രൻ മൃദംഗം, കോട്ടയം രോഹിത് പ്രസാദ് ഖടം.

0: ആകാശവാണി. ഇന്ത്യൻ വ്യോമസേനാ ദിനത്തോടനുബന്ധിച്ച് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് നൽകുന്ന സന്ദേശം ഇപ്പോൾ കേൾക്കാം.
1: This is Akashvani. On the eve of the 94th anniversary of Indian Air Force, we now bring you a message by the Chief of Air Staff, Air Chief Marshal Amarpreet.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പി ഭാസ്കരൻ്റെ വരികൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്ന് യേശുദാസും അഞ്ജലിയും പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം എറണാകുളം ജംഗ്ഷൻ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം അഹം.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയശ്രീ കുറുശ്ശേരി.
1: ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടുപിടുത്തവും ഈ ലോകത്തിൽ നമ്മുടെ വാസം കൂടുതൽ സുഖപ്രദമാക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നാം ഉറക്കമുണരുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള ഓരോ പ്രവൃത്തിയിലും ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിലും ഈ ശാസ്ത്ര പുരോഗതിയുടെ സ്പർശവും സ്വാധീനവുമുണ്ട്. ഇന്ന് നിർമ്മിത ബുദ്ധിയുടെ കൂടി സഹായമായപ്പോൾ നാം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത തലത്തിലേക്ക് ലോകവും അതിൻ്റെ ശാസ്ത്ര നേട്ടങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടുതൽ കൂടുതൽ കണ്ടുപിടുത്തങ്ങളിലേക്ക് വികസിക്കുമ്പോൾ പ്രകൃതിയിലും അതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങളും പുറത്തു വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം കൂടുന്നതോടെ ഡേറ്റാ സെൻറ്ററുകളുടെ വെള്ളത്തിൻ്റെയും ഊർജത്തിൻ്റെയും ഉപയോഗവും അതുമൂലമുള്ള മലിനീകരണവും അടുത്ത 4 വർഷത്തിനകം ഇരട്ടിയാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട്. ഡേറ്റാ സെൻറ്ററുകളുടെ

0: പാരിസ്ഥിതിക ആഘാതം ഇപ്പോൾ തന്നെ ലോകത്തെ പല വൻകിട രാഷ്ട്രങ്ങളെയും ബാധിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടിംഗ് സാമഗ്രികളും ഡേറ്റ സംഭരണികളും ഉൾപ്പെടുന്ന വമ്പൻ കേന്ദ്രങ്ങളാണ് ഡേറ്റ സെന്ററുകൾ. നിർമ്മിത ബുദ്ധിയുടെ പാരിസ്ഥിതിക ദോഷങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന യു എന്നിൻ്റെ ആദ്യ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ആഗോളതലത്തിൽ ഡേറ്റ സെന്ററുകൾ 448 ലക്ഷം കോടി വാട്ട് അവർ വൈദ്യുതി ഉപയോഗിച്ചു. ഈ വൈദ്യുതി ഉപയോഗം കാരണം ഏകദേശം 20.8 കോടി ടൺ കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളി. ഇത്രയും ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 450 ലക്ഷം കോടി ലിറ്റർ വെള്ളം വേണ്ടി വന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മൂലം ഊർജ ഉപയോഗത്തിൻ്റെ തോതും വർദ്ധിച്ചു വരുന്നു. ശാസ്ത്ര നേട്ടങ്ങളെയോ അത് നമ്മുടെ ജീവിതം അയത്ന ലളിതമാക്കുന്നതിനെയോ അപകീർത്തിപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല ഉദ്ദേശ്യം. ഇതുമൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക ദോഷങ്ങൾ മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണേണ്ടത് ഇപ്പോൾ ഈ ഭൂമിയിൽ വസിക്കുന്നവർക്കും ഇനി വസിക്കാൻ പോകുന്നവർക്കുമുള്ള പ്രധാന ധർമ്മമാണ് എന്ന് ഓർമ്മിപ്പിക്കാനുമാണ്. ഇപ്പോൾ തന്നെ ഭൂമി അതിൻ്റെ പ്രതിഷേധങ്ങൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണ തണുപ്പ് കൂടുതലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ചൂട് സഹിക്കാനാവാതെ ആയിരക്കണക്കിന് ജനങ്ങളാണ് മരിച്ചത്. ഏത് ശാസ്ത്ര പുരോഗതിയും അനുഭവിക്കാൻ ഇവിടെ ജീവന്റെ നിലനിൽപ്പുണ്ടാകണം. ആ നിലനിൽപ്പിനിവിടെ സന്തുലിതമായ ഒരു പ്രകൃതിയും ആവാസ വ്യവസ്ഥകളും ഉണ്ടാകണം. അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള മാർഗങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അതിൽ പ്രധാനം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ്. പിൻതലമുറകളിലേക്കും ഈ വൃക്ഷസ്നേഹവും പ്രകൃതി സ്നേഹവും പകർന്നു കൊടുത്തേ പറ്റൂ. കാരണം ഇത് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. പല കാർ കമ്പനികളും അവരുടെ ഫാക്ടറികളോടനുബന്ധിച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ തേനീച്ച കൃഷി സ്ഥാപിച്ചിട്ടുള്ളതായി കുറച്ചു കാലം മുമ്പ് വായിച്ചു തോർക്കുന്നു. കാരണം ഭൂമിയിൽ തേനീച്ചകൾ കുറയുന്നതോടുകൂടി മനുഷ്യവാസം കുറഞ്ഞു വരുമത്രേ. മനുഷ്യവാസം കുറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൻ്റെ സാങ്കേത്യം നഷ്ടപ്പെടുമല്ലോ. തേനീച്ചകൾ വളരണമെങ്കിലും വൃക്ഷങ്ങളും ചെടികളും നിലനിൽക്കണം. അതിനു വേണ്ടത് പുതിയ തലമുറകളിലേക്ക് പ്രകൃതി സ്നേഹം പകർന്നു കൊടുക്കലാണ്. അവർക്ക് പ്രകൃതിയെ അറിയാനും ആസ്വദിക്കാനുമുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അതിന് അച്ഛനമ്മമാർ തയ്യാറായേ പറ്റൂ. പഠനകാര്യത്തിലെ പോലെ തന്നെ പ്രകൃതി സംരക്ഷണവും അവരുടെ പ്രധാന ഉത്തരവാദിത്വവും കടമയുമാണെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഉദയസൂര്യൻ്റെ ഊർജവും പോക്കുവെയിലിൻ്റെ ശാന്തതയും അവരിൽ നിറയട്ടെ. സ്വന്തം ചായക്കൂട്ടുകൾ കൊണ്ട് പ്രകൃതി ഒരുക്കുന്ന വർണ്ണവിസ്മയങ്ങൾ ലോകത്തിലെ ഏത് അതുല്യ കലാകാരൻ്റെ സൃഷ്ടിയെയും വെല്ലുന്നതാണെന്ന് അവർ മനസ്സിലാക്കട്ടെ. നിറനിലാവിൻ്റെ കുളിർമയും സുഗന്ധവും അവർ ആസ്വദിക്കട്ടെ. കിളികളുടെ സംഗീതം കേട്ട് അവരുടെ മനസ്സിൽ ആനന്ദമുണ്ടാകട്ടെ. എങ്കിൽ മാത്രമേ പ്രകൃതിയിലേക്ക് ഇറങ്ങി പ്രകൃതിയോടൊത്തു ജീവിച്ച് അതിനെ ജീവവായുവായി നിലനിർത്താനുള്ള ആഗ്രഹവും ആവേശവും അവർക്ക് തോന്നൂ. എങ്കിൽ മാത്രമേ നാം ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്ര പുരോഗതികൾ സാർത്ഥകമാകുകയുള്ളൂ, ശാശ്വതമാകുകയുള്ളൂ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ജയശ്രീ കുറുശ്ശേരി.